ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 8, കൊല്ലവർഷം 1201 ഇടവം 15, 2026 മെയ് 29 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:35. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സുകളിലും പ്രസാരഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് പുലിയൂർ MNP നമ്പൂതിരി.
1: ഉണ്ടാവാനിടയില്ല കാഞ്ചനമൃഗം ലോകത്തിലെന്നാകിലും കണ്ടപ്പോൾ കൊതിപൂണ്ടു മണ്ടിവിറകെ മോഹന്ധനായി രാഘവൻ. കുണ്ടാമണ്ടി പിണഞ്ഞു ബുദ്ധിമലിനപ്പെട്ടിയിടുമല്ലോ വിപത്തുണ്ടാകുമ്പോഴേതു വീരപുരുഷനും വിധിപ്രാഭവാൽ. രാമായണത്തിലെ പ്രസിദ്ധമായൊരു സംഭവത്തെ അല്പഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന ശ്ലോകമാണിത്. ഒരു സംസ്കൃത ശ്ലോകത്തിൻ്റെ തർജ്ജമയാണ് ഇത്. കാഞ്ചനമൃഗം എന്നൊന്ന് ലോകത്തിൽ ഇല്ല. സ്വർണമാൻ എന്ന് കവിതയിലൊക്കെ പറയുമെങ്കിലും അത് സംഭവ്യമല്ലോ. എന്നിട്ടും കണ്ടപ്പോൾ രാമന് അതിനെ പിടിക്കാൻ കൊതിയായി. സീതാദേവിയുടെ ആഗ്രഹപ്രകാരമാണ് രാമൻ മാനിനെ പിടിക്കാൻ തുനിയുന്നത്. എങ്കിലും മോഹത്താൽ അന്ധനായിപ്പോയ ശ്രീരാമൻ ഒരു നിമിഷം പോലും സ്വർണം കൊണ്ടുള്ള മാൻ ഓടി നടക്കില്ല എന്ന് ചിന്തിച്ചില്ല. നേരെ അതിൻ്റെ പിന്നാലെ യാത്രയായി. സീതാദേവിയുടെ രക്ഷ ലക്ഷ്മണനെ ഏൽപ്പിച്ച ശേഷമാണ് രാമൻ യാത്ര പുറപ്പെട്ടത്. ഈ സന്ദർഭത്തെയാണ് കവി സരസമായി വർണ്ണിക്കുന്നത്. ആപത്ത് കാലത്ത് കുണ്ടാമണ്ടി പിണഞ്ഞ് അല്ലെങ്കിൽ അബദ്ധം പറ്റി ബുദ്ധിമാന്ദ്യം സംഭവിക്കും. ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിക്കാതെ വരും. ഇക്കാര്യത്തിൽ വീരനെന്നോ ധീരനെന്നോ വ്യത്യാസമില്ല. ഇത് വിധിയുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. മനുഷ്യരൂപം എടുത്തവരെല്ലാം വിധിക്ക് വിധേയരാണ്. രാവണവധത്തിനായാണ് മഹാവിഷ്ണു രാമനായി അവതരിക്കുന്നത്. രാവണവധത്തിന് ഒരു കാരണം വേണമല്ലോ. അതിനായാണ് സീതാപഹരണ കഥയും രാമരാവണ യുദ്ധവും നടക്കുന്നതായി രാമായണത്തിൽ പറയുന്നത്. എല്ലാ മനുഷ്യരും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വിധിയുടെ ശക്തിയാൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നും എത്രയോ പേർ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ട് ഭയപ്പെട്ട് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ അബദ്ധത്തിൽ ചാടുന്നവർ സാധാരണക്കാർ മാത്രമല്ല, ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ കൂടിയുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഡിജിറ്റൽ അറസ്റ്റ് മാത്രമല്ല, മണി ചെയിൻ, OTP, ലിങ്ക് തുടങ്ങി പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇന്ന് സർവ്വസാധാരണമാണ്. വിധിപ്രാഭവാൽ എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല. ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കേൾക്കുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, ആലോചിച്ചു മാത്രം പ്രതികരിക്കുക. ശ്രീരാമകാവ്യത്തിൽ കഥയുടെ ഗതിക്കനുസരണമായി സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാധാരണ മനുഷ്യർ ഏറെ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസമുള്ളവർ പോലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്നുണ്ട്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരിലേറെ പേരും അമിതമായ ധനമോഹത്തിന് അടിമകളായിരിക്കും. പണം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ അബദ്ധങ്ങളിൽ ചാടാൻ എളുപ്പമാണ്. സത്യസന്ധമായ വഴിയിലൂടെ അല്ലാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുന്നവരാണ് തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നത്. സീതാപഹരണം രാവണവധത്തിനുള്ള ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ആധുനിക കാലത്തെ അബദ്ധങ്ങൾ അതേറെയും മനുഷ്യൻ്റെ അതിമോഹം കൊണ്ടോ അതിബുദ്ധി കൊണ്ടോ സംഭവിക്കുന്നതാണ്. ധനത്തോടുള്ള ആർത്തി കാര്യങ്ങളെ ശരിയായി അപഗ്രഥിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുന്നു. കുണ്ടാമണ്ടികൾ പിണഞ്ഞ് ബുദ്ധിനാശം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്നും ജാഗ്രതയായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി തിരുവനന്തപുരം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുമ്പിപ്പയ്യ് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് പി വി പ്രീത.

7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 32-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൽ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. യുവയാത്രികൻ പ്രശോഭ് പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, കുരീപ്പുഴ എൻ ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. തുടർന്ന് ചുമട് താങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ. എം ഇ ഷാഹ, കരിങ്ങന്നൂർ സുഷമ എന്നിവർ അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങൾ, റാണാഭുവൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. ഇതേക്കുറിച്ച് ഡോക്ടർ അഭിലാഷ് എസ് പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം, ഡോസ്റ്റോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 32-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ്, CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ. അബ്ദുൽ കരീം മുസലിയാർ എം പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, വിജയകരമായ പപ്പായ കൃഷി, VS പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, റേഡിയോ ഗൈഡ്. ഹോർമോണുകളെക്കുറിച്ച് അധ്യാപകനായ അനു ബി സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി, ക്ലാപ്പന ഷൺമുഖൻ അവതരിപ്പിക്കുന്ന കവിതകൾ. സ്വന്തക്കാർ വരും, ഇനിയെല്ലാം ഇങ്ങനെ, ബഹുജനം പലവിധം, വസന്ത എസ് പിള്ള എഴുതിയ കഥകൾ. പാണ്ടിലോറി ഭിക്ഷ തേടി, ജ്യോതിലക്ഷ്മി പുനലൂർ എഴുതിയ കവിതകൾ. ഓർമ്മ മരം, ഇരുണ്ടവാനം. KR അനിൽകുമാർ എഴുതിയ കവിതകൾ. യതുകുലഭ്രംശം, കവിത എൻ ലഹരി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും, എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ടൊബാക്കോ, ദ സൈലന്റ് കില്ലർ, ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ, വെള്ളപ്പൊക്കത്തിൽ. 10:00 പിയാനോ, ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിമാൾ മൊന്റിറോ മുഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. ശബ്ദം നൽകിയവർ തിലകൻ, RC ഗോപാൽ, ജോൺ ടി വേക്കൻ, സുനിൽ ഞാറക്കൽ, ഡോക്ടർ CJ ജോൺ, TP രാധാമണി, മീരാകൃഷ്ണൻ, ഏഞ്ചൽ, ലേഖ ഭാസി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 24.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 17.6 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.

0: ബക്രീദ് പ്രമാണിച്ച് ഇന്നലെ പത്രം ഓഫീസുകൾ അവധിയായതിനാൽ ഇന്ന് പത്രങ്ങൾ ലഭ്യമല്ല. പത്രവൃത്താന്തം കൂടാതെ നേരിട്ട് പരിപാടിയിലേക്ക്.
1: തപിച്ചുരുകിയ വേനൽച്ചൂടിന് വിട നൽകി ഇടവപ്പാതി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനത്ത് അതിശക്തമായ മഴയും ദുരന്തങ്ങളും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണയും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൺസൂൺ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പുകൾ മാത്രം ഇതിന് മതിയാകില്ല. ജാഗ്രതയും പൊതുജനങ്ങളുടെ സഹകരണവും ഉത്തരവാദിത്തപരമായ ഇടപെടലുകളും ചേർന്നാലേ ദുരന്തങ്ങളെ ഫലപ്രദമായി നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് ഓടകളിലെയും തോടുകളിലെയും തടസ്സങ്ങൾ നീക്കം ചെയ്ത് വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
2: നമ്മുടെ നഗരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ട്
1: തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ഗോപൻ
2: കോർപ്പറേഷന്റെ മുഴുവൻ വാർഡുകളിലും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫണ്ട് അനുവദിച്ചുകൊണ്ട് കനാലുകളും തോടുകളും ഓടകളും ഒക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് JHI-മാരും HI-മാരെയൊക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കാര്യക്ഷമതയോടുള്ള പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ RMSന്റെ മുന്നിൽ ആമയഴിഞ്ചാൻ തോടിൽ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് എന്ന നിലയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അവിടുന്ന് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. ആ വേസ്റ്റ് മാറ്റപ്പെട്ടു. പഴവങ്ങാടി ഗണപതി അമ്പലത്തിന് സമീപത്തുള്ള പ്രദേശം, സെൻട്രൽ തിയേറ്ററിന്റെ മുൻഭാഗത്തുള്ള കനാലുകൾ ഒക്കെ നിറഞ്ഞിട്ടാണ് ആ പ്രദേശത്ത് റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നത്. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ മുൻകൂട്ടി തന്നെ ചെയ്തു എന്ന ഒരു സംതൃപ്തിയാണ് ഈ ഭരണസമിതിക്കുള്ളത്. നഗരത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വേസ്റ്റ് കൊണ്ട് ആമയഴിഞ്ചാൻ തോടിലേക്ക് ഇടുന്നു. അത് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അവിടെയാണ് നമുക്ക് ക്രെയിൻ കൊണ്ടുവന്ന് ആ ക്രെയിനിൽ ഒരു ചെറിയ JCB താഴ്ത്തിയിറക്കി വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം, ഒരു വേസ്റ്റും പുറത്ത് വലിച്ചെറിയാതിരിക്കാൻ നഗരവാസികൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും നന്നായിട്ടുള്ള ഒരു നഗരമെന്ന അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കും.
1: തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗല സർക്കിൾ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് KV.
3: നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി പോകുന്നതിന് ജൈവ അജൈവ മാലിന്യങ്ങള് സംസ്കരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അതായത് ഇവിടെ വലിച്ചെറിയിൽ ശീലം നമ്മൾ മാറ്റുന്നതിനായിട്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം നഗരസഭ തന്നെ ചിരിയോടുകൂടി വീടുകളിലേക്ക് കിച്ചൺ ബിന്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ നൽകിയിട്ടുണ്ട്. മറ്റ് അജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് നമ്മൾ ഡോർ ടു ഡോർ സർവീസ് മന്ത്ലി 2 പ്രാവശ്യം വീടുകളിൽ ചെന്ന് അവരെല്ലാ അജൈവ മാലിന്യങ്ങളും അതുപോലെ അവർക്ക് നൽകിയിട്ടുള്ള ഹരിതകർമ്മസേനയിലെ കാർഡിലെ ഉള്ള നിർദ്ദേശാനുസരണം കളക്ഷൻ ഡ്രൈവ്, തെർമോകോള്, ഇലക്ട്രോണിക് വേസ്റ്റ്, ഈ വേസ്റ്റുകള്, കുപ്പി, ചിരട്ട, തൊണ്ട് എന്നിവയൊക്കെ നമ്മൾ കലണ്ടർ പ്രകാരവും കളക്ട് ചെയ്ത് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ സോഴ്സ് റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഫോഗിങ് രാവിലെയും വൈകിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്.
1: മഴക്കാലം ആരംഭിക്കുന്നതോടെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാകുന്നു.
4: പകർച്ചവ്യാധികള് പ്രധാനമായിട്ടും കൊതുകുജന്യ രോഗങ്ങളിൽ ഡെങ്കു, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ ഇപ്പോഴും കേസുകൾ വരുന്നുണ്ട്.
1: ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് പബ്ലിക് ഹെൽത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഹരികുമാർ.
4: ഇപ്പൊ ഈ മഴക്കാലത്ത് അത് കൂടാൻ സാധ്യതയുണ്ട്. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന ഉറവിടങ്ങളാണ്. അപ്പൊ ഈ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള ഡ്രൈ ഡേ ആചരണമാണ് കാലയളവിൽ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. റെഫ്രിജറേറ്ററിന്റെ അടിയിൽ ഇൻഡോർ പ്ലാന്റ്സ്, ചെടിച്ചട്ടികളുടെ അടിയിലൊക്കെ നമ്മൾ സോസർ പോലൊക്കെ വെക്കാറുണ്ട്. ടെറസിലും പാരപ്പറ്റിലും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ചിരട്ട, പ്ലാസ്റ്റിക് കുപ്പികള്, അടപ്പ്, മുട്ടത്തോട് വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുക് പെറ്റുപെരുകയും ഇത്തരത്തിൽ ഡെങ്കു, ചിക്കൻഗുനിയ പോലുള്ള ഇത് പെറ്റുപെരുകയും ചെയ്യും. ഈ ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ 3 ദിവസങ്ങളിലാണ് നമ്മൾ ആചരിക്കാനായിട്ട് പറയുന്നത്. 1, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ശനിയാഴ്ചകളിൽ ഓഫീസുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചിട്ടാണ്, ഞായറാഴ്ചകളിൽ നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഉറവിട നശീകരണം. അപ്പൊ ഇത് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകരും ആശാപ്രവർത്തകരും ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇതെല്ലാം നമ്മൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ 2, ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എലിപ്പനിയാണ്. എലികളുടെ മൂത്രം കലർന്ന ജലം മലിനമാകുകയും അതുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഇത് വരുന്നത്. കൃഷിക്കാര്, മൃഗങ്ങളെ പരിപാലിക്കുന്നവര്, തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാര്, ആരോഗ്യവകുപ്പ്, ഇത്തരത്തിൽ റിസ്ക് കൂടിയ ആൾക്കാർക്ക് ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ഗുളിക പ്രൊഫൈലാക്സിസ് ആയിട്ട് നൽകുന്നുണ്ട്. ഗംബൂട്സ്, കൈയുറകൾ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. 3, ജലജന്യ രോഗങ്ങളാണ്. പ്രധാനമായിട്ട് വയറിളക്ക രോഗങ്ങളും ഹെപ്പറ്റൈറ്റിസ് എ രോഗങ്ങളുമാണ്. വെള്ളം തിളപ്പിച്ച് ആറ്റി ഉള്ള വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് പല സ്രോതസ്സുകളിൽ നിന്ന് മലിനീകരണം സംഭവിക്കുന്നുണ്ട്. ഹെൽത്തി കേരള ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ മാസവും 2 ചൊവ്വാഴ്ച

0: സ്കൂളുകൾ, അംഗൻവാടികൾ, വൃദ്ധസദനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. മൂന്നാമത്തെ ചൊവ്വാഴ്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേപോലെ വയറിളക്ക രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ORS പോലുള്ള ലായനികൾ തയ്യാറാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിലും സബ് സെന്ററുകളും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാം സൗജന്യമായിട്ട് ലഭ്യമാക്കുന്നുണ്ട്.
1: ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി വീഴുന്നതും വൈദ്യുതി കമ്പികൾ പൊട്ടുന്നത് മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങളുടെ ജാഗ്രത വളരെ നിർണായകമാണ്.
2: ശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്ത് കമ്പി പൊട്ടിവീഴാനും സാധ്യത ഉള്ളതാണ്.
1: KSEB ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് HRM സേഫ്റ്റി ഡയറക്ടർ സുരേന്ദ്ര പി.
2: മരക്കൊമ്പുകളൊക്കെ ലൈന്റെ മേലെ വീഴുകയും കമ്പി അല്ലെങ്കിൽ പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ അതിനകത്ത് സപ്ലൈ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൈനുകളുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടെ, വെളിച്ചം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ വേണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും നടന്നു പോവുകയും ചെയ്യേണ്ടത്. ഒരു കമ്പി പൊട്ടി വീണതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സെക്ഷൻ ഓഫീസിൽ അറിയിക്കാം, 19 12 അറിയിക്കാം. ഹോട്ട്ലൈൻ നമ്പർ 94 96 01 01 01 എന്ന ടോൾ ഫ്രീ നമ്പറിലും അറിയിക്കാം. അതേപോലെ തന്നെ ശക്തമായ കാറ്റും മഴയും മിന്നലൊക്കെ ഉള്ള സമയത്ത് വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മാത്രവുമല്ല, ഈ മിക്സി, വാഷിംഗ് മെഷീൻ, TV പോലത്തെ ഉപകരണങ്ങൾ പ്ലഗ് പോയിന്റിൽ നിന്ന് ഊരി വെക്കുക. കാറ്റും മഴയുള്ള സമയത്ത് പോസ്റ്റുകളുടെ സ്റ്റേ വയറ്, ഇരുമ്പ് പോസ്റ്റ്, പോസ്റ്റിന്റെ അടുത്തുള്ള മരങ്ങളിലൊന്ന് ചാരി നിൽക്കാതിരിക്കുക. പത്രം ഇടുന്ന ആൾക്കാർ, പാൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കാറ്റും മഴയുള്ള രാത്രിയിൽ പിറ്റേ ദിവസം ഇറങ്ങി പുറത്തു പോകുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. റോക്കി ഏരിയയിൽ ലൈറ്റ്നിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥയിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ചുകളും മറ്റു ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ ലൈനിന്റെ അടിയിൽ ചെടികളോ മരങ്ങളോ ഒന്നും നട്ട് വളർത്താതിരിക്കുക. അതിനോടൊപ്പം തന്നെ ലൈനിന്റെ അടുത്ത് ഇരുമ്പ് തോട്ടിയോ മറ്റും ഒന്നും ഉപയോഗിക്കരുത്. ടച്ച് ആവുന്ന മരക്കൊമ്പുകളോ മറ്റും സ്വയം വെട്ടാതിരിക്കുക. മഴക്കാലത്ത് മുന്നൊരുക്കമായിട്ട് നമ്മളെ ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ സ്ഥലങ്ങളിലും മരങ്ങളും മരക്കൊമ്പുകളും ലൈന് ടച്ച് ആവുന്നതെല്ലാം വെട്ടി മാറ്റിയിരിക്കുകയാണ്. ലൈൻ പെട്രോളിംഗ് നടത്തിയിട്ട് ലൈനുകളിൽ എവിടെയെങ്കിലും അപകടാവസ്ഥ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പരിഹരിക്കുകയും സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.
1: മഴയുടെ തോതിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകാലത്തേക്കാൾ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നു എന്നതാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.
3: ഈ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ വിവിധ മാധ്യമങ്ങൾ വഴി നൽകുന്നുണ്ട്. അപ്പൊ അത്തരം മെസ്സേജുകളും മുന്നറിയിപ്പുകളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
1: ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് തിരുവനന്തപുരം റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ്.
3: അതിനനുസരിച്ച് നമ്മൾ വാഹനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റടിക്കുമ്പോൾ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. പിന്നെ ഈ തുറസായ സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് നമ്മൾ അത്തരം തുറസായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് സാഹചര്യം ഒഴിവാക്കുക. വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ നമുക്കൊരു ശ്രദ്ധ വേണം. വൺസ് പെട്ടെന്ന് വെള്ളം വന്ന് നമ്മൾ സറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കും. അതേപോലെ NH ഡൈവേർഷൻസ് ഒക്കെ വെച്ചിരിക്കും പലയിടത്തും, വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ. അപ്പൊ നമുക്ക് നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡൈവേർഷൻ ഒരുപക്ഷെ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പരിചിതമല്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ സമയത്ത് നമ്മൾ പലപ്പോഴും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് പോകുന്നത്. എന്നാൽ ഈ മൺസൂൺ സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും, കാരണം ഗൂഗിൾ മാപ്പിൽ കാണിച്ചു തരുന്ന വഴി ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിൽ മുൻപും ആൾക്കാർ പോയി ഇതുപോലെ വെള്ളത്തിലൊക്കെ ചാടി അപകടങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വാഹനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് ചില മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീഴാം, ഉറപ്പില്ലാത്ത മതിലുകൾ ഉണ്ടാവാം, അതിനടുത്ത് ചേർന്നുകൊണ്ട് പാർക്ക് ചെയ്യുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുക. അപ്പൊ ഫയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അപകടമോ അപകട സാധ്യതകളോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 101 നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണെങ്കിൽ നമ്മൾ അനുസരിച്ചുള്ള റെസ്ക്യൂ വർക്കുകൾ നമ്മൾ നടത്തും.
1: മൺസൂൺ മുന്നൊരുക്കങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ സജീവ പങ്കാളിത്തവും അത്രത്തോളം നിർണായകമാണെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഫ്രറ്റേണിറ്റി ഓഫ് റെസിഡൻസ് അസോസിയേഷൻസ് തിരുവനന്തപുരം പ്രസിഡന്റ് ഡോക്ടർ ജയദേവൻ നായർ.
4: തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള 400 റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്. ഈ 400 അസോസിയേഷനെ ഞങ്ങൾ അഞ്ചായിട്ട് ഭാഗിച്ചുകൊണ്ട് ആ പ്രദേശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോകാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുകയും കാടും പടർപ്പും വിട്ടുമാക്കുകയും അതിന് സഹകരിക്കുന്ന നമ്മൾ റെസിഡൻസ് അസോസിയേഷനിലെ ഓരോ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും ഒരാളെ വീതം ഞങ്ങൾക്ക് തരിക എന്നുള്ള ഒരു ഘട്ടമാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മലിനമായ ജലത്തെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ DDT പോലുള്ള സാധനങ്ങൾ ഞങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ മാലിന്യകുമാരം എന്തുണ്ടെങ്കിലും അവ ഒരു കളക്ട് ചെയ്ത് ഞങ്ങൾ ഡയറക്ടർ വഴി അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു.
1: വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, ഡ്രെയിനുകളും മഴവെള്ളച്ചാലുകളും ശുചിയായി സൂക്ഷിക്കുക, അപകടാവസ്ഥയിലുള്ള മരച്ചിലകൾ വെട്ടിമാറ്റുക, വൈദ്യുതി ബന്ധങ്ങളും മേൽക്കൂരകളും പരിശോധിക്കുക, മലയോര മേഖലകളിലെയും തീരദേശ പ്രദേശങ്ങളിലെയും

0: യും ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും മാത്രം വിശ്വസിക്കുക. വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ വില്ലേജ് ഓഫീസുകളെയോ ബന്ധപ്പെടാൻ മടിക്കരുത്. സുരക്ഷിതവും സമാധാനപരവുമായ ഒരു മഴക്കാലം നമുക്ക് ആസ്വദിക്കാം.
1: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.

നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. ഇതേക്കുറിച്ച് ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, പൊളിറ്റിക്കൽ സയൻസും ജീവിതവും. ഇതേക്കുറിച്ച് എൻ നൌഫൽ സംസാരിക്കുന്നു. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 43:51. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെ എസ് ആർ ടി സി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
0: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണ സംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാൻ രമേശ് എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സി ബി എസ് ഇ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സി ബി എസ് ഇ 12ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യുപി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പിഎം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നു കൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ഇന്നലെ രാത്രി 10 നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയ കുറുപ്പും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന മുതിരേരി വാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചുകൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. ജൂൺ 20 വരെയാണ് പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5 ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് 2 മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നുവെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DGP പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങിമരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. VD സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ശ്രൂയന്താം. പ്രവാചകഃ ദിവ്യാനന്ദജാ.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കാത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കാത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248841. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകുന്നേരം 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 9778436265 04 87 2 4 8 3 3 2. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 68065 6. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 31/3/2027 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ, 35 വയസ്സ്, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0479 9459 2 6 8 9 4 4 7 7 9 2 6 8. ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജൂൺ 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസന്റ് സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ 3 ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കോഴ്സ് കാലാവധി 2026 ജൂൺ 15 മുതൽ 2026 സെപ്റ്റംബർ 15 വരെ. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് +2 പാസ് ആയിരിക്കണം.

0: കോഴ്സ് ദൈർഘ്യം 3 മാസത്തിനിടയിൽ ആകെ 50 മണിക്കൂർ ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0787-2371-1074-8547-237-256. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് May 29, ഈ ദിനത്തിന്റെ ചരിത്ര പ്രാധാന്യം ഇനി കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഭരതൻ അന്തരിച്ചത് 1998 May 29 ചെന്നൈയിൽ വെച്ചാണ്. മലയാള സിനിമയിൽ കലാപരമായ മൂല്യവും ജനപ്രിയതയും ഒത്തുചേർന്ന ഒരു പുതിയ ശൈലി അദ്ദേഹം ആവിഷ്കരിച്ചു. സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല, മികച്ച ഒരു ചിത്രകാരൻ, കലാസംവിധായകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. പത്മരാജൻ, ഭരതൻ കൂട്ടുകെട്ട് മലയാള സിനിമയുടെ സുവർണകാലമായി ഇന്നും സിനിമാ പ്രേമികൾ അടയാളപ്പെടുത്തുന്നു. രതിനിർവേദം, ചാമരം, തകര, അമരം, വൈശാലി, ഭരതം, ദേവരാഗം എന്നിവ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകളിൽ ചിലതാണ്. ഭരതം എന്ന ചിത്രത്തിലൂടെ 1991 മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് അദ്ദേഹം നേടി. നിരവധി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൌധരി ചരൺ സിംഗ് അന്തരിച്ചത് 1987 May 29. ഇന്ത്യയിലെ കർഷകരുടെ നേതാവായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഇന്ത്യൻ കർഷകരുടെ ചാമ്പ്യൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭാരത സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് 1953 May 29. ന്യൂസിലൻഡ് സ്വദേശിയായ എഡ്മണ്ട് ഹില്ലരിയും നേപ്പാളി പർവ്വതാരോഹകൻ തെൻസിംഗ് നോർഗെയും ചേർന്നാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഈ നേട്ടത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും May 29 അന്താരാഷ്ട്ര എവറസ്റ്റ് ദിനമായി ആഘോഷിക്കുന്നു. ഈ ദിവസം നേപ്പാളിൽ കാഠ്മണ്ഡുവിലും എവറസ്റ്റ് മേഖലയിലും പ്രത്യേക പരിപാടികളും ഘോഷയാത്രകളും നടക്കാറുണ്ട്. പർവ്വതാരോഹണ രംഗത്ത് മികച്ച സംഭാവന നൽകിയ അന്താരാഷ്ട്ര പർവ്വതാരോഹകരെയും ഷെർപ്പകളെയും ഈ ദിവസം നേപ്പാൾ സർക്കാർ ആദരിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ 35-ാമത് പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ജനിച്ചത് ഈ ദിവസമാണ്. 1917 May 29 മസാച്യൂസെറ്റ്സിലാണ് അദ്ദേഹം ജനിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ പ്രസിഡന്റും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയ ഈ പ്രതിസന്ധി കെന്നഡിയുടെ നയതന്ത്ര മികവിലാണ് പരിഹരിക്കപ്പെട്ടത്. 1960 അവസാനത്തോടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമെന്ന കെന്നഡിയുടെ പ്രഖ്യാപനമാണ് നാസയുടെ അപ്പോളോ ചന്ദ്രയാത്ര ദൌത്യങ്ങൾക്ക് വഴി തുറന്നത്. ആഫ്രോ അമേരിക്കൻ ജനതയുടെ തുല്യാവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങൾക്ക് അദ്ദേഹം ശക്തമായ പിന്തുണ നൽകി. 1963 November 22 ടെക്സാസിലെ ഡാലസിൽ വെച്ച് വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ലീ ഹാർവി ഓസ്വാൾഡ് എന്നയാളാണ് അദ്ദേഹത്തെ വെടിവെച്ചതെന്നാണ് ഔദ്യോഗിക കണ്ടെത്തൽ. ഈ സംഭവം ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായി തുടരുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫർ.

0: നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗബാധ അഥവാ ഹാർട്ട് അറ്റാക്ക് പ്രധാനമായും ബാധിക്കുന്നത് 55 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവരിലാണ്. പുരുഷന്മാരിൽ 50 വയസ്സിന് താഴെയും സ്ത്രീകളിൽ 60 വയസ്സിന് താഴെയുമുള്ള ഹൃദ്രോഗബാധയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ജനിതകപരമായ അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിലുള്ള ഹൃദ്രോഗബാധയാണ്. ഇതിന്റെ പ്രധാന കാരണം അനിയന്ത്രിതമായ കൊളസ്ട്രോളിന്റെ പ്രശ്നമാണ്. ഹൃദയാരോഗ്യകരമായ ജീവിതശൈലി എന്ന് പദം കൊണ്ട് വിവക്ഷിക്കുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തെ എങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മൂലം ഹൃദയാരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് വ്യായാമത്തെ പറ്റി ചിന്തിക്കാം. വ്യായാമം അഥവാ എക്സസൈസ് എന്നുള്ളത് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലോ വീടിനുള്ളിലോ വീടിൻ്റെ ടെറസിലോ വീടിന് ചുറ്റുമോ ഉള്ള സ്ഥലം നമ്മുടെ ദിവസേനയുള്ള ഒരു വ്യായാമക്രമത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ടെറസിലുള്ള ഒരു 30 അല്ലെങ്കിൽ 20 മിനിറ്റോ ഉള്ള വളരെ നല്ല സ്പീഡിലുള്ള ഒരു നടത്തം, അതല്ലെങ്കിൽ വീട്ടിലുള്ള ഗോവണിപ്പടിയിലുള്ള അഥവാ സ്റ്റെയർ കേസിലുള്ള നടത്തം, അതല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ റൂമുകൾ താമസിക്കുന്നവർക്ക് അവിടെ നിന്നുള്ള എക്സസൈസോ അല്ലെങ്കിൽ ഡാൻസിങ്, സ്ത്രീകൾക്കാണെന്നുള്ള ഡാൻസിങ്, കൗമാരപ്രായക്കാർക്കാണെങ്കിൽ ബ്രേക്ക് ഡാൻസ്, മീൻസ് അങ്ങനെയുള്ള ഒരു ശരീരത്തേക്ക് ഒരു റീക്രിയേഷണൽ ആക്ടിവിറ്റി. ടി വി കാണുന്ന സമയത്ത് തന്നെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മുന്നിൽ ചെറിയ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിൾ ചവിട്ടുക, അല്ലെങ്കിൽ ഡെയിലിയുള്ള വ്യായാമം. ഡെയിലി വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് 30 മിനിറ്റ് ഒറ്റ അടിക്ക് തന്നെ ചെയ്ത് തീർക്കണമെന്നില്ല. രാവിലെ 10 മിനിറ്റ്, ഉച്ചയ്ക്ക് 10 മിനിറ്റ്, അല്ലെങ്കിൽ വൈകിട്ട് 10 മിനിറ്റ്. ഓഫീസ് ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് ഈസ് ദ ന്യൂ ഏജ് സ്മോക്കിംഗ് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പെന്ന് പറയുന്നത് പുകവലിക്ക് തുല്യമാണെന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയാണ് എല്ലാ ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളും ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പം നമുക്കതെങ്ങനെ ഒഴിവാക്കാം? 1 മണിക്കൂറും നമ്മൾ ഇടയ്ക്ക് 5 മിനിറ്റ് നടക്കുക, നല്ല സ്പീഡിൽ നടക്കുക, അത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഓരോ 2 മണിക്കൂർ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ നടക്കുക, അത് നമുക്ക് വ്യായാമത്തെ മാറ്റിയെടുക്കാവുന്നതാണ്. മിക്ക പൊതുജനങ്ങൾക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നം വ്യായാമത്തിനുള്ള സമയം കണ്ടെത്തൽ ആണ്. വളരെ ജോലി തിരക്കുള്ള വീട്ടമ്മയായാലും അല്ലെങ്കിൽ ഓഫീസ് ജീവനക്കാരായാലും ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കണ്ടെത്താനാകും? നമ്മൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ സമയം കണ്ടെത്താവുന്നതാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റി നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു നല്ല ശീലമാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യമുള്ള സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഹൃദയാരോഗ്യകരമായ ഭക്ഷണക്രമമാണ് അടുത്തത്. നാം കഴിക്കുന്നതാണ് നമ്മുടെ ശരീരം എന്നുള്ളതാണ് ജർമ്മൻ പഴമൊഴി. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറ അവർക്ക് പല കാര്യങ്ങൾ കൊണ്ട് ഫാസ്റ്റ് ഫുഡ്, വറുത്തതും പുരിശതുമായിട്ടുള്ള ആഹാര സാധനങ്ങളെയും ഹോട്ടൽ ഫുഡിനെയും വളരെ ആശ്രയിക്കേണ്ടി വരുന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഇതിൽ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ഭക്ഷണക്രമം തിരഞ്ഞെടുക്കാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വറുത്തതും പുരിശതുമായിട്ടുള്ള ആഹാര സാധനങ്ങളും ഫാസ്റ്റ് ഫുഡും നമ്മൾ ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളുടെ ഉപയോഗം കഴിയുമെങ്കിൽ ദിവസേന ഒരു പഴവർഗ്ഗം അല്ലെങ്കിൽ പച്ചക്കറികൾ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. പിന്നീട് ഭക്ഷണത്തിൽ ചോറിൻ്റെ, പ്രത്യേകിച്ച് പോളിഷ്ഡ് റൈസിൻ്റെ ഉപയോഗം, ധാന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. വളരെ ഫാഷനായിട്ടുള്ള ട്രെൻഡാണ് ഓട്സിൻ്റെ ഉപയോഗം. ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ധാന്യത്തിൻ്റെ കണക്കിലുള്ള ഓട്സ് മിക്കതും നമുക്ക് പോളിഷ്ഡ് ആയിട്ട് ആണ് കിട്ടുന്നത്. പോളിഷ്ഡ് എന്ന് ഉദ്ദേശിച്ചത് തീർത്തും വൈറ്റമിനുകളും തവിട് തീർത്ത് ഇല്ലാത്ത ഒരു രീതിയായിട്ടാണ് ഓട്സ്. മിക്കവർക്കും ഒരു ഫാഷനാണ് കോൺഫ്ലെക്സും ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കൊളസ്ട്രോളിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ രക്തത്തിലുള്ള പഞ്ചസാരയുടെയും അനിയന്ത്രിതമായ രീതിയിലുള്ള അളവിന് ഇത്തരത്തിലുള്ള ഒരു ജീവിതശൈലി കാരണമാകും. പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അന്നൊരു ദിവസത്തേക്കാകാം എന്നുള്ളതിൽ കവിഞ്ഞ് നല്ല രീതിയിലുള്ളൊരു ജീവിതശൈലിയിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉപദേശം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബി കൃഷ്ണകുമാർ. പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് പ്രകാശധാരയിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഇതേക്കുറിച്ച് ഡോക്ടർ അഭിലാഷ് എസ് പി സംസാരിക്കുന്നു.
2: തൊഴിൽ ദർശനം.
3: ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 01/2026. രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ 11,127 ഒഴിവുണ്ട്. ഇതിൽ 64 ഒഴിവ് തിരുവനന്തപുരം RRBയിലാണ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ITI, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും ITIയും ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെന്റ്

മെക്കാനിക്, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക്, മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, ആർമച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക്, അല്ലെങ്കിൽ 10ാം ക്ലാസും മേൽപ്പറഞ്ഞ ട്രേഡുകളിലൊന്നിൽ അപ്രന്റീസ്ഷിപ്പും. 10ാം ക്ലാസും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലോ ഉള്ള ത്രിവത്സര ഡിപ്ലോമയും ഡിപ്ലോമയ്ക്ക് പകരമായി ഇതേ വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവും പരിഗണിക്കും. പ്രായം 2026 ജൂലൈ 1 18 30 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും എസ് സി എസ് ടി വിഭാഗക്കാരും 50,000 രൂപയിൽ താഴെ വാർഷിക കുടുംബ വരുമാനമുള്ളവരും 250 രൂപ ഫീസ് അടയ്ക്കണം. ഇവർ 1ാം ഘട്ട കമ്പ്യൂട്ടർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർ 500 രൂപ അടയ്ക്കണം. ഇവർ 1ാം ഘട്ട കമ്പ്യൂട്ടർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായി ജൂൺ 16 വരെ ഫീസ് അടയ്ക്കാം. ഏതെങ്കിലും ഒരു RRBയിലേക്ക് അപേക്ഷിക്കാനാവൂ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അപേക്ഷിക്കണം. ലൈവ് ഫോട്ടോയും ഒപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. കൂടാതെ സൗജന്യ ട്രെയിൻ യാത്രാ പാസ് ആവശ്യപ്പെടുന്ന എസ് സി എസ് ടി വിഭാഗക്കാർ ഇതിനായി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഒപ്പ് JPG JPEG മാതൃകയിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 01/2026 എന്ന കാറ്റഗറി നമ്പറായി എല്ലാ RRBകളുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് www.rrbtiruvananthapuram.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrbtiruvananthapuram.gov.in. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 14. അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ ജൂൺ 17 മുതൽ 26 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. തിരുത്തലിന് ഫീസ് ഈടാക്കും. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 14. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ജൂൺ 16. ഉത്തർപ്രദേശിലുള്ള നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഫീൽഡ് റെപ്രസെന്റേറ്റീവ് മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 61 ഒഴിവുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി ഒഴിവ് 21. മാർക്കറ്റിംഗ് 13, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 3, മെറ്റീരിയൽസ് 1, IT 1, ഇലക്ട്രിക്കൽ 2, കെമിക്കൽ 1. യോഗ്യത MBA, PGDBM, PGDM, BTEC, BE, BSc എഞ്ചിനീയറിംഗ്, MSc, CA, ICWA, CMA. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. ഫീൽഡ് റെപ്രസെന്റേറ്റീവ് ഒഴിവ് 40. യോഗ്യത 50% മാർക്കോടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഉപവിഭാഗങ്ങളിലുള്ള റെഗുലർ ഫുൾ ടൈം ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമ, ഹോർട്ടികൾച്ചർ ഡിപ്ലോമയും അതിന്റെ ഉപവിഭാഗങ്ങളും പരിഗണിക്കില്ല. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. മാനേജ്മെന്റ് ട്രെയിനിക്ക് 700 രൂപയും ഫീൽഡ് റെപ്രസെന്റേറ്റീവിന് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nationalfertilizers.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nationalfertilizers.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 12. തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ അനിൽകുമാർ.
1: സംഭാഷണത്തിൽ വാക്ക് പ്രധാനമാണെന്ന് പറയുന്നത് അതിൻ്റെ ആശയപ്രകാശന സാധ്യത കണക്കിലെടുത്താണ്. പദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് കൃത്യമായ ബോധം അത് പ്രയോഗിക്കുന്നയാൾക്കുണ്ടാകണം, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന അനർത്ഥങ്ങൾ പലതാണ്. വധം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട വാക്കാണ് ക്ഷണനം. അതറിയാതെ വിവാഹത്തിന് ക്ഷണനമുള്ളതുകൊണ്ട് നാളെ അവധിയെടുക്കുകയാണെന്ന് പറയുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. വിവാഹത്തിൽ ക്ഷണമുണ്ട് എന്നാണ് പറയേണ്ടത്. ആധാരമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട വാക്കാണ് അധികരിച്ച് എന്നത്. വീണപൂവിനെ അധികരിച്ചെഴുതിയ ലേഖനം എന്ന് പറയാം. എന്നാൽ അധികമായി എന്ന അർത്ഥത്തിൽ ഈ പദം തെറ്റായി പ്രയോഗിക്കുന്നുണ്ട്. കാറ്റധികരിച്ചു, രോഗം അധികരിച്ചു എന്നീ പ്രയോഗങ്ങൾ ശരിയല്ല. കാറ്റധികമായി

0: ഈ രോഗം മൂർച്ഛിച്ചു എന്നിങ്ങനെയാണ് പറയേണ്ടത്. ഭയങ്കരമായ എന്ന പദത്തിന് ഭയം ജനിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. എന്നാൽ ഏറ്റവും ഹൃദ്യമായ, മികച്ച, ആകർഷകമായ എന്നീ അർത്ഥങ്ങളിൽ ഭയങ്കരം എന്ന വാക്ക് പ്രയോഗിച്ചു വരുന്നുണ്ട്. ഭയങ്കരമായ മഴ, ഭയങ്കരമായ കാറ്റ്, ഭയങ്കരമായ തിരമാല എന്നെല്ലാം പറയാം. യേശുദാസിന്റെ കച്ചേരി ഭയങ്കരമായിരുന്നു, നാടകാവതരണം ഭയങ്കരമായിരുന്നു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശരിയല്ല. ചില പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഗൗരവം പോരാ എന്ന മട്ടിൽ വക്താവ് തന്നെ അത് പരിഷ്കരിച്ച് തെറ്റായി ഉപയോഗിക്കുന്നു. മടയൻ മഠയൻ എന്നും പോഴൻ ഭോഷനെന്നും പപ്പടം പർപ്പടകമെന്നും പറയേണ്ടതില്ല. അതുപോലെ വിമ്മിട്ടം വിമ്മിഷ്ടമാക്കേണ്ടതുമില്ല. പദങ്ങളിൽ ചില പ്രത്യയങ്ങൾ ചേർത്ത് പ്രയോഗിച്ച് കാണുമ്പോൾ ശരിയാണെന്ന തോന്നലുളവാകും. അങ്ങനെയുള്ള ധാരാളം വാക്കുകൾ പ്രയോഗത്തിലുണ്ട്. അവൻ എന്നെ കണ്ടപ്പോൾ ജാള്യത തോന്നി, യാചകനെ കണ്ടപ്പോൾ ദൈന്യത തോന്നി, വണ്ടിയുടെ വേഗത അപകടം സൃഷ്ടിക്കും എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ തെറ്റാണ്. അവൻ എന്നെ കണ്ടപ്പോൾ ജാള്യം തോന്നി, യാചകനെ കണ്ടപ്പോൾ ദൈന്യം തോന്നി, വണ്ടിയുടെ വേഗം അപകടം സൃഷ്ടിക്കും എന്നിങ്ങനെ പറയുന്നതാണ് ശരി. അതുപോലെ ക്ഷീണം ക്ഷീണതയെന്നും സ്വൈരം സ്വൈരതയെന്നും അപകർഷം അപകർഷതയെന്നും മാറ്റേണ്ടതില്ല. ഭാവവാചക സംജ്ഞകളിൽ താപ്രത്യയം ചേർക്കുന്നത് ശരിയല്ല എന്നതാണ് നിയമം. ഏതെങ്കിലും ഭാവത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് ഭാവവാചക സംജ്ഞകൾ എന്ന് പറയുന്നത്. ശരിയായ പ്രയോഗമേത് എന്ന കാര്യത്തിൽ സംശയമുളവാക്കുന്ന ധാരാളം പദങ്ങളുണ്ട്. തെറ്റാണെന്ന് ബോധ്യപ്പെടാത്തതിനാൽ അവ പ്രയോഗത്തിലുമുണ്ട്. ചുവപ്പ്, ചുമപ്പ്, ചുകപ്പ്, ചോപ്പ്, ചെമപ്പ്, ഇവയിൽ ശരിയേതെന്ന ശങ്ക പലർക്കുമുണ്ട്. ചെമപ്പ് എന്നതാണ് ശരി. ചുമ, ചുവ എന്നിവയുമായി ഒരു ബന്ധവുമില്ലാത്ത പദമാണ് ചെമപ്പ്. ചെങ്കൊടി, ചെഞ്ചായം, ചെമ്മാനം എന്നിങ്ങനെയാണല്ലോ മറ്റു പ്രയോഗങ്ങൾ. അതുകൊണ്ട് പദാർത്ഥവും അതിൻ്റെ പ്രയോഗവും പ്രധാനമാണ്. പദങ്ങളുടെ ശരിയായ രൂപങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുന്നതിൽ കുറെ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എൻ അനിൽകുമാർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിലെ മറ്റു പരിപാടികൾ 7:35 തുടർന്ന് കേൾക്കാം. ഇനി വാർത്തകൾക്കുള്ള സമയം. സമയം 7:25. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണ ബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര MSME മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
2: ഞാൻ ഈ സ്കീമിൽ 1.5 വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
1: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ June 30 പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവെ, ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവ്വീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവ്വീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം

0: വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത മൂന്ന് ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ SY ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന 2-ാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോകോവിച്ച് 3-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി സമയം 7:35.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മലയാള ചലച്ചിത്ര രംഗത്തെ ശ്രദ്ധേയനായ സ്വഭാവ നടനും കലാകാരനുമായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. 1943 February 13 തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. സംഗീതത്തിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം തബല, മൃദംഗം തുടങ്ങിയ വാദ്യോപകരണങ്ങളും ശാസ്ത്രീയ സംഗീതവും അഭ്യസിച്ചു. കലാമണ്ഡലം വാസുദേവ പണിക്കരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. സംഗീത ട്രൂപ്പുകളിലും KPSA തബലിസ്റ്റായിരുന്ന അദ്ദേഹം ഗായകനായും സംഗീത സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1970 PN മേനോൻ സംവിധാനം ചെയ്ത ദർശനമായിരുന്നു ആദ്യ ചിത്രം. ചെണ്ട, ഗുരുവായൂർ കേശവൻ, ശരപഞ്ചരം, സന്ദേശം, ധനം, യോദ്ധ, ദേവാസുരം, പരിണയം, അച്ചുവിൻ്റെ അമ്മ, ഒരു ചെറുപുഞ്ചിരി തുടങ്ങി 400+ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കുത്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2002 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ കഥാപുരുഷൻ, തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത രസതന്ത്രമാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം. ഹാസ്യവും ഗൗരവകരമായ വേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ 2006 May 27 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ശബ്ദം.
2: കലാനിലയം KPSC എന്നുള്ള പ്രമുഖ നാടക കമ്പനികളിലായിരുന്നു മുമ്പ്. അങ്ങനെ KPSC ഉള്ളപ്പോൾ തന്നെ തോപ്പിൽ ഭാസ്യാശാന്റെ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അതിനു മുമ്പ് വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്ത ചെണ്ട എന്ന പടം വന്നിട്ടുണ്ട്. ഇപ്പൊ മലയാള സിനിമ 75-ാമത്തെ കൊല്ലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 25 പഴക്കമുള്ളൂ സിനിമയിൽ. അതിന് മുമ്പ് 50 എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല. അന്നത്തെ പടങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ. അന്നത്തെ പടങ്ങൾ നസീർ സാർ, ബേദൂർക്ക, ബാസുചേട്ടൻ, ഉമ്മുക്ക, ശങ്കരാചേട്ടൻ ഒക്കെ അഭിനയിച്ചിരുന്ന പടങ്ങൾ അതിന് മുമ്പ് നീലക്കുയിൽ മുതൽ കണ്ടിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് അറിവില്ല. അപ്പൊ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് നിർത്തില്ല. ഇപ്പൊ മലയാള സിനിമ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്, പുരോഗതി തന്നെയാണ്. ഒട്ടും പിന്നാക്കമല്ല. പ്രത്യേകിച്ച് അടൂർ സാറിനെ പോലുള്ള ആൾക്കാർ, അവർ ജി അരവിന്ദ്രനുണ്ടായിരുന്നു മുമ്പ്, അവർക്ക് നല്ല സിനിമകളുടെ വക്താക്കൾ ഒരുപാട് മലയാളത്തിലുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു പുതുമയുണ്ട് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ പടത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്, ആരാച്ചാര്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു പടമാണത്, നിഴൽക്കുത്ത്. ഇതിനു മുമ്പ് അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കഥാപുരുഷൻ. അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ ആദ്യം കിട്ടിയത്. ആകാശവാണിയുടെ പഴയ ഒരു കോൺട്രാക്ട് ആർട്ടിസ്റ്റാണ് ഞാൻ. അത് തൃശ്ശൂർ നിലയത്തിലായിരുന്നു. ആദ്യം തബലിസ്റ്റായിട്ട് പിന്നെ നാടകത്തിലുണ്ട്. ആകാശവാണി നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ്. റേഡിയോ കേൾക്കുന്നവർ ഇപ്പോഴും റേഡിയോ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് റേഡിയോ അങ്ങനെ മറിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട്, റേഡിയോ നിലനിൽക്കും.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ശബ്ദം.
0: കേൾക്കാം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രതിളക്കം. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ദലീമയും സംഘവും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
3: ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം

0: നഗരപുരാണം. മതഭേദമന്യേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിന്നിരുന്ന ഒരു ഗ്രാമീണ ഗാനാലാപന ശാഖയാണ് ഉണർത്തുപാട്ട്. മതാനുഷ്ഠാനത്തിന്റെ ഭാഗമായും മതപ്രചരണത്തിന്റെ ഭാഗമായും ഉണർത്തുപാട്ടുകൾ പാടിയിരുന്നു. ഇവയിൽ തന്നെ രാത്രികാലങ്ങളിൽ പാടിയിരുന്നവയ്ക്ക് തുയിലുണർത്തുപാട്ടുകൾ എന്നാണ് വിളിച്ചിരുന്നത്. മലബാറിലെ പാണൻപാട്ടും തെക്കൻ തിരുവിതാംകൂറിലെ രാപ്പാട്ടും കടലോരവാസികളായ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ നിലനിന്നിരുന്ന ദേവാസ്തുവിളിയും തുയിലുണർത്ത് പാട്ടുപട്ടികയിലെ ചില ഉദാഹരണങ്ങളാണ്. നന്ദുണിപ്പാട്ട്, അണ്ണാവിപ്പാട്ട്, വീരടിയാൻ പാട്ട് എന്നിവ ഗ്രാമങ്ങളിൽ സജീവമായിരുന്ന ഉണർത്തുപാട്ടുകളിൽ പെടും. ബാധകൾ ഒഴിഞ്ഞു പോകാനും കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടാനും ഉണർത്തുപാട്ടുകൾ ഉപകരിക്കുമെന്ന വിശ്വാസം ഗ്രാമീണരിൽ അതിശക്തമായിരുന്നു. കൊയ്ത്തും മെതിയും കഴിഞ്ഞ് ഇല്ലം നിറയും വല്ലം നിറയും കഴിച്ച് മണ്ണും മണ്ണിലെ കർഷകനും വിശ്രമിക്കുന്ന കാലത്താണ് ഉണർത്തുപാട്ടുകാർ കുടികളിലെത്തുന്നത് എന്നതും ശ്രദ്ധേയം. ക്രിസ്തീയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മധ്യകേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഉണർത്തുപാട്ടാണ് വീരടിയാൻ പാട്ട്. പാട്ടുകാർക്ക് വീരടിയാന്മാർ എന്ന് വിളിപ്പേരുണ്ടായിരുന്നതിനാൽ അവർ പാടിയിരുന്ന പാട്ടിന് വീരടിയാൻ പാട്ട് എന്ന് പറഞ്ഞു വരുന്നു. കുട്ടനാടൻ പാടശേഖരങ്ങൾ കൊയ്ത്തൊഴിയുന്ന കാലത്ത് ചങ്ങനാശ്ശേരി താലൂക്കിലെ ചരിത്രപ്രസിദ്ധമായ വാഴപ്പള്ളി ഗ്രാമത്തിൽ നിന്നും വീരടിയാന്മാർ എത്തും. തൂവെള്ളം ഉണ്ടെടുത്ത് ചുമന്ന പട്ടുകൊണ്ട് അരപ്പട്ട കെട്ടി പ്രത്യേക രീതിയിലുള്ള തലക്കെട്ടും കെട്ടി ഉടുക്കുമേന്തി അവർ കുടികളിലെത്തും. വലത്തെ തോളിൽ ഒരു ഷോൾ ധരിച്ച് ഇടത്തെ തോളിൽ ഭാണ്ഡവും പേറി ഓരോ ക്രിസ്തീയ ഭവനങ്ങളുടെയും ഉമ്മറത്തെത്തി വീരടിയാന്മാർ പാടും. സ്ത്രീകളും കുട്ടികളും അവർക്ക് ചുറ്റും ഭക്ത്യാദരങ്ങളോടെ വണങ്ങി നിൽക്കും. പാട്ടെന്ന് പറഞ്ഞാൽ ഈണവും താളവും ഒപ്പിച്ച് ചിട്ടപ്പെടുത്തിയ ഈരടികളോ വൃത്താലങ്കാര സംഗീതങ്ങളുടെ സഹായത്തോടെ വാർത്തെടുത്ത കവിതകളോ അല്ല. പ്രത്യേക ഈണത്തിലുള്ള ഒരുതരം ഗദ്യം ചൊല്ലലാണത്. AD 52 ക്രിസ്തു ശിഷ്യനായ തോമാ ശ്ലീഹ കേരളത്തിൽ വന്നതും അദ്ദേഹം നടത്തിയ അത്ഭുത പ്രവൃത്തികളുടെ വിവരണവും അടങ്ങിയതാണ് വീരടിയാൻ പാട്ടിലെ ഒന്നാം ഭാഗത്തിലെ പ്രമേയം. അദ്ദേഹം സ്ഥാപിച്ച 7.5 പള്ളികളും മതം മാറിയ കുടുംബങ്ങളും പ്രസ്തുത പാട്ടിൽ പരാമർശമാകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി വാഴ്ച ആരംഭിച്ച പെരുമാക്കന്മാരുടെ കാലത്ത് കാനാൻ ദേശത്തു നിന്നെത്തിയ കച്ചവട പ്രമാണിയും ക്രൈസ്തവ വിശ്വാസിയുമായ ക്നായി തൊമ്മനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പാട്ടിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത്. തോമാ ശ്ലീഹ മാർഗം കൂടിയ മാർത്തോമാ ക്രിസ്ത്യാനികൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ക്നായി തൊമ്മൻ ചേരമാൻ പെരുമാളിന്റെ തിരുസന്നിധിയിൽ അവതരിപ്പിച്ച് സവർണർക്ക് മാത്രമായി വിധിക്കപ്പെട്ടിട്ടുള്ള 72 അവകാശങ്ങൾ നേടിയെടുത്തതായും വീരടിയാൻ പാട്ടിൽ പരാമർശമുണ്ട്. ത്രൈവർണികരെ പോലെ കുടയും വടിയും നടപടിയുമായി എഴുന്നള്ളാനും വെഞ്ചാമരം വീശി ശംഖു വിളിച്ച് ആനപ്പുറത്ത് യാത്ര ചെയ്യുവാനുമുള്ള വിശേഷ അധികാരങ്ങൾ കൂടി നേടിയെടുത്തു അത്രേ. ക്നായി തൊമ്മൻ വീണ്ടും സ്വന്തം നാട്ടിലെത്തി 300 ക്രൈസ്തവ കുടുംബങ്ങളെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നും അവർക്കും 72 അവകാശങ്ങളും ചിറ്റായി വേലയ്ക്കുള്ള അധികാരങ്ങളും ചാർത്തിക്കിട്ടിയെന്നും പാട്ടിൽ ധ്വനിയുണ്ട്. ഐതിഹ്യങ്ങളുടെയും അതിശോക്തികളുടെയും മാറാല മാറ്റിയാൽ ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയുടെയും വ്യാപനത്തിന്റെയും ചരിത്രം വീരടിയാൻ പാട്ടിൽ നിന്നും ചികഞ്ഞെടുക്കാം. കാലത്തിന്റെ മാറ്റവും മാറി മാറി വന്ന തൊഴിൽ സംസ്കാരങ്ങളും കൃഷിയുടെ നാശവും പടിഞ്ഞാറൻ രീതികളോടുള്ള അമിതാവേശവും മറ്റ് ഗ്രാമക്കാഴ്ചകളെ എന്ന പോലെ വീരടിയാൻ പാട്ടിനെയും അന്യമാക്കി കഴിഞ്ഞു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
3: ഗ്രാമകേരളം. കുടുക്കയും ചിരട്ടയും.
4: നമ്മുടെ പഴയ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ചിരട്ടയും കുടുക്കയും. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ അലുമിനിയത്തിനും സ്റ്റീലിനും പ്ലാസ്റ്റിക്കിനുമൊക്കെ ഇവ വഴിമാറിക്കൊടുത്തപ്പോൾ ജീവിത നിലവാരത്തിലും വലിയ വ്യത്യാസങ്ങൾ വന്നു. എന്നാൽ ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടും തന്നെ എത്തിനോക്കാത്ത ഗ്രാമീണ മേഖലകളിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നതും ഇപ്പോഴും അങ്ങിഞ്ഞു കാണുന്നതുമായ നിത്യോപയോഗ സാധനങ്ങളായി നമുക്ക് ചിരട്ടയെയും കുടുക്കയെയും പരിഗണിക്കാം. പഴയകാലത്ത് ഇവയുടെ പ്രസക്തി എന്തായിരുന്നു എന്ന് നോക്കാം. കുടുക്ക എന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ചെറിയ പാത്രമാണ്. പണ്ടൊക്കെ ആൾക്കാർ സമ്പാദ്യശീലത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചിരുന്നത് ഈ മൺകുടുക്കകളിലൂടെയാണ്. ഇവയെ സമ്പാദ്യ കുടുക്കകൾ എന്നാണ് വിളിച്ചിരുന്നത്. കുടുക്കയുടെ മുകൾ ഭാഗത്തുള്ള ദ്വാരത്തിലൂടെ നാണയങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുന്നു. അന്നത്തെ ചെലവ് കഴിഞ്ഞതിനു ശേഷമുള്ള നാണയങ്ങൾ ഇന്നും കുടുക്കകളിൽ നിക്ഷേപിച്ച് സ്വരൂപിച്ചെടുത്ത് വിശേഷ അവസരങ്ങളിലോ അത്യാവശ്യ സന്ദർഭങ്ങളിലോ അവയിൽ നിന്നും പണമെടുത്തിരുന്നു. മറ്റൊരു തരം കുടുക്കകളാണ് തൈര് കടയുന്നതിനും ഉപ്പിലിട്ടവ സൂക്ഷിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചിരുന്നവ. ഇവയിൽ സൂക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് പ്രത്യേകമായ രുചിയും തണുപ്പും ലഭിക്കുമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായി ഭക്ഷണപദാർത്ഥങ്ങളും പാനീയങ്ങളും സംരക്ഷിക്കുന്നതിന് എല്ലാ വീടുകളിലും കുടുക്കകൾ ഉപയോഗിച്ചിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള തനിമയുള്ള ഉപകരണങ്ങളാണ് ഇതെന്ന് പറയാം. മറ്റൊന്നാണ് ചിരട്ട. തേങ്ങ ഉപയോഗിച്ച ശേഷം കിട്ടുന്ന ചിരട്ട കേരളീയരുടെ സുപരിചിതമായ വസ്തുവാണ്. ഒരു കാലത്ത് നമ്മുടെ അടുക്കളകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു ഇത്. ചിരട്ടത്തവിയാണതിൽ പ്രധാനപ്പെട്ടത്. മുളയോ അലകോ ചിരട്ടയിൽ തുളയിട്ട് ഘടിപ്പിച്ചു കഴിയുമ്പോൾ അത് ചിരട്ടത്തവിയായി. ഇത് പാചകം ചെയ്യുമ്പോൾ ഇളക്കാനും വിളമ്പാനുമൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഭക്ഷണത്തിന് പ്രത്യേകമായ ഗുണം പ്രദാനം ചെയ്യുന്നതിന് ഈ ചിരട്ടത്തവികൾ സഹായകമാണ്. ചിരട്ട ഒരു കാലത്ത് അരിയും മറ്റ് ധാന്യങ്ങളുമൊക്കെ അളക്കുന്നതിനുള്ള അളവ് പാത്രമായും വീട്ടമ്മമാർ ഉപയോഗിച്ചിരുന്നു. ചിരട്ടയിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന രീതിയും

പഴയകാലത്തുണ്ടായിരുന്നു. ചിരട്ടയും കുടുക്കയുമൊക്കെ ഉപയോഗിച്ചിരുന്ന കാലം തികച്ചും പരിസ്ഥിതി സൗഹൃദമായിരുന്നു. പ്രകൃതിദത്തമായ വസ്തുക്കളായിരുന്നതിനാൽ അവയൊന്നും പരിസ്ഥിതിക്കൊട്ടും തന്നെ ദോഷകരമായിരുന്നില്ല. ചിരട്ടത്തവിയിലും മൺപാത്രങ്ങളിലുമൊക്കെ പകർന്നിരുന്ന ആഹാരപദാർത്ഥങ്ങൾക്ക് പ്രത്യേകമായ ഔഷധ ഗുണമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. പണ്ടുള്ളവർ ആഡംബരഭ്രമമില്ലാതെ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്നതിന്റെ അടയാളങ്ങളായി ഇവയെ നമുക്കെടുത്തു പറയാം. അക്കാലത്തുള്ള വ്യക്തികളുടെ സമ്പാദ്യമായി ചിരട്ടയും കുടുക്കയുമെന്ന് തെളിയിക്കുന്ന സംഭാഷണങ്ങൾ പല സാഹിത്യ സൃഷ്ടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാകും. ചിരട്ടയും കുടുക്കയുമൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ എന്ന ആജ്ഞാവാചകത്തിൽ തന്നെ അക്കാലത്തിലെ ഗ്രാമീണ ചിത്രം തെളിയുന്നു. ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ ഓർമ്മത്തുരുത്തുകളിൽ അടരാത്ത കണ്ണികളായി ചിരട്ടയും കുടുക്കയും നിലകൊള്ളുന്നു.

0: കുടുക്കയും ചിരട്ടയും, രചന സുരേഷ് മണ്ണാറശാല, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
1: പുനർവിട്ടതിൽ ഇനി നമുക്ക് ചുറ്റും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന രണ്ടു വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-03-61 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആന്റ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആന്റ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം അതത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-24-74-720 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.

കേരളത്തിലെ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3. കൂടുതൽ വിവരങ്ങൾക്ക് LE.poly@admission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഭരതന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുകയാണ്. ഏവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ, സജീദേവി.

0: Chandigarh, Delhi, Punjab, Rajasthan and Uttar Pradesh are likely to experience thunder squalls today with wind speed gusting to 80 kilometers per hour. In the US, three people were killed in an explosion that engulfed a Dallas apartment building in a massive and deadly blaze. Dallas Fire Rescue spokesperson Jason Evans announced the fatalities at a news conference. In IPL cricket, Gujarat Titans and Rajasthan Royals will meet in the all-important qualifier 2 at the Maharaja Yadavendra Singh International Cricket Stadium, New Chandigarh, this evening. The match will start at 7:30 p.m. The winner will take on Royal Challengers Bengaluru in the final on Sunday at Narendra Modi Stadium in Ahmedabad. India took a 1-0 lead after beating England comfortably by 38 runs in the first of a three-match T20 International Cricket Series at County Cricket Ground, Chelmsford. After losing the toss, India made 188 runs for 7 wickets in their stipulated 20 overs. And now, for a look at today's newspapers, it's over to Renu Kataria.
1: Thank you, Sunil. The resignation of Siddaramaiah as Karnataka Chief Minister is the top news in many dailies. Siddaramaiah makes way for D.K. Shivakumar in Karnataka leadership shift, headlines Hindustan Times. Amid suspense on whether Chinese President Xi Jinping will attend the BRICS summit in India in September, the two nations held constructive talks on the LAC and border row, writes the Asian Age. To ensure foolproof conduct of the NEET UG again, the government is mulling to seek logistical support from the Indian Air Force to transport examination material, reports the Tribune. In its editorial piece titled Death Blow to Online Gaming, the Asian Age welcomes the Supreme Court's decision upholding GST on the full amount deposited by online gaming participants, seeing it as a strong step to curb betting and its damaging social consequences. The paper argues that the distinction between skill-based and chance-based betting is too blurred to be meaningful in practice and says the ruling could severely hit the industry. At the same time, it notes that retrospective taxation, though legally upheld, creates uncertainty for business. Dailies have paid tributes to poet Bashir Badr, who died yesterday. Bashir Badr, master Urdu poet of love and melancholy, passes away, headlines the Times of India. In the next 5 years, the earth is likely to surge again and again past the international climate threshold set as safe, according to new United Nations climate projections, reports the Statesman. And finally, in a landmark development for wildlife conservation in Himachal Pradesh, forest officials in Chamba have captured the first ever video evidence of brown bear in Siabehi Wildlife Sanctuary, reports the Tribune. And with that, it's back to you, Sunil.
0: Thank you, Renu. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah says Centre's high-level committee on artificial demographic changes to also assess requirements of law to tackle the issue. National Security Advisor Ajit Doval calls for decisive action against terrorism, says there cannot be double standards in fight against the menace. BJP appoints party presidents for Punjab, Haryana, Delhi and Tripura. Air India extends suspension of its flights to Israel till July end. Amid continued geopolitical uncertainties in West Asia and in IPL cricket, Rajasthan Royals to take on Gujarat Titans in all-important qualifier 2 in New Chandigarh this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8:30.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ചെട്ടിയുടെ കുട്ടിയത്രേ, ശിവനേ, അമ്പലത്തിൽ കടത്താൻ സൂക്ഷിക്കണം. അങ്ങനെ കുറെ ദിവസത്തിന് വിശ്വനാഥൻ ഒരു ചെട്ടിക്കുട്ടിയായി, പിന്നെ ലഹളയിൽ ഭ്രഷ്ടയായ ഒരാത്യന്മാരുടെ കുട്ടിയായി. ജാതി മാറി മാറി വരികയാണ്. അതിനിടയിൽ ആരോ ഒരു വർത്തമാനവും കൊണ്ടെത്തി, ലഹളയിലുണ്ടായ കുട്ടിയത്രയെ. അയ്യോ, ഈ സംഭാഷണങ്ങളുടെ അലകളെല്ലാം രാമൻ മാസ്റ്ററുടെ ചെവിയിലും എത്തുന്നുണ്ടായിരുന്നു. അയാൾ ഒന്നിനും മറുപടി പറഞ്ഞില്ല. എന്ത് പറയാൻ, തനിക്കുണ്ടായ കുട്ടിയെന്നോ? പക്ഷേ ഒരു മറുപടി കൊടുക്കഞ്ഞിട്ട് മാധവിയമ്മയ്ക്ക് നാവു കടയുകയാണ്. മാസ്റ്റർ അവരെ അനുവദിക്കുന്നില്ല. പറയുന്നവരുടെ വായിലെ ചൊറിയെങ്ങും മാറട്ടെ, നമ്മുടെ കാര്യം നമ്മുടെ കയ്യിലാ. എന്റെ വായിൽ നാവില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ നടപടികളൊക്കെ ബാക്കിയുള്ളവർക്കും അറിയാം. നമ്മൾ വഴക്കുന്നില്ല.

0: ഇല്ല. മാധവിയമ്മയുടെ അഭിലാഷം തലമടക്കേണ്ടി വന്നു. രാമൻ മാസ്റ്റർ അതിനെക്കുറിച്ചെന്നല്ല ഒന്നിനെക്കുറിച്ചും അധികം സംസാരിച്ചില്ല. വീട്, സ്കൂൾ, പലചരക്ക് കട, ഇങ്ങനെ തൻ്റെ ലോകത്തിൻ്റെ വ്യാസം ചുരുക്കി. കൂടെ കൂടെ ആ ശനി പിടിച്ച വയറ്റിൽ വേദനയും അയാളെ അലട്ടുന്നുണ്ട്. വയർ മുറുകെ പിടിച്ചുകൊണ്ട് മാസ്റ്റർ വിചാരിച്ചു, തലയിലെഴുത്ത് തടവിയാൽ പോവില്ല. വിശ്വനാഥൻ്റെ കളികളാണ് ഇന്ന് അയാളെ ആഹ്ലാദിപ്പിക്കുന്നത്, എല്ലാം വിസ്മരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അവനൊരു പടുവികൃതിയായിട്ടാണ് വളരുന്നത്. രസത്തുള്ളി പോലെയാണ്, അനങ്ങാതിരുന്നുകൂടാ. അവിടെ ചാടിയും ഇവിടെ ചാടിയും അതുവാരിയും ഇതുവലിച്ചും മാധവിയമ്മയെ നന്നേ അലട്ടിക്കൊണ്ടു നിന്നു. മാധവിയമ്മ അവനെ ശാസിക്കുകയും ചെയ്തു. കള്ളപ്പോക്കിരി, നിന്റെ മൂക്ക് ഞാൻ ചെത്തിക്കളയും. അമ്മയുടെ മൂക്ക് ഞാനും തെത്തും. അവൻ കൊഞ്ചിക്കൊണ്ട് മറുപടി കൊടുത്തു. കേട്ടോ മോം പറയുന്നത്? മാധവിയമ്മ ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു. മാസ്റ്റർ ഇളം ചിരിയോടെ വിവരിച്ചു, അവൻ ലക്ഷ്മണനായിരിക്കും. ശൂർപ്പണഘമാരെ കണ്ടാൽ അപ്പോ മൂക്കു മുറിക്കണം എന്ന് തോന്നുന്നുണ്ടാവും. നല്ല പുരാണമാണ് മോന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ മുഖവും കൂർപ്പിച്ച് കുട്ടിയും കൂട്ടി അടുക്കളയിലേക്ക് ഒരു പോക്ക്. ഭാര്യയുടെ പാച്ചിൽ നോക്കി ഭർത്താവും പൊട്ടിച്ചിരിച്ചു. ബാലയും രാധയും ഗോപാലകൃഷ്ണനും ചിരിച്ചു. ആ കോലാഹലം കേട്ട് അടുപ്പിനടുക്കൽ വെച്ച് മാധവിയമ്മയും സ്വകാര്യത്തിൽ ചിരിച്ചു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.

ആകാശവാണി. സ്മൃതി മധുരം. മഴയെ എത്ര വർണ്ണിച്ചാലും കവിഹൃദയങ്ങൾക്ക് മതി വരില്ല. പനിനീർ മഴയായും പൂമഴയായും തേൻമഴയായും പവിഴമഴയായുമൊക്കെ അവർ മഴയെ വർണ്ണിക്കുന്നു. ഉള്ളിൽ പ്രണയമുണർത്തുന്ന രണ്ട് മഴപ്പാട്ടുകൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ഭൂമിദേവി പുഷ്പിണിയായി ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

അഴകിയ രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ ഗാനം.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: മേരുദണ്ഡാസനം: മലർന്നു കിടന്നുകൊണ്ട് കാൽപാദങ്ങളെ ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിന് മുകളിലേക്ക് നീട്ടി കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മലർത്തി നിലത്ത് വയ്ക്കുക. കൈയുടെ പേശികൾ ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ ശരീരത്തെ നിവർത്തിവയ്ക്കുക. മേരുദണ്ഡാസനത്തിൽ രണ്ടു കാലുകളും ഒരുമിച്ചാണ് ഉയർത്തേണ്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പലർക്കും ഇത് ബുദ്ധിമുട്ടുള്ളതായി അനുഭവപ്പെട്ടേക്കാം. അത്തരക്കാർക്കു വേണ്ടി പരിശീലനത്തിൽ ചെറിയ മാറ്റം വരുത്തി ഓരോ കാൽ വീതം ഉയർത്തുന്ന അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഉയർത്തുന്ന മേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ആദ്യമായി പരിശീലിക്കുന്നവർക്ക് കൈത്തലങ്ങൾ ശരീരത്തിന്റെ ഇരുവശങ്ങളിലുമായി നിലത്തു പതിച്ചു വച്ചുകൊണ്ടും ഈ യോഗാസനം ചെയ്യാവുന്നതാണ്. ഇനി ഈ യോഗാസനം പരിശീലിക്കേണ്ട വിധം എങ്ങനെ എന്ന് നോക്കാം. കാലുകൾക്ക് ബലം നൽകി മുട്ടുമടങ്ങാതെ സാവകാശം ശ്വാസമെടുത്തുകൊണ്ട് വലതുകാൽ തറയിൽ നിന്നും ഉയർത്തുക.

0: കാലുകളുടെ ചലനം ശ്വാസഗതിക്കൊപ്പമായിരിക്കണം. അതായത് ശ്വാസമെടുക്കുമ്പോൾ സാവകാശം കാൽ ഉയർത്താൻ ആരംഭിക്കുകയും ശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിയുമ്പോഴേക്കും കാൽ 90 ഡിഗ്രിയിലേക്ക് വരത്തക്ക വിധം ഉയർന്നു വരികയും വേണം. അതുപോലെ തന്നെ ശ്വാസം പൂർണ്ണമായും വിട്ടുകഴിയുമ്പോഴേക്കും കാൽപാദങ്ങൾ തറയിൽ സ്പർശിച്ചിരിക്കുകയും വേണം. ഇടതുകാൽ മുട്ടുകൾ ഉയരാതെ നിലത്തു ചേർത്ത് വച്ചുകൊണ്ട് സ്ഥിതിയിൽ അല്പനേരം സാധാരണ ശ്വാസത്തിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ സാവകാശം താഴ്ത്തി തറയിൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇടതുകാലും ആവർത്തിക്കുക. പരിശീലനം അവസാനിപ്പിച്ചതിനു ശേഷം ക്രമേണ ശവാസനത്തിലേക്ക് വന്ന് അല്പനേരം വിശ്രമിക്കുക. കുറച്ചു ദിവസം അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഒരുമിച്ചുയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പൂർണ്ണമേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും കഴിവിനും സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് എത്ര സമയം ചെയ്യണമെന്ന് തീരുമാനിക്കാവുന്നതുമാണ്. ഇവിടെ പറഞ്ഞത് മേരുദണ്ഡാസനത്തിന്റെ ഒരു രീതി മാത്രമാണ്. ഇനിയും പല രീതികളിൽ ഈ യോഗാസനം അഭ്യസിക്കുന്നുണ്ട്. ഇനി ഈ പരിശീലനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മേരുദണ്ഡം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടെല്ലിന് ബലം നൽകുന്ന ഒരു യോഗാസനമാണ് മേരുദണ്ഡാസനം. കാലുകളുടെ പേശികൾക്ക്, പ്രത്യേകിച്ച് പിന്തുടകളുടെ പേശികൾക്ക് വഴക്കം വർദ്ധിപ്പിക്കുകയും ബലം നൽകുകയും ചെയ്യുന്നു. നെഞ്ചും ഇടുപ്പും തുറക്കുന്നതിനും വയറിലെ അവയവങ്ങളെ, വിശേഷിച്ച് കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറൊതുങ്ങുന്നതിനും ഈ പരിശീലനങ്ങൾ സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ലിപ്പ് ഡിസ്ക്, സയാറ്റിക എന്നിവയുള്ള ആളുകളും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും മേരുദണ്ഡാസനം പരിശീലിക്കുന്നത് ഒഴിവാക്കണം.
1: മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭരതന്റെ സാന്നിധ്യമുള്ള രണ്ട് ഗാനങ്ങൾ. ആദ്യം കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി ലതിക പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം ഭരതൻ.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ഇനി ഭരതൻ എഴുതിയ ഗാനം കേൾക്കാം, ഔസേപ്പച്ചൻ ഈണമിട്ടത്. KS ചിത്രപാടിയ ഈ ഗാനം പ്രണാമം എന്ന ചിത്രത്തിൽ നിന്നാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നുപോവുകയായിരുന്നല്ലോ നമ്മൾ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച സത്യാഗ്രഹ സമരത്തിന് നിരവധി യൂറോപ്യന്മാരുടെ സഹായം ലഭിച്ചതായി അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു. അതിൽ ചിലരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഞാനിനി ഒരു ഉത്കൃഷ്ട ബാലികയെ, അതായത് മിസ്സസ് സോഞ്ചാസ് ക്ലസിനെ പരിചയപ്പെടുത്തട്ടെ. അവളുടെ സ്വഭാവത്തെപ്പറ്റി ഗോഖലയ്ക്കുള്ള മതിപ്പിനെ ഇവിടെ ചേർക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ജനങ്ങളെ വിലയിരുത്തി

ഇരുത്താൻ അദ്ദേഹത്തിന് അത്ഭുതാവഹമായൊരു ശക്തിയുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമൊന്നിച്ച് ഡെലഗോബോയിൽ നിന്ന് സാൻസിബാർ വരെ പോയി. അത് ഞങ്ങൾക്ക് ദീർഘമായ സംഭാഷണത്തിന് വിശേഷപ്പെട്ട അവസരം നൽകി. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യൻ നേതാക്കന്മാരെയും യൂറോപ്യൻ നേതാക്കന്മാരെയും അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം അവരെക്കുറിച്ച് പറയുമ്പോൾ മിസ് സ്ക്ലസിനാണ് സ്ഥാനവലിപ്പം നൽകിയത് എന്ന് ഞാൻ ഓർക്കുന്നു. മിസ് സ്ക്ലസിനിൽ കണ്ടപോലുള്ള അത്തരം പരിശുദ്ധിയും പ്രവൃത്തിയോടുള്ള ഏകാഗ്രമായ ഭക്തിയും മഹത്തരമായ ദൃഢനിശ്ചയവും ഞാൻ അസാധാരണമായേ കണ്ടിട്ടുള്ളൂ. അവൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി സർവ്വതിനെയും ഉപേക്ഷിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അവളുടെ വലിയ പ്രാപ്തിയും ശേഷിയും കൂട്ടിച്ചേർക്കുമ്പോൾ അവൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നിസ്തുലമായൊരു സമ്പത്താണ്. ഞാൻ പറയണമെന്നില്ല, എങ്കിലും പറയുന്നു, നിങ്ങൾ അവളെ സസ്നേഹം പ്രോത്സാഹിപ്പിക്കണമെന്ന്. ഒരു സ്കോട്ടിഷ് ബാലിക മിസ് ഡിക് ഷോർട്ട് ഹാൻഡ് അറിയുന്ന ടൈപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നു. ജീവിതത്തിലെ വളരെ കടുത്ത അനുഭവങ്ങളിൽ അവർ എനിക്കൊപ്പം നിന്നിട്ടുണ്ട്. മിസ് ഡിക് വിവാഹാനന്തരം എന്നെ വിട്ടുപോയി. അപ്പോഴാണ് കെല്ലൻബാക്ക് മിസ് സ്ക്ലസനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ പെൺകുട്ടിയെ അവളുടെ അമ്മ എന്റെ പക്കൽ ഏൽപ്പിച്ചു തന്നതാണ്. അവൾ സമർത്ഥയും സത്യശീലയുമാണ്, എന്നാൽ വളരെ വികൃതിയും അടക്കമില്ലാത്തവളുമാണ്, ഒരുപക്ഷേ അധികപ്രസംഗിയുമാണ്. അവളെ ഭരിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ നിർത്തുക. വെറും ശമ്പളത്തിന് വേണ്ടിയല്ല ഞാൻ അവളെ നിങ്ങളുടെ അടുത്താക്കുന്നത്. ചുരുക്കെഴുത്തറിയുന്ന ഒരു നല്ല ടൈപ്പിസ്റ്റിന് മാസം 20 പവൻ അനുവദിക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ മിസ് ക്ലസിന്റെ പ്രാപ്തിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആദ്യം ഞാൻ അവൾക്ക് മാസം തോറും 6 പവൻ വീതം കൊടുക്കണമെന്ന് കെല്ലൻബാക്ക് അഭിപ്രായപ്പെട്ടു. ഞാനത് ഉടനെ സമ്മതിക്കുകയും ചെയ്തു. മിസ് ക്ലസിൻ അവളുടെ വികൃതികൾ വളരെ വേഗം തന്നെ കാട്ടിത്തുടങ്ങി. പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് എന്റെ പ്രിയപ്പെട്ട ഒരാളാകാനും സാധിച്ചു. രാത്രിയായാലും പകലായാലും വേണ്ടില്ല, ഏത് സമയത്തും പണിയെടുക്കാൻ അവൾ തയ്യാറാണ്. അവൾക്ക് ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമോ ആയി ഒന്നുമില്ല. അവൾക്കന്ന് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എന്തും നേരിട്ട് പറയുന്ന ശീലം കൊണ്ടും ഉപകാരം ചെയ്യാനുള്ള സന്നദ്ധത കൊണ്ടും അവൾ എന്റെ കക്ഷികളെയും സത്യാഗ്രഹികളെയും കയ്യിലെടുത്തു. ഈ ചെറുബാലിക വളരെ വേഗത്തിൽ എന്റെ ആപ്പീസിന്റെയും പ്രസ്ഥാനത്തിന്റെ മുഴുവൻ തന്നെയും സദാചാരത്തെ കാക്കുന്നവളും സംരക്ഷിക്കുന്നവളുമായി ചമഞ്ഞു. ധാർമ്മികമായ ഔചിത്യത്തെപ്പറ്റി അവൾക്ക് സംശയമുണ്ടാകുമ്പോഴെല്ലാം അവൾ അതിനെപ്പറ്റി എന്നോട് മടികൂടാതെ വാദിക്കും. അതിനെപ്പറ്റി തനിക്ക് ബോധ്യപ്പെടുത്തി കിട്ടുന്നതുവരെ അടങ്ങിയിരിക്കുകയുമില്ല. സേഠ് കച്ചാലിയെയൊഴികെ മറ്റെല്ലാ നേതാക്കന്മാരും ജയിലിലായിരുന്നപ്പോൾ വളരെ വലിയ സംഖ്യകളുടെ ഭരണാധികാരം അവൾക്കുണ്ടായിരുന്നു. കണക്കുകളെല്ലാം അവളുടെ അധീനതയിലുമായിരുന്നു. വിവിധ സ്വഭാവക്കാരായ പല ആളുകളുമായും അവൾ ഇടപെടേണ്ടി വന്നു. സേഠ് കച്ചാലിയെ പോലും അവളുടെ അടുത്ത് ചെന്ന് ഉപദേശം ആവശ്യപ്പെടും. അന്ന് മിസ്റ്റർ ഡോക്കാണ് ഇന്ത്യൻ ഒപ്പീനിയൻ നടത്തിയിരുന്നത്. തലനരച്ച തഴക്കവും പഴക്കവും ചെന്ന അദ്ദേഹം പോലും ഇന്ത്യൻ ഒപ്പീനിയനിലേക്ക് താൻ എഴുതിയ ലേഖനങ്ങളെ അവളെക്കൊണ്ട് ശരിപ്പെടുത്തിക്കും. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, മിസ് ക്ലസിൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ തന്നെ തൃപ്തിപ്പെടുത്തുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവളുടെ സഹായത്തിന് വിലയിടുവാൻ ഞാൻ ആളല്ല. അവൾ അഭിപ്രായപ്പെട്ട തിരുത്തലുകളെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളെ അവ ഉചിതങ്ങളാണെന്നറിഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പഠാന്മാരും പട്ടേളന്മാരും കരാറൊഴിഞ്ഞ ഇന്ത്യക്കാരും ഏത് തരക്കാരോ പ്രായക്കാരോ ആയ ഇന്ത്യക്കാരും അവളുടെ ചുറ്റും വന്ന് ഉപദേശം തേടുകയും അതനുസരിച്ച് നടക്കുകയും ചെയ്തിരുന്നു. തെക്കേ ആഫ്രിക്കയിലെ യൂറോപ്യന്മാർ സാധാരണയായി ഇന്ത്യക്കാർ സഞ്ചരിക്കുന്ന തീവണ്ടി മുറിയിൽ യാത്ര ചെയ്യില്ല. ട്രാൻസ്വാളിൽ അവരിങ്ങനെ ചെയ്തുകൂടെന്ന് വിലക്കുക കൂടി ചെയ്തിരുന്നു. എന്നാൽ മിസ് ക്ലസിൻ കൽപ്പിച്ചുകൂട്ടി ഇന്ത്യക്കാർക്കായുള്ള 3-ാം ക്ലാസ് മുറിയിൽ മറ്റു സത്യാഗ്രഹികളെപ്പോലെ ഇരിക്കുകയും തർക്കിക്കാൻ വരുന്ന ഗാർഡുമാരെ എതിർക്കുകയും ചെയ്തിരുന്നു. മിസ് ക്ലസിൻ എന്തെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ അവളുടെ പ്രാപ്തിയും പ്രസ്ഥാനത്തിന്റെ യുദ്ധനയത്തെ സംബന്ധിച്ച് അവൾക്കുള്ള നാഥത്വവും സത്യാഗ്രഹികളുടെ മേൽ അവൾ നേടിയ സ്വാധീനതയുമൊക്കെ ട്രാൻസ്വാൾ ഗവൺമെന്റിന് അറിയാമെങ്കിലും അവളെ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന നയവും മര്യാദയും ഗവൺമെന്റ് സ്വീകരിച്ചു. മാസം തോറുമുള്ള അലവൻസ് 6 പവനിലധികം കിട്ടണമെന്ന് മിസ് ക്ലസിൻ
ഒരിക്കലും ആവശ്യപ്പെടുകയോ

ആഗ്രഹിക്കുകയോ ഉണ്ടായിട്ടില്ല. എങ്കിലും അവളുടെ ചില ആവശ്യങ്ങളെപ്പറ്റി അറിയാനിടവന്നപ്പോൾ ഞാൻ അവൾക്ക് 10 പവൻ വീതം കൊടുത്തു തുടങ്ങി. ഇത് തന്നെ അവൾക്ക് മനസ്സില്ലാതെയാണ് സ്വീകരിച്ചത്. ഇതിലുമധികം വല്ലതും വാങ്ങാൻ തീരെ കൂട്ടാക്കിയതുമില്ല. എനിക്കിതിലധികം ആവശ്യമില്ല. എന്റെ ആവശ്യങ്ങളെക്കാൾ അധികമായി ഞാൻ എന്തെങ്കിലും സ്വീകരിച്ചാൽ എന്നെ നിങ്ങളിലേക്ക് ആകർഷിച്ച തത്വത്തെ ഞാൻ വഞ്ചിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് അവൾ എന്നെ നിശബ്ദനാക്കും. മിസ് ക്ലസിന്റെ വിദ്യാഭ്യാസം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവൾ കേപ് സർവകലാശാലയിലെ ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസായിരുന്നു. ഷോർട്ട് ഹാൻഡിൽ ഒരു ഡിപ്ലോമയും നേടിയിരുന്നു. സമരം കഴിഞ്ഞതിനു ശേഷം അവൾ BA പരീക്ഷ പാസായി. പിന്നീട് ട്രാൻസ്വാളിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ ഹെഡ്മിസ്ട്രസ്സായി. സ്ഫടികം പോലെ വിശുദ്ധമായ ഹൃദയത്തോടുകൂടിയ ഒരു ഇംഗ്ലീഷ് ഇലക്ട്രീഷ്യനായിരുന്നു ഹെർബർട്ട് കിച്ചൻ. ബോവർ യുദ്ധകാലത്ത് അദ്ദേഹം ഞങ്ങളോടൊന്നിച്ചു പണിയെടുത്തു. കുറച്ചു കാലത്ത് ഇന്ത്യൻ ഒപ്പീനിയന്റെ പത്രാധിപരായി. അദ്ദേഹം ആജീവനാന്തം ബ്രഹ്മചാരിയായിരുന്നു. ഞാനുമായി അടുത്തു പരിചയത്തിൽ വന്ന ആളുകളെപ്പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. ഇവരെ ട്രാൻസ്വാളിലെ പ്രധാന യൂറോപ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുവാൻ നിവൃത്തിയില്ല. എന്നാൽ പ്രധാനികളും വലിയ സഹായം ചെയ്തു. ഇത്തരം സഹായം ചെയ്തവരിൽ വെച്ച് ഏറ്റവും സ്വാധീനമുള്ള ആൾ തെക്കേ ആഫ്രിക്കയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘത്തിലെ എക്സ് പ്രസിഡന്റും ട്രാൻസ്വാൾ നിയമനിർമ്മാണ സഭയിലെ ഒരംഗവുമായിരുന്ന മിസ്റ്റർ ഹോസ്കനാണ്. സത്യാഗ്രഹ പ്രസ്ഥാനത്തോട് സഹാനുഭൂതിയുള്ള യൂറോപ്യന്മാരുടെ കമ്മിറ്റിയുടെ ചെയർമാനും ഇദ്ദേഹമായിരുന്നു. സത്യാഗ്രഹ പ്രസ്ഥാനം അതിന്റെ ഉച്ചസ്ഥിതിയിലായിരുന്ന കാലത്ത് സത്യാഗ്രഹികളും ട്രാൻസ്വാൾ ഗവൺമെന്റും തമ്മിൽ നേരിട്ട് ആലോചനകൾ നടത്തുക എന്നത് ആലോചിക്കാനേ വയ്യാത്ത കാര്യമായിരുന്നു. സത്യാഗ്രഹികൾക്ക് തത്വപരമായി എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടല്ല, ഗവൺമെന്റ് സ്വാഭാവികമായി തങ്ങളുടെ നിയമം ലംഘിക്കുന്നവരോട് കൂടിയാലോചനകൾ നടത്തുകയില്ല എന്നതുകൊണ്ട്. അന്ന് ഗവൺമെന്റിന്റെയും ഇന്ത്യക്കാരുടെയും നടുക്ക് ഒരു മധ്യസ്ഥന്റെ നിലയിൽ പെരുമാറിയത് ഈ കമ്മിറ്റിയാണ്. മിസ്റ്റർ ഡോക്കിനെ പോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് ഞങ്ങളെ സഹായിച്ച റവറൻ ചാൾസ് ഫിലിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ മിസ്റ്റർ ഫിലിപ്സ് വളരെ കാലമായി ട്രാൻസ്വാളിലെ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു. ബ്ലൂ ഫോണ്ടിലെ ദ ഫ്രണ്ട് എന്ന ദിനപത്രത്തിന്റെ അധിപസ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി തന്റെ സംഘത്തെ ഉപേക്ഷിക്കുകയും യൂറോപ്യന്മാർക്കെതിരെ തന്റെ പത്രത്തിൽ ഇന്ത്യക്കാരെ പിന്താങ്ങുകയും ചെയ്ത മറ്റൊരു പുരോഹിതൻ റവറൻ ഡൂട്ട്നി ഡ്രൂ ആണ്. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിലെ ഒന്നാം തരം പ്രാസംഗികരിലൊരാളായിരുന്നു. ഇങ്ങനെ തന്നെ സ്വയമേവ സഹായിക്കാൻ വന്ന മറ്റൊരാൾ ദ പ്രിട്ടോറിയ ന്യൂസ് എന്ന പത്രത്തിന്റെ അധിപരായ മിസ്റ്റർ വെർ സ്റ്റാൻഡാണ്. ഇന്ത്യക്കാരുടെ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുവാനും കരിനിയമത്തെ പിന്താങ്ങുവാനുമായി ഒരിക്കൽ പ്രിട്ടോറിയയിലെ ടൗൺഹാളിൽ വെച്ച് മേയറുടെ അധ്യക്ഷതയിൽ ഒരു പൊതുയോഗം കൂടുകയുണ്ടായി. ഈ യോഗത്തിൽ ഇന്ത്യക്കാർക്കെതിരായുള്ള ഗംഭീരമായ ഭൂരിപക്ഷത്തെ എതിർത്തു നിന്ന ഒരൊറ്റയാൾ മിസ്റ്റർ വെർസ്റ്റൻഡാണ്. അധ്യക്ഷന്റെ കൽപ്പനകൾ ഉണ്ടായിട്ടുകൂടി അദ്ദേഹം ഇരിക്കാൻ കൂട്ടാക്കിയില്ല. യൂറോപ്യന്മാർ അദ്ദേഹത്തിന്റെ മേൽ കൈവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ടും അദ്ദേഹം ഒരു സിംഹത്തെപ്പോലെ അനങ്ങാതെ നിന്നു. അവസാനം ആ യോഗത്തിന് പ്രമേയം പാസാക്കാതെ പിരിഞ്ഞു പോകേണ്ടി വന്നു. ഒരു സംഘത്തിലും ചേർന്നിട്ടില്ലായെങ്കിലും ഞങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരത്തെയും പാഴാക്കി കളയാതിരുന്ന മറ്റു പല യൂറോപ്യന്മാരുടെ പേരുകളും എനിക്ക് പറയുവാനുണ്ട്. എന്നാൽ 3 സ്ത്രീരത്നങ്ങളെക്കുറിച്ച് ചില വാക്കുകൾ കൂടി പറയട്ടെ. ബോവർ യുദ്ധകാലത്ത് മിൽനർ പ്രഭുവിന്റെ ഇഷ്ടത്തിനെതിരായി ട്രാൻസ്വാളിൽ നിന്നും ബോവർ സ്ത്രീകളുടെ ഇടയിൽ ഒറ്റയ്ക്ക് പെരുമാറി ട്രാൻസ്വാളിലും ഫ്രീസ്റ്ററിലും കിച്ചനർ പ്രഭു തന്റെ പ്രസിദ്ധങ്ങളായ അഥവാ കുപ്രസിദ്ധങ്ങളായ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ച കാലത്ത് ബോവർ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് ഉറച്ചു നിൽക്കാൻ ഉപദേശിക്കുകയും ചെയ്ത മിസ് ഹോബ് ഹൌസ് ആണ് ഇവരിലൊരാൾ. ഇവർ ഹോബ് ഹൌസ് പ്രഭുവിന്റെ പുത്രിയാണ്. അവർ ബോവർ യുദ്ധം സംബന്ധിച്ചുള്ള ഇംഗ്ലീഷുകാരുടെ നയം കേവലം അധാർമികമാണെന്ന് വിശ്വസിക്കുകയും തന്നിമിത്തം പരേതനായ മിസ്റ്റർ സ്റ്റെഡിനെ പോലെ ആ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിന്റെ പരാജയം ആഗ്രഹിക്കുകയും അതിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ബോവർമാർ വലിയ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവരെ വീക്ഷിച്ചിരുന്നത്. ജനറൽ ബോധയുമായി അവർ വലിയ അടുപ്പത്തിലായിരുന്നു. ഇക്കരിനിയമം പിൻവലിക്കുക എന്ന നയം ബോവർമാർക്ക് സ്വീകാര്യമാക്കുവാൻ അവർ തന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു. രണ്ടാമത്തേത് മിസ് ഒളിവ് സ്ക്രീനറാണ്. സ്ക്രീനർ എന്ന പേർ തെക്കേ ആഫ്രിക്കയിൽ പുളകം കൊള്ളിക്കുന്നതാണ്. തന്നിമിത്തം മിസ് സ്ക്രീനർ വിവാഹം ചെയ്തപ്പോൾ അവരുടെ ഭർത്താവ് ആ പേര് സ്വീകരിച്ചു. സ്ക്രീനർമാരുമായുള്ള തങ്ങളുടെ ബന്ധം

ക്കുകയും വിചാരത്തിലും ഭാഷയിലും ഒരു വകതിരിവിനെയും ഗുണദോഷ വിവേചനത്തെയും ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. മൂന്നാമത്തേത് തെക്കേ ആഫ്രിക്കയിലെ മോൾട്ടിനോക്കം ഡുംബത്തിലെ ഒരു വൃദ്ധയായ മിസ് മോൾട്ടിനോ ആണ്. ഇവരും തന്നെ കൊണ്ടാവുന്നതെല്ലാം ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്തു. സ്വസഹായത്തിന്മേലും ആത്മത്യാഗത്തിന്മേലും ഈശ്വരവിശ്വാസത്തിന്മേലും അടിയുറപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് സത്യാഗ്രഹം. ഞങ്ങളെ സഹായിച്ച യൂറോപ്യന്മാരുടെ പേരുകൾ പറഞ്ഞതിന്റെ ഉദ്ദേശങ്ങളിലൊന്ന് സത്യാഗ്രഹികൾക്ക് അവരോടുള്ള കൃതജ്ഞതയെ രേഖപ്പെടുത്താനാണ്. ഇത്തരം പ്രസ്താവനയില്ലെങ്കിൽ ഈ ചരിത്രം അപൂർണമായി കരുതപ്പെടും. ഈ പട്ടിക സമ്പൂർണമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ചിലരെ സവിശേഷമായ പ്രസ്താവനയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് ഇന്ത്യക്കാരുടെ കൃതജ്ഞത എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരത്തിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
2: പ്ലീസ് വേഗം.
3: എന്താ വേറെ മാച്ച് ഉണ്ടോ?
2: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
3: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
4: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
5: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
6: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ആകാശവാണി. സഞ്ചാരി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ നേപ്പാൾ വിശേഷങ്ങൾ സന്ദീപ് സുരേഷിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് പ്രശോഭ്.
2: ലോകമൊട്ടാകെയുള്ള സഞ്ചാരത്തിന്റെ വിവിധ കഥകൾ നമ്മൾ സഞ്ചാരിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ ബൈക്കിൽ അങ്ങനെ ഇന്ത്യ മൊത്തം ഒന്ന് യാത്ര ചെയ്തിട്ട് വന്നാലോ? ആ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതുകൂടാതെ മോട്ടോർ സൈക്കിൾ ഡയറീസൊക്കെ പോലെയുള്ളതിൽ നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ബൈക്കിലുള്ള സഞ്ചാരത്തിൻ്റെ ഒരു സൗന്ദര്യം. അങ്ങനെ ഇന്ത്യ ഒട്ടുക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയും ഇപ്പോൾ അടുത്തിടയ്ക്ക് നേപ്പാളിലും ഇതേപോലെ ബൈക്കിലൂടെ യാത്ര ചെയ്യുകയും ചെയ്ത ഒരാളിൻ്റെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. സ്വാഗതം സഞ്ചാരിയിലേക്ക്.
3: താങ്ക് യു.
2: ഇവിടെ കേരളത്തിൽ ജനിച്ച്, കേരളത്തിൽ നിന്ന് ഒരു ബൈക്കിൽ ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിച്ചിട്ട് വരിക, കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമൊക്കെ തോന്നും. പക്ഷെ അത് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം?
3: എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം ബൈക്കിൽ എൻ്റെ രാജ്യം കറങ്ങിക്കാണുക എന്നുള്ളത്. പലരും വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹോളിഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പുറത്തു പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് പല ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം പുറത്തൊരു രാജ്യം കാണുന്നതിന് മുന്നേ സ്വന്തം രാജ്യം കാണുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്ത് അതിൻ്റെ ഒരു രസം പിടിച്ചിട്ട് അന്ന് കയറി കൂടിയ ഒരാഗ്രഹമാണ് സ്വന്തം ബൈക്കിൽ സ്വന്തം രാജ്യം മൊത്തത്തിൽ കറങ്ങി കാണണമെന്നുള്ളത്. അപ്പം അതാണ് മെയിനായിട്ട് ഇങ്ങനൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം.
2: പക്ഷെ അത് നമ്മളിപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്.

0: ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാഹസികത ഉണ്ടല്ലോ, എങ്ങനെയാണ് അതിലേക്ക് വന്നത്?
1: ഞാൻ യാദൃശ്ചികമായാണ് ഈ ബൈക്ക് യാത്ര എന്ന് പറഞ്ഞു. ഞാൻ മുന്നേയും യാത്രയെല്ലാം ചെയ്തിട്ടുണ്ട്, പല ട്രെയിനിലായിരുന്നാലും ബസ്സിൽ അങ്ങനെയൊക്കെ പലയിടത്തും ഏറിപ്പോയി. എനിക്കൊന്ന് ബാംഗ്ലൂരാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര, ലോങ് ഡിസ്റ്റൻസ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം ഡൽഹി യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ റിലേറ്റീവ്സ് കാണും, ചിലപ്പോൾ ഫ്രണ്ട്സ് കാണും, അവരെയൊക്കെ കാണാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ നമ്മുടെ ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ യാത്രാ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഇതെല്ലാം കണ്ട് വായിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു ഇതാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക് ആദ്യത്തെ യാത്ര നടത്തിയത് ഞാൻ വാഗമണ്ണിലേക്ക് ഒറ്റയ്ക്ക്. അതൊരു ഓണത്തിന് തലേദിവസം ഇതുപോലെ ഒരു സഡൻ ഒരു പ്ലാനാണ്. കൂട്ടുകാർ ഞങ്ങളൊരു മൂന്ന് ഫ്രണ്ട്സ് ചേർന്ന് പോകാനിട്ടിരുന്ന പ്ലാന് ഓണത്തിന് തലേദിവസം ആയതുകൊണ്ട് പിന്നെ മാറ്റിവെച്ച്. എന്നിരുന്നാലും ഞാൻ എന്തോ ഒരു ഉൾവിളി തോന്നി ഞാനൊരു യാത്ര അങ്ങ് പോയി, ഒറ്റയ്ക്ക് അങ്ങ് പോയി വാഗമൺ വരെ. റൂട്ട് അറിയത്തില്ല, ഒന്നുമില്ല, ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറേ സ്ഥലങ്ങളിൽ ചോദിച്ച് ചോദിച്ച് ഞാൻ വെറും ചെയ്തില്ല, രാവിലെ ഇറങ്ങി നേരെ വാഗമൺ പോയി. വാഗമണിലൊരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു, മുട്ടക്കുന്നൊക്കെ ഒന്ന് കറങ്ങി, അവിടെ ഒന്ന് കുറച്ചു നേരം ഇരുന്ന് ഒരു ചായ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തി. ആ ഒരൊറ്റ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ഈ കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസം തോന്നി തുടങ്ങി. അപ്പൊ ആ ഒരു യാത്രയിൽ പോയപ്പോൾ ഫേസ് ചെയ്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ, ഒരുപാട് നേരം സീറ്റിലിരിക്കുമ്പോൾ ഉള്ള പെയിന്, അതിനെ നമുക്ക് എന്തോ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി നോക്കി തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു ജെൽ സീറ്റ്, അപ്പൊ അത് ആണ് കംഫർട്ടബിളി ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കിലോമീറ്റർ കൂടുതൽ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അതിനുശേഷം മൊബൈൽ, അന്ന് പവർ ബാങ്ക് ഒന്നും അത്ര പ്രചാരത്തിൽ വന്ന ടൈമല്ല. അപ്പൊ നമുക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ചാർജറുകൾ ഉണ്ട്, അപ്പൊ അതിലൊരെണ്ണം ഇതുപോലെ ഓൺലൈൻ. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് കിട്ടി, അങ്ങനെ ഒരു ചാർജർ മേടിച്ച്. അപ്പൊ പതുക്കെ പതുക്കെ ഈ ഒരു ദിവസത്തെ ട്രിപ്പ് എന്നുള്ള 2 ദിവസം 5 ദിവസം എനിക്കൊന്ന് അത് ഈ യാത്രയ്ക്കൊക്കെ മുന്നേ ചെയ്ത ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 9 ദിവസം ഓണത്തിന് അവധി കിട്ടിയപ്പോൾ 2 ദിവസം ഓണത്തിന് അവധി ഉണ്ടായിരുന്നു, 3 ദിവസം ലീവ് എടുത്ത് ഫസ്റ്റ് സാറ്റർഡേ സൺഡേ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് 9 ദിവസം പ്ലാൻ ചെയ്ത് ഗോവ ട്രിപ്പ് ഒരെണ്ണം. ബൈക്കിൽ ഞാൻ ഗോവ പോയതാണ് ഇതിന് മുന്നേ ചെയ്ത ഒരു ഫസ്റ്റ്. ആ ഒരു ട്രിപ്പാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു യാത്രയായിട്ട് അന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. ഓരോ 100 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം ഭാഷ, അവരുടെ വസ്ത്രം, ആഹാര രീതി എല്ലാം വ്യത്യാസപ്പെടുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പൊ കേരളത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് പഠിച്ച് ജോലി ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് അടുത്ത സംസ്ഥാനത്ത് കർണാടക, അടുത്ത് കഴിഞ്ഞ് ഗോവ, ഇതൊക്കെ പോയപ്പോഴത്തേനാണ് എത്ര വ്യത്യസ്തമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇതൊന്നും കാണാതെ പോയെങ്കിൽ നമുക്ക് എന്തുമാത്രം നഷ്ടം സംഭവിച്ചേനെ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്ന അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആഗ്രഹം വന്നത്. ഇനി അടുത്തൊരു യാത്ര പോകുമ്പോൾ സ്വന്തം ബൈക്കിൽ ഇന്ത്യ മൊത്തം കറങ്ങി കാണുക എന്നുള്ള. പിന്നെ ബൈക്ക് യാത്ര തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ടബിളായിട്ടുള്ള സമയം. എനിക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ട് എനിക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. മറ്റേ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ എന്തെങ്കിലുമാണ്, ഇപ്പോൾ ഒരു ബസ് മിസ്സായാൽ അടുത്ത ബസ് അല്ലെങ്കിൽ അടുത്ത ട്രെയിന്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരിക്കും. ബൈക്കാകുമ്പോൾ നമ്മളെ കംഫർട്ടബിളായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചെന്ന് എത്തിപ്പെടുന്ന, ഇപ്പോൾ ട്രെയിനിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ്. ആ ഒരു സ്ഥലം ചുറ്റുവട്ടമുള്ള സ്ഥലത്ത് പോകുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പോൾ അതും കൂടെ നോക്കുമ്പോൾ നമുക്ക് ബൈക്കാണ് കുറച്ചുകൂടെ നല്ലതായിട്ട്. പിന്നെ ഈ കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ട് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് 1-2 ഫോട്ടോസ് എടുത്ത് പോകുന്നതിനൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ആ ഒരു നമുക്ക് പറയുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള ആ ഫീല് കിട്ടത്തുള്ളൂ.
0: നമ്മൾ ഈ റോഡ് ട്രിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലുമൊക്കെ സിനിമകളും പാട്ടുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പോൾ?
1: ബൈക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത്രയും ഇൻസ്പിറേഷൻ ആയ ഒരു സിനിമയാണ് ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നുള്ള. അതിലെ ഫൈനൽ ലെഗിൽ പോകുമ്പോഴുള്ള ആ ഒരു പാട്ട് അത് പറയാൻ പറ്റുന്ന ഒന്നാണ്.
0: തീർച്ചയായിട്ടും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഞാൻ യാത്ര കൂടുതലും ചെയ്തത് ഒറ്റയ്ക്കാണ്. അതും ഇതുപോലെ തന്നെയാണ്, ഞാൻ ഗ്രൂപ്പിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പോകുന്ന എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്കിപ്പം ഒരു സ്ഥലം കാണുമ്പോൾ കുറച്ച് നേരം കൂടുതൽ ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ്. ഇപ്പം ഞാനിപ്പോൾ പോകുമ്പോൾ ട്രിപ്പ് ഇന്നൊരു ദിവസം ഇവിടെ എത്തി, ആ ഇവിടെ കൊള്ളാം, ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്ത്, എനിക്ക് ആരുടെയും ചോദിക്കേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് എനിക്ക് ഷെഡ്യൂൾ സമയമുണ്ട്, എനിക്കിരിക്കാം, എത്ര വേണോ ടൈം സ്പെൻഡ് ചെയ്യാം, ആരും ചോദിക്കേണ്ട ആവശ്യം. നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിലാകുമ്പോൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലം കാണുന്നതിലൂടെ നമ്മൾ ആ സർക്കിളിൽ നിൽക്കത്തേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ തന്നെ മാക്സിമം അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കും, അവിടെ ഒരു സൗഹൃദം ഉണ്ടാവും. അവരെ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക, ഇന്നൊരു സ്ഥലത്ത് അവരുടെ ആ താമസിക്കുന്നവർക്ക് നല്ല സ്ഥലങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നോർമൽ ഒരു ടൂറിസ്റ്റ് പോകുമ്പോൾ ഒരു അഞ്ചാറ് സ്ഥലം കാണുമൊക്കെ, ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ട് കാണും, ആ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്, അത് കോമൺ ആയിട്ട് ആൾക്കാർ പോകുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകും. അപ്പോൾ അങ്ങനെ കുറേ സജഷൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ കണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും 10 മടങ്ങ് നല്ല സ്ഥലങ്ങളായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്.
1: ഈ ഗോവ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ടൂറിലേക്ക്.
0: അതെ, ഓൾ ഇന്ത്യ ടൂറിലേക്ക് പോകും. ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഓഗസ്റ്റ് 5 ആണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. ഇന്ന് ജമ്മു വരെയുള്ള റൂട്ട് ഞാൻ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഏതൊക്കെ സ്ഥലത്ത് എത്തണം, ഏതൊക്കെ സ്ഥലത്താണ് സ്റ്റേ ചെയ്യാനുള്ള, സ്റ്റേ ഒന്നും ആദ്യമേ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ചെല്ലുന്നിടത്ത് കണ്ടുപിടിക്കുക എന്നുള്ള ജമ്മു വരെയുള്ള ഒരു റൂട്ട് പ്ലാന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ബാലൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഈ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസം

0: കറക്റ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ, കാരണം മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് ആദ്യം ഞാൻ മുന്നേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 100-700 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യാന്നുള്ള ഒരു എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ആണല്ലോ, നമ്മൾ ഗൂഗിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര മണിക്കൂർ എന്ന് പറയുക, ഇത് ഒരു ദിവസത്തിനകത്ത്. പക്ഷേ ആക്ച്വലി യാത്ര ചെയ്യുമ്പോഴാണ് ട്രാഫിക്കിന്റെ ഇത്, നമ്മൾ എടുക്കുന്ന ബ്രേക്ക്, നമുക്കുള്ള റെസ്റ്റ്. ഒരിക്കലും നമ്മൾ യാത്ര ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എ ടു പോയിന്റ് ബി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോകാതെ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാം. പ്ലസ് നമുക്കിപ്പോൾ ഒരു ഷെഡ്യൂൾ ഇല്ല എവിടെയെങ്കിലും എടുത്ത്. പിന്നെ ഞാൻ നോക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒരുപാട് ഇരുട്ടും മുമ്പേ സ്റ്റേ കണ്ടുപിടിക്കുക എന്നുള്ള ഒരിതാണ്.
1: ജമ്മുവിലേക്ക് പോകുന്ന യാത്ര പിന്നെ ഒരു പാൻ ഇന്ത്യൻ ഇതിലേക്ക് മാറിയത് എങ്ങനെയായിരുന്നു?
0: ഞാൻ ആക്ച്വലി ജോബ് റിസൈൻ ചെയ്തതിനു ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇനീഷ്യലി ഉള്ള പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം, അതായത് 1 മന്ത് ഇവിടുന്ന് ലേ വരെ എത്താൻ വേണ്ടിയിട്ട്, 1 മാസം ലേ ലഡാക്ക് ഉത്തരാഖണ്ഡ് ആ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെല്ലാം, 1 മന്ത് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ് എല്ലാം കറങ്ങുക, അവിടുന്ന് 1 മാസം കൊണ്ട് തിരിച്ചെത്തുക. ഇങ്ങനെയായിരുന്നു 4 മാസം കൊണ്ട് ഫുൾ ഇന്ത്യ കറങ്ങി തീരുക എന്നുള്ളതാണ്. ഞാൻ ഈ യാത്ര തുടങ്ങിയ സമയത്ത് പരിചയപ്പെട്ടൊരു ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, ഒരു നിതിൻ ഖട്ടർ എന്ന് പറഞ്ഞു. പുള്ളി ഇതുപോലെ ഒരു യാത്ര ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ പുള്ളി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എൻ്റെ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ബേസിക്കലി ഇതിനെക്കുറിച്ചുള്ള ഇൻപുട്ടും കാര്യങ്ങളും എല്ലാം, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ട്രൈ ചെയ്ത് നോക്ക്, 4 മാസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് ഇന്ന ഇന്ന ദിവസം കൊണ്ട്. പുള്ളി അതങ്ങ് ജസ്റ്റ് ചിരിച്ച് വിട്ടതേ ഉള്ളൂ. അതിൻ്റെ കാര്യം മനസ്സിലായത് എനിക്ക് പിന്നെയാണ് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ വീട്ടിൽ വലിയൊരു യാത്ര പോകുന്നെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ പാരൻസിൻ്റെ കാര്യം, പ്രത്യേകിച്ച് അമ്മ. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ ഇതുവരെ കേരളം വിട്ടങ്ങനെ പോയിട്ടില്ല, എൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും, പിന്നെ ഓവർ കെയറിംഗ് ആണ്. അപ്പോൾ അമ്മ ഈ 2 മാസത്തെ യാത്രയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 1 ആഴ്ച സംസാരിച്ചു. ഞാനിപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, 1 ആഴ്ച എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല.
1: അത് ബൈക്കിലാണ് പോകുന്നത്?
0: അത് ബൈക്കിലാണ് പോകുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് മാത്രം പറഞ്ഞ്, 2 മാസമല്ല കുറച്ച് കൂടുതലെടുക്കും, അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാനും പോയില്ല, അങ്ങനെ ആ ഒരു യാത്ര അങ്ങ് സ്റ്റാർട്ട് ആകും. എപ്പോഴോ നമ്മൾ ഈ യാത്രയെന്ന് പറഞ്ഞ ആ ഒരു ലഹരി നമ്മളെ മനസ്സിലും അല്ലെങ്കിൽ നമുക്ക് അങ്ങ് പിടിച്ചിട്ട് പിന്നെ നമുക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലം കാണുക എന്നുള്ളതല്ല, നമുക്ക് ആ യാത്രയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ ചെന്ന് പരിചയപ്പെടുന്ന ആൾക്കാർ പല സന്ദർഭങ്ങളിലും, അതൊക്കെയാണ് ആക്ച്വലി ഞാൻ ഇപ്പോഴും ചെറിയ ചെയ്യുന്നത്. പലരും ഇപ്പം ഈ യാത്രയിൽ, അതെ 2017-18 യാത്ര ചെയ്ത സമയത്ത് പരിചയപ്പെട്ട പല ആൾക്കാരുമായിട്ട് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതിൽ നല്ല കൂട്ടുകാരുണ്ട്, കുറച്ച് പേര് നാട്ടിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കണ്ട സ്ഥലത്തെക്കാളും കൂടുതൽ പരിചയപ്പെട്ട ആൾക്കാരെയാണ് ഞാൻ കൂടുതലും നമ്മൾ ഓർമ്മിക്കുന്നതും ചെറിഷ് ചെയ്യുന്നതും.

0: ശരിക്കും മനുഷ്യരെ കണ്ടാണ് യാത്ര ചെയ്യുന്നത്.
1: അതെ,
0: പല യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചില ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ഇപ്പൊ ബീച്ചുകളൊക്കെ പോലെ അല്പം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ യാത്ര തന്നെ ഒരു അഡ്വഞ്ചറാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്തായിരുന്നു?
1: ഞാൻ ഈ 17 ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യണുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ട്രാവൽ ചെയ്യുന്ന കുറവായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പം നോർത്ത് ഈസ്റ്റ് ട്രാവൽ ചെയ്ത ആൾക്കാരുടെ ഒരു ഇത് നോക്കുമ്പോൾ ഇപ്പം ഈ 2026 കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ കുറവായിരുന്നു. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം പറഞ്ഞു നമ്മൾ എത്തുമ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലാവണം നമ്മളെ ആയിരിക്കും അവിടെ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് ഇപ്പം കേരളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ. ഒരു ഡൗട്ടോടു കൂടിയാണ് നോർത്ത് ഈസ്റ്റിൽ ഗുവാഹട്ടിയിൽ January 15 ഞാൻ എത്തുന്നത്. അതിന് മുന്നേ തന്നെ ഇതിൻ്റെ പ്ലാനിങ്, അതായത് അവിടെ മാക്സിമം പറ്റുന്ന ബൈക്കിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക, ഇവരെയൊക്കെ കണ്ട്, അവിടെ ഭയങ്കര ഡേഞ്ചറാണ്, പ്രത്യേകിച്ച് നാഗാലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ മിലിറ്റന്റ് ആക്ടിവിറ്റീസ് ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട്, നിങ്ങൾ പോകുമ്പോൾ എക്സ്ട്രീം കെയർഫുൾ ആയിരിക്കണം. പിന്നെ അവിടെ പട്ടിയെ തിന്നുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പൊ അവരെ ആഹാര രീതി എങ്ങനെയാണ്, അതൊക്കെയാണ് ആൾക്കാർ നിറച്ചു തന്ന പല ഒരു ഐഡിയ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച്. പക്ഷേ ഇതിൽ നിന്നും നേരെ വിപരീതമാണ് ഞാൻ അവിടെ പോയിട്ട് കണ്ടതും അനുഭവിച്ചതും. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഈ നോർത്ത് ഈസ്റ്റിൽ പോയപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ ഞാൻ ഈ 1.5 വർഷത്തിന്റെ യാത്രയിൽ ഏകദേശം 6 നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു. അതെന്താണ് കൃത്യമായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ January 15 ഞാൻ ഗുവാഹട്ടിയിൽ എത്തുന്നു, നോർത്ത് ഈസ്റ്റും ഫുൾ യാത്ര ചെയ്ത് തിരിച്ച് ഞാൻ ഗുവാഹട്ടിയിൽ എത്തുന്നത് July 15. അപ്പൊ അത്രയും ടൈം ഞാൻ ഈ നോർത്ത് ഈസ്റ്റില്, അരുണാചൽ പ്രദേശ്, അത് കഴിഞ്ഞ് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് കൃത്യം July 15. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ വായിച്ചതും പല ആഴ്ച പതിപ്പിൽ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഇന്ന സ്ഥലത്ത് ഇന്ന പ്രത്യേകതകളാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങളാണ്, അങ്ങനത്തെ ഇടയ്ക്കൊരു ട്രാവൽ ഇത് ചെറിയൊരു കുറിപ്പ് വരാറുണ്ട്. അത് കുറേ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വായിച്ചതും അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ വായിച്ചിട്ടുള്ള പല സ്ഥലം, എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഔറംഗാബാദിലുള്ള അജന്ത എല്ലോറ കേവ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പണ്ടത്തെ ആ ഒരു ഇതിൽ നമുക്ക് ബുദ്ധിസ്റ്റ് ആ ഒരു കൾച്ചർ എന്തൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും, ജെയിൻ കൾച്ചർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെമ്പിൾ, അതിന്റെ റൂയിൻസ്, അവിടെ കൈലാശം എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് അമ്പലത്തിന്റെ സ്ട്രക്ചർ എല്ലാം കൊത്തുന്നത്, ഇത് ഒരു വലിയൊരു പാറയുടെ മുകളിൽ നിന്ന് കൊത്തി താഴേക്ക് ഇറങ്ങി വന്ന് അമ്പലം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഈ കൈലാശം എന്ന് പറഞ്ഞിട്ട് അജന്ത എല്ലോറയുടെ അവിടെ ഉള്ള ഒരു ടെമ്പിളാണ്, അതിന്റെ റൂയിൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതൊക്കെ കാണുമ്പോഴൊന്നും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഫോട്ടോ ആ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ നേരിട്ട് പോയി ഈ സാധനം കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിമാലയം കേട്ട് മാത്രം ഉള്ളൊരു മഞ്ഞ്, ഞാനിങ്ങനെ കൈകൊണ്ട് വാരിയെടുക്കുന്ന മഞ്ഞ് വീഴ്ച കാണുന്ന അവിടെ വെച്ചാൽ മഞ്ഞ് കൈകൊണ്ട് വാരിയെടുക്കുന്ന കാർദുംഗ്ല എന്ന് പറഞ്ഞ്

0: അന്ന് ഹയസ്റ്റ് മോട്ടോർ ബോൾ ഒരു പാസ് ഉണ്ട്, ഖാദുംല പാസ്. അവിടെ ചെന്നപ്പോൾ തലേ ദിവസത്തെ മഞ്ഞ് വീഴുന്ന അവിടെ കിടപ്പുണ്ട്. ആദ്യമായിട്ട് ലൈവ് സ്നോ, ഫ്രിഡ്ജിൽ നിന്നുള്ള ഐസല്ലാതെ ലൈവായിട്ട് സ്നോ കാണുന്ന സന്തോഷത്തിൽ ഞാൻ കയ്യിൽ നിന്ന്, ഞാൻ വേറെ രണ്ട് ഫ്രണ്ട്സ് അവിടുന്ന് ആ ഒരു ട്രിപ്പിൽ ജമ്മു ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ബാക്കി ലേ ലഡാക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എന്താ പറയുക, ഓവർ എക്സൈറ്റഡ് ആവരുത്, ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് അങ്ങ് മറന്നുപോയി. ഇത് കണ്ട് ഓടിച്ചെന്ന് ഗ്ലൗസ് എല്ലാം ഊരി വാരി എടുത്ത് കളിച്ച് എന്താ പറയുക, ഒരു കുട്ടി ആയിപ്പോയി ആ ഒരു ടൈമിൽ. എന്താ കുറെ കഴിഞ്ഞിട്ടാണ് തന്നെ കൈ എന്താ പറയുക ചോന്ന്, നമുക്ക് കയ്യിൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവണം കുറച്ച് കഴിഞ്ഞ ശേഷമാണ്. അപ്പം നമുക്ക് ആ സന്തോഷത്തിൻ്റെ ഇത് എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണമല്ലോ. ഒരുപാട് ഫോട്ടോസ് എടുത്ത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഖാർദുംലയിൽ പോയിട്ട് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത്, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന, ജനിച്ച് താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരുന്ന് ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അത് സമ്മാനിച്ചത് ഈ യാത്ര തന്നെയാണ്.
1: നമ്മൾ ഈ മഞ്ഞിൻ്റെ ഒക്കെ കണ്ണ അനുഭവത്തെ കുറിച്ച്, മഞ്ഞ് കോരിയെടുത്ത അനുഭവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ആ ഒരു മൊമെന്റിലെ ഒരു പാട്ട് മനസ്സിലേക്ക് വരുന്നുണ്ടോ?
0: അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന നമുക്ക് ടൊവിനോ അഭിനയിച്ച ഗപ്പി എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു സോങ് ആണ്.
1: അല്പം ഇൻസ്പിറേഷൻ ആയിട്ടൊരു പാട്ടാണ്.
0: അതെ, ആ ഒരു സ്ലോയിൽ ഇങ്ങനെ വന്ന് ഗ്രാജുവലി അത് കേൾക്കുമ്പോൾ ഫീൽ ഗുഡ് എന്നതിലുപരി നമുക്ക് എന്തോ ഒരു എന്തോ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു പാട്ടാണ്.
1: തീർച്ചയായിട്ടും.

0: ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണെന്നാണല്ലോ പറയുന്നത്.
1: അതെ.
0: പക്ഷേ ശരിക്കും നമ്മൾ ട്രെയിനിൽ പോയാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം വൈവിധ്യമാർന്ന പ്രകൃതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്, എന്തുമാത്രം തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്
1: അതെ
0: എന്നൊക്കെയുള്ളത്.
1: അതെ
0: അപ്പോൾ ബൈക്കിലൂടെ നമ്മൾ പോകുന്ന വെച്ചാൽ കുറച്ചുകൂടെ ഇത് അറിഞ്ഞും ഉൾക്കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത്. ഈ വൈവിധ്യം ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് എന്തായിരുന്നു?
1: ആഹാര രീതി നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന മസാല കൂട്ടോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നോർത്തിലേക്ക് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്നത് പോലെ അല്ല നോർത്ത് ഈസ്റ്റ് ചെല്ലുമ്പോൾ. നോർത്ത് ഈസ്റ്റിൽ എന്ന് പറയുമ്പോൾ അവർക്ക് മസാല എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, പച്ചമുളക്, ഇത്രയും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള സാധനം. ഇപ്പോഴും അത് പറയുമ്പോഴത്തേനും പല ആഹാരവും നമുക്ക് ഓർമ്മ വരുന്നത് ചിലതൊക്കെ ഭയങ്കര എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ കഴിച്ച് എന്ന് വെച്ചാൽ ജീവിതത്തിൽ പോലും വിചാരിക്കുമല്ലോ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കാത്ത സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ ഞാനിപ്പോൾ പോയപ്പോൾ നാഗാലാൻഡിൽ മെയിൻ സംസാരിക്കുന്ന നാഗാമീസാണ്. കുറച്ചുകൂടി ഇന്റീരിയറിലേക്കുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേന് അവർക്ക് അവരുടേതായ ഗോത്രഭാഷയുണ്ട്. ഒരുപാട് ഇന്റീരിയറിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ നാഗാമീസ് എന്ന് പറഞ്ഞാൽ കോമൺ ഭാഷയാണ്, അത് തന്നെ അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവർക്ക് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ട്രൈബിൻ്റെ ഭാഷ മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. കേരളത്തിൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഭാഷയല്ല കാസർഗോഡ് സംസാരിക്കുന്നത്, അതല്ല കോട്ടയത്ത് സംസാരിക്കുന്നത്, ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ പോലും ഫീൽ ചെയ്യുന്നത് അതിൻ്റെ എക്സ്ട്രീമാണ് നമ്മൾ വേറെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കാണുന്നത്. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ ഇപ്പം നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും കാലിംപോങ് പെദോങ് ഈ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി അവർ ഇപ്പം നേപ്പാളുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പല ബന്ധുക്കളും നേപ്പാളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പല റിലേറ്റീവ്സ് ഉള്ളവരിപ്പോഴും തുർത്തുക്ക് എന്ന് പറഞ്ഞിട്ട് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ലേ ലഡാക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റും. ഇപ്പം അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നമുക്ക് പോകാൻ പറ്റും. ബോർഡർ ഷെയർ ചെയ്യുന്നവരുടെ അപ്പിയറൻസ്, അവരുടെ ഫുഡ്, ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടു എന്താ തൊട്ടടുത്ത നെയ്ബറിംഗ് കൺട്രീസിൻ്റെയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ നാച്ചുറൽ എങ്ങനെയാണോ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ആഹാരങ്ങളും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഇഷ്ട മോമോസ് നോർത്ത് ഈസ്റ്റിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സാധനം, നമുക്കത് ഇവിടെ കിട്ടും. പക്ഷേ ഇവിടുന്ന് കഴിച്ച മോമോസും ഒതന്റിക് ആയിട്ട് അവിടെ പോയി കഴിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ഇത് തന്നെയാണ്.
0: നമ്മൾ ഇങ്ങനൊരു യാത്രയ്ക്ക് ശേഷം പിന്നീട് അടുത്ത് യാത്ര ചെയ്തേക്കുന്നത് നേപ്പാളിലേക്കാണ്.
1: അതെ,
0: ഇതേപോലെ തന്നെ ബൈക്കില് നേപ്പാളിലൂടെ യാത്ര ചെയ്തു. ആ ഒരു അനുഭവം നമുക്ക് വെക്കാമോ?
1: നേപ്പാള്, ഇപ്പം നേപ്പാൾ എന്ന് പറയുമ്പോഴത്തേന് ഏതൊരു മലയാളിക്കും ആദ്യം ഓർമ്മ വരുന്നത് മോഹൻലാൽ അഭിനയിച്ച യോധ എന്ന് പറഞ്ഞ സിനിമയായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെയും അത് തന്നെയാണ്. ആ യോധ കണ്ടതിന് ശേഷം നേപ്പാൾ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരുപാട് മനസ്സിൽ കൂടിയിട്ടുള്ളതാണ്. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എത്ര പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം അന്നേ ഉള്ളൊരു ആഗ്രഹമാണ് അയൽ രാജ്യമായ നേപ്പാളിൽ പോകുന്നുള്ളൂ. എൻ്റെ ഈ യാത്രയിൽ വളരെ കുറച്ച് ദിവസമേ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓൾമോസ്റ്റ് 12 ദിവസമാണ് ഞാൻ ആ വലിയ ട്രിപ്പ് പോയപ്പം യാത്ര ചെയ്തത്. അപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ട നല്ലൊരു സുഹൃത്തിനെ അവിടെ നിന്ന് കിട്ടി. പുള്ളി താമസിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ കാലിംപോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എൻ്റെ യാത്രയുടെ റൂട്ടിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കാലിംപോങ് എന്ന് പറഞ്ഞാൽ. അവിടെ ചെന്ന് ഈ ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിനെ അവരുടെ ഏറ്റവും കൂടുതൽ കമ്പനിയെ ഞാൻ അവിടെ എനിക്കൊന്നും ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ കയറിയായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ബൈ പറയാൻ പോയത് ഞാൻ 1 മാസം പുള്ളിയുടെ കൂടെ അവിടെ പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ബിദാൻ എന്നാണ്. പുള്ളിക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ട്. പുള്ളി വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. പുള്ളിയായിരുന്നാലും പുള്ളിയുടെ അമ്മയായിരുന്നാലും നമ്മളെ കാണുന്നത്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ട്. അവർക്ക് ദശറ ടൈമിന് അപ്പം ആ സമയത്ത് വീട്ടിലെല്ലാവരും ഒത്തുകൂടി ഒരു പൂജയെല്ലാം ചെയ്തിട്ട് ടീക്ക കുറി ഇടുന്ന ഒരു ഒരു ഫംഗ്ഷനുണ്ട്. ഒരു പ്രാവശ്യം എന്നെ പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൺ ഫാമിലി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വരണം അവിടെ ഈ ഒരു സംഭവത്തിന് വരണമെന്ന്. അതൊക്കെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ്. കാരണം ഞാൻ യാത്ര ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആളെ പരിചയപ്പെടുകയും ഇല്ലായിരുന്നു.

0: പുള്ളിയുടെ അവിടെ പോകാനും പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റില്ല. പുള്ളി ഇതുപോലെ ഒരു ട്രിപ്പ് ചെയ്തപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോയതിന് ശേഷം പുള്ളി യാത്ര അത് കണ്ട് ഇൻസ്പയർ ആയി പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി നേപ്പാളിയാണ്, ഇന്ത്യൻ ഗോർഖ ആണ്. അപ്പോൾ അങ്ങനെ ആണ് നമുക്ക് എന്താ ഒരു നേപ്പാൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പുള്ളി ഈ ഓഫ് റോഡൊക്കെ കുറച്ച് നല്ല യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. റെഗുലർ എല്ലാവരും ഹൈവേ വഴിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ട് കുറച്ച് ഓഫ് റോഡ് പിടിച്ച് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ട്രെയിൻ വഴി പോയി കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാം എന്നുള്ള ഈ ഒരു ഐഡിയ പുള്ളി പറയുന്നത് എനിക്കും ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ മറ്റേ വലിയ ട്രിപ്പിന് ശേഷം പിന്നെ ചെറിയ ചെറിയ യാത്രകളല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി നമുക്കൊരു യാത്ര പോവാം. അങ്ങനെ നോക്കുമ്പോൾ ട്രാവലേഴ്സിന്, അതായത് ഇന്ത്യൻ വെഹിക്കിൾസ് മാക്സിമം 30 ഡേയ്സ് ആണ് അവിടെ പെർമിറ്റ് ഉള്ളത്. 30 ഡേയ്സിന് കിട്ടുള്ളൂ. 7 ഡേയ്സ് ഇനീഷ്യൽ പെർമിറ്റ് തരും, പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെ ബോർഡറിലോ അല്ലെങ്കിൽ ഇവരുടെ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് നമുക്ക് ഈ പെർമിറ്റ് റിന്യൂ ചെയ്ത് 30 ഡേയ്സ് ആണ് മാക്സിമം അറ്റ് എ ടൈം കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ ഈ 30 ദിവസത്തെ നേപ്പാൾ യാത്ര പോകുന്നത്. അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം.
1: അത് ഈ മെയിൻ റോഡ് വഴി അല്ലാതെ പോകുന്ന പറയുമ്പോൾ നേപ്പാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് മഞ്ഞും മലയും ഒക്കെ ആണല്ലോ.
0: അതെ.
1: അപ്പോൾ അങ്ങനത്തെ ഒരു വഴി കൂടെ ആയിരിക്കത്തില്ല യാത്ര ചെയ്തിട്ടുണ്ടാവുക.
0: അതെ, യാത്ര ചെയ്തിട്ടുള്ള ആ അങ്ങനെ ഒരു വഴിയാണ് ഫസ്റ്റ് യാത്ര തന്നെ. പുള്ളിയുടെ വീട് വന്നിട്ട് കലിംപോങ്ങിൽ നിന്നാണ്. അവിടെ നിന്ന് ഏറ്റവും അടുത്ത ബോർഡർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പശുപതി നഗർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ, അവിടെ നിന്നാണ് നമ്മൾ നേപ്പാളിലേക്ക് എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്ത് ആദ്യം പോകുന്നത് സന്ദക്പു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. യൂഷ്വലി ഇന്ത്യയിൽ നിന്ന് സന്ദക്പു ഒരു ട്രെക്കാണ്, കാൽനടയായിട്ട് സന്ദക്പു വരെ നമുക്ക് ചെല്ലാം. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഞ്ചൻജംഗയുടെ വ്യൂ നമുക്ക് കുറച്ച് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സന്ദക്പു എന്ന് പറഞ്ഞാൽ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൈ ക്ലിയർ ആണെങ്കിൽ ഫ്രം കാഞ്ചൻജംഗ ടു മൗണ്ട് എവറസ്റ്റ് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും. എനിക്കത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേ വൺ തന്നെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട്. ഇവിടുന്ന് അതായത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഇതിന് മിഡ് വേ ഒരു സ്ഥലത്ത് നമ്മൾ മായ്പൊക്രി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ചെന്നിട്ടാണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. അത് രാത്രി ടെന്റ് സ്റ്റേ. അവിടെ ഒരു ഗ്രൗണ്ടിൽ അതായത് ലോക്കൽസിന്റെ പെർമിഷൻ ചോദിച്ചിട്ട്, പുള്ളിക്ക് നേപ്പാളി നല്ലോണം ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞ ഹിന്ദി അറിയാമെങ്കിലും നേപ്പാളി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ മിംഗിൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. റഫ് റോഡ് കഴിഞ്ഞ് ഫസ്റ്റ് ഒരുപാട് ഒരു എനിക്കൊന്ന് 3-4 വർഷത്തിന് ശേഷം ചെറിയൊരു ആക്സിഡന്റ് പറ്റി ബാക്കിന് ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റി റെസ്റ്റിന് ശേഷമാണ് ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഡേ തന്നെ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി ഫസ്റ്റ് ഡേ ടെൻ്റ് അടിച്ചു സ്റ്റേ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അവസാനം ഇനി ഒരു 15-20 കിലോമീറ്റർ ഉള്ളൂ. ഒരു ഫുൾ ഡേ എടുത്താണ് അതിൻ്റെ ടോപ്പിൽ കയറി. അതും അത്രയും ബുദ്ധിമുട്ട്, ഓൾട്ടിറ്റ്യൂഡ് അത്രയും ഭയങ്കരമായിട്ടുള്ള, 15 വർഷം പഴക്കമുള്ള ഒരു ബൈക്കും കൊണ്ട്, അതായത് പുള്ളിയുടെ ഒരു സഹായവും. പോകുന്ന വഴിക്ക് എനിക്ക് ലാസ്റ്റ് 3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഞാൻ ബൈക്ക് മാത്രമായിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് ഒരു ലാൻഡ് റോവർ പോയിട്ട് അവരുടെ കയ്യിൽ ലഗേജെല്ലാം എടുത്ത് വച്ചതിന് ശേഷം ബൈക്ക് മാത്രമാണ് കൊണ്ടുവരാം. അത്രയ്ക്ക് ടഫാണ്. നമ്മളിപ്പോഴും പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഭീകര ഒരു ഇത് നമ്മൾ മനസ്സിൽ വരികയാണ്. പല ഇപ്പം ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ 2-3 ബൈക്കുകൾ മേളിൽ കയറ്റാൻ പറ്റാതെ അവർ ഹാഫ് വേ വന്നിട്ട് തിരിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ അത് നമ്മളെ ഷിയർ വിൽ പവറും പുള്ളിയുടെ ഒരു പുഷിൽ മാത്രമാണ് ഞാൻ മേളൂർ എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഒരിടത്ത് അങ്ങ് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കുന്നത്. എല്ലാവരും ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഈ ബൈക്കിൽ ഇതുവരെ എത്തിയത്, നിങ്ങൾ രണ്ടുപേര് തിരിച്ചു പോകുന്ന ഞങ്ങൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ കണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ വന്നത് ജീപ്പ് വഴിയാണ് വന്നത്, നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റിയെന്ന് അത് എല്ലാം കണ്ട് അതിനുശേഷം നമ്മൾ അച്ചീവ് ചെയ്ത കാര്യം പുള്ളി എന്നിട്ട് തന്നെ ആ ഒരു ഇതിൽ നിന്ന് ആക്കിയിട്ട് പുള്ളി പറയാണ് വി ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞ് പുള്ളി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടായിരുന്നു. ഈ ഒരു വലിയ യാത്രയിൽ പല ടെറൈനും പോയിട്ടുണ്ട്. ഇത്രയും റഫായിട്ടുള്ള ടെറൈൻ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. അത്രയും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ടഫായിരുന്നു അത്. ഇത്രയും പഴയ ഒരു ബൈക്കും കൊണ്ട് അത്രയും ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പോഴത്തേനും അറിയാലോ, ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കയറുമ്പോൾ നമ്മൾ പഴയ വണ്ടികളാകുമ്പോൾ ഓക്സിജൻ്റെ കുറവ് കൊണ്ട് വണ്ടിയുടെ പുള്ളിങ് കുറയും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മുകളിലേക്ക്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് ആ മുകളിൽ ഒരുപാട് പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വിഴുന്നാലും തിരിച്ചെണീക്കുന്നു, ഓടിക്കുന്നു, എങ്ങനെയും ഇവിടെ എത്തുക എന്നുള്ളൊരൊറ്റ മൈൻഡ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഭയങ്കരമായ സപ്പോർട്ടും കൊണ്ട് അതിന് മുകളിൽ കയറി. പിറ്റേ ദിവസം ഏകദേശം വൈകുന്നേരമായി ഞങ്ങളെടുത്തിപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഓണർ ഞങ്ങളെ വന്ന് വിളിക്കുമ്പോൾ പുറത്തിറങ്ങി കാണുന്ന ആ കാഴ്ച, അപ്പോഴാണ് മനസ്സിലായി ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലം അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതാണ് തന്നെ ഡിഫിക്കൽട്ട് റോഡ് ഓൾവേസ് ലീഡ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അന്ന് രാവിലെ എണീച്ച് കണ്ട ആ കാഞ്ചൻജംഗയുടെ വ്യൂ അതിപ്പോഴും മറക്കാൻ സാധിക്കില്ല. ഒറ്റ ദിവസം നിൽക്കാമെന്ന് പ്ലാൻ ചെയ്ത ഞങ്ങൾ ഒരു ദിവസം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് കാഞ്ചൻജംഗ മുതൽ മൗണ്ട് എവറസ്റ്റ് വരെ, സെക്കൻഡ് ഡേ പോയി കുറച്ചുകൂടെ ക്ലിയറായി കാഞ്ചൻജംഗ മുതൽ മൗണ്ട് എവറസ്റ്റ് വരെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ പലരും ഇന്ത്യൻ സൈഡിൽ നിന്ന് വന്ന പലരും ഞങ്ങൾ ബൈക്കിലാണോന്നോ അവർക്ക് വലിയ അതിശയമായിരുന്നു. അപ്പോൾ അവർ നടന്നാണ്. അപ്പം ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ട്രക്ക് റൂട്ട് മാത്രമേ ഉള്ളൂ, അവിടെ ബൈക്ക്

0: വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. ലാൻഡ് റോവർ ഉണ്ട്, അവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരിയേഴ്സ് ഉണ്ട്, അവർക്ക് വരാം. പിന്നെ ട്രക്കിംഗ് ആണുള്ളത്. നേപ്പാൾ സൈഡിൽ നിന്ന് പോകുമ്പോൾ മാത്രമാണ് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഡേ വൺ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അന്ന് കണ്ടു തുടങ്ങിയതാണ്. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ ഫുൾ ഹിമാലയം തന്നെയായിരുന്നു ആ ഒരു 30 ദിവസവും.
1: 30 ദിവസം മൊത്തം യാത്ര ചെയ്തല്ലേ?
0: മൊത്തം യാത്ര ചെയ്ത്.
1: എവിടെ വരെ യാത്ര ചെയ്ത?
0: ഞങ്ങൾ മാക്സിമം പൊക്ര വരെയാണ് യാത്ര ചെയ്തത്. കാഠ്മണ്ഡു വഴി പൊക്ര പോയി, പൊക്രയിൽ നിന്ന് മുസ്താൻ, അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിൾ വരെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പർ മുസ്താങ് പോകാൻ ആക്ച്വലി പെർമിറ്റും ഉണ്ട്. അത് കുറച്ച് കോസ്റ്റ്, ആ സമയത്ത് കോസ്റ്റ് കൂടുതലായിരുന്നു. $500 ആയിരുന്നു ഒരാൾക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവാകുന്നത്. അപ്പം അതുകൊണ്ട് അപ്പർ മുസ്താങ് പോവാതെ മുക്തിനാഥ് എന്ന് പറഞ്ഞൊരു വിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട് അവിടെ. മുക്തിനാഥ് വരെ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു.
1: നേപ്പാളിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ യോദ്ധ സിനിമയാണ് എപ്പോഴും മനസ്സിലേക്ക് വരിക.
0: അതെ.
1: അപ്പോൾ നമുക്ക് യോദ്ധ സിനിമയിൽ ഒരു പാട്ട് കേട്ടാലോ?
0: ഉറപ്പായിട്ടും. നമുക്ക് ഏതൊരു മലയാളികൾക്കും നേപ്പാളെന്ന് പറഞ്ഞത് മനസ്സിൽ വരുന്നത് ഉറപ്പായിട്ടും യോദ്ധയിൽ കൂടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിലൊരു പാട്ടില്ലാതെ നമുക്ക് നേപ്പാളിനെ കുറിച്ച് സംസാരിക്കാനേ പറ്റത്തില്ല.
1: അതെ, പാട്ട് കേട്ട് തിരിച്ചു വരാം.
0: ഓക്കെ.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യന്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം.

വിഷയം ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നു കാട്ടൽ എന്നതായിരുന്നു. അതിനു മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ 10 പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പൊ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയത വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷ സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 തരത്തിലാണ് ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 ഫ്ലേവറിംഗും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങി കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. 2 തന്ത്രം ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിന്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതി യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3, വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത്
കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചി

ഇയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. നാലാമത്തത്, പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹേലേഴ്സ് എന്നിവ. ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയിലയില്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഞ്ചാമത്തത്, വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ ഒന്നാമത്, വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയിലെ വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. അടുത്ത വേറൊരെണ്ണം, കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ, സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. ആറാമത്തെ ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി രണ്ട്, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായിനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിംഗ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അതൊരു അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും ആകുമ്പോൾ യുവതി യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ

0: അതിനൊരു മൂന്ന് നാല് തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിംഗും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ലധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

എന്ന രാഗാമൃതത്തിൽ തിരുപ്പുന്തുരുത്തി വെങ്കിടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം കലയത്ത ഗോപി എന്നാരംഭിക്കുന്ന കൃതി, കാമവർദ്ധിനി രാഗം ആദിതാളം.

തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗമാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. കുരീപ്പുഴ എൻ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: കുരീപ്പുഴ എന്ന എന്റെ ഗ്രാമത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പതിയെ ഞാൻ ബാല്യകാല അനുഭവങ്ങളിലേക്ക് പോവുകയാണ്. എൻ്റെ സ്കൂളിലെ ആദ്യ ദിവസം സംഭവ ബഹുലമായിരുന്നു. കൊച്ചാലുമൂട് എന്നറിയപ്പെട്ടിരുന്ന കവലയോട് ചേർന്നാണ് സ്കൂൾ. കൂട്ടമണി മുഴങ്ങി, കുട്ടികളെല്ലാം ഒരുമിച്ച് ക്ലാസ്സിലേക്ക് ഓടിക്കയറി. ടീച്ചർ വന്ന് പേര് വിളിച്ചു തുടങ്ങി. പുറത്തെവിടെയോ വലിയ ബഹളം, കുട്ടികൾ പിറുപിറുത്തു, സമരം വന്നു. അടുത്ത ഹൈസ്കൂളിൽ നിന്ന് കുട്ടികൾ കൂട്ടമായി സമരം വിളിച്ചെത്തിയതാണ്. ബഹളത്തിനിടയിൽ ഏതോ ബിരുദൻ വീണ്ടും കൂട്ടമണിയടിച്ചു. കുട്ടികളെല്ലാം ക്ലാസ് വിട്ട് ഓടിയിറങ്ങി. വഴിയറിയാതെ പുതിയ കുട്ടികളെല്ലാം പല വഴിയിലേക്ക് ചിതറി. ഞാനും അക്കൂട്ടത്തിൽ. ആ ദിവസം എങ്ങനെയോ വീട് പറ്റി എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് ഞാൻ ആ സ്കൂളിലെ തന്നെ അധ്യാപകനും പ്രഥമാധ്യാപകനുമായി മാറി. സ്കൂളിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായരുടെ പേരിലുണ്ടായിരുന്ന ഗ്രന്ഥശാല. അവിടെയാണ് അക്കാലത്തൊരു റേഡിയോ കിയോസ്ക് ഉണ്ടായിരുന്നത്. അല്പനേരത്തെ സ്കൂളിലേക്ക് ഇറങ്ങിയാൽ വാർത്തകളും വിശേഷങ്ങളും കേൾക്കാമെന്നുള്ളത് കൊണ്ട്

ഇന്ന് കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കുന്ന അതേ താല്പര്യത്തോടെ ഞങ്ങൾ അതിനായി കാത്തു നിൽക്കുമായിരുന്നു. അക്കാലത്തെ പ്രശസ്തനായ ഒരു അധ്യാപകന്റെ കഥ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. കൊയിലാപ്പിൽ രാമൻപിള്ള സാർ. ഞാനൊക്കെ സ്കൂളിൽ എത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിലെ പ്രഥമാധ്യാപകനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഒരു ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് AIO സ്കൂളിൽ വന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. ശക്തനായ പ്രഥമാധ്യാപകൻ ആ സ്കൂൾ വിട്ടുപോയാൽ സ്കൂൾ നന്നാവില്ല എന്നുറപ്പുള്ള നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ സ്ഥലമാറ്റം തടയാനായി ഖരാവോയും മറ്റ് സമരപരിപാടികളുമായി വിദ്യാഭ്യാസ ഓഫീസുകളുടെ മുന്നിലേക്ക് പോയി. അതിൻ്റെ ഫലമായി അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഒരു സമര ചരിത്രം കൂടി ഈ വിദ്യാലയത്തിനുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പാതകളൊന്നും ടാറിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. റോഡിലെ കരിങ്കൽ ചീലുകൾ തട്ടി കാലുമുറിയുന്നത് അന്നത്തെ സ്ഥിര അനുഭവമായിരുന്നു. മതിലുകളില്ലാത്ത അക്കാലത്ത് ഏത് വീട്ടുമുറ്റത്തു കൂടിയും സ്കൂളിലേക്ക് എത്താനാകുമായിരുന്നു. എല്ലാ വീടുകളിലെയും അമ്മമാർ എല്ലാ കുട്ടികൾക്കും സ്വന്തം അമ്മമാരായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ പണ്ടും ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാവരെയും കൂട്ടിയിണക്കിപ്പോരുന്ന കണ്ണികളുമായിരുന്നു. നബിദിന റാലികളും ഉത്സവാഘോഷങ്ങളും റംസാനും പള്ളിപ്പിരിസവുമെല്ലാം നാടെമ്പാടും ലഹരിയിലാക്കി മാറ്റുമായിരുന്നു. പ്രശസ്ത കാതികരായിരുന്ന കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള കഥാപ്രസംഗക്കാരായ സാംബശിവനും കൊല്ലം ബാബുവും മത്സരിച്ച് കഥ പറയുന്ന ചരിത്രം കുരിയപ്പുഴയ്ക്കുണ്ടായിട്ടുണ്ട്. അക്കാലത്ത് കഥാപ്രസംഗം, നാടകം, കഥകളി തുടങ്ങിയവയായിരുന്നു പ്രമുഖമായ വിനോദോപാധികൾ. അങ്ങനെ സാംസ്കാരിക രംഗത്തിനൊപ്പം തന്നെ നാട് മുമ്പോട്ട് പോകുന്ന ഒരു കാലത്ത് നാട്ടുവഞ്ചികളോടൊപ്പം യാത്രാ ബോട്ടുകളും എത്തിത്തുടങ്ങി. അക്കാലത്ത് വിദേശികളായ വെള്ളക്കാർ വിനോദസഞ്ചാരികളായി എത്തുന്ന കാഴ്ച കുട്ടികളായ ഞങ്ങൾക്ക് ഏറെ കൗതുകം പകർന്നിരുന്നു. കരയിൽ അരക്കോണകം മാത്രം എടുത്തു നിൽക്കുന്ന കുട്ടികൾ അല്പവസ്ത്രധാരികളായ വിദേശികളെ സായിപ്പേ, മദാമേ എന്ന് വിളിച്ച് രസകരമായ ഓർമ്മകളാണ്. ഇന്ന് ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി നാടും നഗരവും ഒന്നായി മാറുകയാണ്. സാമ്പ്രാണിക്കോടി തുരുത്ത് എന്ന പ്രശസ്തമായ തുരുത്ത് കുരീപ്പുഴയിൽ നിന്നും കായൽ മാർഗം എത്താനുള്ള വലിയ സൗകര്യമുള്ള ഒരു ടൂറിസം കേന്ദ്രമാണ്. നാടെമ്പാടുമുള്ളവർ, തദ്ദേശീയരും വിദേശീയരുമായ ആളുകൾ ഇവിടെ വിനോദസഞ്ചാരികളായി എത്തുന്നുണ്ട്. ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം ചെയ്ത് കൂട്ടിയ ഭാഗമാണ് ഇപ്പോൾ മനുഷ്യനിർമ്മിതമായ സാമ്പ്രാണിക്കോടി തുരുത്തായി മാറിയത്. DTDCയുടെ കൗണ്ടർ വഴി ടിക്കറ്റ് എടുത്ത് കുരീപ്പുഴയിൽ നിന്നും പ്രാക്കുളത്ത് നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം അഷ്ടമുടിക്കായലിലെ കൂഴാലി ഉൾപ്പെടെയുള്ള മത്സ്യസമ്പത്ത് വൻതോതിൽ കുറയുന്ന ഈ കാലത്ത് ഇവിടുത്തുകാർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കിട്ടുന്നതിന് ഈ രംഗം സഹായകമായി മാറുന്ന സന്തോഷകരമായ കാഴ്ചയാണ്. വിനോദസഞ്ചാരം നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങായി മാറുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. ഈ നാട്ടിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രശസ്തരായ ഒട്ടു വളരെ പേരുണ്ട്. ആകാശവാണി റേഡിയോ പ്രക്ഷേപകനായ കുരീപ്പുഴ സജീവ്, ആട്ടക്കഥ രചയിതാവായ ജഗദീഷ് കുരീപ്പുഴ, കവികളും നാടകകൃത്തുക്കളുമായ തുളസിയാർ കുരീപ്പുഴ, അശോകുമാർ, കുരീപ്പുഴ രാജേന്ദ്രൻ, ജോസ് ആന്റണി, കുരീപ്പുഴ സിറിൽ, VT കുരീപ്പുഴ, കുരീപ്പുഴ വിൻസെൻ്റ്, ഡൊമിനിക് തുടങ്ങിയവരെല്ലാം ഈ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. കുരീപ്പുഴയുടെ ഒരു തനത് നാടൻ കലാരൂപമുണ്ട്, ശാസ്താംപാട്ട്. വൃശ്ചികം തുടങ്ങി മണ്ഡലകാലത്ത് ഉടുക്ക് കൊട്ടിപ്പാടുന്ന ഈ കലാരൂപം വളരെ വിശേഷപ്പെട്ടതാണ്. മറ്റൊരു നാട്ടിലും ഇത്തരം ഒരു കലാരൂപം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അയ്യപ്പൻ്റെ ജന്മം മുതൽ ശബരിമലയിലെത്തുന്നതുവരെയുള്ള കഥകൾ പരാമർശിക്കുന്നതാണ് ശാസ്താംപാട്ടിൻ്റെ പ്രമേയം. ആഴിയും പടുക്കയും നടക്കുമ്പോഴും കന്യ അയ്യപ്പന്മാർ മല ചവിട്ടുമ്പോഴും ആ വീടുകളിൽ ശാസ്താംപാട്ടുകൾ പാടുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ഓണക്കാലത്ത് നാട്ടിലുള്ള മറ്റൊരു പ്രധാന കലാരൂപമായിരുന്നു കരടികളി. കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് തന്നെ കരടിയെ അണിയിച്ചൊരുക്കുന്നതും കരടിപ്പാട്ട് പാടി ആ കരടികളെ രംഗത്തേക്ക് കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് ആ കരടിയെ പായിച്ചു വിടുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങൾ അഭിനയിക്കുന്ന ഒരു കലാരൂപമായിരുന്നു അത്. കുട്ടിക്കാലത്ത് ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും വലിയ കൗതുകമുള്ള ഒരു കലാരൂപമായിരുന്നു.

0: അതുപോലെ തന്നെ പുലികളി മുതിർന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് പുലികളി. കേരളത്തിലെമ്പാടുമുള്ള പുലികളി അതേ രൂപത്തിൽ തന്നെ ദേഹത്ത് ചായം പൂശി കുരിപ്പുഴയിലും പുലി ഇറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കലാരൂപമാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, ശീതങ്കന്തുള്ളൽ തുടങ്ങിയവയെല്ലാം ഈ കരടുകളിയുടെയും പുലികളിയുടെയും പിന്നാലെ സന്ധ്യയോടുകൂടി ഓരോ വീട്ടുമുറ്റത്തും വന്ന് ഓട്ടംതുള്ളൽ തുള്ളുന്ന നാടൻ കലാകാരന്മാർ കൂടി ഈ രംഗത്തുണ്ടായിരുന്ന ഒരു ഓർമ്മ കുരിപ്പുഴയുടെ ഒരു കാലത്തിൻ്റെ അടയാളപ്പെടുത്തലാണെന്ന് നമുക്ക് കാണാൻ കഴിയും.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി,
1: ആ
0: നീ കത്രീന ചേട്ടത്തിയോട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞോ? കഴിക്കാൻ നമ്മുടെ മാർഗരറ്റ് കൂടി കാണുമെന്ന്.
2: പ്രകാശേട്ടാ, ഇത് എത്ര വട്ടം പറയണം? അവര് പ്രകാശേട്ടനെ പെണ്ണ് കാണാൻ വരികയൊന്നും അല്ലല്ലോ.
0: എടാ, ഞാനാണല്ലേ, പിന്നെങ്ങനെ അത് പെണ്ണ് കാണലാവുന്നത്?
2: അല്ല, പ്രകാശേട്ടന്റെ തിടുക്കം കുറച്ച് അസ്വാഭാവികമായതുകൊണ്ട് പറഞ്ഞതാ. ഇവരെന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നത്? ചികിത്സയൊക്കെ കഴിഞ്ഞതല്ലേ?
0: ഇവിടെ വന്നപ്പോഴല്ലേ മാർഗരറ്റിന് മനസ്സിലായത് ഇനിയും ചികിത്സിക്കപ്പെടേണ്ട ചില രോഗികൾ ഇവിടെ ഉണ്ടെന്ന്.
2: ആ, പ്രകാശേട്ടനുമായി അവർ സംസാരിച്ചിട്ടുണ്ടല്ലോ, അതായിരിക്കും കാര്യം.
0: എടാ, ഈ തമാശയല്ല, അവരെ ഈ നാട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
2: ഏ, ഇവിടെ താമസിക്കുന്നോ?
0: അതെ.
2: ഓ, ഉള്ള സ്വസ്ഥത പോയി. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുക. എന്റെ ശത്രുക്കൾക്ക് ബലം കൂടുവാണല്ലോ ദൈവമേ.
0: അതിനെ നീയും മാർഗരറ്റും ശത്രുക്കളാണോ?
2: ശത്രുതയൊന്നുമില്ല പ്രകാശേട്ടാ. എന്തുകൊണ്ടോ അവർക്ക് എന്നെ ഇഷ്ടമല്ല. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ വേരുള്ളവരോട് ചെറിയൊരു പുച്ഛം ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ.
0: കുട്ടപ്പായി, അതിന് നീ തമിഴ്നാട്ടുകാരനല്ലോ, പണിക്കര് സാറിൻ്റെയും ഇവിടുത്തെ അമ്മയുടെയും മകനല്ലേ. പിന്നെ നിന്റെ സ്വഭാവം അതിനാർക്കും ഗ്യാരണ്ടി പറയാനാവില്ല.
2: പ്രകാശേട്ടാ, പാടില്ല, തങ്കപ്പെട്ട സ്വഭാവം എന്നേ പറയാവൂ.
0: അത് മാർഗരറ്റിന് മനസ്സിലായിട്ടുണ്ട് ബേബി ടീച്ചറുടെ കേസിന്റെ കാര്യത്തിൽ.
2: അതിൽ ഞാൻ നിരപരാധിയാണെന്ന് ബേബി ടീച്ചർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്.
0: പാവം ബേബി ചേച്ചി. അവർക്ക് നെല്ലും പതിരും അറിയാൻ വയ്യാതായിപ്പോയി. പക്ഷേ മാർഗരറ്റിന് അറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ അതൊന്നും കാര്യമാക്കണ്ട, നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം.
2: ഓ, രണ്ടാഴ്ച കഴിയുമ്പോൾ എങ്ങോട്ട് പോകാനിരിക്കുന്ന പ്രകാശേട്ടനാ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? എൻ്റെ കാര്യം പോക്കാണ്. ആ ഡോക്ടറാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയാണ്. ഞാൻ വീണ്ടും അനാഥനാവോ എന്തോ.
0: നീ കിടന്നിങ്ങനെ സാഹിത്യം പറയാതെ അടുക്കളയിലോട്ട് ചെല്ല്. അപ്പത്തിന് സ്റ്റൂവും കടലയും വേണമെന്ന് പ്രത്യേകം പറയണം. മാർഗരറ്റിന് രണ്ടും ഇഷ്ടമാ.
2: ആ, പറയാം.
3: മാഗി, എപ്പോഴാണ് തിരിച്ചെത്തിയത്? നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ ഇതുവരെ പറ്റിയില്ല. ഗംഗാരേട്ടൻ പോയി മാഗിയെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നോ?
4: ഞാൻ പോയി വിളിച്ചു. 10 പാസഞ്ചറിൽ വന്നു. ഹൈദ്രോസിന്റെ മോന്റെ ടാക്സിയിൽ പോയി. ഡോക്ടർക്ക് യാത്രാക്ഷീണം കാണും.
3: ഏ, ഒട്ടുമില്ല ഗംഗാരേട്ടാ, ഞാൻ ഒറ്റയടിക്കല്ല യാത്ര ചെയ്തത്. ഇടയ്ക്കൊരു ദിവസം വീട്ടിൽ പോയിട്ടാ വന്നത്. അല്ല, അനുവിനിപ്പോ എഴുത്തൊന്നുമില്ലേ? ഈയിടെ എഴുത്തൊന്നും കാണാറില്ല. റൈറ്റേഴ്സ് ബ്ലോക്കാണെന്ന് തോന്നുന്നു. എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു അധൈര്യം. മുമ്പ് എഴുതിയതിനേക്കാൾ നന്നായി എഴുതാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ.
4: അനുകുഞ്ഞ് എന്തിനാ ഇങ്ങനൊരു പ്രയാസം? എഴുതിയ 4 നാട്ടിലെ കുട്ടികൾ വരെ വായിക്കുന്നുണ്ട്. പിന്നെന്താ കുഞ്ഞേ?
3: ഇത് എനിക്ക് സ്കോപ്പുള്ള വിഷയമാണ്. മിക്ക എഴുത്തുകാർക്കും ഇതേ അനുഭവം ഉണ്ടനു. കുറച്ചു കഴിയുമ്പോൾ തനിയെ മാറും. വല്ലാതെ പെർഫെക്ഷൻ ആഗ്രഹിച്ചാലും ഇതുണ്ടാവാറുണ്ട്.
5: ശരിയായിരിക്കും മാഗി, എനിക്ക് മാഗിയുടെ സഹായം വേണം.
4: ഡോക്ടറുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട്. ബേബിയെ എങ്ങനെ മാറ്റിയെടുത്തുവെന്ന് എനിക്ക് പോലും അറിയില്ല.
3: അതിലൊട്ടും അത്ഭുതമില്ല ഗംഗാരേട്ടാ. ഞാൻ പഠിച്ചത് പ്രയോഗിക്കുന്നു, പിന്നെ എന്റെ ചില പൊടിക്കൈകളും.
5: ദേ, ബേബി ചേച്ചി വരുന്നു. ഗംഗാരേട്ടനെ അന്വേഷിച്ചു വരുന്നതായിരിക്കും.

0: ഇവരെയുള്ള കീഴ്വഴക്കം പണിക്കരി സാറിൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾ സെക്രട്ടറിയാവും. അയാൾ തന്നെയാവും സ്കൂളിന്റെ മാനേജർ.
1: ഗംഗാരേട്ടാ, ഇതൊരു കുടുംബ ട്രസ്റ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബൈലോ മാറ്റാനിരിക്കുകയായിരുന്നു അച്ഛൻ, അപ്പോഴാ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നത്.
2: സാർ ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ട്രസ്റ്റ് വിപുലമാക്കണമെന്ന് സാർ ആഗ്രഹിച്ചിരുന്നു.
3: ആ, അത് ഇനിയും ആകാലോ, ഒട്ടും വൈകിയിട്ടില്ല. തൽക്കാലം അനുവിന് ചുമതലയേൽക്കാലോ.
0: അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പ്രകാശ് എത്രയും വേഗം തിരിച്ചു വരട്ടെ. പ്രകാശ് കൃത്യമായും ഭംഗിയായും കാര്യങ്ങൾ നടത്തി.
1: അതെന്താ, ഞാൻ കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ലേ? ബേബി ചേച്ചി പറയട്ടെ.
2: പ്രകാശും അനുവും എനിക്കൊരുപോലെയാ.
3: ഹാ, ഇതാണ് ഡിപ്ലോമസി, ആർക്കും വേണ്ട പിണക്കം.
0: ഇതുവരെ അനേകം പ്രശ്നങ്ങൾക്ക് നടുവിലും കാര്യങ്ങൾ ഭംഗിയായിപ്പോയി. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ലത് വരും തീർച്ച.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: അടുക്കളയിൽ നിന്ന്
5: വലിയ വിളയിൽ നിന്നും വസന്തയാണ് ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്.
7: പണ്ടത്തെ അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ച് അടുക്കളയിൽ വന്ന് അടുക്കളയിൽ തൂത്ത് വൃത്തിയാക്കി ചാണകം മെഴുകുന്ന അടുക്കളയാണെങ്കിൽ ചാണകനൊക്കെ മെഴുകി ചാമ്പലും എല്ലാം വരിട്ട് ചൂട്ടും ചിരട്ടയും വിറവും എല്ലാം വെച്ച് തീ കത്തിച്ച് ചായ ഉണ്ടാക്കും. ചായ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാല് കാണില്ല, കട്ടൻ ചായ. ഇന്നത്തെ പോലെ എന്നും കാപ്പിയും അതൊന്നുമല്ല, പഴങ്കഞ്ഞിയായിരിക്കും. തലേദിവസം ചീനിയ, ചക്ക, ഇതൊക്കെയാണ് പണ്ടത്തെ. അത് എല്ലാം ഞങ്ങൾ എത്ര പേരുണ്ടെങ്കിലും അമ്മയും മക്കളും അച്ഛനും എല്ലാം കൂടെ ചാണകം മെഴുകിയ തറയിൽ അങ്ങനെ ഞങ്ങൾ നിരന്നിരുന്ന് ആഹാരം കഴിക്കുന്നത്. കഞ്ഞി ചേരുമ്പോൾ കറിയില്ല, ഞങ്ങൾ ഓടി വിളയിലോട്ട് ഇറങ്ങിയ ഒരു കാന്താരി മുളവ എന്തെങ്കിലും പറിച്ച് അതിൽ ഉടച്ച് കഴിക്കും. അന്നത്തെ ആ സ്വാദ് അത് വേറെയാണ്. അന്ന് മണ്ണെണ്ണ വിളക്കാണ്. പിന്നെ ഇന്നത്തെ പോലെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി അടുക്കളയിൽ പാതാമ്പുറത്താണ്. പാതാമ്പുറം ഇല്ല, പണ്ടാണ് ആളുകളെല്ലാം ഇരുന്നാണ് ചെയ്യണത്. ഇന്നത്തെ പോലെ നിന്നൊന്നുമല്ല, ഇരുന്ന് കുഴൽ വെച്ച് ഊതി പറക്കി അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ അടുക്കള. എല്ലാം കഴിഞ്ഞ് അടുപ്പിൽ നല്ല തീക്കണൽ അടക്കണമെങ്കിൽ ഉണക്കമീൻ അല്ലെങ്കിൽ കരുവാട് ഇത് ഏതെങ്കിലും ഒന്നെടുത്ത് ആ തീക്കണലിട്ട് ചുട്ട് അതും മരച്ചിനി അവിച്ച് അങ്ങനെ തന്നെ. അതിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇന്നത്തെ ചിക്കനും അതും ഇതുമൊക്കെ തിന്നതിനേക്കാൾ അതൊരു സ്വാദാണ്. ചീനി ആയാലും ചക്ക അവിച്ച് പണ്ടൊക്കെ ആളുകൾ പിന്നെ പണ്ട് അടുക്കള ആവശ്യത്തിന് ഞങ്ങളുടെ മുറ്റത്ത് കിണർ കാണും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കാണും, ചെന്ന് പാള കെട്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു തൊട്ടിയോ ഇട്ട് വെള്ളം കോരി കൊണ്ടുവന്ന് അതിൽ നിന്ന് വെള്ളം എടുത്താണ് അടുപ്പിൽ വെച്ച് ചായയോ കട്ടൻ ചായയോ ഒക്കെ ഇട്ട് കുടിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഒരു കുട്ടിയും രണ്ട് കുട്ടിയൊന്നുമില്ല, ആറേഴ് മക്കൾ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ദാരിദ്ര്യം അടുക്കളയിലും കാണും. ഇപ്പോഴാണെങ്കിൽ പൈപ്പിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ വെള്ളമില്ലാന്ന് അറിയുമ്പോൾ ഓടി ചെന്ന് പാത്രങ്ങൾ പറക്കി അതിനകത്ത് വെള്ളം പിടിച്ച്. പണ്ട് അങ്ങനെയല്ല, നമുക്ക് സമാധാനമുണ്ട്, ആ പച്ചവെള്ളമായാലും കിണറ്റിലുണ്ടല്ലോ. എന്നാലും എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഒരു കലം വെള്ളം സൂക്ഷിച്ച് വെച്ചേക്കും. നിറവെള്ളം വെള്ളം വേണമെന്ന് പറയും അടുക്കളയിൽ. ഇന്നത് ചെയ്യില്ല ആളുകൾ. പണ്ടാണെങ്കിൽ മല്ലി മുളക് ഇതെല്ലാം കുപ്പികളിലിട്ട് ചെയ്യും. ഇന്നങ്ങനെയല്ല, മല്ലിപ്പൊടി മുളക് പൊടി ജീരം എന്തിന് എല്ലാം പൊടിച്ച് പൊടിച്ച് ആണ് വെച്ച് ചേർക്കുന്നത്. പണ്ടത്തെ ആ എല്ലാം കൂടെ വറുത്തരച്ച് കല്ലിലരച്ച് കഴിക്കുന്ന അതിൻ്റെ സ്വാദ് വേറെ, ഇന്നത്തെ മിക്സിയിലിട്ടടിക്കുന്ന സ്വാദ് വേറെ. രണ്ടും രണ്ടാണ്. എന്താന്ന് പറഞ്ഞാൽ ഉപ്പ് കല്ലാണ്. ഉപ്പ് കല്ല് ഒന്നുകിൽ ചിരട്ടയ്ക്കകത്തിട്ട് വെള്ളം ഒഴിച്ചു വയ്ക്കും, അതല്ലെങ്കിൽ ഒരു ഭരണിക്കകത്തോ എന്തെങ്കിലും ചേർത്ത് ആ ഉപ്പ് വെള്ളമാണ് അന്ന് പണ്ട് കറിക്കായാലും എന്തിനായാലും ചേർക്കുന്നത്. പിന്നെ ഇന്നത്തെ പോലെ സ്റ്റീൽ തവിയോ അലുമിനിയം തവിയോ ഒന്നും പണ്ടില്ല. ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവിയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പണ്ട് അച്ചാറിടുന്നത് ഭരണിക്കകത്താണ് അച്ചാറിട്ട് വയ്ക്കുന്നത്. അതിന് അതിൻ്റെതായ സ്വാദം കാണും. പണ്ട് അമ്മിക്കല്ല് തറയിലിട്ടാണ് ഇരുന്നാണ് അരയ്ക്കുന്നത്. ആട്ടിയല്ലും അതേപോലെ ഇരുന്ന്.
6: വായനശാലകളിലൂടെ

0: തിരുവനന്തപുരം കാട്ടാക്കട താലൂക്കിലെ മാറനല്ലൂർ പഞ്ചായത്തിലെ മണ്ണടിക്കോണം പീപ്പിൾസ് ലൈബ്രറിയുടെ സെക്രട്ടറി ജയകുമാർ കോട്ടമുകൾ സംസാരിക്കുന്നു.
1: തിരുവനന്തപുരം ബസിക്കുന്ന കാട്ടാക്കട താലൂക്കിലെ മാറനല്ലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണടിക്കോണം പീപ്പിൾസ് ലൈബ്രറി, പേര് മണ്ണടിക്കോണം എന്നാണെങ്കിലും കോട്ടമുള എന്നുള്ള രാജ്യത്താണ് ഇരിക്കുന്നത്. ഇത് 1959 സ്ഥാപിതം. രജിസ്ട്രേഷൻ നമ്പർ 2731. അന്നത്തെ ചെറുപ്പക്കാരിൽ ചേർന്ന് ഇംഗ്ലീഷ് പേരാണ് ഇട്ടത്. പീപ്പിൾസ് ലൈബ്രറി എന്നിട്ട് അതൊരു കടമുറി വാടകയിലായിരുന്നു തുടങ്ങിയിരുന്നത്. ഒരുപാട് പേരുടെ സഹകരണം ആ കാലത്തുണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരുപാട് സജീവമായ പ്രവർത്തകർ അവിടെ ബുക്ക് എടുക്കാൻ, അന്നത്തരത്തിലുള്ള പുസ്തകങ്ങളൊന്നുമില്ല, ഒരു 1000-1200 പുസ്തകത്തിനകത്തും, പിന്നെ ഒരുപാട് വീടുകളിൽ നിന്ന് ഇങ്ങനെ അന്നത്തെ പാഠപുസ്തകങ്ങളൊക്കെ ശേഖരിച്ചു. മിനിമം 1000 ബുക്ക് ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടക്കുള്ളൂ. അങ്ങനെ വളരെ ത്യാഗം സഹിച്ചാണ് അന്നത്തെ കാലത്ത് ആ ഈ ഒരു ലൈബ്രറി ഉണ്ടാക്കിയെന്ന് എനിക്ക് അതിനകത്തുനിന്ന് കേറുമ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. എന്റെ അമ്മൂമ്മയുടെ കാലത്തുള്ള ഒരുപാട് പാഠപുസ്തകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ലൈബ്രറി പിന്നെ അത് എസ് സിന്ന് ഓരോ ഗ്രേഡായിട്ട് പോകുന്നു. 1990 ഞാൻ സെക്രട്ടറി ആവുന്നത്. അപ്പൊ ഇതിനിടയിൽ 1982 ഇന്തോ കാനഡ യൂത്ത് വിങ്ങിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കാനഡയിൽ നിന്നുള്ള ഒരു സംഘവും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള PG സ്റ്റുഡന്റ് ആയ കുറെ പേര് ഇവിടെ വന്ന് അങ്ങനെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മുടെ ഡൽഹിയിൽ ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു MB പത്മകുമാർ. ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. നല്ല പുറമ്പോക്കുള്ള ഒരു AI ആണ് നമ്മുടെ കോട്ടം കുളിച്ചത്. അപ്പൊ ഇവിടെ നമുക്കൊരു 1.5 cent എടുത്ത് ചെയ്താൽ സാധ്യത ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അവരങ്ങനെ വളരെ അഹോരാത്രമായിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി കളക്ടറേറ്റിലും പിന്നെ പല പ്രാവശ്യം പോയി. അങ്ങനെയാണ് അത് ഈ ലൈബ്രറിക്കുള്ള ഒരു പട്ടയം എഴുതി വാങ്ങിച്ച് അങ്ങനെ അവിടുന്ന് അവിടുത്തെ മണ്ണുകൊണ്ട് അങ്ങനെ പൊഴുതു വ്യക്തമായ സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് അന്ന് ആ ലൈബ്രറി 1982 പണിത് സ്വന്തമായി കെട്ടമായി. പിന്നെ അവരൊരു യാത്ര ചെയ്തൊക്കെ വളരെ കണ്ണീരോടായിരുന്നു. അത്രയ്ക്ക് നമുക്കിവിടെ ഭാഷ അറിയാന്നുള്ളവർ അവരോട് സംബന്ധിക്കാൻ വളരെ പ്രത്യേകത ഉണ്ടായിരുന്നുള്ളൂ. ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ 90 കയറുന്നു. ആ സമയത്തും ഈ ആയിരുന്നു ഗ്രേഡ്. പിന്നീട് അത് പടിപ്പടിയായിട്ട് പറഞ്ഞു. ഇപ്പം B ഗ്രേഡിലാണ്, A ഗ്രേഡിന്റെ അടുത്ത് നിൽക്കുകയാണ്. പുസ്തകത്തിന്റെ എണ്ണത്തിൽ ഇപ്പോ 8000 പരം ബുക്ക് ഉണ്ട്. 11500 ബുക്ക്. ഇതിനിടയിൽ കാലപ്പഴക്കം കൊണ്ടൊക്കെ ഒരുപാട് ബുക്കുകൾ നശിച്ചു പോയതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിലവിലുണ്ട്. നമ്മളെ ഗ്രന്ഥശാലയിലെ ഓരോ വിഭാഗവും വളരെ കൃത്യമായിട്ട്, അതായത് ഒരാളിന് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുക്ക പ്രക്രിയയിൽ വളരെ നമ്പർ ക്രമത്തിൽ എടുത്തിട്ടുണ്ട്. 3 കമ്പ്യൂട്ടറിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ബുക്ക് വേണമെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ഇഷ്യൂ രജിസ്റ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അത് ഇന്ന സാധനം ഇരിക്കണമെന്നറിയാം. അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷെ വളരെ നിർഭാഗ്യമാണ്, ഇപ്പോഴത്തെ വായന വളരെ കുറവാണ്. 8 പത്രം വരുത്തിയാണ്, പക്ഷെ ഇതൊന്നും ഇന്ന് വായിക്കാൻ ആളില്ല. ഒരു 15 മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡന്റുകളുടെ വളരെ ബാക്കിലോട്ടുള്ളതായിരുന്നു. ഇങ്ങനെ അവർ സ്കൂളിൽ നിന്നെങ്കിൽ ഒരു പ്രോത്സാഹനം കൊടുക്കണം, വീട്ടിൽ നിന്ന് കൊടുക്കാറില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളുടെ കുറവ് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വലിയ അമ്മമാർക്ക് വേണ്ടി ഒരു ക്ലാസ് വെച്ച് നല്ലൊരു സെമിനാറായിട്ടാണ് വെച്ചത്. നിങ്ങൾ ഇനിയെങ്കിലും കുട്ടികളെയൊക്കെ പറഞ്ഞു അയക്കണമെന്ന് പറഞ്ഞെങ്കിലും വേണ്ടത്ര ഫലം കണ്ടില്ല എന്നാണ് നമ്മൾ പിറ്റാലം കണ്ടത്. പിന്നെ ഈ ബാലവേദി എന്ന് പറയുന്നതാണ് ഇപ്പൊ അവിടെ നമ്മുടെ മാർമല്ലി പഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ ഒരു ബാലവേദിയാണ്. കാരണം തൊട്ടുമുമ്പുള്ള തലമുറ എങ്ങനെ ഇരിക്കട്ടെ, ഇനിയുള്ളവരെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ ബാലവേദിയെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് സമ്പൂർണ്ണ പഠനോപകരണ വിതരണം. ഒരു വ്യത്യാസം കഴിഞ്ഞിട്ട് ജൂണിന് തൊട്ട് മുമ്പായിട്ട് മുഴുവൻ സാധനങ്ങൾ, അതായത് വൈറ്റ് പേപ്പർ, പെൻസില്, ജോമെട്രി ബോക്സ് എന്ന് തുടങ്ങിയ മുഴുവൻ സാധനങ്ങളും ബാലവേദിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം 80 പരം കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഈ അടുത്ത കാലത്ത് 3 മുമ്പ് സെക്രട്ടറി ആയിരുന്ന ആള് ജോലി കിട്ടി പോയിട്ട് തിരിച്ച് റിട്ടയർഡായി തിരിച്ചു വന്ന ആളാണ് G സുരേഷ് കുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇതിലൂടെ വന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നും കൂടെ പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞ് വളരെ വെറും വലിയ ശോചനീയാവസ്ഥയിലായിരുന്ന ആ കെട്ടിടത്തിനെയൊക്കെ വളരെ ആയിട്ട് നവീകരിച്ച് റീഡിംഗ് റൂം വലുതാക്കി, പിന്നെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ടാക്കി, ലൈബ്രറിയുടെ വികസിപ്പിച്ചു, ഒരുപാട് ബുക്ക് റാക്കുകളും സെറ്റുകളും വായിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു. അങ്ങനെ വളരെ മനോഹരമായ ഒരു ലൈബ്രറിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പത്രം വായിക്കാൻ വരണമുണ്ട്, പക്ഷേ പുസ്തകം എടുക്കാൻ എത്ര പേര് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മിനിമം. ഇവിടെ നിന്നെല്ലാം മുഴുവനും അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളൊരു തമിഴ് പഠന ക്ലാസ് വെച്ചു. അതായത് നമ്മുടെ തമിഴ്നാടിന്റെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് എന്റെ കൂടെ പറഞ്ഞവർക്ക് ഈ ബോർഡ് വായിക്കാൻ പറ്റില്ല. ബസ്സിന്റെ ബോർഡ് പോലും തമിഴ്നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ബോർഡ്. അപ്പൊ നമുക്കൊരു കൊച്ചുമ്പളെ കൂടെ വരുന്ന കുട്ടികളെല്ലാം ഒന്ന് പഠിപ്പിക്കാതെ പറഞ്ഞ് തമിഴ് പഠന ക്ലാസ് വെച്ചു. അത് സമ്പൂർണ്ണ വിജയമായിരുന്നു. കുട്ടികളെല്ലാം നമ്മൾ ആ കാലത്ത് പഠിച്ച എല്ലാവർക്കും എന്തായാലും എവിടെ ചെന്നാലും തമിഴ് പഠിക്കാൻ പറ്റണമെന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ മാത്സിലാണ് എല്ലാവരും ബേസിൽ എന്നുള്ള കാര്യം. അതിൽ പ്രത്യേകിച്ചും ട്യൂഷൻ ഞാൻ പാചിക്കാനുള്ളതൊക്കെ വളരെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് അറിഞ്ഞിടാതെ വന്നുണ്ട്. ഒരു റിട്ടയർഡ് ഗെസ്റ്റ് നമ്മുടെ വൈസ്

0: ഡോക്ടറിന്റെ കൂടെയാണ്. ശ്രീ താമസിക സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ മാസം മുതൽ അടിസ്ഥാന പഠന ക്ലാസ്, 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എന്താണ് അടിസ്ഥാനം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെയും പലരെയും വീട്ടിൽ ചെന്ന് എടുത്തുകൊണ്ട് വരുമ്പോലെയാണ് കൊണ്ടുവന്ന് ഇവിടെ ക്ലാസ്സിന് എടുത്തുന്നത്. ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു ബാലവേദിയാണ് നടന്നു പോകുന്നത്. ഇപ്പൊ പുസ്തക വായന മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു, സജീവ പങ്കാളിത്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വനിതാ വേദിയുണ്ട്. പാചക ക്ലാസ്സുകൾ, ചക്കയുടെ വിവിധ തരത്തിലുള്ള പരിപാടികൾ, അതിന്റെ ഒരു സെമിനാർ, അതിന്റെ ഒരു പ്രവർത്തനം, ഡെമോസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെ നടത്തി. ഇപ്പോ ഒരു സ്ഥാപനം, അതായത് വനിതകൾക്ക് വേറെ ആരെ ആശ്രയിക്കാതെ ചെയ്യാൻ വേണ്ടി ഒരു സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മളൊരു കടമുറി വരെ എടുത്തിട്ടു. പക്ഷെ അത് എല്ലാവരും അങ്ങ് ബാക്കിലോട്ട് നിൽക്കുകയാണ്. പിന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ വളരെ മികവിച്ചതാണ് നമ്മുടെ മാറവല്ലി പഞ്ചായത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലൈബ്രറിയാണ്. വളരെ മനോഹരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ അടുത്ത ഗ്രേഡേഷനിൽ നമുക്ക് എ ഗ്രേഡ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. രചന കലാധരൻ, സംഗീതം ശ്യാം.

കേളികൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ എഴുതിയ ഗാനം. സംഗീതം രാജാമണി. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും.

കാലം മാറി കഥ മാറി. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.

0: ആകാശവാണി സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം എം.ഇ. ഷാഹയും സംഘവും അവതരിപ്പിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം ഡോക്ടർ അഭിലാഷ് എസ് പി സംസാരിക്കുന്നത് കേൾക്കാം.

ആകാശവാണി ലളിതഗാനങ്ങൾ. റാണ ഭുവൻ പാടിയത്. സംഗീതം ബി പ്രകാശ്. ആദ്യം ഇത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നെന്ന് എന്ന് തുടങ്ങുന്ന ഗാനം ഗാനരചന എലിസബത്ത് ബാബു.

0: റാണാഭുവൻ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതിമുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജനവിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സുതാര്യമായ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഗ്യാരണ്ടികൾ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 16th നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ടുനിന്നതായിരുന്നു ഗവർണറുടെ പ്രസംഗം. നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ജൂൺ 2 മുതൽ നടക്കും.
1: അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥ തലം കാര്യക്ഷമമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും എല്ലാ മേഖലയുടെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
3: കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും ഗുരുതരമായി തുടരുന്നുണ്ട്. കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കും.
4: മൈ ഗവൺമെന്റ് എൻവിഷൻസ് ദ ക്രിയേഷൻ ഓഫ് പുത്തുയുഗ കേരളം, എ ന്യൂ ഏജ് കേരള ദാറ്റ് കംബൈൻസ് ഇക്കണോമിക് ഗ്രോത്ത് with social justice, modern infrastructure, with environmental responsibility, technological progress, with human compassion, and opportunity with equality. Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people.
3: യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തനത് കലകളെ സംരക്ഷിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. എല്ലാ ജില്ലകളിലെയും +2 സീറ്റ് വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരവും കൊണ്ടുവരും. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് പദ്ധതികൾ നടപ്പാക്കും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കും. നെഹ്റു ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഐടി പാർക്കുകൾ വികസിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കും. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും. വഖഫ് ബോർഡ് നവീകരിക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തും. AI സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കും. 4-വരി പാതകളുടെ എണ്ണം കൂട്ടുകയും റോഡുകൾ നവീകരിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തും. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം മെൻസ്ട്രൽ അവധി പരിഗണനയിൽ ഉണ്ടെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പുകൾ സംബന്ധിച്ചും പ്രധാന പദ്ധതികൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചില്ലെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. കർണാടകയിലെ ബംഗളൂരുവിൽ എത്തിയ ഉപരാഷ്ട്രപതി ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സന്നിധാനത്തും പമ്പയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടക്കും. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളെ തുടർന്നാണ് നടപടി. ഭീകരാക്രമണം നേരിടേണ്ട രീതിയാണ് മോക് ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുക. കൊൽക്കത്തയിൽ നിന്നുള്ള 60 NSG കമാൻഡോകളാണ് മോക് ഡ്രിൽ നടത്തുക. ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ഒരുക്കാൻ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: മഴക്കുറവ് കാരണം ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും കുഴൽ കിണറുകളെയാണ് ജലസേചനത്തിന് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുഴൽ കിണർ നിർമ്മാണം ഗുണനിലവാരത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുവരെ 41 അപേക്ഷകളാണ് ഭൂജല വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ട്രയൽ റണ്ണും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച ഡ്രില്ലിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 94 പോയിന്റ് വർദ്ധിച്ച് 75961, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 പോയിന്റ് ഉയർന്ന് 23936, വ്യാപാരം തുടരുന്നു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 145 രൂപ ഉയർന്ന് 14450 രൂപയും പവന് 1160 രൂപ വർദ്ധിച്ച് 1,15,600 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
7: പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു.
8: ആദ്യമായി എന്താണ് പെട്ടെന്നുള്ള മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിശോധിക്കാം. ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതിനു ശേഷം മിക്കവാറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു പോകുന്നതിനെയാണ് സഡൻ കാർഡിയക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ താഴത്തെ അറയിൽ നിന്നുള്ള താളം തെറ്റിയുള്ള മിടിപ്പ് അല്ലെങ്കിൽ ഹൃദയം പൂർണ്ണമായി നിന്നുപോകൽ എന്നിവയാണ് ഇതിൻ്റെ മൂലകാരണങ്ങൾ. ആകെ ഉണ്ടാവുന്ന മരണങ്ങളിൽ 1/5 ഇത്തരത്തിലുള്ള ഹൃദയസ്തംഭനം അഥവാ സഡൻ കാർഡിയക് അറസ്റ്റ് ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴുന്ന മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. 40 മേലെ പ്രായമുള്ള പുരുഷന്മാരിലാണ് ഹൃദയസ്തംഭനം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഹൃദയധമനികളിലുണ്ടാകുന്ന തടസ്സം മൂലമുള്ള ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ആണ് പ്രധാന പ്രതി. ഹൃദയാഘാതത്തോടനുബന്ധിച്ച് ഹൃദയത്തിൻ്റെ താഴെത്തറകളിൽ നിന്നുള്ള താളവ്യതിയാനങ്ങൾ, നമുക്കതിന് ഇംഗ്ലീഷിൽ വെന്റിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണമായ ഹൃദയസ്തംഭനം, അതിന് എസിസ്റ്റുള്ളി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇവ രണ്ടും മരണത്തിലേക്ക് നയിക്കാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രോഗികളിൽ 1/3 ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഹൃദയപേശികളെ ബാധിക്കുന്ന ഹൈപ്പർട്രോഫി കാർഡിയോമയോപ്പതി, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി തുടങ്ങിയ അവസ്ഥകളും മുൻപറഞ്ഞ ഗുരുതരാവസ്ഥയിലേക്ക് രോഗികളെ എത്തിക്കാറുണ്ട്. ഹാർട്ട് ഫെയിലുവർ അഥവാ ഹൃദയത്തിന്റെ പമ്പിങ്ങിലുള്ള ക്ഷീണിതാവസ്ഥ, ഇതും സഡൻ കാർഡിയാക് ഡെത്തിലേക്ക് നയിച്ചേക്കാം. ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കാം കാരണം? നമ്മളിപ്പോൾ ഓൾറെഡി 40 മേലെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ചെറുപ്പക്കാരിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ പാതകളിൽ അഥവാ ഇലക്ട്രിക്കൽ വയറിങ്ങിലുള്ള തകരാറുകൾ, നമ്മളിതിന് ബ്രുഗാഡ സിൻഡ്രോം, ലോങ് ക്യൂറ്റി സിൻഡ്രോം, WP സിൻഡ്രോം മുതലായ കണ്ടീഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഇവ ഉള്ള ചെറുപ്പക്കാരിലും പെട്ടെന്നുള്ള മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ തരംഗങ്ങളുടെ സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങൾ അഥവാ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും, ഈ അവസ്ഥയും ഏത് പ്രായക്കാരിലും ഉണ്ടാകാവുന്നതാണ്. കായിക ശേഷിയുടെ അങ്ങേയറ്റം വരെ പോകേണ്ടി വരുന്ന അമിതമായ വ്യായാമങ്ങൾ, പ്രത്യേകിച്ചും മാരത്തോണുകൾ, അമിതമായ വെയ്റ്റ് ലിഫ്റ്റിംഗ്, കുറച്ച് പീരീഡിൽ തന്നെ വളരെയധികം ആയാസമുള്ള വ്യായാമങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ സഡൻ കാർഡിയക് ഡെത്തിന് കാരണമാകാറുണ്ട്. എല്ലാം മിതമായ അളവിലേ ആകാവൂ എന്ന ചൊല്ല് ഇവിടെ വളരെ അർത്ഥവത്താണ്. ആരൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം, അതായത് സഡൻ കാർഡിയക് ഡെത്ത് നേരിടാൻ സാധ്യത കൂടുതലായിട്ടുള്ളവർ? ഹൃദയധമനികളുടെ തടസ്സം മുമ്പുണ്ടായിട്ടുള്ളവർ, ഹൃദയത്തിന്റെ പമ്പിങ്ങിന്റെ ശേഷി കുറഞ്ഞവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ടുള്ള പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, പൊണ്ണത്തടി അഥവാ അമിതവണ്ണം, അമിത കൊഴുപ്പ്, നമ്മൾ ഹൈക്കൊളസ്ട്രോൾ എന്ന് പറയുമല്ലോ, ഇതൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ പരിശോധനകളിലൂടെ മുൻപറഞ്ഞവ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. പുകവലിയും മദ്യപാനവും നമുക്ക് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്ന എന്നാൽ സഡൻ കാർഡിയക് ഡെത്തിന് സാധ്യതയുള്ള ദുശീലങ്ങളാണ്. സഡൻ കാർഡിയക് ഡെത്ത് ഒഴിവാക്കാൻ നമ്മൾക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കാനാകും എന്ന് പരിശോധിക്കാം. നടക്കുമ്പോൾ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ നെഞ്ചത്തൊരു ഭാരം പോലെ അനുഭവപ്പെടുന്നവർ ഒരു ഡോക്ടറെ കണ്ട് ഹൃദയാരോഗ്യ പരിശോധനകൾ നടത്തണം. പെട്ടെന്നുള്ള ബോധം കെടൽ, അമിത വേഗത്തിലുള്ള നെഞ്ചിടിപ്പ് എന്നീ ലക്ഷണങ്ങളുള്ളവരും ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം. വളരെ ലഘുവായ, എല്ലായിടത്തും അവൈലബിളായ ഒരു പരിശോധനയായ ECG ഇലക്ട്രോ കാർഡിയോഗ്രാമിലൂടെ ഹൃദ്രോഗ സാധ്യതകൾ വിലയിരുത്താനാകും. ECG ഹൃദയധമനികളെ ബാധിക്കുന്ന അതിറോസ്ക്ലറോസിസ് എന്ന രോഗസൂചനയോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ പേശികളുടെ അവസ്ഥ, ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ വിശദ വിവരങ്ങൾ ഇതൊക്കെ തരാൻ കൽപ്പുള്ളതാണ്. ഹൃദയ തരംഗങ്ങളിലുണ്ടാകുന്ന തടസ്സങ്ങളും താളഭ്രംശങ്ങളും ECG പരിശോധനയിലൂടെ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് അനായാസം മനസ്സിലാക്കാനാകും. 24 മുതൽ 1 വരെ ECG നിരീക്ഷിക്കാൻ പറ്റുന്ന ഹോൾട്ടർ എന്ന ടെസ്റ്റ് ചില രോഗികൾക്ക് വേണ്ടി വരാം. ഹൃദയത്തിന്റെ അറകളുടെയും വാൽവുകളുടെയും പ്രവർത്തനക്ഷമത മനസ്സിലാക്കുന്നതിനുള്ള എക്കോ എന്ന ഒരുതരം അൾട്രാസൗണ്ട് പരിശോധന ചിലർക്ക് വേണ്ടിവരും. ഹൃദയത്തിന്റെ ഭിത്തികളുടെ അനക്കക്കുറവ്, വാൽവുകൾക്ക് ചുരുക്കം, പമ്പിംഗ് ശേഷിയിൽ കുറവ് എന്നിവ എക്കോ പരിശോധനയിൽ കണ്ടെത്തിയാൽ തുടർ ചികിത്സ അത്യാവശ്യമായി തേടേണ്ടതാണ്. ഹൃദയധമനികളുടെ തടസ്സം നീക്കുന്നതിലൂടെയും കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും പെട്ടെന്നുള്ള മരണത്തിനുള്ള സാധ്യത വളരെയേറെ കുറയ്ക്കാൻ കഴിയും. വളരെ തീവ്രമായ രീതിയിൽ വാൽവ് ചുരുക്കം ബാധിച്ചിട്ടുള്ള രോഗികൾ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഏറ്റവും സാധാരണമായി ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ് അയോർട്ടിക് വാൽവിന്റെ ചുരുക്കം അഥവാ അയോർട്ടിക് സ്റ്റെനോസിസ്. ഹൃദയപേശികൾക്ക് കട്ടികൂടുന്ന കാർഡിയോമയോപ്പതി പോലെയുള്ള അസുഖം ഉണ്ടെന്ന് സംശയിക്കപ്പെട്ടാൽ ഹൃദയത്തിന്റെ MRI സ്കാൻ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ഹൃദയത്തിന്റെ പമ്പിങ്ങിനെക്കുറിച്ചും ഹൃദയകലകളിൽ ഉണ്ടാകുന്ന വടുക്കൾ അതായത് സ്കാർ ഇവയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഹൃദയപേശികളെ ബാധിക്കുന്ന സാർകോയിഡോസിസ്, അമൈലോഡോസിസ് തുടങ്ങിയ അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും കാർഡിയക് MRI വളരെ ഉപകാരപ്രദമാണ്. സഡൻ കാർഡിയക് ഡെത്ത് ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാലും കണ്ടുവരാറുണ്ട്. ഇത് കണ്ടെത്താനായി ചില രോഗികളിൽ ജനിതക പരിശോധന അഥവാ ജനറ്റിക് അനാലിസിസ് വേണ്ടി വരാറുണ്ട്. നമ്മുടെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എത്രയും പെട്ടെന്ന് CPR കാർഡിയോ പൾമണ്ടറി റിസസിറ്റേഷൻ എന്നാണ് പറയുന്നത് നടത്തിയാൽ നമുക്ക് അയാളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞേക്കും. വൈകുന്ന ഓരോ മിനിറ്റും ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് 10% കൊണ്ട് കുറയ്ക്കുന്നു. എല്ലാ പ്രമുഖ ആശുപത്രികളിലും CPR ട്രെയിനിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ്. നമ്മളെല്ലാവരും CPR പരിശീലനം നേടേണ്ടതാണ്. വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പരിശീലനം ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം, നെഞ്ചിലുള്ള ക്രമമായ അമർത്തൽ, ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തുടിപ്പ് വീണ്ടെടുക്കൽ എന്നിവയാണ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ AED അഥവാ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഡീഫിബ്രിലേറ്റ് ചെയ്യാനുള്ള ഉപകരണം ലഭ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രത്യേകിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ ഈ പരിശീലനത്തിന് മുൻകൈ എടുത്താൽ ഭാവി തലമുറയ്ക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിക്കാനാകും. CPR ചെയ്ത് ശ്വാസോച്ഛ്വാസവും ഹൃദയത്തുടിപ്പും തിരിച്ചു കിട്ടിയാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് രോഗിയെ അടുത്തുള്ള ആശുപത്രിയിലെത്തിക്കുക. പലപ്പോഴും ഹൃദയധമനിയിലുണ്ടായ തടസ്സമായിരിക്കും ആപത്തിന് കാരണം. ഒരു ECG പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കാനാകും. പലപ്പോഴും രക്തക്കെട്ട് അലിയിക്കുന്ന കുത്തിവയ്പ്പിലൂടെയോ ആൻജിയോപ്ലാസ്റ്റി വഴിയോ അസുഖം ഭേദമാക്കാൻ കഴിയും. പെട്ടെന്നുള്ള കുഴിഞ്ഞുവീണുള്ള മരണത്തിന് സാധ്യതയുള്ളവർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഹൃദയധമനി രോഗികൾ, ഹൃദയത്തിന്റെ പമ്പിംഗ് കുറവുള്ളവർ, കാർഡിയോമയോപ്പതി തുടങ്ങിയ അസുഖമുള്ളവർ, ഇവരെല്ലാം മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിലൂടെ സഡൻ കാർഡിയാക് ഡെത്തിനുള്ള സാധ്യത വളരെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. മരുന്നുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള തുടർ ചികിത്സകളും വളരെ പ്രധാനമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ശേഷിയുള്ള പേസ് മേക്കർ ചികിത്സയും ഹൃദയതാളം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ICD, അത് ശരീരത്തിനകത്ത് വയ്ക്കാവുന്ന ഒരുതരം ഡിഫിബ്രിലേറ്ററാണ്, ഈ ചികിത്സയും ചില രോഗികൾക്ക് വേണ്ടി വരാം. പുകവലി, പെട്ടെന്നുള്ള അമിത വ്യായാമം, മദ്യപാനം ഇവയെല്ലാം അപകട സാധ്യത കൂട്ടുന്ന സാഹചര്യങ്ങളായതിനാൽ ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. സഡൻ കാർഡിയാക് ഡെത്ത് വരാനുള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാനാകും? മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹം, അമിതവണ്ണം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ ഇവയെല്ലാം ഹൃദയധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ചിട്ടയായ വ്യായാമം, ശരീരഭാരം ക്രമപ്പെടുത്തൽ, ശരിയായ ഭക്ഷണ രീതികൾ ഇവയിലൂടെ ഈ രോഗങ്ങൾ വരാതെ നോക്കാൻ നമുക്ക് കഴിയും. ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാൻ നാം സമയം കണ്ടെത്തേണ്ടതാണ്. പെട്ടെന്നുള്ള അമിത വ്യായാമവും ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഈ അവസരത്തിൽ ഓർക്കണം. ഹൈ ഇൻറ്റൻസിറ്റി വെയ്റ്റ് ട്രെയിനിങ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി നമ്മുടെ കഴിവിനോട് ചേർത്ത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച വെയ്റ്റ് ട്രെയിനിങ് പോലെയുള്ള വ്യായാമ മുറകൾ ഹൃദയാരോഗ്യത്തിന് പൊതുവെ ഗുണകരമല്ലെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ, അതായത് നമ്മൾ കാലറി എന്ന് പറയുന്നത്, അതിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വഴി അമിതവണ്ണവും അമിത കൊഴുപ്പും നമുക്ക് ഒഴിവാക്കാനാകും. ശരിയായ ശരീരഭാരം നിലനിർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ തൂക്കം എത്രയെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മുടെ ഉയരത്തിൽ നിന്നും, സെന്റിമീറ്ററിലുള്ള ഉയരത്തിൽ നിന്നും 100 കുറച്ചാൽ മതി. ഉദാഹരണത്തിന്, ഏകദേശം 165 സെന്റിമീറ്റർ ഉയരമുള്ള ആൾക്ക് അയാളുടെ ഉയരമായ 165 സെന്റിമീറ്ററിൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന 65 പരമാവധി അനുവദനീയമായ ശരീരഭാരം. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ ഹൃദ്രോഗങ്ങളിലേക്കും സഡൻ കാർഡിയക് ഡെത്തിലേക്കും നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. ഇപ്പറഞ്ഞവയുടെ ഉപയോഗം പല മരുന്നുകളുടെയും ഫലങ്ങളെ തന്നെ ഇല്ലാതാക്കും എന്നതിനാൽ ഹൃദ്രോഗികൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഡൻ കാർഡിയക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി സ്ക്രീനിങ് എല്ലാവർക്കുമായി ചെയ്യേണ്ടതാണ്. ജനിതക കാരണങ്ങളാലുള്ള ഹൃദയതാളഭ്രംശങ്ങൾ, കാർഡിയോമയോപ്പതികൾ തുടങ്ങിയവ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തിയാൽ ആധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള കുഴഞ്ഞുവീണുള്ള മരണം ഒരു വലിയ പരിധിവരെ തടയാനാകും. CPR, ഡീഫിബ്രിലേറ്റർ ഇവയുടെ പരിശീലനം ചെയ്യുന്നത് വഴി നമുക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിച്ചെടുക്കാനുമാകും.
7: പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാർദ്ര സമീപനവും ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പി നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
2: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
1: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു.

0: കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ എസ് ഐ ആർ ഐ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
0: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: 2026 മൺസൂൺ ഋതു ജൂൺ സെ സെപ്റ്റംബർ കെ ദൌരാൻ പൂരെ ദേശ് മേ സാമാന്യ സെ കം ബാരിഷ് ഹോനെ കാ സബ്സേ ജ്യാദാ സംഭാവന ഹെ. ദക്ഷിണ പശ്ചിമ മൺസൂൺ ഋതു ജൂൺ സെ സെപ്റ്റംബർ 2026 മേ ഉത്തർ പൂർവ ഭാരത് മേ സാമാന്യ വർഷാ ഹോനെ കാ സംഭാവന ഹെ. യേ സാമാന്യ കാ അർത്ഥ ഹെ കി ലോങ് പീരിയഡ് എവറേജ് കാ 94-106%.
0: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒ വി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-നാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ്കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3-ഓടെ കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഗാനസല്ലാപം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. 2 മണിവരെ ഇനി പറയുന്ന നമ്പറുകളിൽ ശ്രോതാക്കൾക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. 9495964321 9495653 1 9496593 1 ഈ നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ് ഇഷ്ടഗാനങ്ങൾ കേൾക്കാനേ. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, ഗോപികയാണ്, നാരങ്ങാനം കണ്ണത്തിലെ.
0: നാരങ്ങാനത്തുനിന്ന് ഗോപികയാണ്.
1: കട്ടായിപ്പോയോ?
0: ഇല്ലല്ലോ,
1: പാട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച വിളിച്ചായിരുന്നു, കട്ടായി പോയി.
0: കഴിഞ്ഞ തിങ്കളാഴ്ച വിളിച്ചപ്പോഴോ? ഓഹോ,
1: പാട്ട് കേട്ടിച്ചായിരുന്നു, സാറിനോട് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ദേവി നെഞ്ചിരിന്നുള്ള പാട്ടാണ്.
0: അന്ന് ഈ പാട്ടാണോ ആവശ്യപ്പെട്ടിരുന്നത്?
1: അന്ന് വാഗപ്പൂ മരം ചൂടുന്നുള്ള പാട്ടാന്ന് ചോദിച്ചത്. അന്ന് പാട്ട് കേട്ടിച്ചായിരുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അപ്പം കട്ടായി പോയി.
0: കട്ടായി പോയി വിളിച്ച് ഹലോ എന്നൊക്കെ വെച്ചപ്പോഴത്തേക്ക് കട്ടായി പോയല്ലേ?
1: കട്ടായി പോയി.
0: അങ്ങനെ കട്ടാവുന്നില്ല നമുക്ക്. എന്താണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ.
1: മഴയുണ്ട്, ഇറച്ചി വെയിലുണ്ട്. നാരങ്ങാന കണമുക്കാണ് സ്ഥലം.
0: ആ, നാരങ്ങാനത്താണ്. നല്ല മഴയാണല്ലേ?
1: മഴയുണ്ട്, വെയിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴ വെയിൽ. അങ്ങനെ
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ദേവി നിന്നുള്ള പാട്ട്, പഴയ സോങ്.
0: പഴയ പാട്ട്? ആ, ഏത് ചിത്രത്തിലേതാണെന്ന് അറിയാമോ?
1: അറിയത്തില്ല, അറിയത്തില്ല.
0: രാജപരമ്പര എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് എഴുതിയത് അപ്പൻ തച്ചേത്. ഈ ഗാനം ഈണം പകർന്നത് എ ടി ഉമ്മറാണ്. യേശുദാസ് പാടിയ പാട്ട്. പാട്ടൊക്കെ പാടുവോ?
1: ഇല്ല, പാട്ടൊന്നും പാടത്തില്ല.
0: പാട്ട് കേൾക്കുക. പാട്ട് കേട്ടാലോ. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. പാട്ട് കേൾക്കാം.
1: ശരി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് രവീന്ദ്രൻ, കറുകച്ചാലിന്നാണ്.
1: കറുകച്ചാലിന്നാണ്? ഇന്നേത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് അന്വേഷണം എന്ന ചിത്രത്തിലെ ശ്രീവാരം തമ്പിയുടെ പഞ്ചമി ചന്ദ്രിക പൂപ്പന്തൽ കെട്ടി എന്നുള്ള പാട്ട്.
1: ഓ, ആ പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഒരു വരിയായിട്ട് പാടി നിർത്തി അല്ലേ? ഇത് യേശുദാസ് പാടി അന്വേഷണം എന്ന ചിത്രത്തില്, അന്വേഷണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ട്. പറഞ്ഞോളൂ.
2: പഞ്ചമി ചന്ദ്രിക പൂപ്പന്തൽ കെട്ടി പാലൂറും തോരണം കെട്ടി, ഈ പാട്ടാണ്.
1: ആ, ശ്രീമരൻ തമ്പിയുടെയാണ് രചന. അങ്ങ് പറഞ്ഞതുപോലെ MK അർജുനൻ ഈണം നൽകിയ പാട്ട്. യേശുദാസ് പാടിയ പാട്ട്, അതിമനോഹരമായ പാട്ടാണ്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്?
2: നമ്മുടെ ശ്രോതാക്കൾക്കല്ല, എല്ലാവർക്കും വേണ്ടി.
1: എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ?
2: ഇല്ല, ഇതിനു മുമ്പ് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്
1: വിളിക്കുന്നത്. അപ്പോ അപ്പോ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ശ്രോതാക്കൾ അറിയാം,
2: പ്രത്യേകിച്ചൊന്നും ഇല്ല. മഴയുണ്ട്, വെയിലുണ്ട്, പിന്നെ പ്രത്യേകം പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുവാണ്. പണി ഉണ്ടായിരുന്നു, എല്ലാം റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു പരിപാടി. അതെല്ലാം മഴ കാരണം ഇല്ല.
1: അപ്പൊ ഈ ഇടവിട്ട് മഴ പെയ്യുന്ന കാരണം ജോലി മുടങ്ങി അല്ലേ? അത് മാത്രല്ല, ഒരല്പം വെയിൽ കാണണമല്ലോ ഇതിന് അല്ലേ?
2: വെയിൽ, നല്ല വെയിലുണ്ട്. നമുക്ക് മൂന്നാല് ദിവസം വെയിൽ അടിക്കുകയാണെങ്കിൽ പിന്നെ
1: തുടങ്ങാനൊക്കത്തുള്ളൂ. ഷീറ്റ് അടിക്കുമോ അതോ റബ്ബർ ടാപ്പിംഗ് മാത്രമേ ഉള്ളൂ?
2: അല്ല, ഇല്ല, പാല് കൊടുക്കുന്ന പരിപാടി.
1: ശരി ശരി. ഓ,
2: ഇപ്പൊ സീറ്റ് അടിക്കുന്ന പരിപാടി ആരും ഇല്ല. ഇപ്പൊ ഒരു 10-30 സീറ്റ് ഉണ്ടെങ്കിൽ ഒരു സീറ്റ് ഒരു 5 പ്രാവശ്യം അടിക്കണ്ടേ?
1: അപ്പൊ റബ്ബർ പാല് തന്നെ കൊടുത്ത് പൈസയാക്കാണ്, അങ്ങനെയാണ്.
2: അതെ, നമ്മള് സീറ്റ് അടിക്കാൻ പോവാണെങ്കിൽ ഉടമസ്ഥനാ പാടി. ഇത് വെയിലത്തിട്ട് ഉണക്കണം, പിന്നെ പുറത്തേരെ കെട്ടണം, പിന്നെ ഇറക്കണം.
1: അതുപോലെ ഈ സീസണിലൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഈ
2: സീസണിലൊക്കെ എല്ലാരും പാല് കൊടുക്കുന്ന പരിപാടി, സീറ്റ് ആക്കുന്നില്ല. ചുരുക്കം ചിലരൊക്കെ സീറ്റ് ആക്കുന്നുള്ളൂ.
1: പാട്ട് കേട്ടാലോ?
2: ആ, അതെ അതെ അതെ അതെ.

0: കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
3: ഹലോ ഹലോ ഹലോ.
2: ആ, എന്താണ് പേര്?
3: ഹലോ.
2: ആ,
3: എന്റെ പേര് സുമാ പ്രസാദ്.
2: സുമാ പ്രസാദ്.
3: ആ,
2: എവിടുന്നാ വിളിക്കുന്നേ?
3: ചെങ്ങന്നൂർ കാരക്കാട് നിന്ന് വിളിക്കുവാ.
2: ചെങ്ങന്നൂർ കാരക്കാട് നിന്ന് ആദ്യമായിട്ട് വിളിക്കുകയാണോ അതോ?
3: അല്ലല്ല, ഞാൻ 2 വർഷത്തിനൊപ്പം മുമ്പേ ഒരു ഗ്യാപ്പ് ഇട്ട് വിളിച്ചോ. 3-4 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 2 വർഷത്തോളമായി ഏകദേശം വിളിച്ചിട്ട്.
2: അപ്പോ തത്സമയം ഫോണിൻ പരിപാടിയുടെ ഒരു സുഹൃത്താണ്.
3: എന്തോ?
2: ഗാനസല്ലാപത്തിന്റെ ഒരു സുഹൃത്താണ്.
3: ആണോ? ഗാനസല്ലാപത്തിന്റെ എല്ലാ പരിപാടിയും ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാ പരിപാടിയും കേട്ടു. സാറിന്റെ പരിപാടി
2: വളരെ സന്തോഷം.
3: എന്റെ കൂട്ടുകാരൻ, ഞാൻ എന്റെ അനിയത്തിമാര് രണ്ടുപേരെ പറഞ്ഞ് നിർബന്ധിച്ച് റേഡിയോ വാങ്ങിപ്പിച്ച് രണ്ടുപേർക്കും റേഡിയോ ഉണ്ട്. അവര് രണ്ടുപേരും റേഡിയോ കേൾക്കുന്നുണ്ട്. ഒരാള് അടൂര്, പിന്നെ സുധാബാബു, പിന്നെ തിരുവമ്പണ്ടൂര് രമ. അങ്ങനെ അവര് രണ്ടുപേരും റേഡിയോ മേടിച്ചു. എന്നും റേഡിയോ പരിപാടി എപ്പോഴും കേൾക്കും. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ പുന്തല ഒരു സുധർമ്മ, അതും റേഡിയോ കേൾക്കുന്ന ആളാ. പിന്നെ ഞാൻ എനിക്ക് കിട്ടുമ്പോ ഇവരുടെ ഒക്കെ പേരൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ പറഞ്ഞതാ.
2: തൊട്ടപ്പുറത്തേക്കുന്നുണ്ടാവും. പറഞ്ഞായിരുന്നു നേരത്തെ അവരോട്? പറഞ്ഞായിരുന്നു.
3: പറഞ്ഞില്ല. അവര് റേഡിയോ കേൾക്കുന്നവരാ.
2: കേട്ടോളൂ. അപ്പൊ അവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ.
3: എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ. ഞാൻ സ്ഥിരം റേഡിയോയുടെ പരിപാടിയാണ്. പിന്നെ എനിക്കൊരു കൊച്ചുമോളുണ്ടായ കൊച്ചുമോളാ എനിക്ക് ഡയൽ ചെയ്ത് തരുന്നത്. വിളിക്കണം വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട്.
2: കൊച്ചുമോളാണ് സഹായിക്കുന്നത്. കൊച്ചുമോളുടെ പേരെന്താ? മോളുടെ പേരെന്താ? കുഞ്ഞിന്റെ പേര്?
3: കൊച്ചുമോളുടെ പേര് ധ്രുവ.
2: ധ്രുവ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
3: 4-ാം ക്ലാസ്. ഇനി 4-ാം ക്ലാസ്സിലോട്ട്.
2: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: പിന്നെ എന്താണ്ട്, കളിക്കളത്തിലെ പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ പാട്ടൊന്നും ഓർത്ത് വെച്ചില്ല. ഞാൻ ഈ പാട്ട് നേരത്തെ ചോദിച്ചു. എന്നാലും ഈ പാട്ട് തന്നെ വെച്ചാൽ മതി. കളിക്കളത്തിലെ കൂത്താലം മലം കയ്യിലേന്തി പറഞ്ഞൊരു പാട്ടില്ലേ.
2: അപ്പോ 2 വർഷം മുമ്പ് ഇത് ആവശ്യപ്പെട്ട് കേട്ട പാട്ടാണ് അല്ലേ?
3: അല്ല, ആ നേരത്തെ ഞാൻ കേട്ടതാ. ഞാൻ ഇതം കേൾക്കാത്ത പാട്ടൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങോട്ട് കേട്ട് വരുന്നില്ല. ഒരു കാടിനകത്തെ പാട്ടൊക്കെ ഉണ്ട്, പഴയ പാട്ടുകളൊക്കെ, എന്റെ അടുത്ത സമയത്തെ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. ഒരു പാട്ടല്ല ഇപ്പൊ ചോദിക്കാൻ പറ്റത്തുള്ളോ?
2: അതെ, ഒരു പാട്ടേ ആവശ്യപ്പെടാൻ പറ്റും. അടുത്ത ശ്രോതാവ് അടുത്ത പാട്ട് ആവശ്യപ്പെട്ടു. അത് അപ്പൊ ഓരോരുത്തർക്കും അവസരം കിട്ടണ്ടേ.
3: പിന്നെ എന്റെ ഭർത്താവ് പ്രസാദ്, പിന്നെ മകനുണ്ട്. മകന്റെ പേര് മിഥുന്, മകളുടെ പേര് ലക്ഷ്മി. ലക്ഷ്മിയുടെ മകളാ ഇവിടെ നിൽക്കുന്ന ഇപ്പം. പിന്നെ മകന്റെ മകളുടെ പേര് മീഹൽ. ഭാര്യയുടെ പേര് സിന്ധു.
2: ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട്,
3: എന്തോ
2: നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾക്കാം.
3: ഇപ്പം ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ നിലയത്തിലുള്ള എല്ലാവർക്കും, എല്ലാവരുടെയും ശബ്ദം എനിക്ക് നല്ല കിട്ടവാ. എല്ലാവർക്കും വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടിട്ട് സമർപ്പിക്കുന്നു.
2: കൈതപ്രമാണ് ഈ പാട്ട് എഴുതിയത്. ജോൺസൺ ആണ് സംഗീതം നൽകിയത്. ജി വേണുഗോപാൽ പാടി പാട്ട്.
3: ഞാനിതെല്ലാം എഴുതി വെക്കും. എല്ലാ പാട്ടുകളും എഴുതി വെക്കും. എഴുതി സംഗീതം നൽകിയത് എല്ലാം എഴുതി വെക്കും. പക്ഷെ പെട്ടെന്ന് അങ്ങ് വിളിച്ചത് കൊണ്ടേ പറയാൻ ഞാൻ വിട്ടുപോയതാ.
2: അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു പാട്ട് പാട്ട് കേൾക്കുമ്പോ ആ പാട്ട് പാടിയാണ് നമുക്ക്
3: പ്രത്യേകിച്ച്. പക്ഷെ ആ
2: എഴുതിയതാര്, ആ ഈ പാട്ടിന്റെ പിറകിൽ പ്രവർത്തിച്ചായിരുന്നുള്ളത് നമുക്ക് അതറിയണം. അതൊരു നല്ല കാര്യമാണ്.
3: എഴുതി വെക്കും ഞാൻ, എല്ലാം എഴുതി വെച്ചു. നേരത്തെ തൊട്ട ഇപ്പൊ എനിക്ക് പ്രായം ഒത്തിരി ആയി കേട്ടോ. 60 വയസ്സിന് മേലിലായി.
2: അതങ്ങനെ വിചാരിക്കണ്ട. കാരണം അറിവ് ആർജിക്കുന്നതിന് പ്രായം ഒരു വലിയ തടസ്സമൊന്നും അല്ല.
3: എല്ലാ പരിപാടികളും കേൾക്കും. ഈ വെളുപ്പിനെ, ഇന്നലെ വെളുപ്പിനെ ഉണ്ടായിരുന്ന സുഭാഷിതൻ എനിക്ക് അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നെ എനിക്ക് മനസ്സിന് പ്രയാസം ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സുഭാഷിതൻ കേട്ടത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആ സുഭാഷിതൻ അപ്പൊ ഒത്തിരി മനസ്സിനൊരു ധൈര്യം വന്നു.
2: ഇന്ന് പാട്ട് കേട്ടാലോ?
3: ഓക്കെ, താങ്ക് യു.
2: കൂത്താലം വലം കയ്യിലേന്തി.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ,
1: നമസ്കാരം സാർ.
0: പേര് പറഞ്ഞോളൂ.
1: പേര് ലളിത.
0: എവിടുന്നാണ്?
1: ഓ, കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്.
0: കൊല്ലത്ത് എവിടുന്നാണ്?
1: കൊല്ലം ചവറ.
0: ചവറയിൽ നിന്നാണ്.
1: ഓ
0: ഏത് ചവറ ഏത്
1: എനിക്ക്
0: ഭാഗത്താണ്?

0: പുരുഷന്മാർ വിളക്കെടുക്കുന്ന ഒരു
1: കൊറ്റംകുളങ്ങര,
0: അമ്പലമുണ്ടല്ലോ,
1: കൊറ്റംകുളങ്ങര
0: കൊറ്റംകുളങ്ങര.
1: ആ അതിനടുത്ത്
0: ആ അതെ,
1: നേതുപാട്ടാ വേണ്ടത്.
0: എനിക്ക് അനുഭവങ്ങൾ പാൽച്ചനകത്ത് കല്യാണി കളവാണി എന്നുള്ള പാട്ടുണ്ട്. കൊച്ചുമോന്റെ പിന്നെ പിറന്നാളാണ് June 1.
1: ഓ, സ്കൂൾ തുറക്കുന്ന ദിവസം 1st. ആ എന്താ പേര്?
0: കൊച്ചുമോന്റെ ഇഷാൻ.
1: ഇഷാൻ എന്നാണ്, ഇഷാന്റെ, ഇഷാന്റെ പിറന്നാളാണ് അല്ലേ? ആ അന്ന് കേൾക്കണ്ട. അപ്പോൾ അന്ന് പിന്നെ ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഇന്ന് അങ്ങ് പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ചു അല്ലേ? ആ എല്ലാ പിറന്നാൾ ആശംസകളും. കല്യാണി കളവാണി എന്നുള്ള പാട്ട് പാടിയത് മാധുരിയാണ്, വയലാറും ദേവരാജനെ ഒരുക്കി പി മാധുരി പാടിയ പാട്ട്.
0: കല്യാണി കളവാണി എന്നുള്ള പാട്ട് ഞാൻ ചോദിച്ചത് എൻ്റെ മറ്റേ കൊച്ചുമോടെ പേര് കല്യാണി എന്നാണ്.
1: അതുകൂടെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ രണ്ട് കൊച്ചുമക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ആവശ്യപ്പെടുന്നത് അല്ലേ?
0: കല്യാണി എന്നുള്ള പാട്ട് ചോദിച്ചത്.
1: ആ
0: കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല സാറേ. എന്താന്ന് വെച്ചാൽ അടുത്ത പാട്ടുകാരും വെയിറ്റ് ചെയ്ത്.
1: അതെ അതെ, പാട്ട് കേട്ടോളൂ.
0: ഞാനും പറയും, ഓ സാർ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്ന് വെച്ചാൽ നമുക്കൂടെ ഒരു പാട്ട് കിട്ടത്തില്ല എന്ന് ചോദിക്കും.
1: അപ്പൊ പാട്ട് കേട്ടോളൂ, സമയം കളയണ്ട.
0: ഓ ഓ ശരി സാറേ, ഓക്കെ, താങ്ക് യു.

0: ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
1: ഹലോ ഗാനസ്, എല്ലാവരിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: ആ നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് അമ്പിളി, ഞാൻ ആലപ്പുഴ ജില്ല അമ്പലപ്പുഴ തോട്ടപ്പള്ളി എന്നാണ് വിളിക്കുന്നത്.
1: അമ്പലപ്പുഴ എന്നാണ്? തോട്ടപ്പള്ളി എന്നാണ് സ്ഥലപ്പേര് അല്ലേ?
2: തോട്ടപ്പള്ളി.
1: ഏത് പാട്ടാ വേണ്ടത്?
2: ഹൃദയേശ്വരിയിൽ നിന്നെടുവീർത്തി ഞാനൊരു.
1: ആ പി ജയചന്ദ്രൻ പാടിയ പാട്ടല്ലേ?
2: ആ പാട്ട്.
1: പഞ്ചാമൃതം, ചിത്രം പഞ്ചാമൃതം. വരികൾ ശ്രീകുമാരൻ തമ്പിയുടേതാണ്, സംഗീതം ജി ദേവരാജൻ. പാട്ട് പാടുവോ? ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അതുകൊണ്ടാണല്ലോ ആവശ്യപ്പെടുന്നത്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: പാട്ട് കേട്ടാലോ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ആ ഹലോ സാറേ, ഞാൻ സതീഷാണ്, പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരിയിൽ.
0: പുതുശ്ശേരി നിന്ന് സതീഷ്. ആ, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണല്ലോ.
1: ആണ് സാറേ.
0: ഇവിടെ സ്ഥിരമായി ഗാനങ്ങൾ
1: എനിക്ക്
0: ആവശ്യപ്പെടുന്ന സതീഷ് പുതുശ്ശേരി.
1: അതെ അതെ ഞാൻ

0: ഞാൻ ആകാശവാണിയുടെ സ്ഥിര ശ്രോതാവാണ്. 50 വർഷത്തിന് മുകളിലായി ഈ പരിപാടി
1: കേട്ടിട്ടുണ്ട്.
0: എനിക്ക് ആകാശവാണിയെ പറയാൻ സാറെ, എനിക്ക് വേണ്ടത് ഈ വെള്ളം നല്ല സിനിമയിലെ ഓടനാടൻ മലയിലെ മാണിക്യ ചെമ്പെടുക്കാനും പറഞ്ഞൊരു
1: പാട്ടുണ്ടല്ലോ,
0: ഇത് മുല്ലനേരിയും ദേവരാജൻ ടീമിന്റെ.
1: അതെ അതെ, കാരണം രഞ്ജിനിലേക്ക് കത്തയക്കുമ്പോ പൂർണ്ണമായ വിവരങ്ങളോട് കൂടിയാണ് ഇത് ഇറങ്ങിയ വർഷം. ഇതിൽ അഭിനയിച്ചവരുടെ പേര് പലപ്പോഴും ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും കത്തയക്കുന്നത് ഞാൻ
0: കണ്ടിട്ടുണ്ട്.
1: അതെ അതെ, 1985
0: നല്ലൊരു ഗാനമാണ്.
1: പാട്ട് പാടുവോ സതീഷ്?
0: ഞാൻ രണ്ടുപേരും പാടിക്കോട്ടെ. സ്വർഗപുത്രി ഭവരാത്രി വർണ്ണം.

0: എന്റെ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോമാന ഗായകനാക്കു എന്നെ സ്വർഗപുത്രി നവരാത്രി.
1: ആ ഞാനങ്ങനെ പാടുമോ എന്ന് ചോദിക്കാതിരുന്നെങ്കിൽ വളരെ ഒരു നഷ്ടമായി പോയി. നല്ല ഭംഗിയായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി.
2: ഞാൻ ഈ ലാസ്റ്റത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ വലിയ പ്രമുഖരായ പാട്ടുകളുടെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ അവര് ഇടുന്ന ഓരോരോ സംഗതികളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അത് അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നമ്മളത് നമ്മളത് നമുക്ക് തൊണ്ടയിൽ കൂടെ ഒക്കെ ഏറെക്കുറെ ഒക്കെ ഇങ്ങനെ വരും. ഇങ്ങനെയുള്ള പരിപാടിയ
1: നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ?
2: പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ പാട്ട് കേൾക്കുമ്പോ നമ്മൾ ഇതിനകത്ത് പാടി പാടി അതിങ്ങനെ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന പറഞ്ഞ നമ്മളിങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുക. അങ്ങനെ നമുക്കിത്
1: സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ?
2: ഇല്ല സാറേ, ഇല്ല സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെറിയ ക്ലാസ് മീറ്റിങ്ങിൽ അതുപോലെ ഒക്കെ ചെറിയ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ പാട്ട് പാടുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സംഗീതം ക്ലാസിക്കലായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല.
1: ജന്മസിദ്ധമായ കഴിവാണ്, വളരെ നന്നായി പാടി, നല്ല ശബ്ദമാണ്. അപ്പൊ ഇന്ന് സതീഷ് ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം.
2: ഓക്കെ സാർ, താങ്ക് യു.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പനമറ്റം. പനമറ്റം എന്താ പേര്?
2: മനോജ്.
0: മനോജ്. എന്താ പാട്ടാ വേണ്ടത്?
2: ഇവിടെ ആകാശരൂപിണി എന്നുള്ളത്. ഇവിടെ പനമറ്റം ഭഗവതി ക്ഷേത്രത്തിലെ കലശമാ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച.
0: ഞായറാഴ്ചയാണോ കലശം?
2: കലശം നടക്കുന്നതുകൊണ്ട് ആകാശരൂപിണി എന്നുള്ള ആ പാട്ടൊന്ന്
0: ദേവിയെ കുറിച്ചുള്ള പാട്ട് ആകാന്ന് വെച്ചാൽ. ഈ പാട്ട് ഏത് ചിത്രത്തിലേതാണെന്ന് അറിയാമല്ലോ. ദിവ്യദർശനം എന്ന ചിത്രത്തിലേതാണ്. ദിവ്യദർശനം എന്ന ചിത്രത്തിലേതാണ് പാട്ട്. ദിവ്യദർശനം. ശ്രീമരൻ തമ്പിയാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം എം എസ് വിശ്വനാഥൻ. യേശുദാസ് പാടിയ പാട്ട്. പാട്ട് പാടുവോ?
2: ഇല്ല. ഭജന പാടും, പാട്ട് പാടുകയില്ല.
0: അപ്പൊ ഇതൊരു ഭക്തിഗാനമാണ്.
2: ഞായറാഴ്ച
0: പാട്ട് കേൾക്കാം.
2: വായിക്കോട്ടെ.

0: നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
1: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ജയകുമാരി.
1: എവിടുന്നാണ്?
2: പത്തനംതിട്ട ജില്ലയിൽ തെങ്ങം വന്ന സ്ഥലത്തുനിന്ന് വിളിക്കുക.
1: പത്തനംതിട്ട തെങ്ങമത്ത്ന്ന് വിജയകുമാരി. ഏത് പാട്ടാ ആവശ്യപ്പെടുന്നത്?
2: ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. ഈ ഗാനം
1: ഒറ്റ വരിയിലങ്ങ് ഒതുക്കിയോ? എന്താണ് ഈ പാട്ടിനോട് പ്രത്യേകിച്ച്?
2: ഇത് എന്റെ ഒരു കൂട്ടുകാരി സ്വന്തമായിട്ട് പാടി ഫോണിലേക്ക് ഇട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആ കക്ഷി വയ്യാതിരിക്കുവാന്ന് വണ്ടിയിൽ നിന്ന് വീണായിരുന്നു.
1: ഓ,
2: പുറത്തോട്ടൊന്നും ഇറങ്ങാതെട്ടിയിരിക്കുക.
1: തത്വചിന്താപരമായ ശകലത്തോടുകൂടി തിളങ്ങുന്ന പാട്ടാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ ആണെങ്കിലോ അതാണ്. ശ്രീവരതമ്പിയാണ് ഈ വരികൾ എഴുതിയത്. എസ് ജാനകി പാടിയ പാട്ട്. എം ബി ശ്രീനിവാസനാണ് സംഗീതം നൽകിയത് ഈ ഈ ഗാനത്തിന്. കടൽ എന്ന പഴയ ചിത്രത്തിലെ പാട്ടാണ്. 1968 ഇറങ്ങിയ ചിത്രമാണിത്. വളരെ പഴയൊരു ചിത്രമാണ്. അപ്പൊ 2 വയസ്സുള്ളപ്പോ റിലീസ് ചെയ്ത ഒരു പടം, അതിലെ പാട്ടാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ?
2: പ്രത്യേകിച്ച് എല്ലാ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ ഹസ്ബൻഡ്, മക്കള്, കൊച്ചുമക്കള്. എന്റെ കൊച്ചുമോളാണ് ഇത് തുടങ്ങിയപ്പോ മുതലേ ചെയ്തുകൊണ്ടേ ഇരുന്നത്.
1: ഡയലി ചെയ്ത് സഹായിക്കുന്നത് അല്ലേ? ആ, കൊച്ചുമോൾക്ക് കാണാൻ കഴിയില്ല. കൊച്ചുമോളുടെ പേരെന്താ?
2: ആരാധ്യ.
1: അപ്പൊ ആരാധ്യ മുക്ക് പ്രത്യേകിച്ച് സമർപ്പിക്കുകയാണ് ഈ പാട്ടല്ലേ? പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാന ശലഭത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഞാൻ കടയ്ക്ക് നിന്ന് വിളിക്കാന്ന്, സരസ്വതി.
0: കടയ്ക്കിൽ നിന്ന് സരസ്വതി. ഏത് പാട്ടാണ് ഇന്ന് ആവശ്യപ്പെടുന്നത്?
1: ഒരു നാൾ വിഷം മേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്ന മിന്നിയെ, ആ
0: ആ
1: പാട്ട്.
0: ആ വിഷം നേരെ തളർന്നിരിക്കുകയാണല്ലേ വിഷ സമയത്ത്.
1: അതെ അതെ, ആണോ?
0: ദേവദാസി എന്ന ചിത്രത്തിലെ
1: റേഡിയോ
0: പാട്ടാണ്.
1: കുട്ടിക്കാലം തൊട്ടേ ഞാൻ റേഡിയോ കേൾക്കുന്നത്, അന്ന് തൊട്ടേ വിളിച്ച്, ഇന്ന് തുടങ്ങിയപ്പോഴേ വിളിച്ച്, ഇപ്പോഴാ കിട്ടിയത്, സന്തോഷമുണ്ട്.
0: ആ, ഈ പരിപാടിയുടെ തുടക്കം മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആഗ്രഹം സാധിച്ചല്ലോ, ഇന്ന് പാട്ട് ആവശ്യപ്പെടാനും കേൾക്കാനും സാധിക്കുന്നല്ലോ, അത് സന്തോഷം. ദേവദാസി എന്ന ചിത്രത്തിലെ പാട്ടാണ് യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലി ചൗധരി. കുറേ നേരമായിട്ട് ട്രൈ ചെയ്ത് കിട്ടിയതല്ലേ? ആർക്കെങ്കിലും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും ഭർത്താവിനും, എൻ്റെ മോള് ഇപ്പം പിന്നെ കുമ്മൽ പഞ്ചായത്തിലെ പ്രസിഡന്റിന് പ്രത്യേകിച്ചും പഞ്ചായത്തിലുള്ളവർക്കും മൊത്തം പേർക്കും,
0: ഒരു പഞ്ചായത്ത് മുഴുവനുള്ള സകല ആൾക്കാർക്കും അല്ലേ?
1: ആൾക്കാർക്കും എല്ലാവർക്കും
0: പാട്ട് കേട്ടാലോ?
1: ഓ ശരി എന്നാ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഫോൺ നമ്പറുകൾ 9495961 9 3 2 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 9 3 2 1 വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഇഷ്ടഗാന പരിപാടിയിൽ ഗാനസല്ലാപത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കുരിപ്പുഴ സജീവ്. സാങ്കേതിക സഹായമൊരുക്കിയത് ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്. സ്റ്റുഡിയോയിൽ ആൻസി ടി എസ്.

0: Under-20 Asian Athletics Championships in Hong Kong. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
2: എല്ലാവർക്കും അവരവരുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന വാദഗതികളുണ്ട്. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അസാധാരണ മനുഷ്യർക്ക് ഏതു നിയമവും ലംഘിക്കാമെന്നാണ് രണ്ടു സ്ത്രീകളെ കൊന്ന റസ്കോൾനിക്കോവിന്റെ പക്ഷം. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹിതനും പ്രായം ചെന്നവനുമായ സ്വിഡ്രികയിലോക സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾക്കുമുണ്ട് ചില ന്യായങ്ങൾ. ഡോണിയയെ വിവാഹം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിനും തന്റേതായ വാദമുഖങ്ങളുണ്ട്. മകളുടെ ശരീരം വിറ്റ പണം പോലും മദ്യപിക്കാൻ ഉപയോഗിച്ച മർമ്മലുടോവാകട്ടെ സ്വന്തം ശരികളുടെ മുനിയൊടിഞ്ഞ് ആത്മഹത്യ ചെയ്തു. മറുവശത്ത് മരിച്ച മർമ്മലുടോവിന്റെ മകൾ സോണിയയെപ്പോലെ, നിക്കോവിന്റെ അമ്മയെപ്പോലെ, പെങ്ങൾ ഡോണിയയെപ്പോലെ സഹനപുഷ്പം ചൂടിയ നിസ്സഹായരുടെ നിരയുമുണ്ട് കഥയിൽ. റഷ്യൻ വിപ്ലവത്തിന്റെ വിത്തു വീണ നാളുകളിൽ നവലോകം സ്വപ്നം കണ്ട് പലിശക്കാരി വൃദ്ധയെ കൊന്ന നിക്കോവ് ഇപ്പോൾ രഹസ്യ പോലീസ് പെട്രോവിച്ചിന്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വിയർക്കുകയാണ്. അതേ നിക്കോവിന് മുന്നിൽ വിഷയലംബടനായ സ്വിഡ്രികയിലോകും വിയർക്കുന്നു. നിക്കോവും സ്വിഡ്രികയിലോകുമാണ് രംഗത്ത്.
3: ഒരു കാര്യം നിക്കോവ് നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും ഒരു മനുഷ്യജീവിയാണ്. മറച്ചു വയ്ക്കാതെ പറയാമല്ലോ, സ്ത്രീകൾ എനിക്കൊരു ദൗർബല്യമാണ്. ദൗർബല്യമല്ല, വേഗത്തിൽ അവരുമായി പ്രണയത്തിലാകും. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലോ. തെറ്റിദ്ധരിക്കരുത് സഹോദര, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു.
4: എന്നിട്ട് ഉദ്ദേശിച്ചതെന്തായിരുന്നു ഭാവി പരിപാടി?
3: അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഒളിച്ചോടി പോകാൻ ഞാനാണ് പ്ലാനിട്ടത്. അവളോടുള്ള ആദരവുണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആനന്ദത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള തീരുമാനം.
4: ഓഹോ, എന്നിട്ട്?
3: വികാരത്തിന് അടിമയായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ദോഷം ഏറ്റവും അധികം ഉണ്ടാവുക എനിക്കാണ്. എന്റെ നഷ്ടങ്ങൾ ഞാൻ വകവയ്ക്കുന്നില്ല.
4: എന്നാൽ അതല്ല പ്രശ്നം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ഇടപാടുമില്ല. ഞാൻ നിങ്ങൾക്ക് പോകാനുള്ള വാതിൽ കാണിച്ചു തരുന്നു. ഇവിടെ നിന്ന് കടന്നു പോ.
3: കൊള്ളാം കൊള്ളാം. ഇതാണ് നിഷ്കളങ്കമായ വഞ്ചന. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ മുഴുവൻ കേൾക്കണം. അതിനിടയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ തോട്ടത്തിൽ വച്ചുണ്ടായ അനിഷ്ടമായ ആ സംഭവം ഒഴിച്ച് മാർമാ പെട്രോവിന എന്റെ ഭാര്യ
4: അവരെ നിങ്ങൾ കൊന്നു എന്നാണല്ലേ ഇപ്പോൾ ആളുകൾ പറയുന്നത്?
3: അപ്പോൾ നിങ്ങളും അത് കേട്ടു കഴിഞ്ഞു. അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊള്ളൂ. എല്ലാം നേരായ മാർഗത്തിലൂടെയാണ് നടന്നത്. സ്വാഭാവികമായ മരണം. അത്താഴം കഴിച്ച് ഉടനെ കുളിച്ചത് നിമിത്തം തലച്ചോറിലെ സിരകൾക്ക് ക്ഷതമേറ്റായിരുന്നു ആ മരണം എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തീർച്ചയായും മറ്റൊന്ന് തെളിയിക്കാനായിട്ടില്ല. എന്നാലും എനിക്ക് വിഷമമുണ്ട്.
4: അതോർത്ത് ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിന്? അതേക്കുറിച്ച് ഇപ്പോൾ എന്തിനു ചിന്തിക്കണം? കഷ്ടം.

0: നിങ്ങൾ പരിഹസിച്ചിരിക്കുകയാണോ? ഞാൻ അവളെ ചാട്ടവാറുകൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചു, അത് സത്യമാണ്. എന്നാൽ അത് ശക്തിയിലൊന്നും ആയിരുന്നില്ല, അതിന് ഒരു അടയാളം പോലും ഉണ്ടായില്ല. ദയവായി എന്നെ ഒരു ദുഷ്ടനായി കാണരുതേ.
1: ഞാൻ നിങ്ങളെ ഒന്നുമായി കാണുന്നില്ല. ദേവി ഇത് ഇവിടുന്ന് ഇറങ്ങിത്തരാമോ?
0: ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. എന്റെ ഭാര്യ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ നിങ്ങളുടെ അനുജത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നാട്ടിൽ മുഴുവൻ നടന്ന് പാട്ടാക്കിയത് അവളാണ്. ഞാൻ ധോണിയാക്കി എഴുതിയ കത്തുമായി അവൾ എന്നെ നാറ്റിച്ചു. എന്റെ പ്രിയ ഭാര്യ 7 വർഷത്തിനുള്ളിൽ ആകെ 2 തവണയേ ഞാൻ അവളെ അടിച്ചിട്ടുള്ളൂ. ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്ത്രീവിരുദ്ധനാണെന്ന്?
1: ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അതിലെന്താണ് ഇത്ര സംശയം?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു സംഭവം. തീവണ്ടി യാത്രക്കിടയിൽ ഒരു ജർമ്മൻകാരിയെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അപമാനകരമായി ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നതല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയായി ഞാൻ അതിനെ കരുതുന്നു. അയാൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ആ മാന്യനോട് ഒരു സഹാനുഭൂതിയും എനിക്കില്ല. ഭൈതഭായി, നിങ്ങൾ കുറേ നാളായി ആരോടും സംസാരിക്കാതെ കഴിയുകയായിരുന്നു അല്ലേ?
1: നിങ്ങളുടെ ഊഹം ശരിയാണ്. ഞാൻ ഒതുങ്ങിക്കഴിയുകയാണ്. എല്ലാവരോടും പൊരുത്തപ്പെടാൻ എങ്ങനെ കഴിയുമെന്ന് നിങ്ങളും വിചാരിക്കുന്നില്ലേ?
0: ഇല്ല, നിങ്ങൾ എത്ര ഭംഗിയായി പൊരുത്തപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരു കാര്യത്തിനും ഇപ്പോൾ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനുമില്ല. ഞാൻ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾക്കായി നിങ്ങളുടെ അനുജത്തി ഡോണിയയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ നിലയ്ക്ക്.
1: എല്ലാം പറഞ്ഞു കഴിഞ്ഞോ?
0: നിങ്ങൾ എന്താണ് വെറും ഒരു അപരിചിതനോട് എന്ന പോലെ എന്നോട് പെരുമാറുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയൂ. നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്. എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇങ്ങനെ കോപത്തോടെ നോക്കല്ലേ. നിങ്ങൾ കരുതുന്നത് പോലെ വൃത്തികെട്ടവനല്ല ഞാൻ.
1: നിങ്ങൾ അങ്ങനെയുള്ളവനല്ലായിരിക്കാം. അവസരോചിതമായി പെരുമാറാൻ നിങ്ങൾക്കറിയാം.
0: ഈ നാട്ടിൽ ദുർനടത്തക്കാരാണ് കൂടുതലും. അവരുടെ ഇടയിൽ വല്ലപ്പോഴും സംസ്കാരശൂന്യനാകുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും സംസ്കാരശൂന്യത സൗകര്യമായൊരു മേലങ്കിയാണല്ലോ.
1: നിങ്ങൾക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണല്ലോ കേൾവി. പലതരത്തിലുള്ള ബന്ധങ്ങൾ. പിന്നെ പ്രത്യേക ഉദ്ദേശമില്ലാതെ എന്നെ കാണാൻ വരില്ലല്ലോ.
0: അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഡോണിയയെ കാണണം. ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നഗരത്തിലുണ്ടായിരുന്നു. ആരെയും കണ്ടില്ല. പഴയ ലോഹ്യം പുതുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പിന്നെ ഈ ക്ലബുകളും നൃത്തശാലകളും ഞാനില്ലെങ്കിലും മുന്നോട്ട് പൊയ്ക്കോളും. ആർക്ക് വേണം ചീട്ടുകൊണ്ടുള്ള ചൂതാട്ടം?
1: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
0: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകളുണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടും പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു.

0: ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരന്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എന്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
1: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32 സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

ആകാശവാണി സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനോപഹാരം. ആദ്യം കഥ ഇതുവരെ എന്ന ചിത്രത്തിൽ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ശുഭയും പാടിയത്. ചിത്രം ചന്ദ്രലേഖ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: തേജാഭായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയത് ഷാൻ റഹ്മാൻ. ഗാനരചന കൈത്തപ്രം, സംഗീതം ദീപക് ദേവ്.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേ വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

ഗംഗൈ അമരന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം പ്രേമാഭിഷേകം. ഗാനരചന പൂവച്ചൽ ഖാദർ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. റൺ ബേബി റൺ എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, സംഗീതം രതീഷ് വേഗ.

ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി, സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കെ ജെ യേശുദാസിന്റെ സംഗീത സംവിധാനത്തിൽ ലത പാടിയതാണ്. ചിത്രം അഴകുള്ള സെലീന. ഗാനരചന വയലാർ.

അടിത്തട്ട് എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം, ഗാനരചനയും സംഗീതവും നസർ അഹമ്മദ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: കൊറോണ ജവാൻ എന്ന ചിത്രത്തിൽ മത്തായി സുനിൽ, ലുക്മാൻ അവറാൻ, ജോണി ആന്റണി എന്നിവർ പാടിയ ഗാനം. ഗാനരചന സുഹൈൽ കോയ, സംഗീതം റിജോ ജോസഫ്.

0: ആകാശവാണി.
1: ഇപ്പോൾ മഴവില്ല വിവിധ ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സംയുക്ത എന്ന കന്നഡ ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം, രമേശ്, മനു എന്നിവർ പാടിയത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഗീത എന്ന കന്നഡ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് SP ബാലസുബ്രഹ്മണ്യവും SS ജാനകിയും.

0: ആകാശവാണി സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപിക അനുപം രശ്മി, പഠിക്കുന്നത് ഇഷ എസ് നായർ, അഖിലേഷ് എന്നിവർ.
1: നമസ്തേ ബച്ചോ, കൈസേ ഹേ ആപ് ലോഗ്? ആശാ കർത്തി ഹൂ ആപ് ദോനോ അച്ഛേ ഹോംഗേ. തോ ചലിയേ കക്ഷ ശുരു കർനേ സേ പെഹലേ അപ്നാ പരിചയ തോ ദീജിയേ സരാ.
2: നമസ്കാര, മേരാ നാം ഇഷ എസ് നായർ.
3: നമസ്തേ, മേ അഖിലേഷ്.
1: ബഹുത് അച്ഛേ ബച്ചോ, തോ ആജ് കാ ഹമാരാ പാഠ ഹേ ബച്ചോ, സ്വാമി ആനന്ദ് ജി കേ ദ്വാരാ ലിഖാ ഗയാ ശുക്ര താരേ കേ സമാൻ. ഠീക് ഹേ, തോ ശുക്ര താരേ കേ സമാൻ യേ പാഠ ശുരു കർനേ സേ പെഹലേ മേ ആപ്കോ ലേഖക് കേ ബാരേ മേ ബതാഉംഗി, തോ ധ്യാൻ സേ സുനിയേഗാ. ഠീക് ഹേ, സന്യാസി സ്വാമി ആനന്ദ് കാ ജന്മ ഗുജറാത്ത് കേ കാഠിയാവാഡ് ജില്ലേ

0: ആകാശവാണി
1: നിങ്ങൾ കേൾക്കുന്നത് ചങ്ങാതി. എല്ലാ ആഴ്ചയും ഇതേ സമയത്ത് ഈ പരിപാടി കേൾക്കുന്നവർക്ക് പ്രത്യേക നന്ദി. ഗൂഢാലോചന കോടതികളിൽ തെളിയിക്കപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് കരുതുന്നത്. മാനുഷിക കോടതികളിൽ ഇത് വാസ്തവമാണ്. എന്നാൽ ഒരു നിഷ്കളങ്കനായ വ്യക്തിക്കെതിരെ ഗൂഢാലോചന നടത്തി അയാളെ ഇല്ലാതാക്കിയാലും ഗൂഢാലോചന നടത്തിയവർക്ക് അത് അവസാനം ശാപമായി തീരുകയുള്ളൂ. ഇന്ന് ആ സത്യം വെളിപ്പെടുത്തുന്ന ഒരു കഥ കേൾക്കാം. നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.

0: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. ഇസ്രയേൽ രാജ്യത്തുണ്ടായ ഒരു ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഇസ്രയേലിൽ ഒരു രാജാവ് ഉണ്ടാകുന്നതിന് മുമ്പ് നടന്ന ആഭ്യന്തര യുദ്ധം.
1: മിദ്യാനിയർ എന്ന കൂട്ടർ എല്ലാ വർഷവും വന്ന് ഇസ്രയേൽ നാടിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അവർ ഇസ്രായേൽ മക്കളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെയും ആടുമാടുകളെയും കൊള്ളയായി കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് ഗിദെയോൻ എന്ന ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഗിദെയോൻ പരാക്രമശാലിയായ ഒരു ന്യായാധിപനായി മാറി. ഗിദെയോന്റെ നേതൃത്വത്തിൽ മിദ്യാനിയരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞു. അതേ തുടർന്ന് ഗിദെയോൻ ഇസ്രായേലിന്റെ ന്യായാധിപനായി മാറി. വളരെ നാളുകൾ ഗിദെയോൻ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. ഗിദെയോന് 70 മക്കളുണ്ടായിരുന്നു. ജനങ്ങൾ ഗിദെയോന്റെ അടുത്ത് വന്ന് അവരുടെ രാജാവായിരിക്കുവാൻ അപേക്ഷിച്ചു. അവന്റെ മകനും രാജാവാകാം എന്നവർ പറഞ്ഞു. പക്ഷേ ഗിദെയോൻ സമ്മതിച്ചില്ല. ദൈവം തന്നെ നിങ്ങളുടെ രാജാവായിരിക്കട്ടെ എന്നാണ് അയാൾ പറഞ്ഞത്. കുറെ നാൾ കഴിഞ്ഞ് ഗിദെയോൻ മരിച്ചു. ഗിദെയോന്റെ 70 മക്കളെ കൂടാതെ അബീമലേക്ക് എന്ന ഒരു മകനും കൂടെ അയാൾക്കുണ്ടായിരുന്നു. അബീമലേക്ക് ശേഖേം എന്ന സ്ഥലത്തുള്ള ഗിദെയോന്റെ ഒരു വെപ്പാട്ടിയിലുണ്ടായ മകനായിരുന്നു. ഗിദെയോന്റെ മരണശേഷം അബീമലേക്ക് തന്റെ അമ്മയുടെ സ്വന്തക്കാരായ ശേഖേം നിവാസികളുടെ അടുക്കൽ പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഗിദെയോന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ, നിങ്ങൾക്ക് ഏത് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ശേഖേമിലുള്ള ആളുകൾ ഇത് കേട്ടപ്പോൾ അവർ കരുതി, ഇവൻ നമ്മുടെ സ്വന്തക്കാരനാണ്, ഇവൻ രാജാവായാൽ നമുക്ക് ഗുണമുണ്ടാകും. എന്നിട്ട് അവർ അവരുടെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് തന്നെ 70 വെള്ളിക്കാശ് എടുത്ത് അബീമലേക്കിന് കൊടുത്തു. ആ പണം കൊണ്ട് അബീമലേക്ക് കുറെ തുമ്പ് കെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്കെടുത്തു. എന്നിട്ട് അയാൾ നേരെ അവന്റെ അപ്പനായ ഗിദെയോന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തന്റെ കൂടെയുള്ള ആളുകളുടെ സഹായത്താൽ ഗിദെയോന്റെ 70 മക്കളെ കൊന്നുകളഞ്ഞു. സ്വന്തം സഹോദരങ്ങളെയാണ് കൊന്നുകളഞ്ഞതെന്ന് ഓർക്കണം. അതിൽ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു. അവന്റെ പേര് യോഥാം എന്നായിരുന്നു. അതിനുശേഷം ശേഖേം നിവാസികൾ അബീമലേക്കിനെ രാജാവായി വാഴിച്ചു. രക്ഷപ്പെട്ട യോഥാം ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് ശേഖേം നിവാസികളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പിൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തിൽ

ത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുൾപടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പൻ, അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ അബീമലേക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ ഗിദിയോനും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണം അവനോട് പ്രവർത്തിച്ചത്? എന്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മിദ്യാന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അബീമലേക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കുകൊണ്ട് അവനെ ശേഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് ഗിദയോനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്നു വരികിൽ നിങ്ങൾ അബീമലേക്കിൽ സന്തോഷിപ്പിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അബീമലേക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖേം പൗരന്മാരെയും മില്ലോ ഗ്രഹത്തെയും ദഹിപ്പിക്കട്ടെ. ശേഖേം പൗരന്മാരിൽ നിന്നും മില്ലോ ഗ്രഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബീമലേക്കിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബീമലേക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബീമലേക്ക് ഇസ്രയേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബീമലേക്കിനും ശേഖേം പൗരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി. ശേഖേം പൗരന്മാർ അബീമലേക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ ഗിദയോന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബീമലേക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേം പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ശേഖേം പൗരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരുപ്പുകാരയാക്കി. ഇവർ തങ്ങളുടെ സമീപത്തുകൂടി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെക്കുറിച്ച് അബീമലേക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകയും കുടിക്കുകയും അബീമലേക്കിനെ ശപിക്കുകയും ചെയ്തു. ഏബദിന്റെ മകനായ ഗാൽ പറഞ്ഞത്, അബീമലേക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ഗിദയോന്റെ മകനും സെബൂൽ അവന്റെ കാര്യസ്ഥനുമല്ലയോ? അവൻ ശേഖേമിന്റെ അപ്പനായ ഹാമൂറിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എന്റെ കൈക്കീഴായിരുന്നുവെങ്കിൽ ഞാൻ അബീമലേക്കിനെ നീക്കിക്കളയുകയും അബീമലേക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഏബദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായിട്ട് അബീമലേക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ, ഏബദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ ജനത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവിൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കുക. എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അബീമലേക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖേമിനരികെ 4 കൂട്ടമായി പതിയിരുന്നു. ഏബദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്കൽ നിന്നപ്പോൾ അബീമലേക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അത് പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട്, പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും, അതാ പടജനം ദേശമെത്തി ഇറങ്ങി വരുന്നു. മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിന്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബീമലേക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായിപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൗരന്മാരുമായി പുറപ്പെട്ട് അബീമലേക്കിനോട് പടവെട്ടി. അബീമലേക്കിന് മുമ്പിൽ അവൻ തോറ്റോടി. അവർ അവനെ പിന്തുടർന്ന് പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബീമലേക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റേന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബീമലേക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജനത്തെ കൂട്ടി 3 ഭാഗമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന്

0: പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു. അങ്ങനെ അഭിമലേഖും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നും മറ്റേ കൂട്ടം രണ്ടും വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അഭിമലേഖ് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുത് പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പു വിതറി. ശേഖയും ഗോപുരവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ എൽബെരീത്തിന്റെ ക്ഷേത്ര മണ്ഡപത്തിൽ കടന്നു. ശേഖയും ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അഭിമലേഖിന് അറിവ് കിട്ടി. അഭിമലേഖും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി. അഭിമലേഖ് കോടാലി എടുത്തൊരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ച് അവൻ പടജനത്തോട് ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവിനെന്ന് പറഞ്ഞു. പടജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അഭിമലേഖിന്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനരികെ ഇട്ട് തീ കൊടുത്ത് മണ്ഡപത്തോടുകൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖയും ഗോപുര നിവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അഭിമലേഖ് തേബേസിലേക്ക് ചെന്ന് തേബേസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി. അഭിമലേഖ് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനോട് അടുത്തു ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അഭിമലേഖിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്തു കളഞ്ഞു. ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു. അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അഭിമലേഖ് മരിച്ചുപോയെന്ന് കണ്ടപ്പോൾ ഇസ്രായേലിയർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അഭിമലേഖ് തന്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖയം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ യെരുബ്ബാലിന്റെ മകനായ യോഥാമിന്റെ ശാപം അവരുടെ മേൽ വന്നു.
1: അധികാരത്തിനു വേണ്ടി ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശേഖയ നിവാസികളും അഭിമലേഖും ഗൂഢാലോചന നടത്തി. പക്ഷേ അവസാനം അവർ പരസ്പരം കൊന്നു തീരുകയായിരുന്നു. ആരെങ്കിലും നിങ്ങളെ കാരണം കൂടാതെ ഉപദ്രവിക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്നുണ്ടോ? അതേക്കുറിച്ച് ഭയപ്പെടേണ്ട. കാരണം ആ ഗൂഢാലോചന അത് ചെയ്യുന്നവർക്ക് തന്നെ നാശത്തിനായി തീരും. നിങ്ങൾ ആരെയെങ്കിലും കാരണം കൂടാതെ ഉപദ്രവിക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഭയപ്പെടണം. കാരണം അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി തീരും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880229957. നമ്പർ വീണ്ടും 9880229957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880229957.
2: ഇപ്പോൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ചങ്ങാതി. ആകാശവാണി. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി സ്പൈസ്.
3: Hello and a very warm welcome to all our awesome listeners. You are tuned in to Spice, the voice of hope. I'm Jyoti Shree and I'm very happy to be here having this conversation with you today. Because today I speak to you about unveiling your journey within. We are going to be talking about life's purpose and how you can discover it. The quest for purpose is a timeless journey and we all know that, right? It resonates within the hearts of everybody. You can belong to any culture, age or background. You will still have a purpose, or rather find one. If you don't already have one and are working towards it, finding one's purpose in life is an introspective exploration. It goes beyond mere existence, seeking to unearth the deeper meaning and significance that imbues our actions with a sense of fulfillment and direction. So let's take this time today to delve into the profound pursuit of finding your purpose. Let's explore the multifaceted nature of this journey, the factors that influence it, and the transformative impact it can have on your life. Shall we? Before we begin, I want to give you our contact details. you might want

0: പാടശേഖരങ്ങൾ കൊയ്ത്തൊഴിയുന്ന കാലത്ത് ചങ്ങനാശ്ശേരി താലൂക്കിലെ ചരിത്ര പ്രസിദ്ധമായ വാഴപ്പള്ളി ഗ്രാമത്തിൽ നിന്നും വീരടിയന്മാർ എത്തും. തൂവെള്ളമുണ്ടെടുത്ത് ചുമന്ന പട്ടുകൊണ്ട് അരപ്പട്ട കെട്ടി പ്രത്യേക രീതിയിലുള്ള തലക്കെട്ടും കെട്ടി ഉടുക്കുമേന്തി അവർ കുടികളിലെത്തും. വലത്തെ തോളിൽ ഒരു ഷോൾ ധരിച്ച് ഇടത്തെ തോളിൽ ഭാണ്ഡവും പേറി ഓരോ ക്രിസ്തീയ ഭവനങ്ങളുടെയും ഉമ്മറത്തെത്തി വീരടിയന്മാർ പാടും. സ്ത്രീകളും കുട്ടികളും അവർക്ക് ചുറ്റും ഭക്ത്യാദരങ്ങളോടെ വണങ്ങി നിൽക്കും. പാട്ടെന്ന് പറഞ്ഞാൽ ഈണവും താളവും ഒപ്പിച്ച് ചിട്ടപ്പെടുത്തിയ ഈരടികളോ വൃത്താലങ്കാര സംഗീതങ്ങളുടെ സഹായത്തോടെ വാർത്തെടുത്ത കവിതകളോ അല്ല, പ്രത്യേക ഈണത്തിലുള്ള ഒരുതരം ഗദ്യം ചൊല്ലലാണത്. AD 52 ക്രിസ്തു ശിഷ്യനായ തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നതും അദ്ദേഹം നടത്തിയ അത്ഭുത പ്രവൃത്തികളുടെ വിവരണവും അടങ്ങിയതാണ് വീരടിയൻ പാട്ടിലെ ഒന്നാം ഭാഗത്തിലെ പ്രമേയം. അദ്ദേഹം സ്ഥാപിച്ച 7.5 പള്ളികളും മതം മാറിയ കുടുംബങ്ങളും പ്രസ്തുത പാട്ടിൽ പരാമർശമാകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി വാഴ്ച ആരംഭിച്ച പെരുമാക്കന്മാരുടെ കാലത്ത് കാനാൻ ദേശത്തു നിന്നെത്തിയ കച്ചവട പ്രമാണിയും ക്രൈസ്തവ വിശ്വാസിയുമായ ക്നായി തൊമ്മനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പാട്ടിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത്. തോമാസ് ശ്ലീഹ മാർഗം കൂടിയ മാർത്തോമ ക്രിസ്ത്യാനികൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ക്നായി തൊമ്മൻ ചേരമാൻ പെരുമാളിന്റെ തിരുസന്നിധിയിൽ അവതരിപ്പിച്ച് സവർണർക്ക് മാത്രമായി വിധിക്കപ്പെട്ടിട്ടുള്ള 72 അവകാശങ്ങൾ നേടിയെടുത്തതായും വീരടിയൻ പാട്ടിൽ പരാമർശമുണ്ട്. ത്രൈവർണികരെ പോലെ കുടയും വടിയും നടവടിയുമായി എഴുന്നള്ളാനും വെഞ്ചാമരം വീശി ശംഖു വിളിച്ച് ആനപ്പുറത്ത് യാത്ര ചെയ്യുവാനുമുള്ള വിശേഷ അധികാരങ്ങൾ കൂടി നേടിയെടുത്തു അത്രേ. ക്നായി തൊമ്മൻ വീണ്ടും സ്വന്തം നാട്ടിലെത്തി 300 ക്രൈസ്തവ കുടുംബങ്ങളെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നും അവർക്കും 72 അവകാശങ്ങളും ചിറ്റായി വേലയ്ക്കുള്ള അധികാരങ്ങളും ചാർത്തിക്കിട്ടിയെന്നും പാട്ടിൽ ധ്വനിയുണ്ട്. ഐതിഹ്യങ്ങളുടെയും അതിശോക്തികളുടെയും മാറാല മാറ്റിയാൽ ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയുടെയും വ്യാപനത്തിന്റെയും ചരിത്രം വീരടിയൻ പാട്ടിൽ നിന്നും ചികഞ്ഞെടുക്കാം. കാലത്തിന്റെ മാറ്റവും മാറി മാറി വന്ന തൊഴിൽ സംസ്കാരങ്ങളും കൃഷിയുടെ നാശവും പടിഞ്ഞാറൻ രീതികളോടുള്ള അമിതാവേശവും മറ്റ് ഗ്രാമക്കാഴ്ചകളെ എന്ന പോലെ വീരടിയൻ പാട്ടിനെയും അന്യമാക്കി കഴിഞ്ഞു.
1: രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഖുർആൻ പാരായണം ചെയ്തത് അബ്ദുൽ കരീം മുസ്ലിയാർ, കണിയാപുരം.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. വിജയകരമായ പപ്പായ കൃഷി. ഈ വിഷയത്തിൽ VS പത്മകുമാറുമായ അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. ഹോർമോണുകളെക്കുറിച്ച് അധ്യാപകനായ അനു ബി സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദിയിൽ ക്ലാപ്പന ഷൺമുഖൻ എഴുതിയ കവിതകൾ. സ്വന്തക്കാർ വരും, ഇനിയെല്ലാം ഇങ്ങനെ, ബഹുജനം പലവിധം. വസന്ത എസ് പിള്ള എഴുതിയ കഥകൾ. പാണ്ടിലോറി ഭിക്ഷ തേടി. ജ്യോതിലക്ഷ്മി പുനലൂരിന്റെ കവിതകൾ. ഓർമ്മമരം, ഇരുണ്ടവാനം. തുടർന്ന് KR അനിൽകുമാർ എഴുതിയ കവിതകൾ. യദുകുല ഭ്രംശം, കവിത എൻ ലഹരി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി. ടൊബാക്കോ ദ സൈലന്റ് കില്ലർ, ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. 10:00 പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മോൺറിയേട്ടോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. രചന

0: സംവിധാനം കെ വി ശരത്ചന്ദ്രൻ, ശബ്ദം നൽകിയവർ തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേക്കൻ, സുനിൽ ഞാറയ്ക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീരാ കൃഷ്ണൻ, ഏഞ്ചൽ, ലേഖാഭാസി. 11 മണിക്ക് സുഭാഷിതം, പുലിയൂർ എം എൻ പി നമ്പൂതിരി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾ ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ എം എസ് ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ചത്. 6 മണിക്ക് ഉഷമലരിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഭ്രമരഗീതം എന്ന കവിത ആലാപനം രവിശങ്കർ. 6:15 ഉദയഗീതം ജയവിജയ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിലേന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 33-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി, വയലിൻ പാഠം. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 9 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി. 10:15 തമിഴ് ചൊൽമാലെ. ഉലക പുകയിലെ എതിർപ്പ് ദിനം. ഡോക്ടർ എം പ്രിയ സുന്ദരവുമായി അഭിമുഖം. ഭഗവതി മോത്തിലാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കാനൽ നീർ. തുടർന്ന് തിരൈപ്പൂക്കൾ. 11 മണിക്ക് ഗാനകൈരളി, മലയാള കവികളുടെ രചനകൾ 5-ാം ഭാഗം. 11:30 റേഡിയോ സ്മരണകൾ. നാടകകൃത്തും പ്രഭാഷകനുമായ സുധാ തമ്പി പങ്കെടുക്കുന്നു. 11:40 ചലച്ചിത്രഗാനങ്ങൾ. 12:15 ഏകതാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് രഞ്ജിനി. 2:15 ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 33-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 3 മണിക്ക് കൂട്ടുകാരി, അക്ഷരശ്രീ വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 3:30, 4:45 ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് വെള്ളി വെളിച്ചം. 5 മണിക്ക് സംസ്കൃത പരിപാടി നാരായണീയ പാരായണം. 5:15 പാട്ടുകളം, എസ് ഹരികുമാർ അവതരിപ്പിച്ച സോപാന സംഗീതം. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സീഡ് പദ്ധതി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, ജൈവ ജീവാണു കീടനാശിനികൾ പ്രാധാന്യം. ഡോക്ടർ ഒ പി റെജിറാണിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം, പോൾ മാക് കാട്ട്നി. 8 മണിക്ക് നാടകം പെയ്ത്ത് 2-ാം ഭാഗം. രചന അദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവം ഉയരുമ്പോൾ ചർച്ച. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, സ്മിത മോകാശി അവതരിപ്പിക്കുന്ന ഖയാൽ. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ് മലയാള പരിഭാഷ. 11:15 മുതൽ 5:48 വരെ FM ഗോൾ ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C, കുറഞ്ഞ താപനില 25.1°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് ഇ പി എഫിലേക്കുള്ള

0: തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Anuja Kumar. Union Home Minister Amit Shah has said securing our borders and eradicating illegal immigration is vital to protecting the nation's demography. He was addressing the troops and public gathering after inaugurating the strategically crucial G7 and G13 border outposts along the India-Pakistan border in Bhuj, Gujarat today. The minister said the central government is leveraging cutting-edge technology including drones, radars and modern fencing to establish an unbreachable leak-proof security grid. The Home Minister announced a major structural shift in border management with the introduction of a new quadripartite security grid. Union Agriculture Minister Shivraj Singh Chauhan today said that a national seed reserve of 1,74,000 quintals has been established to ensure the seed availability to the farmers. Addressing media on the second day of National Conference on Agriculture for Kharif Campaign 2026 in New Delhi, Mr. Chauhan said that 9,76,000 farmer IDs have been created so far. He said that the farmers will no longer need separate documents to access different schemes. Mr. Chauhan stressed the need for transparency in fertilizer distribution, prevention of black marketing, and ensuring proper supply to genuine farmers. He said that the government remains committed to protecting farmers' interests and ensuring that fertilizers are utilized solely for agricultural purposes. The government has said that there is sufficient stock of petrol, diesel and LPG in the country and all the refineries are operating at the optimum level. Addressing an interministerial media briefing in New Delhi, Joint Secretary in the Ministry of Petroleum and Natural Gas Sujata Sharma said that LPG production is all-time high, which is around 92,000 metric tons per day.
4: LPG ka production, it also depends on the optimization activity which is taken up within the refinery, and that impacts the production, and that's why we have slight up and down. One thing. Second is we are also giving the part of the pool for C3, C4 molecules. Third important thing is some of the refineries have come back to operations, and other than that we are getting more, you know, LPG because of the optimization from some of the refiners.
3: Ms. Sharma also informed that no dry out has been reported at any LPG distributorship. Speaking about retail outlets, 150 districts have reported 30% growth in petrol, while 156 districts reported more than 30%. She said that the government is reviewing the situation. The Supreme Court today directed all high courts across the country to pronounce judgments within 3 months of reserving them. The Apex Court also noted that delays in the delivery of judgments can cause irreparable harm to litigants, emphasizing that faster decisions are required in cases of personal liberty. A bench comprising Chief Justice Suryakant and Justice Joy Mallya Bagchi said that orders in bail applications should be pronounced the same day, and if they are reserved, they must be pronounced and uploaded the next day. Issuing a slew of directions, the top court said that order of bail or sentence suspension should be communicated to the jail authorities as soon as it is pronounced, and the under trial convict should be released preferably the same day or at the most the next day. The Supreme Court today stressed accountability for the lapses in the NEET paper leak case. A bench of Justices P.S. Narasimha and Alok Aradhe was hearing pleas on the matter, including one seeking a direction to replace or restructure the National Testing Agency with a robust and autonomous body to conduct the medical entrance examination. The bench asked the centre to file an affidavit and posted the matter for hearing in the second week of July. Solicitor General Tushar Mehta told the bench that the government is concerned about the youth and is committed to ensuring there are no lacunae. Benchmark domestic equity indices shed around 1.5% today after sell-off across most sectors intensified in the final hour of the trade. The BSE Sensex plunged 1,092 points to close at 74,776. The NSE Nifty fell 359 points to settle at 23,548. In IPL cricket, Gujarat Titans will clash with Rajasthan Royals in qualifier 2 match in New Chandigarh this evening. The match will start at 7:30 p.m. And that is the end of this news bulletin.
0: Akashavani. Jilla Vrtantam. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
5: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി പി എ ബിജു ആമുഖ പ്രഭാഷണം നടത്തി. ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ വാഞ്ചീശ്വരയ്യർ അധ്യക്ഷനായ ചടങ്ങിന് ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും മൃദംഗ കലാകാരനുമായ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ ആശംസയും ആകാശവാണി തിരുവനന്തപുരം നിലയം കർണാടക സംഗീത വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് എം പി സ്വാഗതവും ആശംസിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മന്ത്രി സി പി ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിലെ 400-ഓളം കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കളരിപ്പയറ്റിലെ മെയ്ത്താരി മുതൽ അങ്കത്താരി വരെയുള്ള 13 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനവീയം വിധി പാളയം ബേക്കർ ജംഗ്ഷൻ വഴി വഴുതക്കാട് ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കെ പി സി സി ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പാളയത്ത് നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ആറ്റിങ്ങലിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആറ്റിങ്ങൽ സലഫി ജുമാ മസ്ജിദ് മുഖ്യ ഇമാം മാഹീൻ മൗലവി നേതൃത്വം നൽകി. കല്ലമ്പലത്ത് നടന്ന ഈദ് പ്രാർത്ഥനകൾക്ക് ഇമാം ഹാഫിൽ ഷാക്കിർ ഹുസൈൻ മൗലവി നേതൃത്വം നൽകി. 100-കണക്കിന് വിശ്വാസികൾ ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാനതല ക്യാമ്പായ ഐക്യ 2026 തിരുവനന്തപുരത്ത് നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. 6 ദിവസം നീണ്ട ക്യാമ്പ് പരേഡോടെയാണ് സമാപിച്ചത്. മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 939 കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ പറ്റിയുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും വിജയകരമായ പപ്പായ കൃഷി, ഈ വിഷയത്തിൽ VS പത്മകുമാറുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 യുവവാണി റേഡിയോ ഗൈഡ്, ഹോർമോണുകളെക്കുറിച്ച് അധ്യാപകനായ അനു ബി സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദിയിൽ ക്ലാപ്പന് ഷൺമുഖൻ എഴുതിയ കവിതകൾ, സ്വന്തക്കാർ വരും, ഇനിയെല്ലാം ഇങ്ങനെ, ബഹുജനം പലവിധം, വസന്ത എസ് പിള്ള എഴുതിയ കഥകൾ, പാണ്ടിലൂറി ഭിക്ഷ തേടി, ജ്യോതിലക്ഷ്മി പുനലൂരിന്റെ കവിതകൾ, ഓർമ്മമരം ഇരുണ്ടവാനം, തുടർന്ന് KR അനിൽകുമാർ എഴുതിയ കവിതകൾ, യദുകുല ഭ്രംശം, കവിത എൻ ലഹരി. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ടൊബാക്കോ ദ സൈലന്റ് കില്ലർ, ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു. 9:45 കേൾക്കാം മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ.

ലേഖാഭാസി എന്നിവർ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: 6 മണിക്ക് ഉഷമലരി, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഭ്രമരഗീതം എന്ന കവിത ആലാപനം രവിശങ്കർ. 8:30 കേൾക്കാം നോവൽ സഞ്ചാരം, ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 33-ാം ഭാഗം. 8:45 സംഗീത സരണി വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 10:15 തമിഴ് ചൊൽമാലെ, ഇതിൽ ഉലക പുകയിലെ എതിർപ്പ് ദിനം, ഡോക്ടർ M പ്രിയ സുന്ദരവുമായ അഭിമുഖം, തുടർന്ന് ഭഗവതി മോത്തിലാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കാനൽ നീർ, ഇതേ തുടർന്ന് തിരയ്പൂക്കൾ. 11:30 റേഡിയോ സ്മരണകൾ, നാടകകൃത്തും പ്രഭാഷകനുമായ സുധാ തമ്പി പങ്കെടുക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. രണ്ട് കേൾക്കാം ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 33-ാം ഭാഗം, നാടക ആവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 3 മണിക്ക് കൂട്ടുകാരി, അക്ഷരശ്രീ വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. വൈകിട്ട് 5:15 പാട്ടുകളം, S ഹരികുമാർ അവതരിപ്പിച്ച സോപാന സംഗീതം. 6:50 കേൾക്കാം വയലും വീടും, ഇതിൽ ജൈവ ജീവാണു കീടനാശിനികൾ പ്രാധാന്യം, ഡോക്ടർ OP റെജി റാണിയുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ രാത്രി 8 മണിക്ക് നാടകം പെയ്ത്ത് 2-ാം ഭാഗം, രചന അദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിധീഷ് ധർമ്മരാജൻ, ഷഹിനാസ് അബ്ദുൽ സമദ്, ഷീബ കെ നായർ, ശിൽപ P പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ. 9:15 കായികലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച, പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരവും പരിശീലകനുമായ എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ VP ഷാജി, ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. സർവോച്ചന്യായാലയേന സർവേഭ്യഃ ഉച്ചന്യായാലയേഭ്യഃ ത്രിഷു മാസേഷു ഏവ രക്ഷിതാഹ ആദേശാഹ ഘോഷയിതും നിർദ്ദിഷ്ടം. ശിക്ഷാമന്ത്രിണ ധർമ്മേന്ദ്രപ്രധാനേന പരീക്ഷാപരാധവിരുദ്ധം കഠോരകാര്യാചരണായ യോഗ്യഛാത്രാണാം രക്ഷണായ ച ആശ്വാസിതം. പിഎം സൂര്യാഘര യോജനയാ പ്രമുഖം ലക്ഷ്യം പ്രാപ്തം. അസ്മിൻ പ്രായഃ 40 ലക്ഷാണി ഗൃഹാണി റൂഫ് ടോപ് സോളർ ഇത്യേതം അംഗീകൃതവന്തഃ. ഭാരത ഋതുവിഭാഗേന ദേശെ ജൂണ മാസേ സാമാന്യാത് ന്യൂനം പ്രാവൃട് വൃഷ്ടേഹ് അനേകേഷു രാജ്യേഷു സാമാന്യാത് അധികം യാവത് ഉഷ്ണതരംഗസ്യ സ്ഥിതേഹ ച സംഭാവന പ്രകടിത. അപി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലെ മഹാരാജ യാദവീന്ദ്രസിംഹ അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് ക്രീഡാംഗണെ ന്യൂ ചണ്ഡീഗഢ് നഗരെ മഹത്വപൂർണ്ണ ക്വാളിഫയർ ദ്വിതീയ സ്പർദ്ധായാം ഗുജറാത്ത് ടൈറ്റൻസ് ദലം രാജസ്ഥാൻ റോയൽസ് ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഹ വിസ്തരേണ. അദ്യ സർവോച്ചന്യായാലയേന സമ്പൂർണ്ണ ദേശേ സർവേഷാം ഉച്ചന്യായാലയാനാം കൃതേ നിർദ്ദേശഃ പ്രദത്തഃ യത് ആരക്ഷിത നിർണയാഃ ത്രിമാസാഭ്യന്തരേ ഏവ പ്രദാതവ്യം. സർവോച്ചന്യായാലയേന ഉക്തം യത് നിർണയ ഘോഷണായാം വിലംബഃ വാദിനാം കൃതേ അപരിവർത്തനീയാം ഹാനിം ജനയിതും ശക്നുവന്തി. വ്യക്തിഗത സ്വാതന്ത്ര്യ സംബദ്ധേഷു പ്രകരണേഷു ശീഘ്ര നിർണയസ്യ ആവശ്യകതയാ ഉപരി ബലം പ്രദത്തം. മുഖ്യ ന്യായാധീശ സൂര്യകാന്ത തഥാ ന്യായാധീശ ജോയ് മാല്യ ബാഗചി

0: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.

0: ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
0: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൌനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
4: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി എൻ ഷംസുദ്ദീൻ പുറത്തിറക്കി.
0: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134 പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചാവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16 നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്തു നിർത്തുന്ന നയങ്ങളുമായി വി ഡി സതീശൻ സർക്കാരിന്റെ 1 നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16 സമ്മേളനത്തിന് സ്വന്തം. നമസ്കാരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ കടന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മാനുഷിക സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്നവയാണ് പുതിയ നയങ്ങളെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവാവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൌഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കും. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമമുറികൾ ഒരുക്കും. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കി. ഫെഡറലിസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലെ കേരളത്തിന്റെ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിലെ നെടും തൂണുകളിന്മേൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും ന്യായവും നീതിയുക്തവുമായ പരിഗണനയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ച് മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്തുന്നതിനായി ധവളപത്രം പുറത്തിറക്കും. ഇന്ദിരാ ഗ്യാരണ്ടികളിലെ നയവും വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. കേരളത്തിന്റെ വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിക്കും. ദക്ഷിണേന്ത്യയെ സിവിൽ വ്യോമയാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കർഷകരുടെ കാർഷിക വരുമാനവും വിളകളുടെ സംഭരണ സംവിധാനവും മെച്ചപ്പെടുത്തും. തറവില പുതുക്കുന്നതിനൊപ്പം നെല്ല്, റബ്ബർ, തേങ്ങ തുടങ്ങിയവയ്ക്ക് ന്യായവില ഉറപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കും. നഷ്ടപരിഹാര സംവിധാനവും പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തും. സമഗ്ര മണ്ണ് പരിശോധനാ നയം തയ്യാറാക്കും. പിന്നാക്ക വിഭാഗത്തിൽ ഡോക്ടറൽ ഗവേഷകർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തും. സഹകരണ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കും. അഴിമതിരഹിതവും സുതാര്യവുമാക്കി സഹകരണ വകുപ്പുകളെ മാറ്റും. നിക്ഷേപ ഗ്യാരണ്ടി നൽകി നിക്ഷേപ സംരക്ഷണം ഉറപ്പാക്കും. കേരളത്തെ ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്ബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി നടപ്പാക്കും. എല്ലാ ജില്ലകളിലും +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കും. സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ സ്ഥാപിക്കും. ഐടി വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി ഐടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആന്റ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള ഐടി മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMVC റോഡുകളാക്കി ഉയർത്തും. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കും. പൊതുജനാരോഗ്യരംഗത്ത് ആധുനികവൽക്കരണം ദ്രുതവേഗത്തിലാക്കും. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കും. വഖഫ് ആസ്തി സംരക്ഷണത്തിനും പരിപാലനത്തിനും വഖഫ് ബോർഡിന്റെ ആധുനികവൽക്കരണത്തിനും പ്രഥമ പരിഗണന നൽകും. സോളാർ, കാറ്റ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും. വൈദ്യുതി ശേഖരണത്തിന് സംവിധാനമൊരുക്കും. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളും പുനഃപരിഷ്കരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൌരകേന്ദ്രീകൃത സംവിധാനമാക്കും. പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ ആക്ടും നടപ്പിലാക്കി ഗോത്രവർഗ ഭൂമിയിലെ കൈയേറ്റങ്ങൾ കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾക്ക് ബാധകമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും വികസനമെത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാമെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. നയപ്രഖ്യാപനത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും പോലീസ് ബാൻഡ് അവതരിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ വന്ദേമാതരഗാനം ഉയരുന്നത്. ഇനി ജൂൺ 2-നാണ് നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16-ാം നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത്

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്ക് അകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സന്തോഷമാണ് ജീവിതത്തിന്റെ അർത്ഥവും ഉദ്ദേശവും. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുദ്ഭവിക്കുന്ന നന്മയുടെ ഉറവയാണത്. സന്തോഷം നിലനിർത്തേണ്ടത് ഓരോ ബന്ധങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ത്യാഗമനോഭാവവും അർപ്പണ മനോഭാവവും വിശ്വാസവുമുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ തീർച്ചയായും സന്തോഷമുണ്ടാകും. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വിജയകരമായി പപ്പായ കൃഷി ചെയ്ത VS പത്മകുമാറിനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ചാണകത്തിൽ നിന്നുൽപാദിപ്പിക്കുന്ന ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് ചിന്തിക്കാത്തവർ ഇന്നില്ല എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ കൃഷിയിലും കടന്നുകൂടാം.

0: ഉദാഹരണത്തിന് റംബൂട്ടാൻ, മാതളം, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൃഷി തുടങ്ങാം എന്ന് കരുതി വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളും രോഗങ്ങളുമൊക്കെ പലരെയും തളർത്തിയെന്ന് വരാം. കൃഷിയിൽ നിന്ന് തന്നെ പിന്തിരിയാനും ഇതൊക്കെ ഒരു കാരണമാകും. മടിപിടിച്ച് എല്ലാം ഉപേക്ഷിക്കും. പക്ഷേ സാഹചര്യങ്ങളും പ്രകൃതിയും സഹായിക്കാൻ ആളും ഇതെല്ലാം ഒത്തുവന്നാലോ? പിന്നെ ആ കൃഷി എത്രത്തോളം നന്നാവൂ എന്ന് പറയേണ്ടതില്ല. ഇതാ ഈ അഭിമുഖം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും പപ്പായ ഒന്ന് നട്ടുനോക്കിയാലോ എന്ന്. കർഷകനായ VS പത്മകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: പത്മകുമാർ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. താങ്കൾ ഒരു പപ്പായ കർഷകനാണ്, ഒരേക്കറോളം സ്ഥലത്ത് താങ്കൾ ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ.
1: ഇതിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പപ്പായയിലോട്ട് തന്നെ വന്നത്?
2: എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പറമ്പിൽ പോയി കൊച്ചുനാളിലെ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ അച്ഛനാണ് എൻ്റെ പടിപടിയായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. അതിനോട് കോർപ്പറേഷൻ ലിമിറ്റിൽ തന്നെ ഏതാണ്ട് 1.5-2 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലം ഫെർട്ടൈൽ ലാൻഡാണ്. നന്നായിട്ട് തന്നെ ഞാൻ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. പിന്നെ വാഴയുണ്ട്, അതെല്ലാ ടൈപ്പിലുള്ള വാഴയുണ്ട്. പിന്നെ തെങ്ങുമുണ്ട്. നാളികേരമാണ് മുഖ്യ കൃഷി.
1: അപ്പോൾ ഇത് പപ്പായയിലോട്ട് എങ്ങനെയാണ് വന്നത്?
2: കുറേ നാൾ കൃഷി ചെയ്തപ്പോൾ എനിക്കൊരു വെറൈറ്റി, എനിക്കൊരു മറ്റൊരു കൃഷിയിലേക്ക് പോകണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, ഞാൻ ഈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പഴക്കടകളിലൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് പേരക്കയും പപ്പയ്യുമാണ്. അപ്പം ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു 1-2 ഏക്കർ സ്ഥലമുണ്്ട്.
1: ഏത് കൃഷിഭവനാണ് സാർ?
2: ഉള്ളൂർ കൃഷിഭവൻ. അവിടെ കൃഷി ഓഫീസറുടെ സ്വപ്നയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എന്ത് കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു 1 ഏക്കർ തെങ്ങുംപുരയുടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 8-10 തെങ്ങേ ഉള്ളൂ. അപ്പോൾ തെങ്ങിൻ്റെ ഒരു ഇടവിളയായിട്ട് പപ്പയ ഒന്ന് കൃഷി ചെയ്താലോ, റെഡ് ലേഡി ഒന്ന് കൃഷി ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തു. നന്നായിട്ട്, ചെറിയ രൂപത്തിലല്ല, അത് നല്ല ഡിമാൻഡുള്ള സാധനമാണ്, നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല സാർ, സാർ അതിലേക്ക് പോകണം.
1: അപ്പോൾ ഈ റെഡ് ലേഡിയിലോട്ട് എങ്ങനെ നാരോ ചെയ്തത്?
2: റെഡ് ലേഡിയിൽ പോകാൻ കാരണം, റെഡ് ലേഡി നല്ല തുലിക്കട്ടിയുള്ള, ഒരുപാട് ദിവസം ഇരിക്കാവുന്ന ഒരു നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞത്, അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കരുതി.
1: ഹൈറ്റ് ഒന്ന് കുറവാണ്,
2: ഹൈറ്റ് കുറവാണ്, എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ ഈ റെഡ് ലേഡിയിലേക്ക് പോയത്. പക്ഷെ എനിക്ക് അതിന്റെ വിത്ത് സമ്പാദിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു.
1: ഇത് 1 ഏക്കർ സ്ഥലത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു.
2: 1 ഏക്കർ സ്ഥലത്ത് തന്നെ ഈ പപ്പയ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ വീടിനടുത്ത് ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, IT എഞ്ചിനീയർ, അയാൾക്കൊരു പോളിഹൗസ് ഉണ്ടായിരുന്നു. അയാൾ പോളിഹൗസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ പോളിഹൗസ് ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഞാൻ ഈ ചെന്തിട്ടയിലുള്ള ഫാം ഹൗസിൽ പോയി ഇതിൻ്റെ വിത്ത് മേടിച്ച് വലിയ വില കൊടുത്താണ് വാങ്ങിയത്. 4,600 രൂപ കൊടുത്തിട്ട് 10 ഗ്രാം അത് വാങ്ങിയാൽ ഒരു 500-ലധികം തൈ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ വാങ്ങി പോളിഹൗസിൽ കൊണ്ടുവന്ന് നല്ല റിച്ചായിട്ട് തന്നെ അത് കൃഷിഭവൻ്റെ എല്ലാ പെരുന്തോട്ടത്തിലും തന്നെ ഞാനത് തയ്യാക്കി.
1: ഓക്കെ. നഴ്സറിയും സ്വന്തം തന്നെ ചെയ്തു?
2: സ്വന്തമായിട്ട് തന്നെ ചെയ്തു. കൃഷിഭവനിലെ കാർഷിക കർമ്മസേനയുടെ ഒരു ചെറിയ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തയ്യായി ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃഷി ഓഫീസർ പറഞ്ഞു, നമുക്ക് കംപ്ലീറ്റ് കളച്ച് തടവൊരുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുരയിടം ഞാൻ ഹിറ്റാച്ചി കൊണ്ട് കളച്ചു. ലേബറേഴ്സ് കുറവായിരുന്നു. വയറ് നികത്തിയ പുരയിടായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളക്കെട്ട് വന്നാൽ ഇത് വേരൊഴുകി പോകുമെന്ന് പറഞ്ഞു. നല്ലതായിട്ട് പണ ഒരുക്കണമെന്ന് പറഞ്ഞു. ഞാനത് മുഴുവൻ ഒരു 3-അടി പൊക്കത്തിൽ പണയൊരുക്കി. പണയൊരുക്കി നല്ല വെയിലായതുകൊണ്ട്, നല്ല വേനലിലാണ് ഞാനത് തുടങ്ങുന്നത്. നല്ല പണയൊക്കെ ഒരുക്കിയതിന് ശേഷം അവർ പറഞ്ഞ കുഴിയെടുത്ത് കുമ്മായം പതറണമെന്ന്. 700 കുഴിയുണ്ടായിരുന്നു.
1: ഡിസ്റ്റൻസ് എത്ര?
2: 2 മീറ്റർ മാറിയാണ് ഞാൻ കുഴിയെടുത്തിട്ടുള്ളത്. 2 മീറ്റർ മാറി കുഴിയെടുത്തു. ഒരു 700 കുഴിയുണ്ടായിരുന്നു. 700 കുഴിയിലും കുമ്മായം വിതറി. കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു, നമുക്ക് കുറച്ച് അടിവളം കൊടുക്കണം. അത് കൃഷി ഓഫീസറാണ് പറഞ്ഞത്. സമ്പുഷ്ടീകരിച്ച
1: എല്ലാ നിർദ്ദേശങ്ങളും അവിടുന്ന്
2: തന്നെ കിട്ടി. അത് വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, കഴിയുമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് കൂടെ കൊടുക്കണം. ട്രിപ്പ് ഇറിഗേഷൻ ആകുമ്പം നല്ല വേനലായതുകൊണ്ട് ഡയറക്റ്റായിട്ടത് മണ്ണിലേക്ക് പോകുമ്പോൾ കൊണ്ട് കണിയജലമാകുമ്പോൾ നമുക്ക് വെള്ളം മണ്ണിന് എപ്പോഴും ഈർപ്പം നിൽക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയെന്നു. ഞാൻ രണ്ട് സമ്മതിച്ചു. അടിവളത്തിന് വേണ്ടി ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ മണ്ണാക്ക് ഒരു 7 കിലോ എങ്കിലും, 7 മുതൽ 8 കിലോ വരെ
1: ഒരു കുഴിയിലിട്ടു.
2: പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്ലാന്റെല്ലാം നട്ടു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ എല്ലാ കുഴികളിലും ട്രിപ്പ് കൊടുത്തു. ട്രിപ്പ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ മറ്റു പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ കിണർ കുഴിച്ചിരുന്നു. ആ കിണറിൽ നിന്നും വെള്ളം ടൈമർ വെച്ചിട്ട് 3 നേരം വെള്ളം ഒഴിച്ചു. പക്ഷേ അതെനിക്ക് തികയാതെ വന്നു. ഒരു 10-30 പ്ലാന്റ് ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോയി.
1: അപ്പൊ ഈ ഞാൻ ചോദിക്കുന്ന തൈ എത്ര വലുതായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് പറിച്ചു നട്ടത്?
2: ഞാനൊരു
1: ഒരു മാസം
2: ആയപ്പോൾ ഞാൻ തൈ നട്ടിട്ടു.
1: ആ കുഴിയിൽ ഒരു പിള്ളക്കുഴി എടുത്ത് എൻ്റെ അത്
2: നട്ടിട്ടു. അപ്പോൾ എന്നിട്ട് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു, നമുക്ക് ഇതിൽ ഭയങ്കരമായിട്ട് കള വരും, അതുകൊണ്ട് കള മാറ്റാൻ വേണ്ടി മച്ചിങ് നമുക്ക് ചെയ്യണം, മച്ചിങ് ഷീറ്റ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഏറ്റവും കട്ടി പറഞ്ഞു.
1: നടന്നതിന് മുന്നേ തന്നെ പ്ലാസ്റ്റിക്
2: തൈ നടുമ്പം തന്നെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടു. അതിനോട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് തൈ നടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ട്രിപ്പും റെഡിയാക്കി, ടൈമർ വെച്ച് 3 നേരം ട്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും കൊടുത്തിരുന്നു.
1: അപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞ് തൈ നട്ടപ്പം അടിവളമൊക്കെ ഓൾറെഡി ഉണ്ട്, മൽസ്യങ്ങും പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ടിട്ടുണ്ട്, ജലസേചനത്തിന് വേണ്ടി ഡ്രിപ്പും ഉണ്ട്.
2: ഓക്കെ,
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നട്ടപ്പ് ഏതെങ്കിലും ചെടികൾ നഷ്ടപ്പെടുകയും ചെയ്തോ? അതെല്ലാം നല്ലപോലെ പിടിച്ചു വന്നു.
2: നട്ടപ്പോ ഏതാണ്ട് എല്ലാ ചെടികളും പിടിച്ചു വന്നു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്കൊരു 10-30-40 ചെടികൾ വെള്ളം കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത് കരിഞ്ഞുപോയി, പൂർണ്ണമായിട്ട് കരിഞ്ഞുപോയി. അതിനുശേഷം ഒരു 3.5-4 മാസമായി മൊസൈക്ക് എന്ന് പറഞ്ഞൊരു അസുഖം എന്റെ കുറച്ച് ചെടികളെ ബാധിച്ചു.
1: മൂന്നാല് മാസം കഴിഞ്ഞിട്ട്
2: അപ്പൊ ഞാൻ പെട്ടെന്ന് ഇലയുടെ മാറ്റം കണ്ടപ്പോ തന്നെ ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, അവരപ്പ തന്നെ നമ്മുടെ സ്ഥലത്ത് വന്നു, എല്ലാം നോക്കിട്ട് പറഞ്ഞു, സാറേ എത്രയും പെട്ടെന്ന് ഈ ചെടി അങ്ങ് പിടിത അങ്ങ് മാറ്റണം, ഇത് വൈറൽ ഡിസീസ് ആണ്, ഇതിന് വേറെ മരുന്ന് ഇപ്പൊ നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയില്ല, ഇത് മാറ്റിയില്ലെങ്കിൽ ഈച്ച കൊണ്ടത് പകരം, പിന്നെ ഈ ഈച്ചക്ക് കളയാൻ വേണ്ടി തൊട്ടടുത്ത മരങ്ങളിലെല്ലാം വേപ്പെണ്ണയോ എന്തെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ 15 മൂടും 15 ഒരു 10-20 മൂടുണ്ടായിരുന്നു, എല്ലാം മുഴുത് മാറ്റി
1: നശിപ്പിച്ചു.
2: കമ്പി നശിപ്പിച്ചു, മുഴുത് വെച്ചാൽ വേരോടുകൂടി തന്നെ ഞാൻ പുഴുതെടുത്ത് പുറത്ത് ഒരു പുരയിടത്തിന് പുറത്താക്കിക്കൊണ്ട് കളഞ്ഞിട്ട് ഈ വേപ്പെണ്ണ വാങ്ങി അത് അത്യാവശ്യം 1 ലിറ്ററിൽ 5 മല്ല വെച്ച് ഞാൻ എല്ലാ പ്ലാന്റിലും വേപ്പെണ്ണ തയ്ച്ചു
1: തളിച്ചു കൊടുത്തു.
2: പിന്നെ താഴെ ഉറുമ്പുണ്ട് നോക്കി, ഞാൻ ഉറുമ്പിന്റെ വലിയ ശല്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, പിന്നെ ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ ഈ ഉറുമ്പ് നാശിനിയായിട്ടുള്ള ചില സംഗതിയൊക്കെ കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് ആ മൊസൈക്ക് വലിയ രൂപത്തിൽ എന്റെ പ്ലാനിനെ ബാധിച്ചിട്ടുണ്ട്.
1: അത് നല്ലൊരു നടപടിയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ചെടികളിലെല്ലാം അത് കടന്നു പോയി.
2: പിന്നെ ഈ CTTRI ഡെവലപ്പ് ചെയ്ത ശ്രേയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു അതും ഞാൻ കുറച്ചടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2 സംഗതിയും കൂടെ ആയപ്പോ എനിക്ക് വലിയ കീടരോഗബാധയൊന്നും
1: വന്നില്ല,
2: പിന്നെ എനിക്ക് വന്നില്ല. എനിക്ക്
1: റെഡ് ലേഡി എന്ന് പറയുമ്പോൾ അധികം പൊക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്യാൻ അധികം
2: വളരെ സൗകര്യമുണ്ട്. എനിക്കൊരു പ്രായമായ ഒരു സഹായിയുണ്ട്, അയാൾ അത്യാവശ്യത്തിന് കാര്യങ്ങൾക്കൊക്കെ വരും. പിന്നെ എൻ്റെ വൈഫ് റിട്ടയർഡ് ടീച്ചറാണ്, റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലമാണ്, വലിയ വലിയ താല്പര്യമാണ്. ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അയാൾ ഒരു 1-2 പ്രാവശ്യമെങ്കിലും പുരയിടത്തിൽ പോയി പ്ലാന്റെല്ലാം
1: നോക്കൂ. നല്ലതല്ല,
2: അങ്ങനെയുള്ള ഗുണവും.
1: അപ്പൊ ഇതിപ്പം കായ്ക്കാൻ തുടങ്ങിയോ സാർ? നട്ടതല്ല,
2: കായ്ക്കാനുള്ള ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയമായി വരുന്നു.
1: എത്ര മാസമായി?
2: ഞാന് 1 ഒക്ടോബർ നട്ടത്, 7 മാസം കഴിഞ്ഞു
1: ഫലമെടുക്കാനും തുടങ്ങി.
2: ചെറുതായിട്ടൊക്കെ ഫലമെടുക്കാൻ പറ്റുന്നതായി.
1: ഫ്രൂട്ടിംഗ് ഒക്കെ നല്ലപോലെ
2: നന്നായിട്ട് ഫ്രൂട്ട് വന്നിട്ടുണ്ട്. ഒരു 3 കൊല്ലം നിന്നാൽ എനിക്കൊരു മിനിമം ഒരു 10-40 കിലോ എങ്കിലും ഒരു പ്ലാനിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
1: അപ്പൊ ഈ വളം താങ്കൾ പറഞ്ഞ ആദ്യം നടന്നതിന് മുന്നേ തന്നെ അടിവളമായിട്ട് എല്ലുപൊടിയും മറ്റേതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചെടികൾക്കൊക്കെ ഇങ്ങനെ വളരണമെങ്കിൽ കുറച്ചെങ്കിലും,
2: അത് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ചെറിയ ഒരു തടവെന്ന് പറഞ്ഞുകൂടാ, ഒരു അല്പം കൈകൊണ്ട് തന്നെ മാന്തി ഒരു ചെറിയ തടം പോലെ ആക്കിയിട്ട് ഫാക്ടം ഫോസ് 75-100 ഇടയ്ക്ക്, 100 ഗ്രാമിന് താഴെ 75 ഗ്രാം ഫാക്ടം ഫോസ് എല്ലാ മരത്തിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്, അത് അടിവളത്തിനോടൊപ്പം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ മണ്ണ് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ പൊട്ടാഷ്യം നൈട്രജൻ്റെ ഒക്കെ ചെറിയൊരു ഷോർട്ടുണ്ടെന്ന് എഴുതിയിട്ട് അത് ഞാൻ കൃഷിഭവൻ നിർദ്ദേശിച്ച
1: അളവിൽ
2: അതും കൊടുത്തിട്ടുണ്ട്. പൊതുവിൽ എനിക്ക് സംതൃപ്തിയുണ്ട്.
1: അപ്പൊ ഈ മണ്ണ് പരിശോധനയൊക്കെയും കൃഷിഭവൻ സജസ്റ്റ് ചെയ്തതാണോ? അത് ചെയ്ത് നോക്കാൻ,
2: മണ്ണ് പരിശോധന നോക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത് കൃഷിഭവനാണ്. മാത്രമല്ല കൃഷിഭവനോട് ചേർന്ന് മണ്ണ് പരിശോധന ലാബുണ്ട്. ആ ലാബിൽ കൊടുത്തപ്പോൾ കൃഷി ഓഫീസറുടെയും കൂടി ഇടപെടൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് പരിശോധന നടത്തി കിട്ടി.
1: പിന്നെ ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ നല്ല ചൂടായിരുന്നു സാർ പറഞ്ഞു, കുറച്ച് മരങ്ങൾ ഉണക്കിലും നഷ്ടപ്പെട്ടല്ലേ?
2: ഉണക്കിൽ എനിക്കൊരു 10-30-40 മരങ്ങൾ ഉണക്കിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് മരങ്ങൾ എനിക്ക് തോന്നുന്നു ഫോറൻസീഡ് അല്ലേ, കുറച്ച് മരങ്ങൾ കായ്ക്കുന്നില്ല ആണല്ല, പക്ഷേ ഇതുവരെയായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നില്ല ഇത് കായ്ക്കൊന്നും തോന്നുന്നില്ല എന്നാണ്, ഞാൻ നശിപ്പിച്ചിട്ടില്ല. പൂക്കുന്നുണ്ട് പക്ഷേ കായില്ല, പൂ മുഴുവൻ നശിച്ചു.
1: നമ്മുടെ പപ്പയാൽ ഇതൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ നല്ല സീഡാണ്, വിത്ത് നല്ലതാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നാലും
2: പിന്നെ 2 ടൈപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. നീളൻ ഉള്ള പപ്പയുണ്ട്, നല്ല ഉണ്ടാകൃതിയിലിരിക്കുന്ന പപ്പയുണ്ട്. സാധാരണ നമ്മളൊരു സീഡ് വാങ്ങിയാൽ ഏതെങ്കിലും ഒന്നല്ലേ ആകാമോ, ഈ വിത്ത് വളരെ പ്രധാനമാണല്ലോ കൃഷിക്ക്. അപ്പൊ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തയോടുകൂടി വിത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി സ്ഥലം വേണം.

0: എന്നുള്ളത് നിർബന്ധമാണ്.
1: കറക്റ്റ്.
0: അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്തിട്ട് പോലും അത് കിട്ടുന്നില്ല എന്നുള്ള.
1: പത്മകുമാർ സാറ്, നമ്മൾ ഇത്രയും വലിയ തോതിലേക്ക് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിപണി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വല്ല സ്ട്രാറ്റജി താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?
0: ഇതും ഞാൻ കൃഷി ഓഫീസർമാരെ ഡിസ്കസ് ചെയ്യും. അവർ ആദ്യം എന്നോട് പറഞ്ഞത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടെ ചെയ്യാം സാർ, അതിനാവശ്യമായിട്ടുള്ള സംഗതി നമുക്ക് കുറച്ച് സെൻട്രൽ എയ്ഡ് ഇപ്പം ഉണ്ട്, ആവശ്യമായിട്ടുള്ള ഒരു സഹായം കിട്ടും. സ്റ്റേറ്റിലും ചില പ്രോഗ്രാംസ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റത്തില്ല, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തുടങ്ങാം. അപ്പോൾ പറഞ്ഞു ഈ പപ്പയുടെയൊക്കെ അതുപോലെ ജാം ഇതിനൊക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വീട് നമുക്ക് ബാങ്കിനെയും കൂടെ അപ്രോച്ച് ചെയ്ത് അത് നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. സമ്മതിച്ചില്ല, നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായത് ഇതിൻ്റെ ഡിമാൻഡ് ഞാൻ ഈ പഴക്കടകളിലൊക്കെ പോയി മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയക്കാരായിട്ടുള്ള രണ്ട് ഹോൾസെയിൽ ഡീലേഴ്സിനെ ഞാൻ കണ്ടു, അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞു എത്രയുണ്ടെങ്കിലും എടുത്തോളാം. അത് കൂടാതെ ഞാൻ ചില ഈ സൂപ്പർ മാർക്കറ്റുകളെ, അവർക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 10-15 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവരെ സമീപിച്ചപ്പോൾ അവർ ഒരാഴ്ചയ്ക്ക് 200 വീതോട് തോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊതുവിൽ എനിക്കത്
1: വിപണി ഉണ്ട്,
0: അത് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിച്ചു ഈ രണ്ടാളുകളോടും. പിന്നെ എനിക്ക് നമ്മുടെ കൃഷിഭവനിൽ തന്നെ ഒരു മാർക്കറ്റുണ്ട്, അവിടെ ചെറിയ കോണ്ടം പോവും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില ഈ മാർക്കറ്റുകളുണ്ട്. പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ ശക്തമായതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് ബിസിനസ് നടത്താൻ പറ്റും. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ, ഇതിൻ്റെ ഓഫീസ് ബാലൻസിനെ വിളിച്ചൊന്ന് പരിശ്രമിച്ചാൽ ഓൺലൈനായിട്ട് നടത്താം.
1: പിന്നെ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് രാസ കീടനാശിനികളൊന്നും ഉപയോഗിച്ചില്ലെന്ന് അറിഞ്ഞാൽ ഒരു സേഫ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഡിമാൻഡ്
0: സേഫ് ആണെന്ന്. രണ്ട് കാര്യങ്ങളാണ് സാർ, ഞാൻ എൻ്റെ പുരയുടെ നിന്ന് നേരിട്ട് കൊടുക്കുകയല്ലേ.
1: അത് തന്നെ.
0: അപ്പോൾ ഇതിനെ പഴവർഗ്ഗങ്ങൾ ഈ പഴിപ്പിക്കുന്നതാണല്ലോ, ഈ ഒരുപാട് കെമിക്കൽസ് ചേർത്താണല്ലോ ഇത് പഠിപ്പിക്കുന്നത്, അതിലവർക്ക് വിശ്വാസം വരുമല്ലോ. മാത്രമല്ല പുരയിടത്തിൽ വന്ന് നോക്കുന്ന ഒരാളിന് പൊതുവിൽ ഇതിൽ വലിയ രാസ സംവിധാനം ചേർത്തിട്ടുള്ള മധുരം കായും ചെറുതാണ്, വലിയ വലുപ്പമുള്ളതല്ല. ഒരു ആവറേജ് ഒരു 1 kg 1.5 kg 750 g പരമാവധി 2 kg. എനിക്കതിൽ ലാഭം കുറവാണെങ്കിലും പൊതുവിൽ വന്ന് നോക്കിയാൽ ഇതൊരു ജൈവ സംവിധാനമാണെന്ന് തന്നെ എല്ലാവരും
1: ബോധ്യപ്പെടും.
0: മാത്രത്തിലാണ് ചെയ്തിട്ടുള്ളത്.
1: പിന്നെ സാർ, ഇതിന്റെ ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 വർഷമൊക്കെ,
0: 3 വർഷം പരമാവധി 3 വർഷമാണ് പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് കായ് തരും, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റു ഫ്രൂട്ട് പോലെയല്ല, സീസണലാണ്. ഇതാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കായ കിട്ടും, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും.
1: പിന്നെ സാർ, എന്തെങ്കിലും പ്ലാനിങ് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇത് എല്ലാം ഒന്നിച്ചാണ് നട്ടത്, അപ്പൊ ഇതൊരു 3 വർഷം ആകുമ്പോഴത്തേന് ഇതിന്റെ ഡിക്ലൈനിങ് ഫേസ് തുടങ്ങും.
0: അല്ലേ, ഞാൻ ഇതിൽ ഒരു ചെറിയ ലാഭമെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്കിൽ ഒരു വട്ടവും കൂടി എനിക്ക് റെഡ് ലൈഡ് തന്നെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എന്റെ ചുവട്ടിൽ ട്രിപ്പുണ്ടല്ലോ, ആ തടയെടുത്തിട്ട് ഒരു തവണയും കൂടി റെഡ് ലേഡി തന്നെ ഒന്ന് ചെയ്യണം എന്നാഗ്രഹം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഈ പ്ലാന്റ് പൊങ്ങുന്നില്ല കാണാനും, ഈ ടൗണിനുള്ളിൽ ഈ പച്ചപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും സംഗതിയുള്ള നമ്മൾ റൂഫ് ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, വല്ലാത്ത ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരു വട്ടവും കൂടി ഞാൻ എന്തായാലും
1: റീപ്ലാന്റ്,
0: എന്ത് സംഭവിച്ചാലും റീപ്ലാന്റ് ചെയ്യും.
1: പത്മകുമാർ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് റെഡ് ലേഡി പപ്പയ ഒരു ഏക്കർ സ്ഥലത്ത് താങ്കൾ ചെയ്യുന്ന നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഷെയർ ചെയ്ത് പങ്കുവെച്ച് വളരെ നന്ദി സാർ.
0: താങ്ക് യു, താങ്ക് യു.
2: എത്ര ആഹ്ലാദവാനായിട്ടാണ് പത്മകുമാർ പപ്പായ നട്ടുവളർത്തി പരിപാലിക്കുന്നത്. വിജയകരമായ ആ കാർഷിക യാത്രയെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു തന്നല്ലോ. വിശേഷങ്ങൾ ചോദിച്ചത് ഷിബു ജോർജാണ്. വി എസ് പത്മകുമാറിന്റെ ഫോൺ നമ്പർ 9446417191.
3: ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: പയർ കൃഷി ചെയ്യുമ്പോൾ പ്രാണിശല്യവും മുഞ്ഞശല്യവും ഒഴിവാക്കാൻ അതിൽ മിശിർ എന്നും നീർ എന്നും പറയുന്ന ഉറുമ്പിനെ കയറ്റിവിട്ടാൽ മതി. വെള്ളരി 4-5 ഇല വരുമ്പോൾ 2 ദിവസം നനയ്ക്കാതിരുന്നാൽ ചെറിയൊരു വാട്ടം വരും. തുടർന്ന് പതിവ് നന തുടരുക. വെള്ളരിയിൽ ധാരാളം പൂക്കൾ പിടിക്കും. ചീരയ്ക്ക് ചാരം അധികം ഉപയോഗിക്കരുത്. ഗോമൂത്രം സമം വെള്ളം ചേർത്ത് ആഴ്ചയിൽ 2 ദിവസം നനച്ചുകൊടുത്താൽ ചീര നന്നായി വളരും. പച്ചക്കറികളിൽ കായീച്ചയുടെ ശല്യം ഒഴിവാക്കാൻ മുളകിന്റെ അരി കത്തിച്ചു പുകച്ചാൽ മതി. പച്ചക്കറികളുടെ വിത്തിനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പാത്രത്തിൽ ഉണങ്ങിയ വേപ്പിലകൾ 3-4 ഇട്ടുവെക്കുക. കീടബാധ ഒഴിവാകും. പയർ, പാവൽ, മത്തൻ തുടങ്ങിയ വിത്തുകൾ 1 ദിവസം പാലിൽ ഇട്ടുവച്ച ശേഷം നടുക. എല്ലാ വിത്തുകളും നന്നായി മുളയ്ക്കും. വിത്തുകളുടെ പുറമേ വെളിച്ചെണ്ണ പുരട്ടിയാലും കീടബാധ കുറയും. തീരെ ചെറിയ വിത്തുകൾ വിതയ്ക്കുമ്പോൾ ചാരം കൂട്ടി വിതച്ചാൽ അവ പറന്നുപോകാതിരിക്കും. മിച്ചം വരുന്ന തൈര് വെള്ളം ചേർത്ത് കറിവേപ്പിൻ ചുവട്ടിൽ ഒഴിച്ചാൽ തഴച്ചു വളരും. ആട്ടിൻ കാഷ്ടം കറിവേപ്പിന് യോജിച്ച വളമാണ്. വളരാതെ മുരടിക്കാൻ തുടങ്ങുന്ന പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മുരടിപ്പ്

0: മാറും.
1: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തെരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യം.

ഇനി ഒരു കാര്യം ബാക്കിയുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. ചോദ്യം ഇതായിരുന്നു, ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഉത്തരം മീഥെയ്ൻ. വയലിൻവീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലിൻവീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലിൻവീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6,00,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. തിരുവനന്തപുരം 6238450476, കോട്ടയം 9037824036, തൃശൂർ 9037824049, കണ്ണൂർ 9037824047. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9495000951, 9495000093, മറ്റൊരു നമ്പർ 9495000934. കുടപ്പനക്കുന്ന്

ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീന് സമീപം വൈക്കോല് തീറ്റപ്പുല്ല് എത്തിക്കുന്നതിന് 2000 കിലോയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാഹനം വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ക്വട്ടേഷനുകൾ മുദ്രവച്ച കവറിൽ ഫാം സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 6950043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ടെത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ ക്വട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ക്വട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ രാവിലെ 11 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ 0471-27329-62 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,100, ചെങ്ങന്നൂർ 28,000, കോട്ടയം 27,600, പാലാ 25,900, എറണാകുളം 23,000, കൊച്ചി റെഡി 23,800, ആലുവ 25,500, വടക്കൻ പറവൂർ 25,600. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരേശ് 21,850, എറണാകുളം 13,700, കൊച്ചി 14,200, വടക്കൻ പറവൂർ 14,300. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,400, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിൻകര 20,000, കായംകുളം 19,500, പുളിങ്കുന്ന് 22,000 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2-ാം വാരത്തിലേക്ക് മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി

0: പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
1: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है, वो री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
0: സിബിഎസ്ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്ത മാസം 21-നാണ് പരീക്ഷ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: 5 ഇന്ദിരാ ഗ്യാരന്റികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ യുഎസ് മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. എൽപിജി ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനുശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
4: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक एलपीजी सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है। इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है।

0: इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
1: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്തെ എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 goals പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുശ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. June 2 കേരളത്തിലെ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 points ഇടിഞ്ഞ് 74,776. നിഫ്റ്റി 359 points നഷ്ടത്തിൽ 23,548 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് റേഡിയോ ഗൈഡ്. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഹോർമോണുകളെപ്പറ്റി അധ്യാപകനായ അനു ബി സംസാരിക്കുന്നു, ഒപ്പം ജെ ജയദേവ്.
2: സർ, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് സർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്?
3: നമുക്കിന്ന് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു അവയവ വ്യവസ്ഥ പഠിക്കാം. അതായത് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മറ്റൊരു പങ്കുള്ള അവയവ വ്യവസ്ഥയാണ് ഇത്, അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസണ. അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ ഹോർമോണുകളും ചേർന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം അന്തസ്രാവി ഗ്രന്ഥികൾ പഠിക്കുന്നു, അതുപോലെ ഹോർമോണുകൾ പഠിക്കുന്നു. അന്തസ്രാവി ഗ്രന്ഥികളെ പൊതുവെ അറിയപ്പെടുന്നത് ഡക്ട്ലെസ് ഗ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ നാളി രഹിത ഗ്രന്ഥികൾ. ഈ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തില്ല, കുഴലുകളില്ല. അപ്പോൾ അവ രക്തത്തിലൂടെ ആയിരിക്കും കോശങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ ഈ ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കില്ല. ഹോർമോണുകൾ പ്രവർത്തിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ലക്ഷ്യ കോശം അഥവാ ടാർജറ്റ് സെൽ എന്ന് പറയും. ആ ടാർജറ്റ് സെല്ലിൽ തന്നെ ആ ഹോർമോണിന്റെ ഗ്രാഹ്യം ഉണ്ടായിരിക്കും, ഹോർമോൺ റിസപ്റ്റർ ഉണ്ടായിരിക്കും. ഇനി ലക്ഷ്യ കോശങ്ങളിലേക്ക് ഹോർമോൺ തന്മാത്രകളെ എത്തിക്കുന്നത് രക്തമാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് അന്തസ്രാവി ഗ്രന്ഥികളാണ്. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളെയാണ് എന്ത് പറയുന്നത്, ഹോർമോണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ രാസ സന്ദേശവാഹകർ അഥവാ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇൻ ദി സെൽ ഹോർമോൺസ് ആണ്. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിനുകളാണ്. ഗ്രന്ഥികൾ നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പാൻക്രിയാസ് ആണ്. അതായത് ഒരു അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിലെ സവിശേഷ കോശ സമൂഹങ്ങളുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന്
2: പറയുന്നത്.
3: അവയിൽ രണ്ട് തരത്തിലുള്ള കോശങ്ങളാണുള്ളത്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ഇവ രണ്ടും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പാൻക്രിയാസിന് അതുകൂടാതെ തന്നെ നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ടും ജോലികളുണ്ട്. അതായത് ഇവ

0: എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞത് അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പാൻക്രിയാസിനുണ്ട്. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അതുകൊണ്ട് തന്നെ ഇതിനെ മധുരഗ്രന്ഥി അഥവാ സ്വീറ്റ് ബ്രെഡ് ഗ്ലാൻഡ് എന്നും അറിയപ്പെടാറുണ്ട്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഗ്ലൂക്കഗോണും ഇൻസുലിനും, അല്ലെ, നമ്മൾ ജീവിതശൈലീരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസുലിനൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസിന്റെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ഏത് കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അത് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. രണ്ട് തരത്തിലുള്ള കോശങ്ങളാണ് നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ്? ബീറ്റ കോശങ്ങൾ. ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോണുകൾ നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ഇൻസുലാണെങ്കിൽ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവരെ രണ്ടുപേരുടെ ആക്ഷൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആണ്. ഒരാള് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തി സാധാരണ നിലയിലാക്കും, മറ്റേ ആൾ കുറയ്ക്കും. അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാക്കുന്നത് നമ്മുടെ ഇൻസുലിനാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ അതിനെ ഉയർത്തി സാധാരണ നിലയിലാക്കുന്നത് ഗ്ലൂക്കഗോൺ. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജോഡിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ നില 70 mg/100 ml. അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി, പാൻക്രിയാസ്, ഹോർമോണുകൾ, ഇൻസുലിനും ഗ്ലൂക്കഗോൺ, ഇവരെങ്ങനെയാണ് ഈ കുറയ്ക്കുന്നത് കൂട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ കോശത്തിനകത്തേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നത് ഇൻസുലിനാണ്. അങ്ങനെ എന്ത് ചെയ്യും? കുറയ്ക്കും. അതുപോലെ പേശികളിലും കരളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണ്. അപ്പോൾ ആ പോയിന്റ് പഠിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന പ്രവർത്തനമാണെങ്കിൽ അത് ഇൻസുലിൻ. ഇനി അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ഏത് ഹോർമോണായിരിക്കും? ഗ്ലൂക്കഗോൺ ആയിരിക്കും. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തി സാധാരണ നിലയിലാക്കുന്നത് ഗ്ലൂക്കഗോൺ, കുറച്ച് സാധാരണ നിലയിലാക്കുന്നത് ഇൻസുലിൻ. പക്ഷേ പി എസ് സി വേറൊരു രീതിയിൽ ചോദിക്കാം, കുറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അപ്പൊ ഓർമ്മിക്കുക, ഗ്ലൂക്കോസ് എന്തിനാണ്? നമുക്ക് ഊർജോൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഊർജത്തിന്റെ അളവ് അല്ലെങ്കിൽ ഊർജ എനർജി കുറയുമ്പോൾ അല്ലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടണം. അപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ കൂട്ടാൻ സഹായിക്കുന്നതാണ് അല്ലെ, ഏതാണ്? ഗ്ലൂക്കഗോൺ. അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഇൻസുലിൻ. എന്തിനു വേണ്ടി? കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ചോദിക്കും. അതുപോലെ ഇവിടെ മറ്റൊരു ചോദ്യമാണ് പ്രമേഹം. അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml കൂടുന്ന കണ്ടീഷനാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ബീറ്റ കോശങ്ങളുടെ തകരാറ് വഴി ഇൻസുലിന്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവ്. രണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ഇങ്ങനെ നമ്മുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഉയർന്ന വിശപ്പ്, ദാഹം, ക്ഷീണം, കൂടെ കൂടെ ഉണ്ടാകുന്ന മൂത്രശങ്ക, അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി രക്തത്തിൽ ഇങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ അത് കാലക്രമേണ യൂറിനിലൂടെയും എന്ത് ചെയ്യാൻ തുടങ്ങും? വിസർജിക്കാൻ തുടങ്ങും. നമുക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. അങ്ങനെ ഗ്ലൂക്കോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യ പദ്ധതി ഓർമ്മിക്കാം.
1: വയോമധുരം.
0: സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അതുപോലെ കുട്ടികൾക്ക് പ്രമേഹ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. കുട്ടികൾക്ക് നമ്മൾ എന്ത് വാങ്ങിക്കൊടുക്കും?
1: മിഠായി.
0: അങ്ങനെ ഓർമ്മിക്കാം. വയോമധുരവും മിഠായി. അതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ലോക പ്രമേഹ ദിനം നവംബർ 14 ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ ശിശുദിനം, ശിശുദിനം ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മിക്കാം. അതുപോലെ പ്രമേഹ ദിന ലോഗോ, നീലവൃത്തം ലോഗോ വരുന്നു. ഇനി യൂറിനിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബെനഡിക്റ്റ് ലായനി.
1: ഇനി അടുത്ത ഏത് ഗ്രന്ഥിയെ പറ്റിയാണ് സാർ സംസാരിക്കാൻ പോകുന്നത്?
0: അടുത്ത് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി പഠിക്കാം. അപ്പൊ നമ്മുടെ കഴുത്തില് ആഡംസ് ആപ്പിൾ അഥവാ ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ തൈറോയിഡാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്
1: തൈറോയിഡ്.
0: തൈറോയിഡാണ് നമ്മുടെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത്, ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി അഥവാ ബേസൽ മെറ്റബോളിക് റേറ്റിനെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അതുപോലെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഒന്ന് തൈറോക്സിനും രണ്ട് കാൽസിട്രോണിനും.
1: തൈറോക്സിനും
0: കാൽസിട്രോണിനും. അതിൽ തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കണം, അതുപോലെ രോഗങ്ങളും പഠിക്കണം. തൈറോക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, ഊർജോൽപാദനം വർദ്ധിപ്പിക്കുക. അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് നിയന്ത്രിക്കുക. അതുപോലെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും കുഞ്ഞുങ്ങളുടെ മസ്തിഷ്ക വികാസത്തെ നിയന്ത്രിക്കുക. കുട്ടികളിൽ വളർച്ചയെ നിയന്ത്രിക്കുന്നതും തൈറോക്സിനാണ്. അപ്പൊ ഈ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയുണ്ട്, കൂടുന്ന അവസ്ഥയുണ്ട്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം. അപ്പോ ബയോളജിയിൽ പഠിക്കാൻ അടുത്തൊരു ടേമാണ് ഹൈപ്പോയും ഹൈപ്പർ.
2: ഹൈപ്പോ കുറയുന്നത്, ഹൈപ്പർ കൂടുന്നത്.
0: ഹൈപ്പോ എന്ന് കേൾക്കുമ്പോൾ

0: നമ്മൾ മനസ്സിലാക്കുക, തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത്. ഹൈപ്പർ എന്ന് കേൾക്കുമ്പോൾ
1: കൂടുന്നു,
0: ആ അതുപോലെ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം, കൂടുന്നത് ഹൈപ്പർ തൈറോയിഡിസം. ഈ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ കുട്ടികളിലും കുറയാം, മുതിർന്നവരിലും കുറയാം. തൈറോക്സിന്റെ ഉൽപ്പാദനം കുട്ടികളിൽ കുറഞ്ഞാൽ ക്രെറ്റനിസം, മുതിർന്നവരിൽ കുറഞ്ഞാൽ മിക്സഡീമ. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതു ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചു. തൈറോക്സിന്റെ അയഡിൻ, കറക്റ്റ് ആണ്, അയഡിൻ ആണ് തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതു. മുമ്പൊക്കെ നമുക്ക് ടിവിയിലും റേഡിയോയിലൊക്കെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഗർഭിണികൾ ഭക്ഷണത്തിൽ അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു തൈറോക്സിന്റെ ഒരു ധർമ്മമാണ് ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും കുഞ്ഞിന്റെ മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്നത് തൈറോക്സിൻ ആണ്. അപ്പോൾ തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആര് വേണം? അയഡിൻ വേണം. ഇനി അയഡിന്റെ അളവ് കുറഞ്ഞാൽ എന്ത് പറ്റും? തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറയും. പക്ഷേ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി വെറുതെ ഇരിക്കില്ല, തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായിട്ട് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയിൽ വീക്കം ഉണ്ടാവാം. അതിനാണ് നമ്മൾ സിമ്പിൾ ഗോയിറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ തൈറോക്സിന്റെ കുറവ്, അതായത് അയഡിന്റെ അഭാവം മൂലം തൈറോക്സിൻ കുറയുന്നത് വഴി തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണ് സിമ്പിൾ ഗോയിറ്റർ. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്നതാണ്. തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥ നമ്മൾ പറയും ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ ഈ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും, എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ദെൻ അടുത്ത മറ്റൊരു തൈറോയിഡ് ഹോർമോണാണ് നമ്മുടെ കാൽസിറ്റോണിൻ. കാൽസിറ്റോണിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാക്കുക. അപ്പോൾ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ നില ചിലപ്പോൾ ചോദിക്കാം, 9 to 11, 9 to 11 ആണ് നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ നില എന്ന് പറയുന്നത്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിലാക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ കാൽസിറ്റോണിൻ ആണ്. അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് എന്ത് ചെയ്യും? സംഭരിച്ചു വെക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കേണ്ട മറ്റൊരു ഹോർമോണാണ് നമ്മുടെ പാരാതോർമോൺ. പാരാതോർമോൺ നമ്മൾ നേരത്തെ പഠിച്ചില്ല, വിപരീത ജോഡികൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും പഠിച്ചു. അതുപോലെ ഉള്ള ഒരു വിപരീത ജോഡിയാണ് ഇവിടെ കാൽസ്യത്തിന്റെ കാര്യം. കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത് നമ്മുടെ കാൽസിറ്റോണിനാണ്, എന്നാൽ കാൽസ്യത്തിന്റെ അളവ് ഉയർത്തുന്നത് പാരാതോർമോണാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗ്രന്ഥി പഠിക്കാം, പാരാതൈറോയിഡ് ഗ്രന്ഥി അല്ലെ. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പുറകിലായിട്ട് തന്നെയാണ് ആര് കാണപ്പെടുന്നത്? അതിന് പാരയായിട്ട് കാണപ്പെടുന്നതെന്ന് ഓർമ്മിച്ചാൽ മതി, പാരാതൈറോയിഡ് ഗ്രന്ഥി. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് പാരാതോർമോൺ. പാരാതൈറോയിഡ് ഹോർമോൺ അഥവാ പാരാതോർമോൺ എന്ന് പറയും. ഇതിനെയാണ് ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നും പറയുന്നത്. ഇനി കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പേശികൾക്കുണ്ടാവുന്ന കോച്ചി വലിവാണ് ടെറ്റനി എന്ന്
1: പറയുന്നത്.
0: അതേ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ടെറ്റനസ്, അത് നമ്മുടെ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗമാണ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. അതെ, ടെറ്റനസ്. ഓക്കെ, തൈറോയിഡ് പറഞ്ഞു, പാരാതൈറോയിഡ് പറഞ്ഞു, അതുപോലെ പാൻക്രിയാസ്, അങ്ങനെ മൂന്ന് ഗ്രന്ഥികൾ പറഞ്ഞു. അടുത്ത് നമുക്ക് തൈമസിലോട്ട് വരാം, നമ്മുടെ മാറലിന് അടുത്തായിട്ട് കാണപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി.
1: യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമസ് അല്ലേ?
0: അത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനാണ്.
1: തൈമോസിൻ, തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന
0: തൈമോസിൻ. ഇതൊക്കെ പേര് പഠിക്കാൻ എളുപ്പമാണ്. തൈറോയിഡ് തൈറോക്സിൻ, തൈറോക്സിൻ. അതുപോലെ പാരാതൈറോയിഡ് പാരാതോർമോൺ.
1: ഒരു വ്യക്തി യുവത്വത്തിലോട്ട് കടക്കുമ്പോൾ ഇത് ഇതിന്റെ പ്രവർത്തന നിലയ്ക്ക് വന്നോണല്ലേ?
0: ആ, അതായത് നമ്മൾ വളരുന്തോറും ചുരുങ്ങി വരുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ശൈശവ ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ ജുവനൈൽ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. നമ്മുടെ ടി ലിംഫോസൈറ്റുകൾ, ടി ലിംഫോസൈറ്റുകളുടെ പാകമാകലിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നത് തൈമോസിനാണ്. ഓർമ്മിക്കുക, ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മിക്കുക തൈമസ് അല്ലെ. തൈമസിൽ വെച്ച് പാകമാകുന്ന ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ടി ലിംഫോസൈറ്റുകളുടെ പാകമാകലിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. തൈമസ് ഗ്രന്ഥി അറിയപ്പെടുന്നത് ശൈശവ ഗ്രന്ഥി, തൈമോസിൻ അറിയപ്പെടുന്നത് യുവത്വ ഹോർമോണാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഗ്രന്ഥിയിലോട്ട് വരാം. തലച്ചോറിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, ഒരു ചെറിയ ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. ഈ കഴിഞ്ഞ പരീക്ഷകൾക്കും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിൽ, നമ്മുടെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി നമ്മൾ ഒരു പർട്ടിക്കുലർ സമയത്ത് ഉറങ്ങുന്നതും അല്ലെ, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ
1: ബയോളജിക്കൽ ക്ലോക്ക്.
0: അതെ, നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട്, ആരും വിശ്വസിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട് അല്ലെ? ആ, അപ്പോൾ നമ്മുടെ ജീവിത താളക്രമം നിയന്ത്രിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. അതിനെ വിളിക്കുന്ന പേരാണ് ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക്.
1: ഈ പ്ലാന്റാണോ സോ ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്?
0: അതെ, പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ജീവിത താളക്രമം, അതായത് നമ്മൾ നമ്മുടെ ഒരു ബോഡി റിതം ഉണ്ടല്ലേ, 24 hours. അതെ, 24 hours റിതം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉറക്കം വരുന്നത്, നമ്മൾ എഴുന്നേൽക്കുന്നത്. ഇപ്പൊ മനുഷ്യരിൽ രാത്രിയിൽ മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുതലും പകൽ കുറവായിരിക്കും. കൃത്യമായിട്ടുള്ള പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ മെലാറ്റോണിനാണ്. അതും ഒരു പ്രീവിയസ് ചോദ്യമാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് സെറോട്ടോണിൻ. നമ്മുടെ വൈകാരിക അവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെ, നമുക്ക് പെട്ടെന്ന് ദേഷ്യം, സങ്കടം ഇതൊക്കെ വരാറുണ്ടല്ലേ.

0: അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനെ
1: മൂഡ് സ്വിംഗ്സ്,
0: നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് നാഡീയ പ്രേക്ഷകമാണ്, ന്യൂറോ
1: ന്യൂറോ
0: ട്രാൻസ്മിറ്റർ
1: ട്രാൻസ്മിറ്റർ.
0: കൂടെയാണ് ഇത്. സെറോട്ടോണിൻ, സെറോട്ടോണിൻ. ദെൻ നമുക്ക് അടുത്തൊരു ഗ്രന്ഥിയിലോട്ട് വരാം. ഓൾറെഡി നമ്മൾ തലച്ചോറ് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ. അതിൽ ഓക്സിറ്റോസിൻ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ, എന്നാലും ഒന്ന് ഓർമ്മിക്കാം. നമ്മുടെ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ, അതുപോലെ പ്രസവ അല്ലെ സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ, അതെല്ലാം ആരാണ്? നമ്മുടെ ഓക്സിറ്റോസിനാണ്. ദെൻ അതുപോലെ വാസോപ്രസിൻ, ADH എന്നറിയപ്പെടുന്നത്, ആന്റി ഡയുററ്റിക് ഹോർമോൺ. ഒരിക്കൽ ചോദിച്ചു, വൃക്കയിൽ പ്രവർത്തിച്ച് ജലത്തിന്റെ പുനരാഗ്രഹണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത്, നമ്മുടെ ADH അഥവാ വാസോപ്രസിൻ എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു രണ്ട് ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും. ഇവ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് നമ്മുടെ പീയൂഷ ഗ്രന്ഥിയിലാണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മാസ്റ്റർ ഗ്ലാൻഡ്, നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. അതായത് ചെറിയൊരു ഗ്രന്ഥിയാണെങ്കിലും മറ്റു ഗ്രന്ഥികളെല്ലാം നിയന്ത്രിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ നായക ഗ്രന്ഥി എന്ന് വിളിക്കാറുണ്ട്.
1: ഇതൊരു പി ഷേപ്പ്
0: പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ പ്രവർത്തിച്ച് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നത് റിലീസിംഗ് ഹോർമോണുകളാണ്. അതുപോലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നത് ഇൻഹിബിറ്ററി ഹോർമോണാണ്. അപ്പൊ നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഇങ്ങനെ ഓർമ്മിക്കുക. പ്രധാനമായിട്ട് ഒത്തിരി ഹോർമോണുകളുണ്ട്, നമ്മൾ ഈ നാലെണ്ണമെങ്കിലും പ്രധാനമായിട്ടും ഒന്ന് പഠിച്ചു വയ്ക്കണം. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ. റിലീസിംഗ് ഹോർമോണുകൾ പീയൂഷ ഗ്രന്ഥിയുടെ മുൻതലത്തിൽ പ്രവർത്തിച്ച് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു, ആ ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത് ഇൻഹിബിറ്ററി ഹോർമോണുകളാണെങ്കിലോ പീയൂഷ ഗ്രന്ഥിയുടെ മുൻതലത്തിൽ പ്രവർത്തിച്ച് ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. അതാണ് നമ്മുടെ ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പീയൂഷ ഗ്രന്ഥി, അത് നമ്മുടെ ഹൈപ്പോതലാമസിന് ചുവടെയായിട്ട് കാണപ്പെടുന്ന രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്, അല്ലെ നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പീയൂഷ ഗ്രന്ഥിയാണ്. അപ്പോൾ പീയൂഷ ഗ്രന്ഥിയുടെ മുൻതളവുണ്ട്, പിന്തളവുണ്ട് അല്ലെ. പീയൂഷ ഗ്രന്ഥിയുടെ മുൻതളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് TSH, ACTH, GTH, GH, പ്രോലാക്ടിൻ എന്നിവ. അല്ലെ TSH പേര് പഠിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ഫംഗ്ഷൻ പഠിക്കാൻ എളുപ്പമാണ്. TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അടുത്ത് ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അടുത്ത് GTH ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ. ദെൻ GH എന്ന ഉദ്ദേശിച്ച ഗ്രോത്ത് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോ ട്രോപ്പിനാണ്. അതും PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ്, സൊമാറ്റോ ട്രോപ്പിനുമായിട്ട് ബന്ധം രോഗങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രോലാക്ടിൻ, മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ആദ്യം TSH. TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക, അതിൽ തന്നെ ഉണ്ട് സ്റ്റിമുലേറ്റ് ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ദെൻ അടുത്ത് ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ, അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഭാഗത്തെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ACTH ആണ്. ദെൻ ഗൊണാഡോട്രോപ്പിൻസ് അല്ലെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ്, അതിൽ തന്നെ ഉണ്ട് ഗൊണാഡ്സ്,
1: അതായത് പ്രൈമറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺവേർട്ട് ചെയ്ത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിലോട്ട് ആക്കുന്നത് ഈ ഗൊണാഡ്സ് അല്ലേ സാർ?
0: അതെ അതെ, സെക്സ് ഓർഗൻസ് ആണ്. അപ്പൊ അവയുടെ പ്രവർത്തനങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് ആണ്, ഓക്കെ GTH എന്ന് പറയുന്നത്. അല്ലെ ഗ്രോത്ത് ഹോർമോൺ പഠിക്കണം, ഗ്രോത്ത് ഹോർമോൺ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ വളർച്ചയെ അല്ലെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് വളർച്ചാ ഹോർമോൺ, സൊമാറ്റോട്രോപ്പിനാണ് നമ്മൾ വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കുട്ടികളിൽ വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. കുട്ടികളിപ്പോ അതായത് വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാൽ ഭീമാകാരത്വം ഉണ്ടാവും,
1: ജൈജാൻറ്റിസം.
0: ഇനി വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ഈ അത്ഭുത ദ്വീപ് സിനിമയിലൊക്കെ ഉള്ളതുപോലെ അല്ലെ ഒക്കം കുറഞ്ഞിട്ട് വാമനത്വം അഥവാ ഡോർഫിസം ഉണ്ടാവും. നമ്മുടെ ഈ സൊമാറ്റോട്രോപ്പിന്റെ അളവ് വളർച്ചാ ഘട്ടത്തിന് ശേഷം അഥവാ മുതിർന്നവരിൽ, അത് ചോദിച്ചു കേട്ടോ ഈ അടുത്ത കാലത്ത് ചോദിച്ചതാ, വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാൽ അക്രോമെഗാലി, അതായത് നമ്മുടെ മുഖാസ്ഥികളുടെയും കൈവിരലുകളുടെയൊക്കെ നീളം കൂടുന്ന ഒരവസ്ഥ. അപ്പൊ ഈ മൂന്ന് അസുഖങ്ങൾ ഓർമ്മിക്കുക, ഏതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്? ഒന്ന്
1: ജൈജാൻറ്റിസം,
0: ഡോർഫിസം, അക്രോമെഗാലി. ഈ ഗ്രന്ഥികൾ നമ്മൾ പഠിക്കുമ്പോൾ അവയുടെ വിശേഷണങ്ങളും കൂടെ ഒക്കെ നമുക്ക് ഓർമ്മിക്കാം. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ നായക ഗ്രന്ഥി എന്ന് കേട്ടുമ്പോ തന്നെ ഓർമ്മിക്കുക ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി. അതുപോലെ ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി. ഇനി ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് വെച്ചാൽ
1: ലിവർ,
0: ലിവറാണ്, കരളാണ്,
1: ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഗ്ലാൻഡ്.
0: അതുപോലെ നമ്മൾ പറഞ്ഞു ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്, ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്.
1: സാർ അടുത്ത ഗ്രന്ഥിയെ പറ്റി സംസാരിക്കാം.
0: അപ്പൊ ഇനി നമ്മൾ പറയാത്തത് ഒന്ന് അഡ്രീനൽ ഗ്രന്ഥിയാണ്, നമ്മുടെ അഡ്രീനൽ അതിവൃക്കാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. നമ്മുടെ വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന്
1: പറയുന്നത്. അഡ്രീനൽ
0: അതെ, ഈ അഡ്രീനൽ ഗ്രന്ഥിക്ക് അഡ്രീനൽ കോർട്ടെക്സ് കൊണ്ട് മെഡുല്ലയുണ്ട്. നമ്മൾ

0: നേരത്തെ മസ്തിഷ്കൻ പറഞ്ഞപ്പോഴും പറഞ്ഞു,
1: അതെ
0: അതെ, നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുണ്ട്, കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, അതുപോലെ ലൈംഗിക ഹോർമോണുകൾ. കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. അവിടെ ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യമാണ്, നമ്മുടെ ജല ലവണ തുലനനില നിയന്ത്രിക്കുന്നത് അൽഡോസ്റ്റിറോൺ ആണ്. ജല ലവണ തുലനനില നിയന്ത്രിക്കുന്നത് അൽഡോസ്റ്റിറോൺ ആണ്. അതുപോലെ അവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ ബി പി നിയന്ത്രിക്കുന്ന ഹോർമോൺ, നമ്മുടെ ബി പി അൾഡോസ്റ്റിറോൺ ആണ്. അപ്പോ ബി പി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. ബി പി എപ്പോഴും ചോദിക്കുന്നതാണ്, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് ബി പി എന്ന് പറയുന്നത്. ബി പി നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ.
1: ആൽബുമിൻ
0: ആ, ഇനി ബി പി നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാല് അൽഡോസ്റ്റിറോൺ ആണ്. അതെ, ദെൻ അടുത്ത അഡ്രീനൽ മെഡുല. മെഡുല രണ്ട് ഹോർമോണുകളാണ് അവിടെ പറയുന്നത്. ഒന്ന് നമ്മുടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും, വേറെ ഒരു പേരുണ്ട് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ നാഡീവ്യവസ്ഥയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, സിമ്പതറ്റിക് സിസ്റ്റം.
1: സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്.
0: ആദ്യം നമുക്കിപ്പോ നമ്മുടെ എന്തെങ്കിലും പേടിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്യൂപ്പിൾ വലുതാവും, അല്ലെ, നമ്മൾ പേടിക്കുന്ന സമയത്ത് പ്യൂപ്പിൾ വലുതാവുന്നു, അതെ, അതുപോലെ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടുന്നു, മുന്നീര് ഉൽപ്പാദനം കുറയുന്നു, ശബ്ദമൊന്നും പുറത്തോട്ട് വരുന്നില്ല. അപ്പോ അതാണ് സിമ്പതറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പിന്തിരിഞ്ഞോടാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇത് അഡ്രിനാലിൻ. അപ്പോ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിച്ച് പിന്തിരിഞ്ഞോടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, അഡ്രിനാലിൻ. അപ്പൊ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പേടിയുള്ളത്, പിന്തിരിഞ്ഞോടുന്നത്. ഇല്ലാത്തവർ പേടിയില്ലാതെ അവിടെ നിൽക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഹൃദയ സ്പന്ദനത്തെ ഉത്തേജിപ്പിക്കുന്നത് ഈ അഡ്രിനാലിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, ആദ്യം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുമെന്ന് പറഞ്ഞു അഡ്രിനാലിൻ. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്നത് എമർജൻസി ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്, അടിയന്തര ഹോർമോൺ. അടിയന്തര ഹോർമോൺ എന്ന് ചോദിച്ചാല് അഡ്രിനാലിനാണ്. ഞാൻ അതിന്റെ കൂടെ അഡ്രിനാലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോർമോണാണ് നോർ അഡ്രിനാലിൻ, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് അഡ്രിനാലിനും, ദെൻ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. സർജറി സമയത്തൊക്കെ അല്ല ബി പി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഹോർമോണാണ് ഇത് നോർ അഡ്രിനാലിൻ. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്.
1: വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ ആയിരുന്നു സർ, വളരെ നന്ദി. അടുത്തൊരു സെഷനായി വീണ്ടും കാണാം.
0: ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അതിലേക്കും ബൈ.
2: ശ്രോതാക്കൾ ഇതുവരെ റേഡിയോ ഗൈഡിൽ കേട്ടത് ഹോർമോണുകളെപ്പറ്റി അധ്യാപകനായ അനു ബി സംസാരിച്ചത്, ഒപ്പം ജെ ജയദേവ്. നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി ടൊബാക്കോ ദി സൈലന്റ് കില്ലർ ഡോക്ടർ ധനശ്രീ എ അയ്യങ്കാർ സംസാരിക്കുന്നു.

ഇന്ന് രാത്രി 10 മണിക്ക് പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൽ മോണ്ടേറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകിയവർ തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേക്കൻ, സുനിൽ ഞാറയ്ക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീര കൃഷ്ണൻ, ഏഞ്ചൽ, ലേഖാഭാസി.

8:30 നോവൽ സഞ്ചാരം. ഒറോബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 33-ാം ഭാഗം. 8:45 കേൾക്കാം സംഗീത സരണി. ഇതിൽ വയലിൻ പാഠം. പഠിപ്പിക്കുന്നത് SR മഹാദേവ് ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി S. വാസുദേവ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ക്ലാപ്പന ഷൺമുഖൻ, ജ്യോതിലക്ഷ്മി പുനലൂർ, കെ ആർ അനിൽകുമാർ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ക്ലാപ്പന ഷൺമുഖൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത സ്വന്തക്കാർ വരും.
2: കാര്യസാധ്യത്തിനും ലാഭത്തിനും അല്ലാതാർക്കുണ്ട് സ്നേഹം ഈ ജീവിതയാത്രയിൽ. നൽകിയ സ്നേഹം മറക്കുവോരും തക്ക നേരം വരുമ്പോൾ ചതിക്കുവോരും കാണും. ബന്ധങ്ങൾ ബന്ധനം എന്ന് ചിന്തിക്കുന്ന കൂടപ്പിറപ്പുകൾ കൂട്ടുകാരെത്രയോ. ആപത്ത് കാലത്ത് വന്നു നോക്കാൻ അത്ര പേരൊന്നും കാണില്ല. എല്ലാം സഹിക്കണം. സ്വന്തം കളത്രവും മക്കളും എത്രയോ സമ്പന്നരാകിലും കരുതലുണ്ടാകില്ല. ഇങ്ങനെയൊക്കെ അഭിശപ്ത ജീവിതം എങ്ങുമീ ഭൂമിൽ വിളയാടി നിൽക്കിലും ഒട്ടും നനയ്ക്കാതെ വന്നെത്തിടാം ചില നേരങ്ങളിൽ ചിലർ സാന്ത്വനമേകുവാൻ. ആരാണവരെന്നറിയുവാൻ ഒട്ടുമേ ആകില്ലവരാണ് സ്നേഹം പകരുവോർ. നന്മയുടെ വെട്ടം മറഞ്ഞുപോകുമ്പോഴും ഇങ്ങനെയും ചിലർ സ്വന്തക്കാരായി വരും.
0: അടുത്ത കവിത ഇനിയെല്ലാം ഇങ്ങനെ.
2: ഇന്നലെ എന്റെ സ്നേഹിതൻ ഒരാൾ ഓർമ്മയായി കഴിഞ്ഞതറിഞ്ഞു ഞാൻ. ബാല്യകാലം മുതലായുള്ള നിർമ്മല സ്നേഹം ഞങ്ങൾ പകുത്തു കഴിഞ്ഞവർ. മക്കളൊക്കെയും വിദേശ രാജ്യങ്ങളിൽ ഉന്നതരായി കഴിയുന്നുവെങ്കിലും ജീവിതത്തിൻ സുഖം അറിയാതെ എത്രയോ കാലമായി വൃദ്ധഗേഹത്തിൽ ജീവിതം. ഒട്ടും വൈകാതിനി എത്തിടും ഡെമ്പുകൾ കാട്ടുവാനായി വിമാനത്തിൽ പുത്രന്മാർ. ഭാര്യമാരെല്ലാം വിദേശികൾ. പിന്നിനി വേറെ എന്ത് വിശേഷങ്ങൾ?

0: ഇപ്പോൾ നാട്ടിലൊക്കെ ഈ വാർത്ത വരക്കുമ്പോൾ വീട്ടിലെത്രയോ പേർ വന്നു ചേർന്നിടും. പിന്നെ എത്രയും വേഗത്തിൽ തിരിച്ചുള്ള യാത്രയായി വിഷാദങ്ങളില്ലാതെ. രക്തബന്ധത്തിൻ്റെ ബന്ധനം തീരുന്നു, ബാക്കിയെല്ലാം ഇനി ഭാര്യമാർ മക്കളും. ഇന്ന് നമ്മൾ തൻ മാനുഷ്യമൂല്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയതിൻ കാരണങ്ങൾ നാം ചിന്തിച്ചു മേലിലും വേവലാതിപ്പെട്ടിട്ടെന്തു നേടിയിടുവാൻ.
1: ഒരു കവിത കൂടി കേൾക്കാം. ബഹുജനം പലവിധം.
0: സത്യസന്ധതയൊട്ടുമേ ചെയ്യുന്ന നിത്യകാര്യങ്ങളില്ലാത്ത ജീവിതം എത്ര പേർ നയിച്ചു പുലരുന്നു, തൃപ്തിയും അതിൽ നേടുന്നു സന്തോഷാൽ. മറ്റുള്ളവരാകട്ടെ മിത്രങ്ങൾ ബന്ധുക്കൾ ഉറ്റ സുഹൃത്തുക്കളെങ്കിലും എന്ത് ദ്രോഹവും ചെയ്യുന്നവരോട് തന്ത്രമൊക്കെ മെനഞ്ഞെടുക്കും ചിലർ. തക്കം കിട്ടിയാൽ താറടിക്കും കാലുവാരിടും, പിന്നെ കാലു പിടിക്കേണ്ട കാലം വന്നാൽ അതിനും മടിക്കാതെ നാണം കെട്ടും തൻ സ്വാർത്ഥത പേറിടും. അന്ധവിശ്വാസം അനാചാരമൊക്കെയും നെഞ്ചിലേറ്റി ഞെളിഞ്ഞു നടന്നിടും. എത്രയെങ്കിലും ഈ വക ദർശനമിഥ്യകൾക്ക് പണം ചെലവാക്കിടും. അല്പമെങ്കിലും കാരുണ്യമോ ദയ ഇല്ല, അക്രമം കാട്ടുവാൻ മാനസം സജ്ജമാണ്. മനുഷ്യത്വം കൈമോശം വന്ന ജീവിതം തന്നെ നയിക്കുന്നു. ഹീനമാർഗങ്ങളിൽ കൂടി സമ്പത്ത് വാരിക്കൂട്ടിയിട്ട് വാഴ്വിത് തീരുമ്പോൾ കൂടെ കൊണ്ടുപോയിടാം ഇതൊക്കെയും എന്ന ധാരണ ഉള്ളവരുണ്ടെത്രയോ. എന്തുമാകട്ടെ ജീവിതം നൽകുവതൊക്കെയും തന്നെ കൈനീട്ടി വാങ്ങി ഈ ഭൂമിയിൽ തെല്ലും പാഴ്മോഹമില്ലാതെ സ്നേഹവീഥിയിൽ കൂടി നടന്നൂടെ.
1: ക്ലാപ്പന ഷൺമുഖൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കഥ പാണ്ടിലോറി.
2: വൈകി വന്ന വസന്തം പോലെ അവൻ വന്നു. ഒരിക്കലും കണ്ടുമുട്ടരുത് എന്നാഗ്രഹിച്ചിരുന്നു. നീണ്ട 45 വർഷം പരസ്പരം ഒരറിവും ഇല്ലാതെ കടന്നുപോയി. ഈ അമ്പലനടയിൽ വെച്ച് കണ്ടുമുട്ടും എന്ന് കരുതിയതേയില്ല. കരിയിലെയും പച്ചിലയും ഒന്നിച്ചുകൂട്ടി അവൾ തീയിട്ടിരിക്കുന്നു. വിനിത ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, സന്ധ്യയ്ക്ക് പുകയിടുക, അത് അവൾക്ക് നിഷ്ഠയാണ്. തീർന്നുവന്ന പുകച്ചുരുളുകൾ നോക്കി വരാന്തയിലെ കൈവരിയിലിരുന്നു. പച്ചില കത്തുമ്പോഴുണ്ടാകുന്ന ഗന്ധം അരോചകമായി തോന്നി. ഇന്നലെ ശിവപെരുമാളെ തൊഴുതു നട ഇറങ്ങിയപ്പോൾ തീർത്ഥക്കുളത്തിനടുത്തു നിന്ന ആളെ വെറുതെ ഒന്ന് നോക്കിയതാണ്. അയാൾ ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. കണ്ണട വയ്ക്കാതെ നോക്കിയതുകൊണ്ട് മുഖം വ്യക്തമായില്ല. നരച്ച താടിയും അമിതവണ്ണം കൂടിയ ശരീരവും ഉള്ള ആൾ. എവിടെയോ ഒരു ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ കടന്നുകൂടി. ഒരു കാരണവും കൂടാതെ അയാളുടെ മുന്നിലൂടെ 2-3 പ്രാവശ്യം നടന്നു. ഒന്ന് നിൽക്കാമോ? ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി. നിങ്ങൾ ജനനിയല്ലേ? വിമൻസ് കോളേജിൽ പഠിച്ചിരുന്ന ജനനി? എന്നെ ഓർമ്മയുണ്ടോ? അയാളുടെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. ജനനിയാണെന്നും അല്ലെന്നും പറഞ്ഞില്ല. ഒന്ന് തറപ്പിച്ച് അയാളുടെ മുഖത്ത് നോക്കി. എന്റെ പേര് ശശിധരൻ, ഇന്ദിര ടീച്ചറിന്റെ അനുജൻ. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മയുണ്ടായിട്ടും ഇല്ല എന്ന് തലയാട്ടി. എന്റെ ഫോൺ നമ്പർ ഇതാ, ഓർമ്മ വരുന്നെങ്കിൽ വിളിക്കണം. അയാൾ വച്ചു നീട്ടിയ കാർഡ് വാങ്ങി. രണ്ട് കൈകളും പുറകിൽ കൂട്ടിപ്പിടിച്ച് കാർഡിനെ അയാൾ അറിയാതെ ചുരുട്ടിക്കൂട്ടി. എവിടെയാ താമസം? ഞാൻ മൗനം ഭഞ്ജിച്ചു. ചെന്നൈയിലാണ്, മറുപടി വന്നു. ഇവിടെ മകൾ ഇവിടെ ജോലി ചെയ്യുന്നു, ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. ഒരു പയ്യനെ സ്നേഹിച്ചു കൂടെ പോന്നു. ഭാര്യ? ചോദിച്ചു നിർത്തി. അവൾ പോയിട്ട് 11 വർഷമായി. വീണ്ടും അയാൾ ചോദിച്ചു, ഇപ്പോഴും എന്നെ ഓർമ്മ വരുന്നില്ലേ? ഇല്ല എന്ന് തലയാട്ടിയപ്പോൾ അയാളുടെ തീക്ഷ്ണ ദൃഷ്ടി ഉള്ളിലേക്ക് തുളച്ചിറങ്ങി. അമ്മേ പോകാം, മകൻ വന്ന് കൈപിടിച്ച് വിളിച്ചു. അയാളുടെ മുഖത്ത് നോക്കി ഒന്നും പറയാനില്ലാതെ മോൻ്റെ ഒപ്പം നടന്നു. ആരാ അമ്മ? അദ്ദേഹം അമ്മയോട് സംസാരിച്ചു നിന്ന മാന്യൻ. മോൻ്റെ ചോദ്യം കേട്ട് ഞെട്ടി. പെട്ടെന്ന് മനസ്സിൽ വന്ന കള്ളം ചോദ്യത്തിന് മറുപടിയായി കൊടുത്തു. അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളാണ്. സായാഹ്നങ്ങളിൽ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. അതിൽ ഒരാളാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തെ. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന കാർഡ് മോൻ കാണാതെ നിലത്തെറിഞ്ഞു. പടി കയറി വീട്ടിലെത്തിയപ്പോൾ വിനിത വിളക്ക് തെളിച്ചിരുന്നു. ദീപം തൊഴുത് അകത്ത് കയറി

0: വസ്ത്രം മാറി. അപ്പോഴേക്കും വിനിത ചായയുമായി വന്നു. അമ്മേ ചായ കുടിക്കേ. അവൾ ചായ വെച്ചിട്ട് പോയി. ചായ കുടിച്ച് വരാന്തയിൽ ചാരുകസേരയിൽ വന്ന് ചാഞ്ഞിരുന്നു. പ്രഭാതത്തിൽ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന തേനീച്ചകളെപ്പോലെ അടച്ചിട്ടിരുന്ന മനസ്സിന്റെ വാതിൽ തുറന്ന് ചിന്തകൾ പുറത്തു ചാടി. ചങ്ങലക്കിട്ട നായയെ അഴിച്ചുവിട്ടാൽ അതിന്റെ സന്തോഷം അതിരറ്റതല്ലേ. കണ്ണടച്ചിരുന്നു. മനോദർപ്പണത്തിൽ ഒരു സംഭവം പൊന്തി വന്നു. എന്നും ഹോസ്റ്റലിൽ നിന്നും കുറച്ച് നടന്നാണ് കോളേജിൽ പോകുന്നത്. കുറച്ച് നടന്ന് പാലം കയറിയിറങ്ങി അപ്പുറത്തേക്ക് പോയാൽ അധികം നടക്കാതെ കോളേജിലെത്താം. ഞാനും കൂടെ 5 കുട്ടികളുടെയും യാത്ര ഇതുവഴിയായിരുന്നു. ഒരു ദിവസം ഓടിക്കിതച്ചു വന്ന പയ്യൻ ദേഹത്തറിയാതെ ഒന്ന് മുട്ടി കടന്നുപോയി. മനഃപൂർവ്വം അല്ലെന്ന് തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടൽ. അന്നും ആ പയ്യൻ ഒറ്റയ്ക്കായിരുന്നു. നീണ്ടു മെലിഞ്ഞ ഒരു കൊച്ചു സുന്ദരൻ. അവന്റെ പേര് ചോദിച്ചു. പേര് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി. ഇന്നിര ടീച്ചറിന്റെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരു പൊടിക്ക് ബഹുമാനം കൂടി. പലപ്പോഴും കണ്ടുമുട്ടൽ ആവർത്തിച്ചു. ഉള്ളിൽ പ്രണയം മുട്ടിട്ടു. ആരോ പറഞ്ഞു. ടീച്ചർ വിവരം അറിഞ്ഞു. അവർ ശശിയെ വല്ലാതെ വിരട്ടി. ഒരു ദിവസം ടീച്ചർ അവസരമുണ്ടാക്കി നേരിട്ട് ചോദിച്ചു, ജനനിയും ശശിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? മറുപടി ഉടനെ പറഞ്ഞില്ല. വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചു. ഇനി മറുപടി പറഞ്ഞേ മതിയാകൂ. ഞാൻ പറഞ്ഞു, ടീച്ചറെ, രാത്രിയും പകലും ഒന്നിച്ച് യാത്ര ചെയ്യില്ല. ആഗ്രഹിച്ചാലും നടക്കില്ല. വിഷയം അവിടെ തീർന്നു എന്നാണ് കരുതിയത്. പിറ്റേ ദിവസം ശശി വളരെ മ്ലാനവതനായിട്ടാണ് കണ്ടത്. ഒന്നും ചോദിക്കാനും പറയാനും ആകാതെ രണ്ടുപേരും വിഷമിച്ചു. അന്ന് ഫീസ് കൊടുക്കാൻ ഓഫീസിലേക്ക് പോയി. തടിയിൽ തീർത്ത കോണിപ്പടി കയറുമ്പോൾ അകത്തെ മുറിയിൽ ശ്യാമയുടെ സംസാരം കേട്ടു. ഒന്ന് നിന്ന് ശ്രദ്ധിച്ചു. ശശി വെളുത്തു മെലിഞ്ഞ സുന്ദരൻ. ജനനിയോ വൈക്കോൽ കൊണ്ടുവരുന്ന പാണ്ടി ലോറിയെപ്പോലെയല്ലേ. ആരോടാണ് ശ്യാമ ചോദിച്ചതെന്നറിയാൻ ഒളിഞ്ഞു നോക്കി. ശശിയോടാണ് കമന്റ് പറഞ്ഞതെന്ന് കണ്ടപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല. വളരെ നിശബ്ദമായി കോളേജ് ജീവിതം പൂർത്തിയാക്കി. മാസങ്ങൾക്ക് ശേഷം മോന്റെ അച്ഛൻ പെണ്ണു കാണാൻ വന്നപ്പോൾ ഒരു നാണവുമില്ലാതെ അവരുടെ മുന്നിൽ നിന്ന് ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. കല്യാണ പിറ്റേന്ന് വിഷയം ഭർത്താവിന്റെ വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. മുത്തച്ഛന്റെ ചിരിയുടെ അനന്തരഫലങ്ങൾ പൊട്ടിച്ചിരിക്കാതെ ഓർക്കാനാവില്ല. ഇപ്പോൾ അറിയുമോ എന്ന് ചോദിച്ച വിദ്വാന്റെ രൂപം കണ്ട് തടിലോറിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു ബാലിശമായ തോന്നൽ. മുഖത്ത് വിരിഞ്ഞ മന്ദഹാസം മോനും മരുമകളും കാണാതിരിക്കാൻ ചേലത്തുമ്പിൽ മുഖം ഒളിപ്പിച്ചു. ഏക്കറുകൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും തരിശുഭൂമിയായി മണ്ണിനെ മാറ്റിയാൽ പിന്നെ ഒരു പുൽനാമ്പെങ്കിലും കിളിർക്കുമോ? മനസ്സ് തരിശുഭൂമി പോലെയായി. ഒറ്റക്കാലിൽ തപസ് ചെയ്ത് പാടത്തുനിന്ന് തന്നെ ഉറങ്ങിപ്പോയ കൊറ്റിക്ക് ഇനി ഒരു കുളവും വേണ്ട, അതിലെ മീനും വേണ്ട. മോന്റെ അച്ഛന്റെ വേർപാടുണ്ടാക്കിയ മുറിവിനെ ഉണക്കാൻ കാലത്തിന് കഴിയില്ല തന്നെ. അറിയാതെ ഉതിർന്ന നെടുവീർപ്പിന് ദുഃഖത്തിന്റെ മണം. ഒക്കെയും ഇന്നലെ പോലെ മനസ്സിൽ തെളിയുന്ന ഓർമ്മകൾ. ഒന്നും എരിഞ്ഞടങ്ങുന്നില്ല. പാണ്ടിലോറിയോട് എന്നെ ഉപമിച്ചവർ ശശിയെന്ന തടിലോറിയെ കണ്ടില്ലായിരിക്കും. കാലത്തിന്റെ ഓരോ വികൃതികളെ. ജനനിയുടെ മനസ്സിൽ നിന്നും ചുണ്ടിലേക്ക് ചെറു ചിരി പടർത്തി ഓർമ്മകൾക്ക് വിരാമമിട്ടവൾ ഇരുന്നു. വെറുതെ വെറുതെ.
1: പാണ്ടിലോറി എന്ന കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ജ്യോതിലക്ഷ്മി പുനലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത ഓർമ്മമരം.

കാലത്തിൻ കെടുതിയാൽ കറുത്ത വാനമേ, കണ്ണടച്ചു ഞാനൻ കരളു വിളർക്കട്ടെ.

0: ജ്യോതിലക്ഷ്മി പൂനലൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ ഒരു കഥ കൂടി കേൾക്കാം. ഭിക്ഷ തേടി.
1: നഗ്നപാദങ്ങളാൽ രാജവീഥിയിലൂടെ അവൾ നടന്നു, നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി. കവിളിൽ കൂടി ഒഴുകി മാറത്തിറങ്ങുന്ന മഴത്തുള്ളികളെയും കണ്ണുനീർത്തുള്ളികളെയും തുടയ്ക്കാതെ ദൂരെ നോക്കി നടന്നു. കണ്ണുനീർത്തുള്ളികളിലെ ഉപ്പുരസം മഴത്തുള്ളികൾ അപഹരിച്ചു. റോഡിന്റെ രണ്ടു വശത്തുമുള്ള കടവരാന്തകളിൽ നിന്നവരും ഇരുന്നവരും കഴുകൻ കണ്ണുകൾ കൊണ്ട് അവളുടെ ശരീരവടിവ് ഒപ്പിയെടുത്തു. രാവിലെ ഇറങ്ങിയതാണ്. അധികനേരം നടക്കാൻ കഴിയില്ല. കുറച്ചു നേരം നടന്നാൽ പിന്നെ കുറച്ചിരിക്കണം. അങ്ങനെ യാചിച്ചു കിട്ടിയ പണം ഇന്നലെ ആരോ മോഷ്ടിച്ചു. ഇനി ഭക്ഷണം കിട്ടണമെങ്കിൽ ആരെങ്കിലും ഭിക്ഷയിടണം. മഴയ്ക്ക് ശമനം കാണുന്നില്ല. കാൽവണ്ണകളിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ നടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിച്ചു. അടുത്തു കണ്ട തട്ടുകടയുടെ ഓരം ചേർന്ന് അവൾ നിന്നു. എന്താ, ചായ വേണോ? തട്ടുകടക്കാരൻ ചോദിച്ചു. വേണമായിരുന്നു, പക്ഷേ കാശില്ല ചേട്ടാ, അവൾ പറഞ്ഞു. നീ കാശ് തരണ്ട, നനഞ്ഞു വിറങ്ങലിച്ചു നിൽക്കയല്ലേ, ഇന്നാ ഈ ചായ കുടിക്കൂ. അയാൾ വച്ചു നീട്ടിയ ചായ വാങ്ങി കുടിച്ചു. അവൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന പ്ലാസ്റ്റിക് കവർ നിവർത്തി അതിനുള്ളിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. വായിക്കാൻ മെനക്കെടാതെ അടുത്ത ആളിന് ചായ ഒഴിച്ചു കൊടുത്ത് അയാൾ ജോലിയിൽ മുഴുകി. ചേട്ടാ, ഞാൻ തിരിച്ചു വരുമ്പോൾ കാശ് തരാം.
2: വേണ്ട പെണ്ണേ, കാശ് വേണ്ട, നീ പൊയ്ക്കോ, അയാൾ സ്നേഹത്തോടെ പറഞ്ഞു.
1: മഴ ഒരൽപ്പം തോർന്നത് കണ്ട് അവൾ ഇറങ്ങി നടന്നു. കടവരാന്തയിലെ മറ്റൊരു കോണിൽ അവളെ ആപാദ ചൂടം വീക്ഷിച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കഴുകൻ കണ്ണുള്ള കൊമ്പൻ മീശയുള്ള അയാൾ പെട്ടെന്ന് കുട നിവർത്തി അവളുടെ പിന്നാലെ നടന്നു. ആദ്യം സാവധാനത്തിൽ നടന്ന അയാൾ നടത്തയ്ക്ക് വേഗത കൂട്ടി അവളുടെ ഒപ്പം എത്തി. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പിടിവിട്ടു. നഗരമധ്യത്തിൽ എവിടെയോ മറഞ്ഞു. വിശപ്പും ദാഹവും വല്ലാതെ വലച്ചു. അവൾ ചുറ്റും നോക്കി. അന്നദാനം എന്ന ബോർഡ് കണ്ടു. അവിടേക്ക് ചെന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി അവളെ കണ്ട ഒരാൾ അന്നദാന ഹാളിൽ ഒരറ്റത്തിരുത്തി ഭക്ഷണം കൊടുത്തു. ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൾ ഭക്ഷണം കഴിച്ചു. മഴയ്ക്ക് ശമനം വന്നു. നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തിന്റെ ചൂടിൽ ഉണങ്ങിത്തുടങ്ങി. ഊണുപുരയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആൽമരച്ചോട്ടിലെ സിമന്റ് പടിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു ഭിക്ഷ കിട്ടുന്നതിനായി. ഊണ് കഴിച്ചു വന്ന ചിലരെങ്കിലും ഭിക്ഷ കൊടുത്തു. അവിടെ സന്ധ്യ വരെ അവൾ ഇരുന്നു. കിട്ടിയ കാശുമായി അവൾ തിരിച്ചു നടന്നു. റെയിൽവേ പരിസരത്ത് യാചകരുടെ കൂടെയാണ് അന്തിയുറക്കം. അവൾ വേഗം നടന്നു. വീണ്ടും മഴ തുടങ്ങി. വല്ലാതെ വയറു

0: വേദന അവളെ കുഴക്കി. വേദന സഹിച്ചു നടന്നു. പെട്ടെന്ന് ഒരു കാർ അവളുടെ അടുത്ത് വന്ന് നിന്നു. നിനക്ക് എവിടെയാ പോകണ്ടെന്നേ? ഞാൻ അവിടെ വിടാം, ഡ്രൈവർ പറഞ്ഞു. അവൾ സ്ഥലം പറഞ്ഞു. എന്നാൽ വണ്ടിയിൽ കയറൂ. അവൾ മടിച്ചു നിന്നു. പേടിക്കണ്ട, ഞാൻ അവിടെ വിടാം. ഒരു ചെറിയ ധൈര്യം തോന്നി. അവൾ കാറിൽ കയറി. വളരെ ദൂരം ഓടിയിട്ടും സ്ഥലത്തെത്താതെ വന്നപ്പോൾ അവൾക്ക് ഭയം തോന്നി. ചേട്ടാ, വഴിതെറ്റിയെന്നാ തോന്നുന്നേ? ഇത്രയും ദൂരം ഇല്ല ചേട്ടാ. വഴിതെറ്റിയില്ല, എനിക്ക് ഓഫീസിലൊന്ന് കയറണം, അതാ ഇതുവഴി വന്നത്. ഓഫീസിലോ? ഈ രാത്രിയിലോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. മിണ്ടാതെ ഇരിക്കടി, നിന്നെ അവിടെ എത്തിക്കാമെന്നല്ലേ പറഞ്ഞത്, അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. അയാളുടെ ഭാവമാറ്റം അവൾക്ക് പേടി തോന്നി. വനമേഖലയിലെ ഒരു ഒറ്റമുറി കെട്ടിടത്തിന്റെ മുന്നിൽ കാർ നിർത്തി. കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പി എടുത്ത് തുറന്ന് അയാൾ കുടിക്കുന്നത് കണ്ട് അവൾ പരിഭ്രാന്തയായി. ഡോർ തുറന്ന് അവളെ കൈക്ക് പിടിച്ച് വലിച്ച് താഴെ ഇറക്കി. അവൾ കൈകൾ കൂപ്പി അപേക്ഷിച്ചു. ചേട്ടാ, ഞാനൊരു രോഗിയാണ്, എന്നെ ഉപദ്രവിക്കല്ലേ ചേട്ടാ. എനിക്കാരുമില്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഇപ്പോൾ പോകാം എന്ന് പറഞ്ഞ് അവളെ അയാൾ വലിച്ചു പിടിച്ച് ആ ഒറ്റമുറി കെട്ടിടത്തിനുള്ളിൽ കൊണ്ടുപോയി. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞു വനവാസികൾ തേൻ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടിനുള്ളിൽ അഴുകിയ ശരീരം കണ്ട് വനപാലകരെ വിവരം അറിയിച്ചു. വനപാലകരും പോലീസും ചേർന്ന് നടപടികൾ പൂർത്തിയാക്കി സംസ്കാരം നടത്തി. അപ്പോൾ കുറച്ചകലെ ഒരാൾ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ടുവന്ന് കാണിച്ചു. ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്. അകലേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു. പോലീസുകാരിൽ ഒരാൾ രോഷം പ്രകടിപ്പിച്ചു. ഒരു ക്യാൻസർ രോഗിയെ പോലും വെറുതെ വിടാത്ത ആ നരാധമന് തല കീഴായി കെട്ടിത്തൂക്കണം. അയാൾ കോപം അടക്കാനാവാതെ പറഞ്ഞു. അത് കേട്ടു നിന്ന ഒരു വനപാലകൻ മുഖം തിരിക്കുന്നത് ആരും കണ്ടില്ല.
1: ഭിക്ഷ തേടി വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി കെ ആർ അനിൽകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ആദ്യ കവിത യദുകുല ഭ്രംശം.

ചോദ്യശരത്തിൻ്റെ ശയ്യയിൽ ചോദ്യത്തിനുത്തരം തേടി. ചൂതിൽ പിടയ്ക്കുന്ന പകിടയും ചൂരും ചുടലയുമെല്ലിൻ കഷണവും പകയും പതയ്ക്കുന്ന സുരയും ദുരയും പുകയ്ക്കുന്ന ഭ്രാന്തിൻ്റെ ഭാങ്കും അന്ധനാമരചൻ്റെ മുന്നിൽ

0: കെ ആർ അനിൽകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും

0: നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം തുടരുന്നു. ഇന്ന് കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. June 1 മുതൽ 3 വരെ സഭയിൽ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇ ഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800 1100 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഖാരിഫ് കാർഷിക സമ്മേളനത്തിന്റെ 2-ാം ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനാകും. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക്ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണമുണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കൊൽക്കത്തയിൽ നിന്നുള്ള NSG കമാൻഡോകൾ 160 പേരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും മോക്ഡ്രിൽ നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ SP ഉൾപ്പെടെയുള്ള പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാ സേന തുടങ്ങി ധാരാളം വകുപ്പുകളും

0: മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മോക്ഡ്രില്ലിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്.
1: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ ഇന്ന് നാവികസേനയുടെ 48-ാമത് വൈസ് മേധാവിയായി ചുമതലയേറ്റു. 1988 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് സേവനം ആരംഭിച്ച വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ പൂനെയിലെ പ്രശസ്തമായ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തന യജ്ഞം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടക്കം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള 9 മുൻഗണനാ പദ്ധതികളുടെ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഹൈബി ഈഡൻ എംപിയുടെ സാന്നിധ്യത്തിൽ നഗരസഭാ പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദരേണം പകർന്ന് മഞ്ജരിയും സംഘവും പാടിയത്. ചിത്രം ഹൗ ഓൾഡ് ആർ യു?

നാളെ രാവിലെ 10:15 തമിഴ് ചൊൽമാലൈ. ഇതിൽ ഉലക പുകയിലെ എതിർപ്പ് ദിനം, ഡോക്ടർ എം പ്രിയാസുന്ദരവുമായി അഭിമുഖം. തുടർന്ന് ഭഗവതി മോത്തിലാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കാനൽ നീർ. ഇതേ തുടർന്ന് തിരൈപ്പൂക്കൾ. നാളെ രാവിലെ 10:15 തമിഴ് ചൊൽമാലൈ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ നൌഫൽ എൻ.
1: ജീവിതത്തിന്റെ രാഷ്ട്രീയം വളരെ വിശാലമായ ഒരു വിഷയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. നമ്മുടെ ജീവിതത്തിന്റെയും രാജ്യത്തിന്റെയും സാമൂഹിക വികാസത്തിന്റെ ആണിക്കല്ലാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലവിലുണ്ട്. പലരും രാഷ്ട്രീയം ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം പ്രവൃത്തിയാണെന്നും തങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ലെന്നും കരുതുന്നു. രാഷ്ട്രീയം മോശമാണെന്ന് കരുതുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തെയും തലമുറകളുടെ ഭാവിയെയും രാഷ്ട്രത്തിന്റെ വികാസത്തെയും നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ രാഷ്ട്രീയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി ഇടപെടുകയും രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷിക്കുകയും അതുവഴി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തെപ്പറ്റി ശാസ്ത്രീയമായും സമഗ്രമായും പഠിക്കാനുതകുന്ന വിഷയമാണ് രാഷ്ട്രമീമാംസ അഥവാ പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രമീമാംസ പഠിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറും. ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ആലോചന ആത്യന്തികമായി രാഷ്ട്രമീമാംസ എങ്ങനെയാണ് നമ്മെ രാഷ്ട്രബോധമുള്ള പൗരന്മാരായും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തികളായും രൂപാന്തരപ്പെടുത്തുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നു. നമ്മളെപ്പോഴും ജീവിതത്തിൽ കേൾക്കുന്ന വാക്കാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ മാത്രം നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണോ? അല്ല. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ജനാധിപത്യം. എന്നാൽ അതുമാത്രമല്ല താനും. ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ആദ്യം തിരിച്ചറിയുന്നത് ജനാധിപത്യം ഒരു സൂക്ഷ്മാനുഭവമാണ് എന്നതാണ്. അതായത് ഭരണകൂടവുമായോ ഭരണനിർവഹണവുമായോ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമല്ല ജനാധിപത്യം. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബത്തിൽ, കൂട്ടായ്മകളിൽ, സമൂഹത്തിൽ ഒക്കെ നമ്മൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യം നിർവചിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത്. ജനാധിപത്യം ആത്യന്തികമായി പങ്കാളിത്തമാണ്. തുല്യതയും നീതിയും ജനാധിപത്യത്തിന്റെ കേന്ദ്ര അനുഭവങ്ങളാണ്. ജനാധിപത്യം എല്ലാവർക്കും തീരുമാനമെടുക്കൽ ശേഷി ഉറപ്പാക്കുന്നു. ഇതെല്ലാം രാഷ്ട്രമീമാംസയുടെ അടിസ്ഥാന പാഠങ്ങളാണ്. നമ്മുടെ കുടുംബം തന്നെ ഉദാഹരണമായി എടുക്കാം. കുടുംബത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, നിങ്ങൾ കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം പോലെയുള്ള ഒരു കാര്യം. ഈ വിഷയങ്ങളിൽ

അതോടൊപ്പം പ്രധാനമാണ് ജനാധിപത്യത്തിൻ്റെ ഉൾക്കാമ്പായി പ്രവർത്തിക്കുന്ന തുല്യത, നീതി എന്നീ അനുഭവങ്ങൾ. എന്താണ് തുല്യത? നമ്മൾ ജന്മം കൊണ്ട് വ്യത്യസ്തരാണ്. നമ്മൾ ജനിച്ച ജാതി, മതം, മാതാപിതാക്കൾ, നമ്മുടെ ഉയരം, നിറം, വർഗം എന്നിവയെല്ലാം വ്യത്യസ്തമാണ്, കഴിവുകളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ വ്യത്യസ്തതകൾ ഒന്നും കൊണ്ട് നമ്മൾ വിവേചനം നേരിടാൻ പാടില്ല. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവേചനങ്ങൾക്കൊന്നും തന്നെ മേൽപ്പറഞ്ഞ കാരണങ്ങൾ ന്യായമാകാൻ പാടില്ലാത്തതാണ്. ഉദാഹരണമായി ഡോക്ടർ ബി ആർ അംബേദ്കറെ എടുക്കാം. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ശ്രീ അംബേദ്കർ. ദളിത് വിഭാഗത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം താൻ പഠിച്ച സ്കൂളിലും തൊഴിലെടുത്ത ഇടങ്ങളിലും വലിയ വിവേചനങ്ങൾ നേരിട്ടു. ഇത്തരം വിവേചനങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം. ഈ മൂല്യങ്ങളെപ്പറ്റിയെല്ലാം നാം പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിന്റെ ഭാഗമായി നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം 18 വയസ്സ് തികഞ്ഞ എല്ലാ പൌരർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലും സ്വന്തമായി ഭൂമിയുള്ളവർക്കും നികുതി അടയ്ക്കുന്നവർക്കും മാത്രമേ വോട്ടവകാശം നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായപ്പോൾ ആദ്യം നടപ്പിലാക്കിയ ആശയങ്ങളിലൊന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ജാതി, മതം, ലിംഗം, വർണ്ണം എന്നീ വ്യത്യാസങ്ങളില്ലാതെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇത് ഒരേ സമയം തുല്യത, ജനാധിപത്യം, നീതി എന്നീ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് ഒരു വോട്ട് ഒരു മൂല്യം എന്നത്. നമ്മൾ ചെയ്യുന്ന വോട്ടുകൾക്കെല്ലാം ഒരേ മൂല്യമാണുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെയും ദരിദ്രന്റെയും വോട്ടിന് ഒരേ മൂല്യമാണ്. രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യരുടെയും ഏറ്റവും അധികാരരഹിതരായ മനുഷ്യരുടെയും വോട്ടിന് ഒരേ മൂല്യം തന്നെയാണുള്ളത്. ഇത്തരം മൂല്യങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ധാരണയുണ്ടാക്കാൻ പൊളിറ്റിക്കൽ സയൻസ് പഠനം സഹായിക്കും. രാഷ്ട്രവും പൗരരും തമ്മിലുള്ള ബന്ധം എന്താകണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രത്തിന്റെ ഭാഗമായ എല്ലാ പൗരർക്കും അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളാകട്ടെ ഭരണഘടനാദത്തവുമാണ്. നമ്മൾ രാഷ്ട്രമീമാംസ പഠിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. രാഷ്ട്രം പൗരർക്ക് ഉറപ്പാക്കേണ്ട അന്തസ്സും അഭിമാനവുമുള്ള ജീവിതത്തിന് ഉതകുന്ന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത്. തുല്യതയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മുതൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരെയുള്ള ഈ 6 അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കുന്നു. അതേസമയം തന്നെ രാജ്യത്തോട് പൗരർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായി പഠിക്കുന്നു. മൗലിക കടമകളാണ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളാണ് അവ. ഈ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ബഹുമാനിക്കുന്നത് മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ മൗലിക കടമകളുടെ ഭാഗമാണ്. അതായത്, രാഷ്ട്രമീമാംസ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയാകുമ്പോഴേക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു നല്ല പൗരനായി മാറും. മാത്രമല്ല, തനിക്ക് ഈ രാഷ്ട്രത്തിൽ ചില അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങൾ ഏതെങ്കിലും നിലയിൽ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖാന്തരം അത് പുനഃസ്ഥാപിക്കാനുള്ള അവകാശമുണ്ടെന്നും വിദ്യാർത്ഥി തിരിച്ചറിയുന്നു. ഏതൊരു രാഷ്ട്രവും പ്രവർത്തിക്കുന്നത് എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു ഭരണഘടനയുടെ കീഴിലാണ്. വലിയ സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും ശേഷമാണ് ഭരണഘടനകൾ രൂപപ്പെടുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയെന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നാം പഠിക്കുന്നു. നിരവധി സംവാദങ്ങളിലൂടെ ഏതാണ്ട് 3 വർഷത്തോളം എടുത്താണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത്. സംവാദങ്ങളുടെയും തിരുത്തലുകളുടെയും പ്രസക്തി തിരിച്ചറിയാൻ ഈ ഭരണഘടനാ സംവാദങ്ങൾ സഹായിക്കും. ജീവിതത്തിൽ വിയോജിപ്പുകളോട് അക്രമോത്സുക മനോഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. എങ്ങനെയാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ സംവാദം നടത്താനും ശരി തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും അവയെ സ്വീകരിക്കാനും കഴിയുക എന്ന് ഇന്ത്യൻ ഭരണഘടനാ സംവാദങ്ങൾ നമ്മെ പഠിപ്പിക്കും. ആദ്യം തന്നെ സൂചിപ്പിച്ചുവല്ലോ, സമൂഹത്തിൽ വ്യത്യസ്തരായ മനുഷ്യരാണ് ഉള്ളതെന്ന്. അതിൽ തന്നെ ദുർബലരായ മനുഷ്യരും ഉണ്ടായിരിക്കും. ജാതിപരമായും മതപരമായും ലിംഗപരമായും സാമ്പത്തികമായും ദുർബലരായ ജനവിഭാഗങ്ങളോട് മുഖ്യധാരാ സമൂഹം സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കും. ബസ്സിൽ കയറുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ പ്രത്യേക സീറ്റുകൾ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നത്. ആ സീറ്റുകളിൽ അവർക്കാണ് മുൻഗണന. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കായികബലവും ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയോട് മത്സരിച്ച് ഒരു സീറ്റ് കണ്ടെത്താനും തിരക്കിനിടയിൽ ഇരിക്കാനും

0: ഒരു വൃദ്ധനോ ഗർഭിണിക്കോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവർ ബസ്സിൽ നിന്നു പോകേണ്ടവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. സഹായം വേണ്ടുന്ന, സാമൂഹികമായ പിന്തുണ വേണ്ടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാനാകില്ല. അവർ പ്രത്യേക പരിഗണനയും പിന്തുണയും അർഹിക്കുന്നു. അത്തരം മനുഷ്യരോട് ഒരു രാഷ്ട്രവും സമൂഹവും പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റി തിരിച്ചറിവുണ്ടാകാൻ രാഷ്ട്രമീമാംസയിലെ പഠനം സഹായിക്കും. ഇതോടൊപ്പം പ്രധാനമാണ് പഴയതും പുതിയതുമായ നിയമങ്ങളെപ്പറ്റിയും ആ നിയമങ്ങളിലൂടെ സാധ്യമാകുന്ന അവകാശങ്ങളെപ്പറ്റിയും ധാരണയുണ്ടാകുന്നത്. സ്ത്രീധന നിരോധന നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, പോക്സോ നിയമം തുടങ്ങി നിരവധി നിയമങ്ങൾ ഇക്കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇത്തരം നിയമങ്ങളെപ്പറ്റി ധാരണയുണ്ടാകുമ്പോഴാണ് ആ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്നതിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. 2005 പാസാക്കപ്പെട്ട വിവരാവകാശ നിയമം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. സർക്കാർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഏതൊരു വിവരവും നിശ്ചിത ഫീസ് ഒടുക്കി ചോദ്യരൂപത്തിൽ അപേക്ഷിച്ചാൽ 30 ദിവസത്തിനകം കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവമെന്ന് പറയാവുന്ന ഒരു നിയമമാണ് ഇത്. ഗവൺമെന്റിനെപ്പറ്റി കൂടുതൽ അറിയാനും സർക്കാരിനും പൗരർക്കുമിടയിലെ രഹസ്യങ്ങൾ ഇല്ലാതാക്കാനും അഴിമതിയും ചുവപ്പു നാടയും തടയാനും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് വിവരാവകാശ നിയമം. ഉദാഹരണത്തിന്, നിങ്ങൾ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് സംബന്ധിച്ച് നിങ്ങളൊരു വിവരാവകാശ അപേക്ഷ നൽകിയാൽ കൃത്യമായ മറുപടി നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണ്. അതുമാത്രമല്ല, പലപ്പോഴും മറുപടി നൽകേണ്ട കാലാവധിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനും ഇതിലൂടെ സാധ്യതയേറുന്നു. ഇത്തരത്തിൽ കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പൗരത്വം വിനിയോഗിക്കാനും അവകാശങ്ങളെ സംരക്ഷിക്കാനും കൂടുതൽ ജാഗ്രതയുള്ള വ്യക്തികളാകാനും വ്യക്തതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിക്കാനും അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരാകാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ഏറ്റവും നവീനമായ സാമൂഹിക മാറ്റങ്ങളെപ്പോലും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ സാധ്യതകൾ എല്ലാ കാലത്തും സ്വയം നവീകരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കും.
1: പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ എൻ നൌഫൽ. ആരണ്യ കേരളം,
2: ഇരവികുളം ദേശീയോദ്യാനം.
3: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്നു പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ

0: ആകാശവാണി
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 386 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ഷണ്ഠയുമില്ല. ചേന്നൻ ഒരു രാത്രിയും പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളമെത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഭാര്യ, 4 കുട്ടികൾ, 1 പൂച്ച, 1 പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചാ, പൂഹൈ! പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങാ വായോ! അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. തെഴുതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അതോടി നടന്നു. ചിലയിടങ്ങളിലെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുൻപിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയുമെന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുളിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം. ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി, തലയറിഞ്ഞ് ചീറ്റി. മുൻകാലുകളൊന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ടുകിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂരപ്രദേശങ്ങളിലുമെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട്ടുകാവ് ലയിച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവനതിനുരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാർ രണ്ടാമതും കുറേ നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പെറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു, ചാടി എണ്ണീറ്റ് നായ കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ മുറമുറുത്തു. പ്രഭാതമായി, താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുടിച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്, ഒരിടത്തും തീ പൊയ്യുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. പിൻകാലുകളാൽ താടി കൂടക്കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്ന് മയങ്ങി. മന്ദാനിലനിൽ ഇളകുന്ന വാഴയിലൂടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റ് ഒന്ന് കുരച്ചു. കാറ് കയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദമവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കുതിയോടെ നോക്കി. നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി, മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലു പാടും നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടത്തിക്കൊണ്ട് താഴെത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ച് കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു. തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്ത് നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചരച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം, നമ്മുടെ നായ് അവയ്ക്കുമ്മ കൊടുത്തു. ചീറ്റി തുമ്മി അതിൻ്റെ മൃദുവായ മോന്ത ചുവന്നു തടിച്ചു. ഉച്ച തിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടു പേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ പൊളിച്ചടച്ച് ശബ്ദിച്ചു. പ്രാർത്ഥിച്ചു. അത് രണ്ടു പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അങ്ങ് അകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ, പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്ത് കൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം. കുറേ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധു മൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവുകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ ചാടി പുരപ്പുറത്ത് കയറി. ചേന്ദനും കുടുംബവും പുറത്തേക്കിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്നത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ പെറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ ഉരുണ്ട് താഴത്തി വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിന് മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? അവിടുന്ന് ആള് മാറിയില്ലേ? പടറ്റിവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞൊരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിൽ ഒരുവൻ വാഴയിൽ കയറി. ഉവേ, പട്ടി ചാടുവെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ട് പിടച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കും കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി. അപ്പോൾ അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് ആൾ കഴുക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു. പട്ടികടി ഏറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരായോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി. കടിയിട്ട് വലിച്ചടിപ്പിച്ച തൃപ്തിയോടെ തിന്നു തുടങ്ങി. കുടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ, ഒരടി. പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ച് താണിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ചിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ ജലത്തിന് മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരിവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
2: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.

0: ആകാശവാണി
1: പിയാനോ.
2: നോക്കൂ സുഹൃത്തേ, ഈ നിലാവെളിച്ചത്തിൽ നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺനുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ, കേൾക്കുന്നില്ലേ ഒരു സംഗീതം? എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം.

പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. ശബ്ദസാന്നിധ്യം തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേഖൻ, സുനിൽ ഞാറക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീര കൃഷ്ണൻ, ഏഞ്ചൽ, ലേഖാഭാസി. നാടകരചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: പിയാനോ.
1: കാർലോസ് ചേട്ടോ, കാർലോസ് ചേട്ടാ, ഏയ് അവിടെ ഒന്ന് നിക്കണ്ടേ കാർലോസ് ചേട്ടാ.
2: ഓ ജീസസ്, ഇവനെന്താ ഇവിടെ കാര്യം ഈ ബോട്ടിൽ?
1: ചേട്ടൻ എന്താ ചെവി കേട്ടൂടെ?
2: സ്റ്റീഫൻ, താനെന്തോ ഇവിടെ?
1: ഓ എനിക്കെന്താ ഇവിടെ ഒന്നും വരാൻ പാടില്ലേ?
2: അതല്ല, പണം പലിശയ്ക്ക് കൊടുക്കുന്നതിന് ഇവിടെ ഈ തുറമുഖത്ത് എന്താ കാര്യമൊന്നും?
1: ഓ അപ്പൊ കാർലോസ് ചേട്ടൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ?
2: ഇല്ല.
1: എന്റെ ചേട്ടാ ഈ കടപ്പുറത്തെ ദാരിദ്ര്യം പിടിച്ചവന്മാർക്ക് കടം കൊടുത്തു കൊടുത്ത് ഞാൻ മുടിഞ്ഞു. തിരിച്ചിങ്ങോട്ടും മുതലുമില്ല, പലിശയുമില്ല. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നപ്പോ ഞാൻ അക്കരെ പേർഷ്യയിൽ നിന്ന് പണം ഇറക്കാൻ ഏർപ്പാടാക്കി. ഇപ്പൊ എന്താ പേർഷ്യയിൽ നിന്ന് വന്ന ആ കപ്പലില്ലേ, അതിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പണം. ഈ കടപ്പുറത്തെ തെണ്ടികൾക്ക് പലിശക്ക് കൊടുക്കാനുള്ള പണം അല്ല പിന്നെ.
2: അതേതായാലും നന്നായി കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റീഫനും അക്കരെ പേർഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉള്ളത് കൊണ്ട് ഈ കടപ്പുറത്തെ അഗതികൾക്ക് രക്ഷയായി.
1: സ്റ്റീഫന് വേണ്ടത് പരിഹാസമല്ല കേട്ടാ, പലിശയാണ് പലിശ.
2: ഓഹോ, തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ പലിശ കൃത്യമായി തരുന്നുണ്ടല്ലോ ഇല്ലേ? ഇല്ലാന്നൊന്ന് പറഞ്ഞു നോക്കി.
1: അതിന് ഞാനിപ്പം കാർലോസ് ചേട്ടനോട് പലിശ ചോദിച്ചോ? ഇല്ലല്ലോ. കാർലോസ് ചേട്ടൻ ആള് ഡീസന്റ് അല്ലയോ?
2: മനസ്സിലായില്ല.
1: ഇനി ഞാനിപ്പം കാർലോസ് ചേട്ടന്റെ പാരമ്പര്യവും ഇതാ ഈ ഞരമ്പിലോടുന്ന ചോരയുടെ നിറിയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണമായിരിക്കും.
2: അതേടാ, നിറയുള്ള ചോര തന്നെയായി ഞരമ്പിലോട് ഓടുന്നത്, വിശ്വസിക്കണം അതിനെ. മനുഷ്യനിൽ വിശ്വാസമുള്ളതുകൊണ്ടാ ഞങ്ങളവരെ വിദേശികളായിട്ടും സ്വീകരിച്ചത്. ഒടുക്കെ എല്ലാം വിട്ടെറിഞ്ഞ് അവരൊക്കെ കടൽ കടന്നു പോയിട്ടും ഞങ്ങളിങ്ങനെ സങ്കരവർഗം എന്ന പരിഹാസവും ഏറ്റുവാങ്ങി ഇവിടെ തുടരുന്നതും ഈ നാടിനോട് കൂറുള്ളതുകൊണ്ടാ. വി വേർ ലോയൽ, വി ആർ ലോയൽ, ആൻഡ് വി വിൽ ബി ലോയൽ. മനസ്സിലായി?

0: ഇതാ കാർലോസ് ചേട്ടൻ്റെ ഒരു കുഴപ്പം. എന്തു പറഞ്ഞാലും കയറി അങ്ങോട്ട് ചൂടാകും. അപ്പോഴൊക്കെ തുടങ്ങും പഴം കഥകൾ. സായിപ്പന്മാർ വന്ന കഥ, അവരെ സ്നേഹിച്ച കഥ, അവർ പോയ കഥ, നിങ്ങളിവിടെ നിന്ന കഥ. ഇങ്ങനെ കയറും ഉടക്കം മാത്രം. ഞാനിപ്പോ മുതലോ പലിശോ വല്ലതും ചോദിച്ചോ?
1: പിന്നെ നീ എന്തിനാ എന്നെ പുറയെന്ന് വിളിച്ചു?
0: ചേടാ, ഈ പലിശക്കാരുടെ ഒരു ഗതികേട് നോക്കണേ. പണം കൊടുത്തു പോയാ തീർന്നു, പിന്നെ മുമ്പേന്നും വിളിക്കാൻ മേല, പുറയേന്നും വിളിക്കാൻ മേല. ഒന്ന് കുശലം ചോദിക്കാനും പറ്റൂലേ?
1: നിനക്ക് എന്ത് കുശലുവാ ചോദിക്കാനുള്ളത്?
0: ഓ, അപ്പോഴേക്കും മുഖം മാറിയത് കണ്ടില്ലേ? എന്താ ഒരു ഗൗരവം! ഇനി ഞാൻ സത്യം പറയാലോ ചേട്ടാ, അഞ്ചാറ് മാസമായി പലിശ തരാതെ മുങ്ങി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ നിങ്ങളുടെ ഈ പോർട്ടിൽ. എന്താ അവൻ്റെ പേര്? ചീങ്കണ്ണി ജോൺസൺ. ഹാ, ആ കള്ള തിരുമാലിയ കയ്യോടെ പൊക്കാനാണ് ഞാൻ വന്നത്. അവനെ കാണാതെ ഇങ്ങനെ നിൽക്കുമ്പം കാർലോസ് ചേട്ടനതാ നടന്നു പോകുന്നു. എന്നാ പിന്നെ നാല് ലോഹ്യം പറയാലോ എന്ന് ഒരു പുറകേന്ന് വിളിച്ചു. അതാ ഇപ്പൊ കുഴപ്പമായി. അല്ല ചേട്ടാ, ഈയിടെയായി ലോനപ്പൻ ചേട്ടന്റെ അവിടെ ഒന്നും കാണാറില്ലല്ലോ. എന്താ ചേട്ടൻ ഡ്രിങ്ക്സ് അടി നിർത്തിയോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ആ, നിർത്തിന്ന് പറയാം. ലോനപ്പന്റെ അവിടെ വന്ന് കുടിക്കാനുള്ള മുതലൊന്നും ഇപ്പൊ കയ്യിലില്ല. ഈ പോട്ടിലെ കുമ്പസം പണി നിന്ന് കിട്ടുന്നതൊക്കെ കണ്ട കള്ളപ്പലിശക്കാർക്ക് മാസാമാസം കൊടുക്കാനേ തയ്യുന്നുള്ളൂ.
0: അത് ചേട്ടൻ നമുക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ദേ നോക്കിയേ ചേട്ടാ, അബ്രഹാമിന്റെ ബാറ്. നമുക്ക് സ്വൽപ്പം ഡ്രിങ്ക് അടിച്ചാലോ? വേണ്ട, പേടിക്കണ്ട, ഇന്നത്തെ ചെലവ് എൻ്റെ വക. ഏതായാലും കാർലോസ് ചേട്ടൻ്റെ വക കുറച്ച് തെറി കേട്ട ദിവസമല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിന്.
1: ഞാനില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്, കൂടി നിർത്തി. റോസയ്ക്കും നാൻസിക്കും ഞാൻ വാക്ക് കൊടുത്ത, വാക്ക് തെറ്റിച്ച നിനക്കറിയാലോ റോസയുടെ സ്വഭാവം. നീ പോയി കുടിച്ചോ. ഗോ ഗോ ആൻഡ് എൻജോയ്.
0: അങ്ങനെ ഒരാൾ കൂടി വിശുദ്ധനായി.
1: ആരാ?
0: സെയിന്റ് കാർലോസ് പെരേര.
1: ആ പിന്നെ അബ്രഹാമിനോട് ഞാൻ ചോദിച്ചാട്ട് പറഞ്ഞു തരും കേട്ടോ.
0: ഓ, അങ്ങനെ ആയിക്കോട്ടെ.
1: ആ അവിടെ നിന്നേ സ്റ്റീഫൻ.
0: ആ,
1: വാട്സ് ടൈം നൗ? What is time now?
0: Arara, 6:30 now.
1: Oh Jesus. It's too late. Chu. Rosa innenne vechakilla.
2: Good evening papa.
1: Good evening. What is going on inside?
2: Enda papa?
1: Veettinagathara piano vaikunnu. Is it Rosa, your mummy?
2: No papa.
1: Pinnara. Ende anuvadam illada piano thottu kalikkunnu venda nen paranjittille.
2: Oh my god, cool down papa, mummy kelkum.
1: Ketal enda
2: padukke, mummyde kooda mattu chila guestukal koodi undu. Please papa,
1: ellarkum kooda angane kai vechi kalikkanulla kalippaattu onnum alladu.
2: Prashnam undakalle papa,
1: inne edayalum prashnam undakittu thana kaari. Enda idu rosa?
3: Keep quiet. Good. Very good. നന്നായിട്ടുണ്ട് ഷേർലി. കൺഗ്രാറ്റ്സ്.
4: താങ്ക് യു മാം.
3: ഹാ, ലുക്ക് മാർഗരറ്റ്, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ കാർലോസ്.
4: ഐ ആം മാർഗരറ്റ്. ഇതെന്റെ മകൾ ഷേർലി.
3: കാർലോസിന് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാനെന്ന് പറഞ്ഞില്ലേ ചാർലി എങ്ങളുടെ നെയ്ബറായി എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടെന്ന്? അത് ഇവളാണ്. പിന്നെ കാർലോസ് കേട്ടില്ലേ ഷേർലിയുടെ പിയാനോ പെർഫോമൻസ് എങ്ങനെയുണ്ട്?
1: ടു ബി ഫ്രാങ്ക്, not up to the mark.
2: Oh,
1: athra pora training in oru undu.
3: Carlos inde vayina compliment veyanengil othiri paada. Don't be upset Shirley, enikku ishtayi ninde performance. Hey, don't worry girl.
4: Ingenatha palanjan sadhanathil ninnu mahathaya sangeetham undakkanulla soothrapani ennum enikku arilla.
1: Palakku undu seri thanne, pakshe mahathaya sangeetham kore era kanda sadhanam thanne idu.
4: Oh, pinne angal nokki idinde pedalukal അമർത്തിയൊന്ന് ചവിട്ടിയാ പൊടിഞ്ഞ് താഴെ പോകും. ഈ ഐവറി കോട്ടിങ്സ് ഒക്കെ ഇളകി പോന്നിരിക്കുന്നു.
1: ഇത്ര കഷ്ടപ്പെട്ട് ഈ പഴയ സാധനം എടുത്ത് പെരുമാറിയ എന്തിനാ?
5: ലുക്സ്, റോസ എന്റെ പഴയ ഫ്രണ്ടാണ്. അവള് ഫോണിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം വന്നു. പക്ഷേ ഇത്രയും പഴക്കമുണ്ടെന്ന് കരുതിയില്ല. വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നറിയാൻ ഷേർലി അവൾക്ക് അറിയാവുന്ന ഒരു കോമ്പോസിഷൻ വായിച്ചു. അത്രയല്ലേ ഉള്ളൂ.
1: അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. റോസാ, വാട്ട് ഈസ് ദിസ്?
3: അവർ ഞാൻ വിളിച്ചിട്ട് വന്നതാ ഈ പിയാനോ കാണാൻ. അവർക്കത് ബോധിച്ചിട്ടുണ്ടെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും.
1: റോസ, ഹൗ ഡെയർ യു? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ?
4: ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കം വേണമെന്നില്ല. ഇത്രയും പഴക്കമുള്ളൊരു സാധനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്താ, അങ്ങനെയല്ലേ മമ്മി?
5: അത് ശരിയാ. കാശം തന്ന് ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ടുപോയി, പിന്നെ അതിന്റെ മേൽ അറ്റകുറ്റപ്പണി നടത്താനൊന്നും ഞങ്ങൾക്കാവില്ല. സോ സോറി റോസ.
4: ഇത്രയും ദൂരം താണ്ടി ഇത്രയും സമയം മെനക്കെടുത്തി കാണേണ്ട മഹത്വം ഒന്നും ഇതിനില്ല. ഞാൻ മമ്മിയോട് അപ്പോഴേ പറഞ്ഞതാ.
1: ഈ കൊച്ചി ഇപ്പോഴും മഹത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. സി, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ നിന്ന് തനിയെ മഹത്തായ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. അത് ഗ്രേറ്റ് ആകുന്നത്, ഐ മീൻ അതിലെ സംഗീതം ഗ്രേറ്റ് ആകുന്നത്, ഗ്രേറ്റ് ആയ ഒരു മ്യൂസിഷ്യൻ വന്നതിനെ സ്പർശിക്കുമ്പോഴാണ്, വിരലോടിക്കുമ്പോഴാണ്.
3: ലുക്ക് കാർലോസ്, നിങ്ങൾ ഇങ്ങനെ തിയറിയും ഫിലോസഫിയും പറയുന്നതിന് പകരം അതിലൊരു സൊനാറ്റ വായിച്ച് കേൾപ്പിക്കൂ.
1: നോ.
3: അകത്തേക്ക് പോകാൻ വരട്ടെ കാർലോസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പീസ്, ഐ മീൻ ബിഥോവന്റെ മൂൺലൈറ്റ് സൊനാറ്റ പോലെ സിമ്പിളായ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യൂ.
1: അത് വേണ്ട. നോ, അത് ശരിയാവില്ല.
3: അതെന്താ ശരിയാവാത്തത്?
1: ശരിയാവില്ല അത്ര തന്നെ.
4: നിങ്ങൾ വഴക്ക് നിർത്ത്, അവര് പോയി. They already left.
3: What are you doing, Carlos?
1: അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. റോസ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം?
3: ഭ്രാന്ത് എനിക്കല്ല, കാർലോസിനാണ്.
1: ഞാൻ എന്ത് ഭ്രാന്ത് കാണിച്ചു?
3: അവർ ആരാന്നറിയോ കാർലോസിന്?
1: ആരായാലും എനിക്കെന്താ? നീയും കേട്ടതല്ലേ അവളുടെ അഹങ്കാരം പറച്ചില്. മൂന്നോ നാലോ തലമുറകള്, അതും പ്രശസ്തരായ മ്യൂസീഷ്യൻസ് പ്ലേ ചെയ്ത പിയാനോയെ കുറിച്ചാ അവൾ വേണ്ടാതിനും പറഞ്ഞ്. എനിക്ക് എന്റെ ഫോർ ഫാദേഴ്സിനെ മൊത്തം ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നിയത്. ഐ കുഡ് നോട്ട് കൺട്രോൾ മൈസെൽഫ്.
3: കാർലോസ്, ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നു എങ്കിൽ രണ്ടേ രണ്ട് മിനിറ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ പീസ് ആ പിയാനോയിൽ വായിച്ചിരുന്നെങ്കിൽ അവരുടെ നാവിറങ്ങി പോയില്ലായിരുന്നോ?
1: ഞാനത് വായിക്കാൻ പോണില്ല എന്ന് നിനക്കറിയാവല്ലോ.
3: ലുക്ക് കാർലോസ്, പ്രതാപവും പറഞ്ഞിരുന്നാ മതിയോ? ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്ന കാർലോസ് വിചാരിക്കുന്നത്?
1: അതുകൊണ്ടായിരിക്കും പിയാനോ വിറ്റിയുള്ളയാണെന്ന് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചത്.
3: അതെ, ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും കാർലോസ് അറിയുന്നുണ്ടോ? അടുത്ത മാസം നാൻസിയുടെ മാരേജ് ആണ്. അറിയോ അത്? പൊന്നോമന മോളുടെ കെട്ട് നടത്താൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ?
1: ഈ പഴയ പിയാനോ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കല്യാണം നടത്താമെന്നാണോ നീ കരുതുന്നത്?
3: കറുത്ത് തടിച്ച തിമിംഗലം പോലുള്ള ഈ പാട്ട് പെട്ടി വെറുതെ ഇരുന്ന് സ്ഥലം മെനക്കെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതിവിടെ നിങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ഈ മുറി ഫ്രീ ആയി, നാൻസിക്കും ചെക്കനും ബെഡ്റൂമായി.
1: ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാള് മുതൽ അതിവിടെ കിടക്കുകയാണ്, അതിവിടെ തന്നെ ഉണ്ടാവും എന്റെ മരണം വരെയെങ്കിലും.
3: Don't be silly, Carlos. Be practical.
1: I won't agree with you. ഈ പിയാനോ എനിക്ക് എന്തായിരുന്നെന്ന് ആർക്കും അറിയില്ല.
3: ഞാനൊന്ന് ചോദിച്ചോട്ടെ കാർലോസ്, ഒരിക്കൽ നിങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന ഈ പിയാനോ നിങ്ങളൊന്ന് തൊട്ടിട്ട് പോലും വർഷങ്ങൾ ഇത്രയായി.
1: അതും നിനക്കറിയാവുന്നല്ലേ?
3: Yes, അതും എനിക്കറിയാം. എല്ലാം എല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ തറപ്പിച്ചു പറയുന്നത്. ലുക്ക് കാർലോസ്, നിങ്ങൾ പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ്. പരാജയത്തിന്റെ പടുകുഴി നിൽക്കുന്നവന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാവില്ല. അതുകൊണ്ട് ഒക്കെയും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, പ്രശസ്തരായ സംഗീതജ്ഞർ ഉപയോഗിച്ച ഒരു പിയാനോ വിൽപ്പനയ്ക്കുണ്ട് എന്ന് കാണിച്ച് ഞാൻ ഒരു പരസ്യം പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. താല്പര്യമുള്ളവർ നാളെ മുതൽ എത്തി തുടങ്ങും. പിയാനോ ചില കോമ്പസിഷൻസ് നിങ്ങൾ വായിച്ചു കൊടുക്കുകയും വേണം.
1: എനിക്കതിനാവില്ല. നീ അത് വിൽക്കുകയോ തൊലയ്ക്കുകയോ എന്ന് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞാനതിൽ പ്ലേ ചെയ്യില്ല. ഇല്ല, എനിക്കതിനാവില്ല.

0: ഇങ്ങോട്ട് നോക്കി, റോസ പറയുന്നതിലും കാര്യമുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച്
1: നീ എന്താടാ പ്രാഞ്ചി വകതിരിവില്ലാത്തവനെ പോലെ സംസാരിക്കുന്നു?
0: വകതിരിവില്ലാത്തതേ ഫ്രാൻസിസിനല്ല, നിനക്ക. ഇവിടെ ഇങ്ങോട്ട് നോക്കാനല്ലേടാ പറഞ്ഞത്. അടുത്ത മാസം കല്യാണം നടക്കേണ്ട വീടല്ലേ അത്? അല്ലേൽ തന്നെ സ്ഥലമില്ല. അപ്പോഴാ അതിനകത്ത് മല പോലൊരു പിയാനോ കൊണ്ടു വച്ചിരിക്കുന്നു.
1: ഇത്രയും കാലം അങ്ങനെയല്ലേ കഴിഞ്ഞിരുന്നത്?
0: അതുപോലാണോടാ ഇനിയുള്ള കാലം? ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്, നീ അതിലിപ്പോ വായിക്കാറില്ലല്ലോ. ഇല്ല, അപ്പോ എന്ത് ചെയ്യണം? വിൽക്കണം. വിറ്റാ രണ്ടുണ്ട് കാര്യം. വീട്ടിനകത്ത് സ്ഥലവും കിട്ടും, കല്യാണ ചെലവിന് കാശും കിട്ടും. ഇക്കാര്യത്തിൽ ഞാൻ റോസയുടെ ഭാഗത്താ. ആ
1: അത് ശരി, നീ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല. എനിക്കറിയില്ല.
0: എടാ കാർലോസേ, ഇങ്ങോട്ട് നോക്കണം. എടാ ഇങ്ങോട്ട് നോക്കാൻ, നീ ഇങ്ങനെ ഈ തുറമുഖത്തിൽ ഗുമസ്തനായി കഴിയേണ്ട ആളാണ്. അല്ലല്ലോ, ഇടയ്ക്കൊക്കെ ആ പിയാനോ

0: ഇതുപോയിൽ പെരുമാറിയാലേ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ നിന്റെ ആ പഴയ കാലം.
1: നിർത്ത്, പ്രാഞ്ചിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
0: ഈ ഉടക്ക് സ്വഭാവം കൊണ്ടാ നീ ഗതി പിടിക്കാത്തത്.
1: എനിക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു.
0: എന്നാ പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പം, എടാ പ്രാഞ്ചി നീ ആ മുനമ്പിലൊന്ന് വരണം, ചില പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും പറഞ്ഞ് എന്നോട് സംഘരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. ആ
1: പ്രശ്നങ്ങൾ വരുന്ന പിന്നെ ഞാൻ വേറെ ഏത് ചെകുത്താനേടാ കൂട്ടു വിളിക്കുന്നത്, എന്റെ പ്രാഞ്ചി അല്ലാതെ.
0: നിന്റെ ഈ ചിരിയും കളിയൊന്നും ഈ പ്രാഞ്ചിയോട് വേണ്ട. കാർലോസേ, നാട്ടുകാരുടെ മുന്നിൽ വലിയ സുഹൃത്തുക്കളാ, എന്നാ നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയോ? ഇല്ല. എന്തെങ്കിലും വാ തുറന്നു പറയോ? അതും ഇല്ല. ഇതാ കാർലോസേ, നീ ഇതുവരെ ആയിട്ടും അക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സാന്താക്രൂസ് ഐലൻഡിലെ ആ സംഗീത പരിപാടിയിലെ ശരിക്കും എന്തിടാ ഉണ്ടായി?
1: ഞാൻ പറഞ്ഞല്ലോ നീ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ.
0: ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? 10 അതോ 12 എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ പരിപാടി കഴിഞ്ഞ് നീ ഇതാ ഇവിടെ കുടിച്ചു വന്ന് കരഞ്ഞ് നിലവിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതീ പിന്നെയാ നീ പിയാനോ തൊടാതായത്.
1: പഴങ്കഥകൾ പറയാനും കേൾപ്പിക്കാനും അല്ല പ്രാഞ്ചിയെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാം.
0: എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ നീ ഒറ്റയ്ക്ക് അങ്ങ് തീർത്തോ.
1: പെണങ്ങാതടാ,
0: ഞാൻ പോകും.
1: നീ അവിടെ നിന്നേ. എടാ ഞാൻ പറയാം പ്രാഞ്ചി, ഞാൻ പറയാം.
0: എന്നാ പറഞ്ഞു പണ്ടാരടങ്ങ്.
1: അന്ന് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ടിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയണം, അത്രയല്ലേ ഉള്ളൂ.
2: അതെ,
1: പറയാം. അത് ഒരു ജയന്റ് ഓർക്കസ്ട്ര.

0: 60 100 ഇടയ്ക്ക് വാദ്യോപകരണങ്ങൾ. എനിക്ക് പെർഫോം ചെയ്യാൻ ഏറെ സ്കോപ്പുണ്ടായിരുന്ന ബിഥോവന്റെ ഒരു സിംഫണിയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. സാന്താക്രൂസ് ദ്വീപിൽ വീശിയടിക്കുന്ന കടൽക്കാറ്റുകൾ പോലും വീർപ്പടക്കി നിന്ന ഉച്ചസ്ഥായികളും നിശബ്ദതകളും ഞാൻ എൻ്റെ പിയാനോയിലുള്ള ബിഥോവൻ ബധിരതയുടെ ലോകത്തു നിന്ന് സൃഷ്ടിച്ച താഴ്വരകളെ, പുൽമേടുകളെ വീണ്ടും വീണ്ടും കണ്ടെടുക്കുകയായിരുന്നു. സംഗീതത്തിൻ്റെ മഹാപ്രവാഹത്തിലൂടെ സ്വയം നഷ്ടപ്പെട്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കെ പൊടുന്നനെ അവൾ എൻ്റെ പിയാനോ എന്നെ ചതിച്ചു. കീബോർഡുകളിൽ നിന്ന് കൈവിരലുകൾ തെന്നി മാറുന്നത് പോലെ കാൽപ്പടലുകളിൽ പ്രതീക്ഷിക്കാത്ത മർദ്ദ വ്യത്യാസങ്ങൾ, സ്വരക്കമ്പിയുടെ വൈബ്രേഷൻസ് നിയന്ത്രിക്കുന്ന ഡാംബറിൻ്റെ നിയന്ത്രണം പാളിയതുപോലെ, ഹർഷാരവങ്ങൾക്ക് പകരം പരിഹാസ സ്വരങ്ങൾ ഉയർന്നു കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി അവൾ എൻ്റെ പിയാനോ എന്നെ ചതിച്ചിരിക്കുന്നു. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും മ്യൂസിഷ്യനോട് കാണിക്കരുതാത്ത ചതിയായിരുന്നു അത്.
1: നീ എന്തൊക്കെയാണടാ ഈ പറയുന്നത്?
0: എത്രയോ കാലമായുള്ള ഞങ്ങളുടെ ആത്മബന്ധം ആ കൺസെർട്ടിൽ ഒരു നിമിഷം വേരറ്റുപോയി. നിനക്കറിയോടാ പ്രാഞ്ചി, എന്റെ പിയാനോ അവൾ എനിക്ക് കാമുകിയെ പോലായിരുന്നു. കാമുകിയെ പോലെ ഞാൻ ഒന്ന് തൊടുമ്പോ അടിമുടി പൂക്കുന്ന, സംഗീതം പൊഴിക്കുന്ന എന്റെ പെണ്ണ് റോസ എനിക്ക് ഭാര്യ മാത്രമായിരുന്നു.
1: നീ ഈ പറയുന്ന ഒന്നും എന്റെ തലയിൽ കേറുന്നില്ല.
0: മ്യൂസിഷ്യനും

0: മദ്യം തേടി പോയി. നീ ഇപ്പം പറഞ്ഞ കോൺഫിഡൻസിന് വേണ്ടി.
1: പ്രാഞ്ചി, നിനക്കും എന്നെ തിരിച്ചറിയാനാകുന്നില്ലല്ലോ.
0: ഡാ കാർലോസേ, നീ ഒന്ന് മനസ്സിലാക്കണം, നിന്നെ തിരിച്ചറിയുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, അത് ഈ പ്രാഞ്ചിയാടാ. നീ ഇങ്ങോട്ട് നോക്കിയേ. എടാ ഇങ്ങോട്ട് നോക്കാൻ, സത്യം പറ, സ്വന്തം സംഗീതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ പാവം പിടിച്ച ആ പിയാനോയെ കരുവാക്കി നീ നിന്റെ സംഗീത ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നില്ലേ?
1: നോ അല്ല
0: കാർലോസേ, ഇതൊരു തരത്തിലുള്ള ഒളിച്ചോട്ടമാ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നേ നീ. അവസാനിപ്പിക്കേണ്ടിയിരുന്നതിന്റെ മുടിഞ്ഞ കുടിയായിരുന്നു പിയാനോ വായനയല്ല.
1: നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ ഒരു വിശേഷവും ഞാൻ ഇനി പിയാനോ തൊട്ടില്ല.
0: എടാ അതൊക്കെ നിന്റെ ഇഷ്ടം. എടാ കാർലോസ്, നീ റോസ പറയുന്നത് അനുസരിക്കണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ തൊടുക പോലും ചെയ്യാത്ത ശവപ്പെട്ടി പോലുള്ള സാധനം നിനക്കെന്തിനാടാ?
1: അതെടാ, നീ പറഞ്ഞതുപോലെ അതൊരു ശവപ്പെട്ടിയാണ്. ഒട്ടേറെ കോമ്പോസിഷനുകളുടെ, സിംഫണികളുടെ, സൊനാറ്റകളുടെ, കൺസേർട്ടുകളുടെ ഓർമ്മകൾ അടക്കം ചെയ്ത ശവപ്പെട്ടി. ഓർമ്മകളുടെ ശവപ്പെട്ടി.

0: ഡോളി, കീപ് ക്വയറ്റ്. മമ്മി, സംബഡി ഈസ് കോളിംഗ്.
1: ആരാന്ന് നോക്കാൻ.
0: യെസ്,
2: ഹലോ, ഞാൻ ഫിലിപ്. പത്രപരസ്യം കണ്ടു വന്നതാ. ഒരു പിയാനോ?
0: ഓ യെസ് യെസ്, പ്ലീസ് കം ഇൻ.
3: ഞാനും അതെ, നിങ്ങളല്ലേ ആ ആഡ് കൊടുത്തത്?
0: അതെ, വരൂ.
2: ഈ പട്ടി കടിക്കില്ലല്ലോ.
0: ഇല്ല ഇല്ല,
2: ദാറ്റ്സ് ഫൈൻ.
0: ഡോളി, ഗോ ഇൻസൈഡ്. ഗോ ഗോ.
2: ഓ
0: ഇല്ല, പേടിക്കണ്ട, അവള് പ്രശ്നം ഉണ്ടാക്കില്ല.
2: ഇറ്റ്സ് ഓക്കേ,
0: പ്ലീസ് കം ഇൻ, കം ഇൻസൈഡ്. സീ മമ്മി, ഇവരൊക്കെ ആ പത്രപരസ്യം കണ്ടു വന്നവരാ, നമ്മുടെ പിയാനോയുടെ.
1: ഐ സീ, വെൽക്കം. മോളെ നാൻസി, പപ്പയോടൊന്ന് വരാൻ പറയൂ.
0: പറയാം മമ്മി.
1: ഇതാണ് ഞാൻ പരസ്യം ചെയ്ത ആ പിയാനോ. ബൈ ദ ബൈ, എന്താ പേര്?
3: ഞാൻ മേഴ്സി.
2: ഹലോ, ഞാൻ ഫിലിപ്.
3: കണ്ടിട്ട് വളരെ പഴക്കം തോന്നുന്നുണ്ടല്ലോ.
1: നാൻസി, അതാരാ നോക്കിയേ?
2: അല്ല മാഡം, ഇത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണോ?
1: അല്ലാതെ പിന്നെ. ആ, ഇത് കാർലോസ്, മൈ ഹസ്ബൻഡ്. ഫിലിപ്പ് എന്താ ചോദിച്ചേ? വർക്കിംഗ് കണ്ടീഷനിലല്ലേ എന്ന്. ദാ, ഇക്കഴിഞ്ഞ ദിവസം പോലും കാർലോസ് മൊസാർട്ടിന്റെ ഒരു പീസ് ഇതിൽ വായിച്ചതാ. അല്ലേ കാർലോസ്?
4: അതെ അതെ.
3: അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചേ.
4: ഇല്ല, അത് എനിക്ക് നല്ല സുഖമില്ല. ഐ നോട്ട് വെൽ.
3: എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു കൈ നോക്കാം.
0: മമ്മി, ഒരാൾ കൂടി ന്യൂസ് പേപ്പർ ആഡ് കണ്ട് വന്നിട്ടുണ്ട്.
1: ആരാ അത്?
0: ഐ ഡോണ്ട് നോ, ഒരു ചുവന്ന തൊപ്പിക്കാരൻ, പിയാനോ കാണണമെന്ന്.
1: ആ, വരാൻ പറയൂ.
5: ഞാൻ ഡൊമിനിക്, വിക്ടോറിയ ഐലൻഡിൽ നിന്നാണ്. ഓ, ഇതാണല്ലേ ആ പിയാനോ.
1: എന്തു പറയുന്നു മാഡം, കാണാൻ പഴക്കമുണ്ടെങ്കിലും വായിക്കാൻ നല്ല സുഖം. ഐ മീൻ വെരി കംഫർട്ടബിൾ, അല്ലേ?
3: ആ മാഡം, ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാന്.
1: ഓഫ് കോഴ്സ് കാർലോസ്, നിങ്ങൾ ഈ പിയാനോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കൂ, ഞാനിതാ ഇപ്പോൾ വരാം. ആ പിന്നെ എന്താ മാഡം പറയാനുണ്ടെന്ന് പറഞ്ഞത്? സാധനം ബോധിച്ചു അല്ലേ?
3: മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ട് മാറി സംസാരിക്കുന്നത്, മറ്റൊന്നും കരുതരുത്. ഇത്രയും പഴക്കമുള്ളൊരു സാധനത്തിനെ കുറിച്ച് പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു?
1: വാട്ട് യു മീൻ?
3: ഹോ, ഭയങ്കരം തന്നെ നിങ്ങളുടെ തൊലിക്കെട്ടി. ഞാൻ പോകുന്നു, ഗുഡ് ബൈ.
1: ആ, പിന്നീട് വിവരം അറിയിക്കാമെന്ന്.
4: ഏ മിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ കീബോർഡുള്ള ഇത്രയും ഫോഴ്സ് കൊടുക്കേണ്ട കാര്യം എന്താ?
2: ഓ, ആ പറഞ്ഞത് ശരിയാ, കുറച്ചുകൂടി ബലം പ്രയോഗിച്ചാ ഈ കട്ടകളൊക്കെ അടർന്ന് താഴെ വീഴും. ഇതിന് എത്ര പഴക്കമുണ്ടെന്നാ മാഡം പറഞ്ഞത്?
1: 3 തലമുറകൾ ഉപയോഗിച്ച പിയാനോയാ ഇത്. അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, കേട്ടിട്ടില്ല ഇവരെ കുറിച്ച്?
2: ഇല്ല.

0: ആരാണ് ഇവരൊക്കെ?
1: ഈ നിൽക്കുന്ന കാർലോസിന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും പേരുകേട്ട പിയാനിസ്റ്റുകൾ. കാർലോസും നല്ലൊരു പിയാനിസ്റ്റ് ആയിരുന്നു.
0: ഓ, ഐ സി. കാര്യങ്ങൾ തുറന്നു പറയുക എന്നാണ് എൻ്റെ ഒരു രീതി. എൻ്റെ സ്വഭാവം വെച്ച് മ്യൂസിക്കും ആർട്ടും ഒന്നും എൻ്റെ ഏഴയലത്ത് വരില്ല. എന്നിട്ടും ഈ പിയാനോ വാങ്ങാൻ ഇത്രയിടം വരെ വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഈയിടെ ഒരു വീട് വെച്ചു, 10-15 മുറികൾ. മിക്കതും വേക്കൻ്റായി കിടക്കുന്നു. പഴയ ഏതെങ്കിലും ഉരുപ്പടി, ഐ മീൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം മുറിയിലിട്ടാൽ അത്രയുമായല്ലോ. യു സീ മൈ പോയിന്റ്? അല്ലാതെ ഹൂ വാണ്ട്സ് ദിസ് മ്യൂസിക്?
1: ഈ പിയാനോ എങ്ങനെ, താങ്കൾക്ക് ഇഷ്ടമായോ?
0: ഇഷ്ടമായോ ഒന്നും. എനിക്കിഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില പറയണ്ട. വേണ്ട, നിങ്ങൾ വില പറയണ്ട, ഞാനിതിനൊരു വില പറയാം. ആ വിലയ്ക്ക് ഇതിനെ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ എനിക്കിതിനെ ഇഷ്ടപ്പെടാനാകൂ. അതാ എൻ്റെ ഒരു സ്റ്റൈൽ. എന്ത് പറയുന്നു?
1: എത്രയാ നിങ്ങൾ ഇതിന് കണ്ടിരിക്കുന്ന വില?
0: ഒരൊറ്റ വില. ഐ മീൻ ഞാൻ വിലപേശലിനില്ല. 2500 രൂപ. ഓക്കെ.
1: നിങ്ങൾ എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ?
0: നോ നോ, ഈ പൊളിഞ്ഞ് തീരാറായ സാധനത്തിന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന വില എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം.
1: വിലപേശാൻ നിങ്ങളില്ല എന്നല്ലേ തൊട്ട് മുൻപ് പറഞ്ഞത്?
0: ഓ,
1: ഇയാൾക്ക് ഏതായാലും ഈ പിയാനോ വിൽക്കുന്നില്ല. താങ്കൾക്ക് പോകാം.
0: ഓ പിന്നെ
1: തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ആ, ഒരാൾ കൂടി ഉണ്ട് ബാക്കി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്?
2: എന്നോടാണോ ചോദിച്ചത്?
1: ആ, നിങ്ങളോട് തന്നെയാ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാ പറയ, പറഞ്ഞു തൊലയ്ക്ക്, എന്നിട്ട് പുറത്തേക്ക് പോ.
2: കൂൾ ഡൗൺ മാഡം. മാഡം കുറച്ചു മുമ്പ് ചില സംഗീതന്മാരുടെ പേരുകൾ പറഞ്ഞില്ലേ? ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന കലാകാരന്മാരാണ് അവരൊക്കെ. എനിക്ക് പിയാനോ വേണം, ഞാനിതെടുത്തോളാം. പക്ഷേ
1: പിന്നെന്താണ് ഒരു പക്ഷേ?
2: അത് നിങ്ങൾ എത്രയാണ് ഇതിനെ വില നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ.
1: ഞങ്ങൾ ഇതിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്.
2: അത് എത്രയാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അത് കൂടുതലാണെന്ന് കരുതുന്നവരുണ്ടാകും, പക്ഷെ അതിൽ കുറച്ചൊരു വിലയ്ക്ക് അത് കൊടുക്കാമെന്ന് കരുതിയാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ആത്മാവുകൾ പൊറുക്കില്ല.
2: എത്രയായാലും അതൊന്നും അറിഞ്ഞാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ.
1: പറയാം, 12,000 രൂപ. 12,000 rupees.
2: 12,000 രൂപ, മൈ ഗോഡ്.
1: എന്താ തുക കൂടുതലാണെന്നാണോ?
2: എന്ന് ഞാൻ പറയില്ല, പക്ഷേ
1: പിന്നെ എന്താണൊരു പക്ഷേ?
2: എന്റെ കയ്യിൽ അത്രയും തുക കാണില്ല.
1: എങ്കിൽ പിന്നെ അതാണ് പുറത്തേക്കുള്ള വഴി, പോയിക്കോ.
2: ഞാൻ ഒന്നുകൂടി ഇതൊന്ന് കണ്ടോട്ടെ, വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്തോട്ടെ.
3: ഏ, അതൊന്നും വേണ്ട.
1: കാർലോസ്, ലെറ്റ് ഹിം പ്ലേ.

0: നിങ്ങൾ പിയാനോ പഠിച്ചിട്ടുണ്ടോ?
1: കുറച്ച്, വളരെ കുറച്ച്.
0: ഗുഡ്.
2: ഡൊമിനിക് എന്നല്ലേ പേര്?
1: അതെ.
2: ഇപ്പോഴെന്ത് തോന്നുന്നു?
3: ഇറ്റ്സ് റിയലി ഗ്രേറ്റ്.
2: എന്നാ ഇനി പറയൂ.
1: ഞാൻ പറഞ്ഞില്ലേ മാഡം, മാഡം പറഞ്ഞത്രയും തുക ഇപ്പം എൻ്റെ അടുത്തില്ല.
2: ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കുറയ്ക്കാം. നിങ്ങൾ സംഗീത പ്രേമിയായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്രം 11,000.
1: മാഡം എനിക്ക് തന്ന പരിഗണനയ്ക്ക് നന്ദിയുണ്ട്, പക്ഷേ
2: നിങ്ങൾക്ക് പിന്നെ എത്ര തുകയാണ് ഇതിനു വേണ്ടി ചെലവാക്കാനാകുക?
1: അത് ഞാൻ
2: വേണ്ട. ഞങ്ങളുടെ പിതാക്കന്മാരോട്, അവരുടെ സംഗീതത്തോട് ബഹുമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന നിലയിൽ ഞാനിത് അവസാന വില പറയുന്നു. 10,000 രൂപ. 10,000 rupees.
1: മാഡം ഒന്നും തോന്നരുത്.
2: എന്നാലും നിങ്ങൾ ചുമ്മാ തരാം, ഇനി ഒന്നും പറയണ്ട. യു മേ ഗോ നൗ. വേഗം സ്ഥലമിട്.
1: ശരി, ഞാൻ പിന്നീട് വരാം.
2: വില പേശാനാണെങ്കിൽ ഇനിയും ഇങ്ങോട്ട് വരണമെന്നില്ല
1: സാർ. എന്നാൽ ഞാൻ.
2: ഇതൊക്കെ ഇവന്മാരുടെ ഓരോ തട്ടിപ്പുകളാണ്. കുറഞ്ഞ വിലയ്ക്ക് ഇത് തട്ടിയെടുത്ത് കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കണം. അവന്റെ ഒരു കള്ള വിനയവും സംഗീത പ്രേമവും.
0: പക്ഷെ അവൻ പിയാനോയിൽ തെറ്റില്ലാതെ നന്നായി വായിച്ചു.
2: നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം. ഇത്രയും ആൾക്കാർ വന്നതല്ലേ, നിങ്ങൾ ആ പിയാനോയിൽ എന്തെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇതിനകം ആ സാധനം വിട്ടുപോയേനെ.
4: ഡോളി, സ്റ്റോപ്പ് ദേർ. ഡോളി, കണ്ടില്ലേ മമ്മി? ഡോളി, സ്റ്റേ ദേർ ഐ സേ. അവിടെ നിന്നേ, അവിടെ നിന്നേ. ഡോളി,

0: കണ്ടു പപ്പ, ഡോളി പപ്പയുടെ പിയാനോട് അടിയിലേക്ക് പോയി. ഇനി തിരിച്ചിറങ്ങണമെങ്കിൽ ഇറച്ചി പൊരിക്കുന്ന മണം കിട്ടണം. ഡോളി, കം ഹിയർ. ഡോളി, കം ബാക്ക്.
1: നാൻസി, നീ അകത്ത് പോകുന്നുണ്ടോ? ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളും അവളുടെ ഒരു പട്ടിയും.
2: സീ റോസ, നീ ആ ചുവന്ന തുപ്പിക്കാനോട് പറഞ്ഞാണോ യഥാർത്ഥ വില? ഇത്രയും കുറഞ്ഞ വിലയാണോ നീ ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്? ഇറ്റ്സ് പിറ്റി റോസ, ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
1: നിങ്ങൾ പിന്നെ അതെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു?
2: നിനക്കത് ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കി കിട്ടുന്ന സ്ഥലത്ത് നാൻസിക്കും ഭർത്താവിനും ബെഡ്റൂം ഒരുക്കണം. അത്രയല്ലേ ഉള്ളൂ? ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്.
1: എന്ത് വഴി?
2: അതൊക്കെയുണ്ട്. ഞാന് ചാൾസ് അങ്കിളിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ചാൾസ് അങ്കിൾ. ആ, ഇത് ഞാനാണ്, കാർലോസ്. എന്തൊക്കെ ഉണ്ട് പിന്നെ? ഇപ്പൊ ഞാൻ വിളിച്ചതേ, ഞാൻ അങ്കിളിനൊരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ പറയാം, അങ്കിളിന് താല്പര്യമുള്ളൊരു ഗിഫ്റ്റാണ്. എന്നാൽ ഞാൻ പറയാം, എൻ്റെ പിയാനോ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഒരാഴ്ചക്കകം അത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. എന്താ, ശരിക്കും സർപ്രൈസ് ആയില്ലേ? ഓഹോ, അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ.
0: എന്താ പപ്പ?
2: ഓ, ഒന്നുമില്ല. ചാൾസ് അങ്കിളിന് ഫ്രെഡിയോട് ചോദിക്കണം. ഇക്കാലത്ത് വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ എന്തൊരു ജാടയാണേ.
1: മരിക്കാൻ കിടക്കുന്ന ആ കിഴവന് പിയാനോ ഗിഫ്റ്റായി കൊടുക്കാനോ? നിങ്ങൾക്ക് എന്താ മനുഷ്യ ബഹദുരമില്ലേ? ആ കിട്ടുന്ന കാശ് കൂടി ചേർത്ത് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാമെന്ന് കരുതുമ്പോ ഇവിടെ ഒരാള് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
2: ഞാൻ പറഞ്ഞല്ലോ, ഭേദപ്പെട്ട ഒരു വില അതിന് കിട്ടിയില്ലെങ്കിൽ അതൊരു അപമാനമാണ്. ചാൾസ് അങ്കിളുടെ വീട്ടിലതിരുന്നാലേ കാണണം തോന്നും. എനിക്കവിടെ പോയി കാണുമെങ്കിലും ചെയ്യാലോ.
1: അപ്പൊ കല്യാണത്തിനുള്ള പണമോ?
2: അത് അത് ഞാൻ സ്റ്റീഫന്റെ എടുക്കുന്ന കടമാണ്.
1: പലിശ കൊടുക്കണ്ടേ?
2: പിന്നെ പലിശ കൊടുക്കണ്ടേ?
1: ഒരിക്കൽ വരും സ്റ്റീഫൻ എലിപ്പെട്ടി പോലുള്ള ഈ വീട് ജപ്തി ചെയ്യാൻ. അപ്പോഴും നിങ്ങൾ പഠിക്കില്ല. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത മനുഷ്യൻ. ഹലോ. അതെ, പരസ്യം ചെയ്തത് ഞാനാണ്. അതെ, യെസ്, കേട്ടിട്ടില്ലേ? അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, പിന്നെ കാർലോസ് പെരേര, അവരൊക്കെ വായിച്ച. ആ, നിങ്ങൾ നാളെ വരൂ വൈകിട്ട്. ആ, നേരിട്ട് കാണുമ്പോ പറയാം.

0: എടാ കാർലോസേ, എനിക്ക് നിന്നെ പിടികിട്ടുന്നില്ല. ആ പിയാനോയോട് നിനക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ്, എന്നാൽ അതിനെ ഉപേക്ഷിക്കാൻ നീ കൂട്ടാക്കുന്നുമില്ല.
1: വെറുപ്പാണെന്ന് നിന്നോട് ആര് പറഞ്ഞു?
0: പിന്നെന്തായത്, സൗന്ദര്യപ്പെടക്കോ?
1: അറിയില്ല, ഒന്നു മാത്രം അറിയാം, പഴയ പോലെ പിയാനോ വായിക്കാനാവില്ല.
0: ആ നീ അതിൽ വായിച്ചാലും കൊള്ളാം, വായിച്ചില്ലേലും കൊള്ളാം, അത് പോട്ടെ കാർലോസേ. പിന്നെ ആരും വന്നില്ലേ പിയാനോ വാങ്ങാനായിട്ട്?
1: ആൾക്കാർ വന്നും പോയി കൊണ്ടിരുന്നു, എല്ലാവരും അതിർത്തിയോടെയാണ് മടങ്ങിയത്. റോസയാണെങ്കിൽ എല്ലാവരോടും വഴക്കിടുകയും ചെയ്യും. വിക്ടോറിയ ഐലൻഡിലെ ചുവന്ന തൊപ്പി വെച്ച ആ ചെറുപ്പക്കാരൻ മാത്രം പിന്നീടും ഒന്ന് രണ്ടുമാണ് വന്നു. കുറേ നേരം പിയാനോ നോക്കിയിരിക്കും, പിന്നെ കുറച്ചു നേരം അതിലെന്തെങ്കിലും വായിക്കും. റോസ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടും അവൻ വീണ്ടും വന്നു, നന്ദിയുള്ള ഒരു തെരുവ് പട്ടിയെ പോലെ.
0: ചാൾസ് അങ്കിളിന്റെ കാര്യം എന്തായി?
1: ഫ്രെഡി സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് ചാൾസ് അങ്കിൾ എന്റെ ഓഫർ നിരസിച്ചു. പിയാനോ വെക്കാൻ വീട്ടിൽ സ്ഥലമില്ലത്രേ.
0: നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. എങ്ങനെയാണടാ ഞാൻ നിന്നെ ഒന്ന് സഹായിക്കുക? എന്റെ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. നാൻസിയുടെ കല്യാണത്തിനാണ് ഇനി ഒരാഴ്ച തികച്ചില്ല. നീ ഇതെന്ത് കണ്ടിട്ടാ കാർലോസ്? ആർക്കും വേണ്ടാത്ത ആ പിയാനോ നീ എന്ത് ചെയ്യാൻ പോകുന്നു?
1: അതേടാ പ്രാഞ്ചി, എല്ലാം ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എല്ലാം

0: ഹലോ, അതെ, ആര്? ഒക്കെയും പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയായി? ഓക്കെ, ഞാൻ കാർലോസിനെ വിടാം. ഓക്കെ.
1: ആരാത് മമ്മി?
0: എവിടെ നിന്റെ പപ്പ?
1: ഓ, പപ്പ അകത്ത് ഉറങ്ങാണെന്ന് തോന്നുന്നു.
0: ഓ, ഈ മനുഷ്യനെ സമ്മതിക്കണം. മാരേജ് ഇങ്ങ് അടുത്തു, എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നോ ഈ മനുഷ്യന്.
1: ആരാ ഇപ്പൊ മമ്മിയെ ഫോണിൽ വിളിച്ചത്?
0: ആ, അതാ ടെയ്ലർ ഫെഡറിക്കാണ്, നിന്റെ കല്യാണ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കഴിഞ്ഞെന്ന്. ഓ, അതിനി വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ പണം കൊടുക്കണ്ടേ? പണം കൊടുക്കേണ്ട ആളതാ അകത്ത് കിടന്ന് ഉറങ്ങുന്നു.
1: ഞാൻ കരുതി പിയാനോ കാണാൻ വരുന്ന ആരെങ്കിലും ആണെന്ന്.
0: ഈ മുടിഞ്ഞ സാധനം ലോകാവസാനം വരെ ഇവിടെ കാണുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മമ്മി? 5 ദിവസങ്ങൾക്കപ്പുറത്താ മാരേജ്, അപ്പോഴേക്കും അത് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ.
0: നിനക്കറിയാവുന്നതല്ലേ നാൻസി, കഴിഞ്ഞ 1 മാസമായി ഞാൻ അതിന്റെ പുറകിലല്ലേ. നിന്റെ കല്യാണക്കാര്യത്തിൽ പോലും ഇത് കാരണം അമ്മയ്ക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാനായില്ല.
1: ഈ നശിച്ച പിയാനോ ഇതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തുലക്കായിരുന്നു. ഇനി തൊലയാനുള്ളത് എന്റെ ജീവിതമാ. ശാപം കിട്ടിയ ഒന്നായത് ഇത് എന്നെയും തൊലയ്ക്കും.
0: മോളെ, പതുക്കെ പപ്പ കേൾക്കും.
1: പപ്പ കേൾക്കാൻ തന്നെയാ ഞാനിത് പറയുന്നത്. ശാപം കിട്ടിയ പിയാനോ, എന്തിനാ മമ്മി ഈ വീടിന്റെ സന്തോഷം കെടുത്താൻ ഇങ്ങനെയൊരു സാധനം? ആർക്കും വേണ്ടെങ്കിൽ, ആരും വാങ്ങിക്കുന്നില്ലെങ്കിൽ കൊത്തിക്കേറി അടുപ്പിലിട്ടൂടെ ഈ സാധനത്തെ, അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി തള്ളിക്കൂടെ?
0: പപ്പ ഉണരും.
1: ഞാൻ പറഞ്ഞില്ലേ പപ്പ കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്.
0: നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ.
2: അവള് പറയട്ടെ റോസ, അവക്ക് അവളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ആശങ്കയില്ലാതിരിക്കുവോ?
0: കാർലോസ്,
2: നാൻസി മോളെ വിഷമിക്കണ്ട. ഇന്ന് വൈകിട്ട് ആ നശിച്ച സാധനം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. പപ്പ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്.
0: ഞാൻ അറിയാതെ കാർലോസ് എന്ത് ഏർപ്പാടാക്കിന്നാ? നിങ്ങളത് ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കാൻ പോവുകയാണോ?
2: സമ്മാനമായല്ല.
0: പിന്നെ
2: ഞാനിത് വിറ്റു.
0: വിറ്റുന്നു? ആർക്ക്?
2: പലിശക്കാരൻ സ്റ്റീഫന്.
0: അവൻ എന്തിനാ ഈ പഴയ പിയാനോ?
2: അവന് കപ്പലിൽ പഴയ സാധനങ്ങള് പുറംനാടുകളിൽ എത്തിക്കുന്ന ബിസിനസ് ഉണ്ട്.
0: എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കച്ചവടം ഉറപ്പിച്ചത്?
2: നീ നിശ്ചയിച്ച അതേ തുകയ്ക്ക്.
0: എന്നിട്ട്? എന്നിട്ട് ആ കാശ് എവിടെ?
2: കാശ്? അത് എന്റെ നിലവിലുള്ള കടത്തിൽ നിന്ന് സ്റ്റീഫൻ കുറച്ചോളും.
0: അപ്പൊ കല്യാണ ചെലവിനുള്ള കാശോ? നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. അതെന്തോ ആകട്ടെ, നാളെ എങ്കിലും എനിക്ക് എന്റെ മോക്ക് വേണ്ടി മണിയറ ഒരുക്കാമല്ലോ.
1: സോറി പപ്പ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഐ എം റിയലി സോറി.
2: ഇറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് ഒന്നുണ്ട് മോളെ, മോൾ എന്റെ ജീവിതത്തിൽ വന്നിട്ട് 20 വർഷമല്ലേ ആയുള്ളൂ. മോള് പറഞ്ഞ ശാപം കിട്ടിയ പിയാനോ ജനിച്ചത് മുതൽ എന്റെ കൂടെയുണ്ട്. അതിൻ്റെയാ. എനിക്കിത് ഉപേക്ഷിക്കാൻ വിഷമമുണ്ട്, മടിയുണ്ട്. പക്ഷേ എനിക്ക് എന്റെ മോളുടെ ജീവിതമാണ്, ഭാവിയാ അതിലും പ്രധാനം.

0: എന്റെ കർത്താവിരാണ് ഈ വന്നത്. അപ്പൊ ഡ്രിങ്ക് അടി നിർത്തിന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടില്ല വാനപ്പച്ചി എന്റെ പാർട്ടി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കട്ടോ, ഞാൻ ഓർഡർ ചെയ്യാം.
1: ഞാൻ കഴിക്കാൻ വന്നാൽ നീ ഒന്ന് പുറത്തേക്ക് വരാം ഒരു അഞ്ച് മിനിറ്റ്.
0: എന്താ എന്താ പ്രശ്നം?
1: പറയാം.
0: മനസ്സിലായി മനസ്സിലായി, കാശിനായിരിക്കും അല്ലേ?
1: കാശ് വേണ്ടി വന്നേക്കും, പക്ഷെ അതല്ല.
0: പിന്നെന്താ പ്രശ്നം?
1: നീ എനിക്ക് വേണ്ടി ഒരു കളവ് പറയണം.
0: ഏ, ഞാനാ കളവാ? അതിന് സ്റ്റീഫനെ കിട്ടൂല ചേട്ടാ.
1: അല്ല, ഇതങ്ങനെയുള്ള കളവല്ല.
0: പിന്നെ
1: റോസയോ നാൻസിയോ ചോദിച്ചാ മാത്രം, അവരങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല.
0: ഇതെന്ത് കുരിശാണ് അപ്പൊ ഈ പറയണത് ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാകാനില്ലേ.
1: അതായത് എന്റെ പിയാനോ അല്ലേ?
0: ഉവാ,
1: അത് വാങ്ങിയത് നീയാണെന്ന്.
0: ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ.
1: അല്ല, അങ്ങനെ ഒന്ന് പറയണം നീ ഒരു കളവ്.
0: അത്രയുള്ള ഞാൻ വിചാരിച്ച്. അതോക്കെ ഞാൻ പറഞ്ഞോളാം.
1: പിന്നെ നീ കുറച്ച് പിള്ളേരെ സംഘടിപ്പിക്കണം.
0: എന്തിനാ?
1: പിയാനോ അല്ലേ, അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടേ ആ മുനമ്പില്.
0: ഏത് മുനമ്പ്?
1: ഞാനും ബ്രാഞ്ചി ഇടയ്ക്ക് കൂടാറുള്ള ആ പാറക്കെട്ടുകൾക്കിടയിലെ. ഷേ, എടാ ഡാമിയൻ സാഹിബ് കടലിൽ വീണ്
0: മരിച്ചു.
1: ആ മുനമ്പിൽ കൊണ്ടുപോയി വെക്കണം.
0: അതെന്തിനാണിപ്പാ?
1: അതൊക്കെ ഉണ്ട്, ഇന്ന് രാത്രി പരിപാടിയുണ്ട്.
0: ഓ, പ്രോഗ്രാം ഉണ്ടല്ലേ.
1: ആ,
0: അപ്പോ ചേട്ടാ ഞാൻ നിങ്ങളുടെ പിയാനോ വാങ്ങിയെന്ന് റോസ ചേച്ചി ഒരു കളവ് പറയണം ഒന്ന്, എന്നിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് അത് വീട്ടിൽ നിന്ന് എടുത്ത് ആ മുനമ്പി കൊണ്ട് വെക്കണം രണ്ട്, ഇത്രല്ലേ ഉള്ളൂ. ഓക്കെ, അതേറ്റി.
1: പിന്നെ നിന്റെ കാശുണ്ടാവും ഒരു 500 രൂപ.
0: 500 രൂപ എന്തിനാണപ്പാ?
1: കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങണം.
0: ഓ, അതിനാണല്ലേ. അപ്പൊ കാർലോസ് ചേട്ടൻ വീണ്ടും തുടങ്ങി അല്ലേ?
1: അതെ, ഇനിയിപ്പോ അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളല്ലേ ശ്രീപ.
0: ആ, അത് ശരിയാ. മോടെ കല്യാണം അല്ലേ, ഇന്നാ കാശ് പിടിച്ചു. അതല്ലേ ഏട്ടാ, ഇന്ന് വൈകിട്ട് മുനമ്പല പാർട്ടിക്ക് പലിശ കൊടുക്കാർക്കൊന്നും ക്ഷണമില്ലേ?
1: ഇല്ല, ചോര കുടിയന്മാർക്ക് പാർട്ടി പിന്നെ.

0: ഇതാ കാർലോസേ, നിർത്തിയേ. ഇടേ, ഇത് എത്രാമത്തെയാണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ?
1: ഇല്ല, ഈ രാത്രി ബോധം മുഴുവൻ മറയും വരെ ഞാൻ കുടിക്കും. ഈ രാത്രി കാങ്കേ, ഈ കടൽ കേക്കെ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാനൊന്ന് എഴുന്നേക്കട്ടെ.
0: കളിക്കല്ലേ, കാലൊന്ന് തെറ്റിയാ നേരെ താഴെ കടലിലേക്കാ. സൂക്ഷിച്ച്,
1: നീ പറഞ്ഞ ശരിയാ. മരണവും ജീവിതവും തമ്മിൽ ഒരു കാല് തന്നെ വ്യത്യാസം മാത്രം. പണ്ട് ഡാമിയൻ സായിപ്പും കടലിലേക്ക് വീണ മരിച്ച അതേ സ്ഥലം. സായിപ്പ് അവധിരുവണായിരിക്കുമോ, അതോ ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കുമോ?
0: അതൊന്നും എനിക്കറിയില്ല.
1: സ്വയം എടുത്തെറിഞ്ഞതായിരിക്കും അല്ലേ?
0: നിന്നോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ.
2: ഇത്രയും കഷ്ടപ്പെട്ട് ഈ പിയാനോ ഈ മുലമ്പിൽ കൊണ്ടുവച്ചത് അതെന്തിനാ? അതും ഈ രാത്രിയില്.
1: അതൊക്കെ ഉണ്ട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ട് കഴിഞ്ഞു ഇതേ സ്ഥലത്ത് ഞാൻ ഇതുപോലെ മദ്യപിച്ച് നിന്റെ മുമ്പിൽ കരഞ്ഞു നിന്നത് ഓർമ്മയില്ലടാ പ്രാഞ്ചി. അന്ന് ഇവള് എന്നെ ചതിച്ച ആ ദിവസം. ഒരുപക്ഷെ അന്ന് ഞാൻ ഇത്രയും മദ്യപിച്ച് കാണില്ല.
0: നീ വെറുതെ എരിവ് കേറ്റാതെ കാര്യം പറ. സമയം എത്ര ആയിന്ന?
1: അതെയാടാ പ്രാഞ്ചി, നിനക്കറിയോ ഇന്നെന്റെ നാൻസി മോള്, ഞാൻ കേക്ക പറയാ, ഇവളെ കൊത്തിക്കേറി അടുപ്പിലിടാൻ, അടുപ്പിൽ അതല്ലേ കടലിക്കൊണ്ട് വലിച്ചെറിയാൻ. നീ പറയടാ പ്രാഞ്ചി, അടുപ്പിൽ എറിഞ്ഞു തീരാനുള്ളതാണോ 3 തലമുറകൾ വിരലോടിച്ച് സംഗീതം പെയ്യിച്ച ഇവിടെ ശരീരം? പക്ഷേ കടലിലെറിയെന്ന ആശയം നല്ലതാ. കാരണം എന്തെന്നറിയോ? കടലിൽ സംഗീതമുണ്ട്. സംഗീതം അറിയാം കടലിന്.
0: കാർലോസേ, നീ പിയാനോയിൽ എന്ത് ചെയ്യാൻ പോകുന്നു?
1: പഴകി പൊടിഞ്ഞ് ഒന്നിനും കൊള്ളാത്തതായി എന്നെല്ലാവരും എഴുതിയിട്ടല്ലേ ഈ പിയാനോയിലെ. ഞാനിതാ ഇപ്പൊ എന്നിൽ അവശേഷിച്ചിരിക്കുന്ന ബോധം വെച്ച് വായിക്കാൻ പോവാ. നീ കേട്ടോ, ഒരു വിടവാങ്ങൽ സൊനാറ്റ.

എത്ര കാലങ്ങൾക്ക് ശേഷമാ ഞാൻ ഇവളെ ഒന്ന് തൊടുന്നത്. ഡാ ഫ്രാഞ്ചി, നോക്കിയേ, എന്റെ വിരലുകൾ വിറയ്ക്കുന്നു. നീ കരുതും പോലെ മദ്യത്തിന്റെ വിറയലല്ല, എന്റെ പെണ്ണായത്, എന്റെ പെണ്ണ്. ഞാൻ തൊടുമ്പോ എന്റെ വിരലിലെ വിറയല് ഇവിടെ ശരീരത്തിലേക്കും പടരും. അതാണ് പ്രാഞ്ചി സംഗീതം.

0: അത് തന്നെയാടാ സംഗീതം.
1: നീ എന്താടാ ഇങ്ങനെയൊക്കെ
2: പറഞ്ഞു തീർന്നില്ലടാ?
0: ഇതെന്റെ വിടവാങ്ങൽ പെർഫോമൻസ് ആണ്. നീയും ഈ കടലും ദേ മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളും കേക്കെ എന്റെ ഒടുവിലത്തെ കൺസെർട്ട്. ഇത് കഴിഞ്ഞ ഇവളെ എന്റെ സ്വപ്നങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവനകൾക്കും വേദനകൾക്കും സംഗീതത്തിന്റെ എണ്ണമറ്റ ചിറകുകൾ നൽകിയവളെ ഞാൻ തള്ളി ഈ കടലിലേക്കിടും.
1: കാർലോസ്,
0: നീ നോക്കിയേ, താഴോട്ട് നോക്കിയേ, കിഴുക്കാൻ തൂക്കാണ് നേരെ കീഴോട്ട് കടലിലേക്ക്, കടലിന്റെ അഗാധ നീലിമയിലേക്ക്, ഉദാത്ത സംഗീതത്തിലേക്ക് ഞാൻ അവളെ കൈമാറും. അതിനു മുമ്പ് നീ കേട്ടോ എന്റെ അവസാനത്തെ സംഗീതം, എന്റെ വിടവാങ്ങൽ സൊനാറ്റ.
1: കാർലോസേ.

0: കാർലോസ്, നിങ്ങൾ ഉറങ്ങിയോ?
1: ഇല്ല.
0: നിങ്ങൾക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല, എനിക്കറിയാം.
1: മണി നാലായി, നിനക്കുറങ്ങണ്ടേ?
0: ഞാൻ എങ്ങനെ ഉറങ്ങാൻ? നിങ്ങളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ. ഇന്ന് ഈ വീട്ടിലാരും ഉറങ്ങില്ല. സ്റ്റീഫന്റെ പിള്ളേർ വന്ന് ആ പിയാനോ എടുത്തോണ്ട് പോയ പിന്നെ ഒക്കത്തിനും കാരണം താനാണെന്ന് സ്വയം പഴിച്ച് നാൻസി കരച്ചിലോട് കരച്ചിലാണ്. നമ്മുടെ ഡോളിക്കും വലിയ സങ്കടമായി. അവൾ ഒളിച്ചിരിക്കുന്നതല്ലേ എന്നും അതിൻ്റെ അടിയിൽ ഒച്ചയും വച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒടുവിൽ
1: സാരമില്ല, മോക്ക് മണിയറെ ഒരുക്കാൻ നിനക്ക് വേണ്ടത്ര സ്ഥലമായല്ലോ.
0: ഒഴിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്തേക്കൊന്നും നോക്കാൻ പോലും എന്നെ കൊണ്ടാവുന്നില്ല. ഞാൻ ഈ വീട്ടിൽ വന്നത് മുതൽ അതവിടെ ഉണ്ടായിരുന്നതല്ലേ. കുറേ കാലം എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവസാനം ആർക്കും വേണ്ടാതായ വേണ്ടപ്പെട്ട ഒരാളെ പോലെ.
1: ഇനി മേലെ കുടിക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്തതല്ലേ. എന്നിട്ടും ആർ യു ആംഗ്രി വിത്ത് മീ?
0: വാക്ക് തെറ്റിച്ചതിൽ പരിഭവമില്ല. എനിക്കറിയാം നിങ്ങൾ ഈ ദിവസം മൂക്കറ്റം കുടിക്കുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ആ പിയാനോ മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിഞ്ഞു? അതും മ്യൂസിക് എന്തെന്ന് പിടിയില്ലാത്ത ഏതോ ഒരു പലിശക്കാരന്.
1: റോസ, നീയല്ലേ എന്നെ കൊണ്ട്?
0: അതെ, ഞാൻ തന്നെ. പക്ഷേ ആരെന്ത് പറഞ്ഞാലും എത്ര കണ്ട് നിർബന്ധിച്ചാലും ഉപേക്ഷിക്കാനാവുന്ന ഒന്നാണോ നിങ്ങൾക്കത്?
1: റോസ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
0: എവിടായിരിക്കും ഇപ്പോൾ അത്? ആ പിയാനോ?
1: കടലിൽ, നിലാവ് വീണ് കിടക്കുന്ന കടലിൽ. ഓളങ്ങളും തിരകളും കൈമാറി അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവും. കടൽക്കാറ്റുകൾ വിരൽ സ്പർശനങ്ങളിലൂടെ അവളിലെ സംഗീതം കണ്ടെടുക്കുന്നുണ്ടാവും.
0: ആ പലിശക്കാരൻ സ്റ്റീഫൻ ഇന്ന് തന്നെ കടൽ കടത്തിയിട്ടുണ്ടാകും എന്നാണോ കാർലോസ് പറയുന്നത്? അപ്പോ നമ്മുടെ പിയാനോ ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ?
1: ഇല്ല.

0: പോയി. അവഹേളനങ്ങളും വിലപേശലുകളും ഇല്ലാത്ത അനശ്വര സംഗീതത്തിന്റെ ലോകത്തിലേക്ക് എന്നേക്കുമായി.
1: കാർലോസ്, നിങ്ങൾ ഹൃദയമില്ലാത്തവനാണ്.
0: അതെ, ഹൃദയമില്ലാത്തവനാണ്, ഹൃദയമില്ലാത്തവൻ.
1: ആരാത് ഇത്ര പുലർച്ചെ?
0: ഞാൻ പോയി നോക്കാം.
1: ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് വീഴല്ലേ?
0: ആ, താനോ? എന്താ ഇത്ര വെളുപ്പിനെ?
2: സോറി, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്റെ കപ്പൽ നന്നേ കാലത്തെ പോർട്ടിൽ നിന്ന് വിടും, അതിനു മുൻപ് തിരിച്ചെത്തണം. അതുകൊണ്ടാ
0: നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം.
2: സാറിന്റെ ഉറക്കം ഞാനായി മുടക്കിയല്ലേ?
0: ഉറക്കം എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞേ.
2: അത്, ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു. പോകാൻ നേരം പറയാൻ പറ്റിയില്ല. പെട്ടെന്നാണ് ഒരു ജോലി ശരിയായത്. ഒരിടത്തരം കപ്പൽ അടിച്ചു വാരണം, കഴുകി തുടയ്ക്കണം. രാത്രി എന്നില്ല, പകലെന്നില്ല, പണിയോട് പണി തന്നെ. ഇതാ ഇന്ന് പുലർച്ചെ തൊട്ട് മുമ്പാണ് ഈ പോർട്ടിൽ കരക്കണഞ്ഞത്. ഷിപ്പ് ഇവിടെ 2 മണിക്കൂറേ ഉള്ളൂ.
0: ഇപ്പോഴും കാര്യം എന്താണെന്ന് താൻ പറഞ്ഞില്ല.
2: ഞാൻ പറഞ്ഞല്ലോ, കപ്പലിൽ 1-2 ആഴ്ച ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത്രയും തുക തന്നെ എനിക്ക് സംഘടിപ്പിക്കാനായിട്ടുണ്ട്. 12,000 രൂപ. മാഡം ആദ്യം പറഞ്ഞ തുക തന്നെ.
0: അത് അതിപ്പോ
2: സാർ ഒന്നും പറയണ്ട. എനിക്കറിയാം സാറിന് ആ പിയാനോയ്ക്ക് വിലയിടാൻ പറ്റില്ല. കപ്പലിൽ രാപ്പകലില്ലാതെ തറ തുടച്ച് അവശനാകുമ്പോഴും ആ പിയാനോ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ.
0: താനെന്തിനാ ഈ പഴകി തിരിച്ച സാധനത്തിൻ്റെ പുറകെ ഇങ്ങനെ ഭ്രാന്തമായി? എനിക്ക് മനസ്സിലാകുന്നില്ല.
2: അതോ, അക്കഥയൊന്നും പറയാൻ നിങ്ങൾ എന്നെ അനുവദിച്ചിരുന്നില്ലല്ലോ. ഓരോ തവണയും ഓടിച്ച് വിടുകയായിരുന്നല്ലോ എന്നെ. സ്വന്തം നാട്ടിൽ മഹാന്മാർ തിരിച്ചറിയപ്പെടാറില്ല. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതത്തിൽ ഭ്രാന്തുള്ള എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ട് തന്നെയാണ് പിയാനിസ്റ്റുകളായ ഈ പെരേരെ കുടുംബത്തെക്കുറിച്ചും ഞാൻ അറിയുന്നത്. സാറിനറിയാമോ? സാറിൻ്റെ മാത്രമല്ല, സാറിൻ്റെ ഫാദർ ജോസഫ് പെരേരയുടെ പോലും കൺസെർട്ട് കേട്ടിട്ടുള്ള ആളാണ് എൻ്റെ അപ്പച്ചൻ.
0: അപ്പച്ചനിപ്പോ
2: വീട്ടിൽ തന്നെയുണ്ട്.
0: എന്താ പറഞ്ഞ?
2: ഒരു വശം തളർന്ന് കിടപ്പാണ്, വയസ്സുമേറി. എന്നാലൊന്നുണ്ട് സാർ, പിയാനോ സംഗീതം കേട്ടാൽ അപ്പോ ജീവൻ വയ്ക്കും. ഞാൻ ഇവിടുത്തെ പിയാനോ കൊണ്ടുപോയി എൻ്റെ അപ്പച്ചനൊരു ഗിഫ്റ്റായി കൊടുക്കും. സംഗീതപ്രേമിയായ ഒരച്ഛന് തലതിരിഞ്ഞൊരു മകന് കൊടുക്കാവുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും മികച്ച സമ്മാനമല്ലേ സാറിത്? അതും അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട പെരേര ഫാമിലി വായിച്ച പിയാനോ. ഇതിൽ പരം സന്തോഷം ഒരപ്പച്ചന് വേറെ ഉണ്ടാകുമോ സാർ? എന്താ, അങ്ങനെയല്ലേ?
0: ഇല്ല സുഹൃത്തെ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല.
2: എന്താ സാർ, സാർ എന്താ അങ്ങനെ പറഞ്ഞത്?
0: നിങ്ങൾ ഇത്ര കാലം എവിടെ ആയിരുന്നു?
2: ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആ കാശ് സ്വരൂപിക്കാൻ കപ്പലിൽ.
0: ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നില്ലേ?
2: അത് മറ്റാർക്കെങ്കിലും വിറ്റുപോയോ?
0: ഇല്ല, വിറ്റിട്ടില്ല.
2: പിന്നെന്ത് പറ്റി സാർ? ഇനി അത് വിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ?
0: ഞാൻ എന്താ നിങ്ങളോട് പറയാ? വരൂ, നമുക്ക് ഈ കടപ്പുറത്തൂടെ ഒന്ന് നടക്കാം. നോക്കൂ സുഹൃത്തെ, പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ് ഞാനെന്ന് പറഞ്ഞ് എന്നും കുറ്റപ്പെടുത്തു എന്റെ റോസ. ഞാനൊന്നും മിണ്ടാതെ അത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും അല്ല ഞാൻ എന്ന ഒരു ഊറ്റം വന്ന് നിറയാറുണ്ട്. സംഗീതത്തിൻ്റെ ആത്മാവ് കണ്ടെത്തിയവനാണ് ഞാനെന്ന ഊറ്റം. ഒരുപക്ഷേ എൻ്റെ ആത്മാവിൻ്റെ തന്നെ ഭാഗമായിരുന്ന അത്തരം അഹന്തകൾ എത്രമാത്രം തുച്ഛമായിരുന്നു എന്ന് ഞാനിപ്പോ നിന്റെ മുന്നിൽ തിരിച്ചറിയുന്നു.
2: സാർ ഇത്രയായിട്ടും ആ പിയാനോയെക്കുറിച്ച് ഒന്നും തെളിച്ചു പറഞ്ഞില്ല.
0: ഈ കടലിനറിയാം എന്നെ, എൻ്റെ വേദനകളെ, എൻ്റെ വിജയങ്ങളെ, പതനങ്ങളെ എല്ലാം ഈ കടലിനറിയാം. ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺമുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ, കേൾക്കുന്നില്ലേ ഒരു സംഗീതം?

0: എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം എന്റെ പിയാനോ.
1: പിയാനോ ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും കാർലോസ് തിലകൻ, റോസ ടി പി രാധാമണി, നാൻസി മീര കൃഷ്ണൻ, സ്റ്റീഫൻ സുനിൽ ഞാറയ്ക്കൽ, ഫ്രാൻസിസ് ആർ സി ഗോപാൽ, ഫിലിപ്പ് ഡോക്ടർ സി ജെ ജോൺ, ഡൊമിനിക് ജോൺ ടി വേക്കൻ, ഷേർലി ഏഞ്ചൽ, മാർഗരറ്റ് മേഴ്സി ലേഖാഭാസി. സർഗാത്മക സഹകരണം ഡോക്ടർ സി ജെ ജോൺ, എൻ കെ സെബാസ്റ്റ്യൻ. സാങ്കേതിക സഹകരണം എൻ ബാലചന്ദ്രൻ, സജി മാത്യു, കെ എസ് ലതിക. സഹകരണം പി ബാലൻ, എൻ അജിത്, ഷാജി യോഹന്നാൻ, വൈക്കം മുരളി, വി എം ഗിരിജ. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

നാളെ രാത്രി 8 മണിക്ക് നാടകം പെയ്ത്ത് 2-ാം ഭാഗം. രചന ആദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിധീഷ് ധർമ്മരാജൻ, ഷഹിനാസ് അബ്ദുൽ സമദ്, ഷീബ കെ നായർ, ശിൽപ പി പ്രസാദ്, ഗ്രീറ്റ യുജിൻ, ജയന്തി കൃഷ്ണ എന്നിവർ. നാളെ രാത്രി 8 മണിക്ക്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും.

0: ആകാശവാണി സമയം 11:00. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്.
1: ഉണ്ടാവാനിടയില്ല കാഞ്ചനമൃഗം ലോകത്തിലെന്നാകിലും, കണ്ടപ്പോൾ കൊതിപൂണ്ടു മണ്ടിപിറകെ മോഹന്ധനായി രാഘവൻ. കുണ്ടാമണ്ടി പിണഞ്ഞു ബുദ്ധിമലിനപ്പെട്ടിയിടുമല്ലോ വിപത്തുണ്ടാകുമ്പോഴതേതു വീരപുരുഷനും വിധിപ്രാഭവാൽ. രാമായണത്തിലെ പ്രസിദ്ധമായൊരു സംഭവത്തെ അല്പഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന ശ്ലോകമാണിത്. ഒരു സംസ്കൃത ശ്ലോകത്തിൻ്റെ തർജ്ജമയാണ് ഇത്. കാഞ്ചനമൃഗം എന്നൊന്ന് ലോകത്തിൽ ഇല്ല. സ്വർണമാൻ എന്ന് കവിതയിലൊക്കെ പറയുമെങ്കിലും അത് സംഭവ്യമല്ലല്ലോ. എന്നിട്ടും കണ്ടപ്പോൾ രാമന് അതിനെ പിടിക്കാൻ കൊതിയായി. സീതാദേവിയുടെ ആഗ്രഹപ്രകാരമാണ് രാമൻ മാനിനെ പിടിക്കാൻ തുനിയുന്നത്. എങ്കിലും മോഹത്താൽ അന്ധനായിപ്പോയ ശ്രീരാമൻ ഒരു നിമിഷം പോലും സ്വർണം കൊണ്ടുള്ള മാൻ ഓടി നടക്കില്ല എന്ന് ചിന്തിച്ചില്ല. നേരെ അതിൻ്റെ പിന്നാലെ യാത്രയായി. സീതാദേവിയുടെ രക്ഷ ലക്ഷ്മണനെ ഏൽപ്പിച്ച ശേഷമാണ് രാമൻ യാത്ര പുറപ്പെട്ടത്. ഈ സന്ദർഭത്തെയാണ് കവി സരസമായി വർണ്ണിക്കുന്നത്. ആപത്ത് കാലത്ത് കുണ്ടാമണ്ടി പിണഞ്ഞ് അല്ലെങ്കിൽ അബദ്ധം പറ്റി ബുദ്ധിമാന്ദ്യം സംഭവിക്കും. ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിക്കാതെ വരും. ഇക്കാര്യത്തിൽ വീരനെന്നോ ധീരനെന്നോ വ്യത്യാസമില്ല. ഇത് വിധിയുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. മനുഷ്യരൂപം എടുത്തവരെല്ലാം വിധിക്ക് വിധേയരാണ്. രാവണവധത്തിനായാണ് മഹാവിഷ്ണു രാമനായി അവതരിക്കുന്നത്. രാവണവധത്തിന് ഒരു കാരണം വേണമല്ലോ. അതിനായാണ് സീതാപഹരണ കഥയും രാമരാവണ യുദ്ധവും നടക്കുന്നതായി രാമായണത്തിൽ പറയുന്നത്. എല്ലാ മനുഷ്യരും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വിധിയുടെ ശക്തിയാൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നും എത്രയോ പേർ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ട് ഭയപ്പെട്ട് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ അബദ്ധത്തിൽ ചാടുന്നവർ സാധാരണക്കാർ മാത്രമല്ല, ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ കൂടിയുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഡിജിറ്റൽ അറസ്റ്റ് മാത്രമല്ല, മണി ചെയിൻ, OTP, ലിങ്ക് തുടങ്ങി പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇന്ന് സർവ്വസാധാരണമാണ്. വിധിപ്രാഭവാൽ എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല. ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കേൾക്കുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, ആലോചിച്ചു മാത്രം പ്രതികരിക്കുക. ശ്രീരാമകാവ്യത്തിൽ കഥയുടെ ഗതിക്കനുസരണമായി സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാധാരണ മനുഷ്യർ ഏറെ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസമുള്ളവർ പോലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്നുണ്ട്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരിലേറെ പേരും അമിതമായ ധനമോഹത്തിന് അടിമകളായിരിക്കും. പണം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ അബദ്ധങ്ങളിൽ ചാടാൻ എളുപ്പമാണ്. സത്യസന്ധമായ വഴിയിലൂടെയല്ലാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുന്നവരാണ് തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നത്. സീതാപഹരണം രാവണവധത്തിനുള്ള ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ആധുനിക കാലത്തെ അബദ്ധങ്ങൾ അതേറെയും മനുഷ്യൻ്റെ അതിമോഹം കൊണ്ടോ അതിബുദ്ധി കൊണ്ടോ സംഭവിക്കുന്നതാണ്. ധനത്തോടുള്ള ആർത്തി കാര്യങ്ങളെ ശരിയായി അപഗ്രഥിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുന്നു. കുണ്ടാമണ്ടികൾ പിണഞ്ഞ് ബുദ്ധിനാശം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്നും ജാഗ്രതയായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ഡോക്ടർ MS ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ചത്. നാളെ രാവിലെ 10:15 തമിഴ് ചൊൽമാലെ. ഇതിൽ ഉലക പുകയിലേ എതിർപ്പ് ദിനം ഡോക്ടർ M പ്രിയാസുന്ദരവുമായി അഭിമുഖം. തുടർന്ന് ഭഗവതി മോത്തിലാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, കാനൽ നീർ. ഇതേ തുടർന്ന് തിരൈപ്പൂക്കൾ. നാളെ രാവിലെ 10:15 തമിഴ് ചൊൽമാലയിൽ.

0: Students who may have queries may reach out to the CBSC telecounseling helpline 1-800-118-004 and through email at resultcbsc2026@cbscshiksha.in. In IPL cricket, chasing a target of 215 runs set by Rajasthan Royals, Gujarat Titans were 185 for 2 in 15.5 overs. And that is the end of this news bulletin.
1: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 11 മണി കഴിഞ്ഞ 10:19. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.